ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948 ആഷാഢം 23, കൊല്ലവർഷം 1201 മിഥുനം 30, 2026 ജൂലൈ

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് സുരേന്ദ്രൻ ചുനക്കര.
1: ചെറിയ ക്ലാസുകളിൽ കുട്ടികളോട് അധ്യാപകർ ചോദിക്കുന്ന ഒരു സ്ഥിരം ചോദ്യമുണ്ട്, വലുതാവുമ്പോൾ ആരാകണം? മിക്ക കുട്ടികളും മൗനം പാലിക്കും. ചില കുട്ടികൾ അടുത്തിരിക്കുന്ന കുട്ടി പറഞ്ഞ കാര്യം ആവർത്തിക്കും. ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചാൽ മിക്കവരും പറയുക IAS, IPS, എഞ്ചിനീയർ, ഡോക്ടർ, ജേർണലിസ്റ്റ്, ജഡ്ജി തുടങ്ങിയ ക്ലീഷേ നാമങ്ങളായിരിക്കും. ഒരു ശില്പിയോ മെക്കാനിക്കോ കർഷകനോ കവിയോ രാഷ്ട്രീയക്കാരനോ പ്രഭാഷകനോ അധ്യാപകനോ ആകാൻ ആഗ്രഹിക്കുന്നവർ വളരെ കുറവാണെന്നതാണ് സത്യം. കുട്ടികളിൽ ഇത്തരം അവബോധം പാസീവായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അവനവൻ്റെ തനതായ കഴിവുകൾ വികസിപ്പിച്ച് ആ മേഖലയിൽ അതുല്യമായ മികവ് കാഴ്ചവെക്കുമ്പോഴാണ് ജീവിത വിജയം കൈവരിക്കുന്നത് എന്ന് പലപ്പോഴും ആരും പറഞ്ഞു കൊടുക്കുന്നില്ല എന്നതാണ് സത്യം. നൈസർഗികമായ വാസനയും അതിനനുസരിച്ച് സ്വപ്നം കാണാനുള്ള കഴിവുമുണ്ടെങ്കിൽ ഏത് പ്രതിബന്ധത്തെയും തരണം ചെയ്ത് ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്നാണ് ഒരു കുതിരപ്പന്തയക്കാരൻ്റെ കഥ പറയുന്നത്. റോബർട്ട് ക്ലാസ്സിൽ ഒരു ശരാശരി വിദ്യാർത്ഥിയായിരുന്നു. അവൻ്റെ അച്ഛൻ അശ്വപാലകനായിരുന്നതിനാൽ ചെറുപ്പം മുതലേ അവന് കുതിരകളോട് വല്ലാത്തൊരു കമ്പമുണ്ടായിരുന്നു. പന്തയ കുതിരകളെ പരിശീലിപ്പിക്കുക എന്നതായിരുന്നു അവൻ്റെ അച്ഛൻ്റെ ജോലി. സ്വന്തമായി കുതിരകളോ കുതിര ലായമോ ഇല്ലാത്തതിനാൽ വൻകിട സമ്പന്നരുടെ കുതിരകളെ മെരുക്കുന്ന പണിയായിരുന്നു അത്. ഉടമസ്ഥൻ മാറുന്നതിനനുസരിച്ച് അയാൾക്ക് വിവിധ കുതിരലായങ്ങളിൽ ജോലി ചെയ്യേണ്ടി വന്നു. വിവിധ പ്രദേശങ്ങളിൽ അച്ഛന് ജോലി ചെയ്യേണ്ടി വന്നതിനാൽ റോബർട്ടിൻ്റെ സ്കൂളും പലതവണ മാറേണ്ടി വന്നു. അവൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ തുടർച്ച നഷ്ടപ്പെട്ടതുകൊണ്ട് ക്ലാസ്സിൽ വലിയ മിടുക്ക് കാണിക്കാനും പറ്റിയില്ല. ലായങ്ങളിൽ നിന്ന് ലായങ്ങളിലേക്ക്, കുതിരകളിൽ നിന്ന് കുതിരകളിലേക്ക് പിതാവിൻ്റെ യാത്ര അവനിൽ ഒരു സ്വപ്നം മുളയ്ക്കാൻ കാരണമായി. വലുതാവുമ്പോൾ അനേകം കുതിരകളുള്ള ഒരു വലിയ ലായം ഞാൻ സ്വന്തമാക്കും. അക്കാലത്ത് അരിസമ്പന്നർക്കു മാത്രം സങ്കല്പിക്കാവുന്ന കാര്യമായിരുന്നു കുതിരലായവും കുതിര പരിശീലന കേന്ദ്രവും. ഒരു ദിവസം എല്ലാ അധ്യാപകരെയും പോലെ റോബർട്ടിൻ്റെ അധ്യാപകനും ഒരു ചോദ്യം കൊടുത്തു, നിങ്ങൾക്ക് വലുതാവുമ്പോൾ ആരാകണം എന്നതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നതായിരുന്നു ചോദ്യം. റോബർട്ടിന് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല. വലുതാവുമ്പോൾ ഞാനൊരു അശ്വപരിശീലന കേന്ദ്രം സ്ഥാപിക്കും, അവൻ എഴുതി. വെറുതെ ഒരു ഒഴുക്കം മട്ടിൽ എഴുതുക അല്ല അവൻ ചെയ്തത്. കുതിരകളുടെ എണ്ണം, അവയ്ക്കാവശ്യമായ പരിശീലന സൗകര്യങ്ങൾ, അശ്വപാലകർ, അശ്വപരിശീലന കേന്ദ്രത്തിലെ കെട്ടിടങ്ങളുടെ വിശദാംശങ്ങൾ, കുതിരലായത്തിലെ പശ്ചാത്തല സൗകര്യം എന്നിവയൊക്കെ കൃത്യമായി എഴുതിയതിന് പുറമേ അവൻ തൻ്റെ ഭാവനയിലുള്ള അശ്വപരിശീലന കേന്ദ്രത്തിൻ്റെ വിശദമായ ചിത്രവും വരച്ചു. തൻ്റെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞിരുന്ന ജീവസുറ്റ ചിത്രങ്ങളും സ്വപ്നങ്ങളും 10 പേജിലാക്കി അവൻ അധ്യാപകനെ സമർപ്പിച്ചു. ഉത്തരക്കടലാസ് പരിശോധിച്ച അധ്യാപകൻ അവന് കൊടുത്തത് ഏറ്റവും കുറഞ്ഞ ഗ്രേഡായ F ആണ്. ഈ ഗ്രേഡ് കണ്ട് റോബർട്ടിന് സങ്കടം വന്നു. സർ, ഞാൻ വിശദമായി എൻ്റെ ഈ ആഗ്രഹങ്ങളെക്കുറിച്ച് എഴുതിയിട്ടും എനിക്ക് F ഗ്രേഡാണല്ലോ തന്നത്, എന്താണ് സർ അങ്ങനെ? നിന്റെ സ്വപ്നങ്ങൾ ഒട്ടും യാഥാർത്ഥ്യബോധമില്ലാത്തതും ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തതുമായ വെറും ഭാവനയാണ്. ഭാവിയിൽ ആരായിത്തീരണമെന്ന ചോദ്യത്തിന് ഇത്തരം മണ്ടത്തരങ്ങളാണോ എഴുതേണ്ടത്? നിന്നെപ്പോലെ തീരെ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന യാതൊരു പാരമ്പര്യവുമില്ലാത്ത ഒരു കുട്ടിക്ക് ഇത്തരമൊരു നേട്ടം സ്വപ്നം കാണാൻ പോലും കഴിയില്ല. നിന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യമേ എഴുതാൻ പാടുള്ളൂ, അതുകൊണ്ട് അത് മാറ്റി എഴുതിക്കൊണ്ട് വരൂ. വിഷണ്ണനായ അവൻ അച്ഛനോട് കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഇക്കാര്യത്തിൽ നിന്റെ മനസ്സെന്തു പറയുന്നുവോ അതാണ് ശരി, ഞാനല്ല നിന്റെ സ്വപ്നത്തെക്കുറിച്ച് പറയേണ്ടത്. കുറച്ച് ദിവസത്തിന് ശേഷം തിരുത്തി എഴുതാൻ കൊടുത്ത ആ പേപ്പർ വീണ്ടും അതുപോലെ തന്നെ അവൻ അധ്യാപകന് കൊടുത്തു. എനിക്ക് F ഗ്രേഡ് മതി സർ, ഇതിൽ മാറ്റമൊന്നുമില്ല.

0: എനിക്ക് എൻ്റെ സ്വപ്നം ഗ്രേഡിന് വേണ്ടി മാറ്റാൻ കഴിയില്ല. ഇപ്പോൾ റോബർട്ട് 500 ഏക്കറിൽ അധികം വിസ്തൃതിയുള്ള വലിയൊരു കുതിര പരിശീലന കേന്ദ്രത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹത്തിൻ്റെ കുതിരലായത്തിൽ 100 കണക്കിന് കുതിരകളുണ്ട്. ഡസൻ കണക്കിന് അശ്വപാലകരും അശ്വപരിശീലകരുമുണ്ട്. 10,000 ചതുരശ്ര അടി വിസ്തൃതിയുള്ള ലായമാണ് കുതിരകൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതെ, സ്വപ്നത്തെ വിടാതെ പിന്തുടർന്നാൽ, പിന്തിരിയാതെ മുന്നോട്ടു പോയാൽ ലക്ഷ്യത്തിലെത്തും തീർച്ച.
1: ഇന്ന് സുഭാഷിതം അവതരിപ്പിച്ചത് സുരേന്ദ്രൻ ചുനക്കര. ആകാശവാണി, സമയം 6 മണി.
2: ഉഷമലരിയിൽ ഇന്ന് എന്നൻ കക്കാടിന്റെ ഒഴുകിപ്പോയ നദീജലം എന്ന കവിത പാരായണം ചെയ്യുന്നത് തുളസി വയക്കൽ.

ഭൂമിക്കൊടും രുജമാറ്റാൻ നീളുകില്ലല്ലോ മേലിൽ. എന്തിനു കഷ്ടം ഞാൻ ആ ഭൂതകാലത്തിൻ ദുഃഖചിന്തകളിളക്കുന്നിതവതൻ കുത്തേൽക്ക.

0: വെള്ളത്തെ കോരി കുടിക്കാനാവില്ലല്ലോ.
1: എന്നിൻ കക്കാടിന്റെ ഒഴുകിപ്പോയ നദീജലം എന്ന കവിതയാണ് ഉഷമലരിയിൽ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് തുളസി വൈക്കൽ.

0: ഇനി 6:05 ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashvani, the news read by Neena Arakel. The mortal remains of 15 Indian tourists who lost their lives in a boat tragedy near Phu Quoc Island in Vietnam arrived in Mumbai last night. The victims were flown from Ho Chi Minh City on a Vietnam Airlines flight after Indian diplomatic missions coordinated the repatriation process with Vietnamese authorities. State governments of Tamil Nadu, Andhra Pradesh and Kerala have been asked to coordinate with the bereaved families for the onward transportation of the bodies to their hometowns. Indian Embassy in Vietnam also expressed gratitude to the Vietnamese authorities for their support during the rescue, identification and repatriation process following the tragedy. A speedboat carrying 32 Indian tourists and 4 local crew members capsized off Phu Quoc Island in Vietnam on Friday, leaving 15 tourists dead. 16 survivors have also returned to India and one tourist remains hospitalized in Vietnam. A fishing trawler that had gone missing off the West Bengal coast earlier this month has been found capsized in the Bay of Bengal, with 9 fishermen confirmed dead and 6 others still missing. The trawler had left Sankarpur Sea Harbour on the 2nd of July with 15 fishermen on board. Contact with the vessel had been lost since the 5th of July. A joint search operation by the Coast Guard, Indian Navy and state agencies located the capsized trawler in the Bay of Bengal on Sunday. 9 decomposed bodies were recovered from the cabin of the vessel. 6 persons are still missing. The bodies have been brought to Sitarampur in South 24 Parganas district and kept at Katapukur morgue for identification. Blood samples have been collected from family members for DNA matching. State Fisheries Minister Rajesh Matho said the state government stands with the bereaved families and assured that the bodies will be handed over after DNA identification and completion of legal formalities. President Draupadi Murmu, Vice President C.P. Radhakrishnan and Prime Minister Narendra Modi have expressed grief over the tragedy. They conveyed condolences to the families of the deceased and wished a speedy recovery to those injured. The Prime Minister has announced an extra of 2 lakh rupees from the Prime Minister's National Relief Fund for the next of kin of each deceased and 50,000 rupees for the injured. India has officially launched its campaign for election as a non-permanent member of the United Nations Security Council, UNSC, for the 2028-29 term. Launching India's candidature at the UN headquarters in New York, External Affairs Minister Dr. S. Jaishankar said the world is facing growing conflict and instability, making the role of the United Nations more critical than ever. He unveiled India's Shanti Vision, securing holistic advancement through norms, trust and integrity as the country's guiding approach to promoting global peace, security and equitable development. Highlighting India's credentials, Dr. Jaishankar said, India has contributed nearly 3 lakh personnel to about 50 UN peacekeeping missions since the organization's inception and currently has over 4,300 personnel serving in 10 UN peacekeeping missions. U.S. President Donald Trump has announced that the United States will reinstate a blockade on Iranian shipping in the Strait of Hormuz and impose a 20% charge on cargo transiting the strategic waterway to cover the cost of maritime security. In a post on Truth Social, President Trump said the blockade would apply only to Iranian ships and vessels trading with Iran. Indian men's cricket team will take on host England in the first one-day international of a 3-match series at Edgbaston in Birmingham today. The match will begin at 3:30 p.m. Indian time. Veterans Virat Kohli and Rohit Sharma return to strengthen the Indian squad, while pace spearhead Jasprit Bumrah also makes his comeback. And that is the end of this news bulletin.
0: ആകാശവാണി അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:15 ഉദയഗീതം, ബിജോയ് എം നായർ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7 മുതൽ 8 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗാന്ധി സ്മൃതി, ചുമട് താങ്ങി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 78-ാം ഭാഗം. 8:35 സ്മൃതി മധുരം, 8:45 യോഗ സൌഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ഹലോ പ്രിയഗീതം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം, എം എസ് സുബ്ബലക്ഷ്മി പാടിയ കൃതികൾ. 11:00 ഹരിതവാണി കിളിക്കൊഞ്ചൽ 9-ാം ഭാഗം, പാതിര കൊക്ക് രചന സി റഹീം. 11:15 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 കൂട്ടുകാരി, ജോലിയും ജീവിതവും സ്മാർട്ടാക്കാം ഒന്നിച്ച്, സൈക്കോളജിസ്റ്റ് തസ്നീമയുമായുള്ള അഭിമുഖം. 12:00 ഒരിക്കൽ കൂടി നേർവഴി. 12:20 ലളിത ഗാനങ്ങൾ, വീണ സന്തോഷ് പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, സോറിയാസിസും ആയുർവേദവും ഡോക്ടർ സുനീഷ് മോൻ എം എസ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 മഞ്ഞണിപ്പൂനിലാവ്. 2:15 തുടർ നാടകം, മേഘയുടെ തിരോധാനം ഒരന്വേഷണം, ഭാഗം 11, രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 നേർമൊഴി, അധ്യാപകനും നാടോടി വിജ്ഞാന ഗവേഷകനും കേരള ഫോക്ക് ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ ഡോക്ടർ അജിത് കുമാർ എന്നുമായി നടത്തിയ അഭിമുഖം പുനഃപ്രക്ഷേപണം. 4:30 മഴവില്ല്. 5:00 ഹിന്ദി പരിപാടി, പ്രവാസി കഹാനിയോ മേം സാമാജിക് ജീവൻ, അഞ്ജന AS സംസാരിക്കുന്നു. 5:15 തുടിതാളം, കടുത്തുരുത്തി OR ശ്രീകുമാറും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 ഗാന്ധി സ്മൃതി. 5:45 MS കബീർ പാടിയ ഭക്തിഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, PM ജൻധൻ യോജന. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും, സസ്യപ്രവർത്തന മാർഗങ്ങൾ, ഡോക്ടർ ചിഞ്ചു VSമായുള്ള അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. 8:00 സാഹിത്യരംഗം, ഇതിൽ GS മനോജ് കുമാർ എഴുതി അവതരിപ്പിക്കുന്ന കഥ എന്റെ അച്ഛന്റെ മകൻ, L ശ്രീരഞ്ജിനി മാന്നാർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ, വിദ്യാലയത്തിലേക്ക് നവോത്ഥാനം, EV റെജി നടത്തിയ പ്രഭാഷണം, 12 മണിക്കൂറിൽ ഒരുങ്ങുന്ന ആധുനിക കഥ എന്നിവ കേൾക്കാം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, PM സ്വാനിധി. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കടക്കോട് B സാംബശിവൻ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം, കഥ താമസി. 10:00 കഥകളി പദങ്ങൾ, കലാമണ്ഡലം സുതീഷും സംഘവും അവതരിപ്പിക്കുന്നു കഥ രുക്മിണി സ്വയംവരം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സ്പോട്ട് ലൈറ്റ്. 11:15 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം കേൾക്കാം ഡെലിറിലെ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 0.1 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.1 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 0.7 മില്ലിമീറ്റർ. അറിയിപ്പുകൾ കഴിഞ്ഞു.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ

ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി.

ആകാശവാണി ഇപ്പോൾ ഉദയഗീതം. ആലാപനം ബിജോയ് എം നായർ, സംഗീതം ബി പ്രകാശ്. ആദ്യം തുമ്പമകറ്റും ഭഗവാനെ ശ്രീ ഗണപതിയെ എന്ന് തുടങ്ങുന്ന ഗാനം, രചന ഡോക്ടർ എൽ ശ്രീരഞ്ജിനി.

ഉദയഗീതത്തിൽ ഇന്ന് ബിജോയ് എം നായർ ആലപിച്ച ഗാനങ്ങളാണ് കേട്ടത്. സംഗീതം ബി പ്രകാശ്.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ആകാശവാണി സമയം 6:30. പ്രഭാതംഭേരി. പ്രഭാതഭേരിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. മലയാളിയായ ഡോക്ടർ അനിൽ മേനോൻ ഇന്ന് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക്. ഇന്ത്യൻ സമയം രാത്രി 8:17 കസാഖിസ്ഥാനിലെ ബൈക്കനൂരിലെ റഷ്യൻ ബഹിരാകാശ നിലയത്തിൽ നിന്ന് സോയൂസ് MS-29 പേടകത്തിൽ യാത്ര തിരിക്കും. സംസ്ഥാനത്ത് കൊല്ലവും കാസർഗോഡും ഒഴികെ 12 ജില്ലകളിലായി ഒഴിവുള്ള 35 തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്ക് ഓണത്തിനുശേഷം ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഓപ്പറേഷൻ തണ്ടന്റെ ഭാഗമായി എക്സൈസ് വകുപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 24 മണിക്കൂറിനിടെ 307 കേസുകളിലായി 70 പേരെ അറസ്റ്റ് ചെയ്തു. കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും പിടിച്ചെടുത്തു. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം US ഏറ്റെടുക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസിലൂടെ സുരക്ഷിത സഞ്ചാരം ഉറപ്പാക്കുന്നതിന് പ്രതിഫലമായി കപ്പലുകളിൽ നിന്ന് ചരക്കിന്റെ മൂല്യത്തിന്റെ 20% ഫീസായി US ഈടാക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. ലോർഡ്സിലെ ആദ്യ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ചരിത്ര വിജയം. ഇംഗ്ലണ്ടിനെ 270 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ സെമിഫൈനൽ മത്സരത്തിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. രാത്രി 12:30 ഡാലസിലാണ് മത്സരം നടക്കുക.
1: അമേരിക്കയിലെ ഒരു ഹെൽത്ത് കെയർ കമ്പനിയുടെ കേരളത്തിലെ ഓഫീസുകളിൽ 800 ജീവനക്കാരുടെ ജോലി നഷ്ടപ്പെട്ട വാർത്തയുടെ ഞെട്ടൽ മാറും മുന്നേ കൊച്ചി ആസ്ഥാനമായുള്ള മറ്റൊരു സ്ഥാപനം ഒന്നിലധികം കമ്പനികൾ അടച്ചുപൂട്ടുന്നതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. 100 പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. നിരവധി പേർക്ക് ശമ്പളം ലഭിച്ചിട്ട് മാസങ്ങളായി. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഈ കൂട്ട പിരിച്ചുവിടലുകൾ ഒറ്റപ്പെട്ട കോർപ്പറേറ്റ് തീരുമാനങ്ങൾ എന്നതിനേക്കാൾ നയപരമായ ശ്രദ്ധ ആവശ്യമുള്ള ഗുരുതരമായ സാമൂഹ്യ സാമ്പത്തിക പ്രശ്നമായി ഉയർന്നു വന്നിരിക്കുന്നു.
2: ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന ജീവനക്കാരെന്ന് പറയുന്നത് ഒരു അപ്പർ മിഡിൽ ക്ലാസ് മേഖലയിൽ നല്ല വരുമാനം കിട്ടുന്ന ഒരു തൊഴിൽ മേഖലയാണ്.
1: IT ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധി അനീഷ് സക്കറിയ.
2: പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഒരു മെയിൽ കൊണ്ട് ചിലപ്പോൾ ഇവരുടെ ജീവിതം തകിടം മറിയുന്ന സാഹചര്യം ഉണ്ടാവും. ഏതെങ്കിലും ഒരു അൺസർട്ടനിറ്റിയുടെ ഭാഗത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം വരുന്നു എന്ന് മനസ്സിലാക്കി അപ്പം തന്നെ തൊഴിലാളികളെ കുറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. ഈ മേഖലയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ട്രേഡ് യൂണിയനുകൾക്ക് ശക്തമായി ഈ മേഖലയിൽ ഇടപെടാൻ കഴിയത്തില്ല. മിക്കവാറും കമ്പനികളെല്ലാം സ്പെഷ്യൽ എക്കണോമിക് സോണുകളിലാണ് പ്രവർത്തിക്കുന്നത്. സ്പെഷ്യൽ എക്കണോമിക് സോണുകളിൽ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്ക് കടന്നതെല്ലാം കഴിയാത്തതും അതേപോലെ ഈ മേഖലയിൽ എംപ്ലോയേഴ്സ് എന്ന് പറയുന്ന അവര് ഇൻടാഞ്ചിബിൾ, അവരെ തൊടാൻ പോലും കഴിയത്തില്ല, അവര് ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിരിക്കുകയായിരിക്കും. ഇത്തരം തൊഴിൽ വിഷയങ്ങൾ നമുക്ക് അവരോട് സംസാരിക്കാനോ അവരുടെ ഫോൺ നമ്പർ കിട്ടാനോ അവരുടെ മെയിൽ ID കിട്ടാനോ സാധ്യമല്ല. എംപ്ലോയീസും അതേപോലെ ഇൻവിസിബിൾ ആണ്. എംപ്ലോയി എവിടെ ജോലി ചെയ്യുന്ന, ലോകത്തിന്റെ ഏത് ഭാഗത്താണ് എംപ്ലോയി ജോലി ചെയ്യുന്നതെന്നും ഒരു ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ തൊഴിലാളി സംഘടനകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ ട്രഡീഷണൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനം ഈ മേഖലയിൽ സക്സസ് ആവുന്നില്ല. അതുകൊണ്ടാണ് ഈ മേഖലയിൽ തൊഴിലാളി ചൂഷണങ്ങൾ കൂടി വരാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇതിനെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ രാജ്യത്ത് ശക്തമായ നിയമങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ, തൊഴിലാളികളുടെ വാല്യൂ മനസ്സിലാക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ ലോ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്യാനും തൊഴിലാളികളുടെ ഡിഗ്നിറ്റി നിലനിർത്താനും കഴിയത്തുള്ളൂ.
1: ജോലി നഷ്ടമായവരിൽ ഭൂരിഭാഗത്തിനും വിദ്യാഭ്യാസ വായ്പകൾ, ഭവന വായ്പകൾ, അവരുടെ വരുമാനത്തെ ആശ്രയിച്ചുള്ള കുടുംബങ്ങൾ എന്നിവയുടെ ബാധ്യതയുണ്ട്. ഗാർഹിക ഉപഭോഗം സമ്പദ്വ്യവസ്ഥയുടെ പ്രധാന ഭാഗമായ കേരളത്തിൽ വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾക്ക് ദീർഘകാലം തൊഴിലില്ലാതിരിക്കുന്നത് സാമ്പത്തിക പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കാം.
3: ഞാൻ ചിത്ര മാധവ്, കോഴിക്കോട് കൊറോഹലത്തിലെ ജീവനക്കാരിയായിരുന്നു. സാധാരണ 3-ാം തീയതി കോഴിക്കോട് ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് നമ്മളടുത്ത് പറയുന്നത്, കുറച്ചുപേര് വന്നിട്ട് പറയുന്നത് ഇന്ന് നിങ്ങളെ ലാസ്റ്റ് ഡേ ആണ്, നാളെ മുതൽ വർക്കില്ല, നിങ്ങൾക്കുള്ള കാര്യങ്ങളും കൺസേൺസും നിങ്ങൾ പറഞ്ഞാൽ മതി, ഞങ്ങൾ കേൾക്കാം. കോഴിക്കോടും കൊച്ചി ലൊക്കേഷനും നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യാണ്.

0: ഉള്ള രീതിയിൽ നമ്മൾ കേൾക്കുന്നത്. സാധാരണ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഷോക്കായിട്ടായിരിക്കുന്നത്. റിയാക്ട് ചെയ്യാൻ പോലും പലർക്കും പറ്റിയിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റിന് ശേഷമാണ് നമ്മൾ ചിന്തിക്കുന്നത് നാളെ മുതൽ നമുക്ക് ജോലി ഇല്ല. അതിന്റെ റീസൺ അവർ ചോദിക്കുമ്പോൾ റീസൺ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ കമ്പനി ലോസിലാണ്, കമ്പനിക്ക് റവന്യൂ ഇല്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പക്ഷെ അങ്ങനെ ഒരു റവന്യൂ ഇല്ലാത്ത കമ്പനി എന്തുകൊണ്ടാണ് കേരളത്തിലെ 2 ലൊക്കേഷൻ മാത്രം ചൂസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയാത്തത്. അതിനവരൊരു റീസൺ തന്നിട്ടില്ല. ഞങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. കോഴിക്കോടൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പേര് ഇത് ലോങ് ടേം ആയിട്ട് ഈ വർക്കിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. 3-4 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ. പ്രഗ്നന്റ് ലേഡീസ് ഉണ്ടായി, അവരൊക്കെ ന്യൂസ് കേട്ടിട്ട് ടെൻഷൻ ആയിട്ടിരിക്കാൻ. കുറെ ലോൺസ് ഉള്ള ആൾക്കാരുണ്ട്. നമ്മളൊക്കെ നാളെ മുതൽ എന്താ ചെയ്യാന്നുള്ള ഒരു ടെൻഷനിലായിരിക്കുന്നത്.
1: ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, സൈബർ പാർക്ക് എന്നിവ കേന്ദ്രീകരിച്ച് അഭിവൃദ്ധി പ്രാപിക്കുന്ന ഐടി ഇക്കോസിസ്റ്റത്തിൽ പ്രൊഫഷണൽ യോഗ്യതയുള്ള ധാരാളം യുവാക്കൾ കേരളത്തിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഇത്തരം ഹൈ വാല്യൂ എംപ്ലോയ്മെന്റ് സൃഷ്ടിക്കുന്നതിന് സർക്കാരുകൾ തുടർച്ചയായി വിജ്ഞാന വ്യവസായങ്ങളിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴുള്ള പിരിച്ചുവിടലുകൾ സൂചിപ്പിക്കുന്നത് നിക്ഷേപം ആകർഷിച്ചാൽ മാത്രം പോരാ, തൊഴിൽ സുരക്ഷ, ന്യായമായ തൊഴിൽ രീതികൾ, സുസ്ഥിര ബിസിനസ് മോഡലുകൾ എന്നിവ ഉറപ്പാക്കുന്നതിനും ഊന്നൽ നൽകണമെന്നാണ്.
2: ഈ കമ്പനി കേരളത്തിലുള്ള 2 ബ്രാഞ്ചുകൾ മാത്രമാണ് കൂട്ടിയിരിക്കുന്നത്.
1: ഐടി ജീവനക്കാരൻ ജസീൽ അബൂബക്കർ.
2: അതും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ, വ്യക്തമായ നിയമങ്ങൾ ഒന്നും പാലിക്കാതെ, സർക്കാരിനെയോ ജീവനക്കാരെയോ അറിയിക്കാതെ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് നിങ്ങൾ പിരിച്ചുവിട്ടിരിക്കുന്നു, കമ്പനി ക്ലോസ് ചെയ്യാന്നുള്ള രീതിയിലാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു സമീപനം ഉണ്ടായത്. ഇത്രയും തൊഴിലാളികൾ ഇനി മുന്നോട്ടുണ്ട് എന്ന് മനസ്സിലാകാത്ത രീതിയിൽ, കാരണം നമുക്കറിയാം ഏതാണ്ട് 100 പേരെ ജോലി അന്വേഷിക്കേണ്ടത്, ഇതിൽ പകുതി പേർക്കും 20% ആളുകൾക്ക് പോലും കൃത്യമായി മറ്റൊരു ജോലിയിലേക്ക് ഇതേ ഫീൽഡിൽ പ്രവേശിക്കാനുള്ള അവസരം നിലവിൽ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലോ ഇല്ല. അത് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നവും. സർക്കാർ കൃത്യമായി ഇതിൽ ഇടപെടുന്നുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 20-ാം തീയതിയുള്ള ചർച്ചയിൽ എങ്ങനെയെങ്കിലും ഈ കമ്പനി കേരളത്തിൽ തുടരാൻ വേണ്ടി നിർബന്ധിക്കുമെന്നാണ് തൊഴിൽ മന്ത്രി ഞങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള എല്ലാ പ്രതീക്ഷയിലുമാണ് തൊഴിലോ ജീവനക്കാർ മുഴുവൻ.
1: ഐടി ജീവനക്കാരൻ വിഷ്ണു ടിപി.
3: കൊറോ ഹെൽത്ത് എന്ന് പറഞ്ഞ കമ്പനി, മദർ കമ്പനി കൊറോ ഹെൽത്ത് ഇൻഫോടെക് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ പേരിൽ ചെന്നൈയിൽ ഒരു അവരുടെ ഹെഡ് ഓഫീസ് ഉണ്ട്. ചെന്നൈയിൽ 2 ലൊക്കേഷൻസ് അവർക്കുണ്ട്. അല്ലാതെ ഹൈദരാബാദ്, നോയിഡ, കോയമ്പത്തൂർ, ഈ ബാംഗ്ലൂർ, ഈ സ്ഥലങ്ങളിൽ അവർക്ക് ഇതേ സെയിം മെഡിക്കൽ കോഡിംഗ് ഫീൽഡിൽ മറ്റ് ലൊക്കേഷൻസും വർക്ക് ചെയ്യുന്നുണ്ട്. മെയിൻലി റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് കമ്പനിയാണ് കൊറോ ഹെൽത്ത്. പെട്ടെന്നുള്ള റിമൂവൽ ആയത് കാരണം കേരളത്തിലുള്ള ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് ടെർമിനേറ്റ് ചെയ്യുന്ന ഇങ്ങനെ ഒരു വാർത്തകളിൽ ഇതൊക്കെ കണ്ട് നമുക്കുള്ള പരിചയമുള്ളൂ. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം നേരിട്ട് വരുമെന്നായിരുന്നു ഇങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് ഇനിയും ആർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്, അതായത് ഇങ്ങനെ അനധികൃതമായിട്ട് ആളുകളെ പിരിച്ചുവിടുന്ന ഈ ഒരു രീതി. വേറൊരു കമ്പനിയിലും കൂടെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് കൊച്ചിയിൽ തന്നെ. അത് ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യരുത് എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കുകയും പ്രൊട്ടസ്റ്റ് ചെയ്യുകയും എല്ലാവരുടെയും 800 പേര് ജോലി പോയ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ ഒരു സിംഗിൾ കോസിന് വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ 20-ാം തീയതി നടക്കുന്ന ചർച്ചയിൽ നമുക്ക് ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
1: ആഗോള സാമ്പത്തിക അനിശ്ചിതത്വം, വിദേശ ഇടപാടുകാരിൽ നിന്നുള്ള ഡിമാൻഡുകൾ കുറയുന്നത്, ബഹിരാഷ്ട്ര കുത്തകകളുടെ പ്രവർത്തന ഘടനയുടെ പുനഃക്രമീകരണം, നിലവിലുള്ള തൊഴിലുകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം എന്നിവ കമ്പനികളെ അവരുടെ തൊഴിലാളികളെ തെരഞ്ഞെടുക്കുന്നതിലും നിലനിർത്തുന്നതിലും പുതിയ രീതികൾ കൈക്കൊള്ളാൻ പ്രേരിപ്പിക്കുന്നു.
4: ഇക്കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഒരു ടെക് കമ്പനിയിലുണ്ടായ കൂട്ടപ്പിരിച്ചുവിടൽ ഒറ്റപ്പെട്ട സംഭവമല്ല.
1: ഐടി വിദഗ്ധനായ നിഖിൽ നാരായണൻ.
4: ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ മാത്രമല്ല, ലോകത്തിന്റെ പല ടെക് ഹബ്ബുകളിലും ഇത്തരം കൂട്ടപ്പിരിച്ചുവിടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും കാരണമായി പറയപ്പെടുന്നത് നിർമ്മിത ബുദ്ധി എന്നതാണ്. ആയിരക്കണക്കിന് ആളുകളെയാണ് കമ്പനികൾ ഇക്കഴിഞ്ഞ മാസങ്ങളിൽ പിരിച്ചുവിട്ടിരിക്കുന്നത്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പല ജോലികളും വേഗത്തിലും എളുപ്പത്തിലും കൂടുതൽ കൃത്യമായും ചെയ്യാൻ സാധിക്കും എന്നത് വസ്തുതയാണ്. അപ്പോൾ ഇത്തരം ജോലികൾ ചെയ്യാൻ ഇന്നുള്ള അത്രയും ആളുകളുടെ ആവശ്യവുമില്ല. കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ശമ്പളം കൊടുക്കുന്നതിനേക്കാളും കുറഞ്ഞ ചെലവിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ജോലികൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് നല്ലതാണല്ലോ. കൂട്ടപ്പിരിച്ചുവിടലുകളെ ന്യായീകരിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. ഇത്തരം മേഖലകളിൽ ജോലി ചെയ്യുന്നവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. തങ്ങൾ ചെയ്യുന്ന ജോലികൾ എത്രത്തോളം നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് എളുപ്പമാക്കാൻ കഴിയുമെന്ന് സ്വയം നോക്കിവെക്കുക. എന്നിട്ട് നിർമ്മിത ബുദ്ധി ആ ജോലികൾ ലളിതമാക്കുകയോ മൊത്തത്തിൽ ചെയ്യാനുള്ള തലത്തിൽ ആണെന്ന് തിരിച്ചറിയുകയോ ചെയ്താൽ നിർമ്മിത ബുദ്ധിക്ക് അടുത്ത ഏതാനും മാസത്തിൽ എത്തിപ്പെടാൻ സാധ്യത ഇല്ലാത്ത സ്കില്ലുകൾ അഥവാ കഴിവുകൾ നിങ്ങൾ സ്വായത്തമാക്കുക. ഇവിടെ മാസങ്ങൾ എന്നത് പറഞ്ഞത് ഒരു വർഷത്തിൽ നിർമ്മിത ബുദ്ധിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിച്ചേക്കാം എന്നത് പ്രവചനാതീതമായതുകൊണ്ടാണ്. ഇന്ത്യൻ ഐടി കമ്പനികളുടെ ഈ വർഷത്തെ ഓഹരി വിലയിലുണ്ടായ ഇടിവ് നിർമ്മിത ബുദ്ധി നമ്മുടെ ഐടി സർവീസസ് മേഖലയ്ക്ക് ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ക്ഷതത്തിന്റെ ലക്ഷണമായി വേണം കാണാൻ.
1: ജീവനക്കാരുടെ പരാതികൾ സ്വീകരിച്ചും അനുരഞ്ജന യോഗങ്ങൾ നടത്തിയും ആവശ്യമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടും കേരള തൊഴിൽ വകുപ്പ് സമീപകാല പിരിച്ചുവിടൽ തർക്കങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്.
0: പുറകിലേക്ക് വന്നാൽ വിഷയം ഉണ്ടാകുന്നത് 3-ാം തീയതിയാണ് അറിഞ്ഞ ഉടൻ തന്നെ മൊത്തം വിളിച്ചു പറയുമ്പോഴാണ് അറിയുന്നത്.
1: സംസ്ഥാന തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ.
0: അപ്പൊ തന്നെ ലേബർ വകുപ്പ് അവിടെ ചെല്ലുകയും ചർച്ചകളിൽ പങ്കാളിയാവുകയും നേതൃപരമായി പങ്കുവയ്ക്കുകയും ഞാനും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും അടക്കം നിരന്തരമായി മോണിറ്റർ ചെയ്യുകയും ചെയ്യുകയായിരുന്നു. അവർ ഒരു പൂർണ്ണമായിട്ട് കൂട്ടിപ്പോയി ഒരു സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല. അവരുമായി നിരന്തര ചർച്ചയ്ക്ക് അവസരം വെച്ചത് കാരണം അതിന്റെ ആളുകളൊക്കെ പുറത്താണ്. US ബേസ്ഡ് കമ്പനിയാണ്, എന്റെ ഭാരവാഹികളും ഡയറക്ടർ ഒക്കെ പുറത്താണ്. അപ്പൊ അവര് ചർച്ചയ്ക്ക് വരണമെന്ന് പറഞ്ഞു. അവസാനം അവർ ഓൺലൈനായി ചർച്ചയ്ക്ക് വന്നു. 10-ാം തീയതി ചർച്ച ഉണ്ടായിരുന്നു. ഞങ്ങൾ മുന്നോട്ട് വെച്ച ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വെച്ച ഒരേ ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, കമ്പനി ഇവിടെ നിലനിർത്തണം. കമ്പനി നിലനിർത്താൻ സർക്കാർ എന്ത് സഹായം ചെയ്യണമെങ്കിലും അത് മുഴുവനായി ചെയ്യാൻ സർവ്വത സന്നദ്ധമാണ്. ആ കമ്പനി ഇവിടെ നിന്നാൽ ഇവിടുത്തെ ജീവനക്കാർക്ക് തൊഴിൽ ഉറപ്പാണ്. അതിനുള്ള സാധ്യതകാരാണ്. അപ്പൊ അവർ പറഞ്ഞത് അവർക്ക് വെട്ടത്തിൽ കിട്ടുന്നില്ല. അപ്പൊ വെട്ടത്തിനൊന്നും അല്ല ജോലി വർക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളുടെ ചെന്നൈയിലും ഹൈദരാബാദിലും നോയിഡയിലും ഒക്കെ സെന്റേഴ്സ് അതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ വർക്ക് കിട്ടാത്തതാണ് എങ്കിൽ ആനുപാതികമായി പല സെന്റേഴ്സിനായി ആളുകളായി കുറയ്ക്കുകയല്ലേ വേണ്ടത്. കേരളത്തിൽ നിന്ന് മാത്രം കുറയ്ക്കുന്ന ഒട്ടും ഉചിതമല്ല. അത് കടക്കുള്ള കാര്യങ്ങൾ നിരന്തരമായി 2 മണിക്കൂർ ചർച്ച ചെയ്ത് ഞാനും ഐഡിയിലെ എംഡിയും ഉമ്മാത്തമ്മസ് MLA, ലേബർ കമ്മീഷണറും, എറണാകുളം ജില്ലാ കളക്ടറും, പിന്നെ തൊഴിലാളി യൂണിയൻ പ്രതിനിധികളും, അവിടുത്തെ ജീവനക്കാരുടെ പ്രതിനിധികളും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഒരു തരത്തിലും കമ്പനി ഇറങ്ങാത്ത സ്ഥിതിയായപ്പോൾ ഞങ്ങൾ പ്രൊപ്പോസൽ പുറത്തു മുമ്പോട്ട് എടുത്തു. അത് അംഗീകരിക്കാൻ തയ്യാറല്ല എങ്കിൽ ലീഗൽ പ്രൊസീഡിയേഴ്സ് ഇനിഷ്യേറ്റീവ് ചെയ്യുക അല്ലാതെ സർക്കാരിന്റെ മുന്നിൽ മറ്റൊരു വഴികളില്ല.
1: ഓരോ ടെർമിനേഷൻ ലെറ്ററിന് പിന്നിലും അപൂർവമായും വാർത്തകളിൽ ഇടം നേടുന്ന ഒരു കഥയുണ്ട്. സ്കൂൾ ഫീസിനെ കുറിച്ച് ആശങ്കാകുലനായ ഒരു രക്ഷിതാവിന്റെ, വിദ്യാഭ്യാസ വായ്പ തിരിച്ചടയ്ക്കാൻ പാടുപെടുന്ന ഒരു ബിരുദധാരിയുടെ, അല്ലെങ്കിൽ പെട്ടെന്ന് ഭാവിയെക്കുറിച്ച് പുനർവിചിന്തനം നടത്താൻ നിർബന്ധിതമായ ഒരു കുടുംബത്തിന്റെ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന സാമ്പത്തിക വളർച്ച സ്വാഗതാർഹമാണ്. പക്ഷേ ആ ജോലികളെ സംരക്ഷിക്കാൻ കഴിയാത്ത വികസനം എങ്ങനെ പൂർണ്ണമാകും?
5: ഇന്ന് പ്രഭാതഭീരി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:30. എല്ലാ ശ്രോതാക്കൾക്കും നേരുന്നു ശുഭദിനം.
6: സോറിയാസിസും ആയുർവേദവും ഡോക്ടർ സുനീഷ് മോൻ MS സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC മറുപടി നൽകുന്നു. ഇതിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496553211. ഒരു നമ്പർ കൂടി 9496593211. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

തെരുവ് കച്ചവടക്കാരുടെ ശ്രദ്ധയ്ക്ക്. പി എം സ്വനിധി വായ്പയ്ക്ക് അപേക്ഷിക്കാൻ ഇനി ബുദ്ധിമുട്ടേണ്ട. ജൻ സമർത്ഥ് പോർട്ടൽ വഴി മിനിറ്റുകൾക്കുള്ളിൽ ഡിജിറ്റലായി അപേക്ഷിക്കാം. ആധാർ നമ്പരും മൊബൈൽ ഫോണുമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ബാങ്കിനെ തിരഞ്ഞെടുക്കാനും ലോൺ അപ്രൂവൽ വേഗത്തിലാക്കാനും ഈ പോർട്ടൽ നിങ്ങളെ സഹായിക്കും. അതിനായി ഇന്ന് തന്നെ സന്ദർശിക്കൂ www.jensamarth.in.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡെലിറിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2322104 2.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും.
1: ജനങ്ങളുടെ വിവിധ
0: സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരണം. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. 2027 വേവ്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 2 സംഘടിപ്പിക്കുന്നു. മാധ്യമ വിനോദ മേഖലയിൽ പ്രതിഭകളെ തിരിച്ചറിയുക, പരിപോഷിപ്പിക്കുക, നൈപുണ്യം വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. മികച്ച പ്രപ്പോസലുകൾക്ക് 1 കോടി രൂപ വരെ ഒറ്റത്തവണ ഗ്രാന്റായി ലഭിക്കും. നിർമ്മിത ബുദ്ധി, അനിമേഷൻ, VFX, ഓൺലൈൻ ഗെയിമിംഗ്, ഇ-സ്പോർട്സ്, ഡിജിറ്റൽ ആൻഡ് സോഷ്യൽ മീഡിയ തുടങ്ങി 50-ലധികം ചലഞ്ചുകളാണ് ഇത്തവണ സീസണിലുള്ളത്. wavesbazaar.com എന്ന ഓൺലൈൻ പോർട്ടൽ വഴി ഈ മാസം 31-നകം അപേക്ഷ സമർപ്പിക്കണം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയാകാൻ US സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽകുമാർ ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യൻ സമയം 8:17 കസാഖ്സ്ഥാനിലെ ബൈക്കന്നൂർ കോസ്ട്രോമയിൽ നിന്ന് റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. സോയൂസ് 2.0 റോക്കറ്റിലാണ് പേടകം വിക്ഷേപിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽസ് മേളയായ ഭാരത് ടെക്സ് 2026 ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3-ാം പതിപ്പാണിത്. വസ്ത്രധാരണം, സുസ്ഥിരത, സാങ്കേതികവിദ്യ, നവീകരണം, നിക്ഷേപം, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയിൽ ആഗോളതലത്തിൽ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ വിളിച്ചോതുന്നതാണ് ഭാരത് ടെക്സ് രാജ്യാന്തര മേള. 4 ദിവസത്തെ മേളയിൽ 20,000-ത്തിലധികം വസ്ത്ര ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്ന് അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കുമെന്ന് ഭാരത് ടെക്സ് ട്രേഡ് ഫെഡറേഷൻ ചെയർമാൻ നരേൻ ഗോയങ്ക പറഞ്ഞു. നിർമ്മാതാക്കൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, അന്താരാഷ്ട്ര പ്രതിനിധി സംഘങ്ങൾ, കരകൌശല വിദഗ്ധർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവയും മേളയുടെ ഭാഗമാകും. 11 സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തവും ഇത്തവണയുണ്ട്. അഫ്ഗാനിസ്ഥാനിലേക്ക് മടങ്ങിയെത്തുന്നവരുടെ പാർപ്പിട പുനരധിവാസ ആവശ്യങ്ങൾക്കായി കൂടാരങ്ങൾ ഇന്ത്യ അഫ്ഗാൻ അഭയാർത്ഥി പുനരധിവാസ മന്ത്രാലയത്തിന് കൈമാറി. അഫ്ഗാൻ ജനതയ്ക്ക് ഇന്ത്യ നൽകിവരുന്ന മാനുഷിക സഹായത്തിന്റെ ഭാഗമായാണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിലൂടെ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശിച്ചു. റവന്യൂ വകുപ്പിന്റെ ആദ്യ ജില്ലാതല അവലോകന യോഗത്തിൽ കാസർകോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
2: വേഗത്തിലും സുതാര്യമായും പരിഹരിക്കണമെന്നും പരാതി തീർപ്പാക്കുന്നതിലുപരിയായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും മന്ത്രി പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ ഇതിനകം തന്നെ നിരവധി പരാതികൾക്ക് നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ഭൂമി തരമാറ്റം, പട്ടയ പ്രശ്നം, മറ്റ് ഭൂപ്രശ്നങ്ങൾ എന്നിവ ജില്ലയിൽ കുറേയേറെ പരിഹരിച്ചിട്ടുണ്ട്. റവന്യൂ വകുപ്പിന്റെ മുഖമായി കാണുന്ന വില്ലേജ് ഓഫീസുകൾ ജനസൗഹൃദമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മാതൃകാ പോലീസ് സ്റ്റേഷൻ പോലെ പ്രാധാന്യമുള്ളതാണ് വില്ലേജ് ഓഫീസുകളും. അതിനാൽ വില്ലേജ് ഓഫീസ് ജനസൗഹൃദമാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിയമത്തിന്റെയും മാർഗനിർദ്ദേശങ്ങളുടെയും പരിമിതിക്കുള്ളിൽ ജനങ്ങളെ കേൾക്കുന്നതിനും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി വേഗത്തിൽ സുതാര്യമായി ചെയ്തു കൊടുക്കാൻ നടപടി ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഭൂമി തരമാറ്റവുമായി ബന്ധപ്പെട്ട് 2.5 ലക്ഷം അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇതിൽ 25,000 അപേക്ഷകൾ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി തീർപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു.
0: കാസർകോട് ജില്ലയിലെ ഗ്രൂപ്പ് വില്ലേജുകൾ വിഭജിക്കണമെന്ന ആവശ്യം ഗവൺമെന്റിന്റെ പരിഗണനയിലുണ്ടെന്നും എന്നാൽ സെൻസസ് നടക്കുന്ന സാഹചര്യത്തിൽ വില്ലേജുകളുടെ വിഭജനം പ്രായോഗികമല്ലെന്നും മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ചെങ്കള സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കാരങ്ങൾക്ക് ഗവൺമെന്റ് നേതൃത്വം നൽകുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ഹയർ സെക്കൻഡറിയിൽ നോൺ ടീച്ചിംഗ് സ്റ്റാഫിനെ നിയമിക്കുന്നത് ഗൌരവകരമായ പരിഗണനയിലാണെന്നും സംസ്ഥാനം മുൻകാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ബലികഴിക്കുന്ന തരത്തിൽ ഒരു നിലപാടും വിദ്യാഭ്യാസ രംഗത്ത് സ്വീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന അക്കാദമിക സമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രമുഖ ബാങ്കിന്റെ വ്യാജ മാരത്തോൺ പരസ്യങ്ങൾ വിവിധ വെബ്സൈറ്റുകൾ, ഇൻസ്റ്റഗ്രാം എന്നിവ വഴി പ്രചരിപ്പിച്ച് പൊതുജനങ്ങളിൽ നിന്നും രജിസ്ട്രേഷന്റെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നുണ്ടെന്നും ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി. മറൈൻ ഡ്രൈവ്, മാരത്തോൺ കൊച്ചി 2026 എന്ന പേരിൽ പ്രചരിക്കുന്ന പരസ്യങ്ങളിലൂടെ വലിയ സമ്മാനത്തുക വാഗ്ദാനം ചെയ്ത് ആളുകളെ ആകർഷിക്കുന്നതാണ് തട്ടിപ്പിന്റെ തുടക്കം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരിച്ചു. 6 പേരെ ഇനിയും കണ്ടെത്താനായില്ല. പശ്ചിമബംഗാൾ തീരത്ത് നിന്ന് ഈ മാസം ആദ്യം കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ ഞായറാഴ്ച കണ്ടെത്തിയിരുന്നു. തീരരക്ഷാസേനയും ഇന്ത്യൻ നാവികസേനയും സംസ്ഥാന ഏജൻസികളും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ബോട്ടിന്റെ ക്യാബിനിൽ നിന്ന് 9 മൃതദേഹങ്ങൾ അഴുകിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഡെസ്ക് റിപ്പോർട്ട്.
1: ഈ മാസം 2 ശങ്കർപൂർ തുറമുഖത്ത് നിന്ന് 15 മത്സ്യത്തൊഴിലാളികളുമായി ബോട്ട് യാത്ര തിരിച്ചത്. 3 ദിവസങ്ങൾക്ക് ശേഷം ബോട്ടുമായി ആശയവിനിമയം നഷ്ടപ്പെട്ടതോടെ തിരച്ചിൽ തുടങ്ങുകയായിരുന്നു. കാണാതായി 10 ദിവസങ്ങൾക്ക് ശേഷം ബംഗാൾ ഉൾക്കടലിൽ ബോട്ട് മറിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ബോട്ടിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ തിരിച്ചറിയലിനായി സൌത്ത് 24 പരഗനാസ് ജില്ലയിലെ സീതാറാംപൂരിലെ ആശുപത്രി മോർച്ചറിയിൽ എത്തിച്ചു. DNA പരിശോധനയ്ക്ക് കുടുംബാംഗങ്ങളിൽ നിന്ന് രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖം അറിയിച്ചു. ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് തന്റെ ചിന്തകളും പ്രാർത്ഥനകളുമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ച ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു.
0: വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസിന്റെയും ഭാര്യ ലോവെനി തോമസിന്റെയും മൃതദേഹങ്ങൾ തിരുവനന്തപുരത്തെത്തിക്കും. മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ വിമാനത്തിൽ രാവിലെ 8:50 മൃതദേഹങ്ങൾ വിമാനത്താവളത്തിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 ബിർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ നാളെ ഫ്രാൻസ് സ്പെയിനെ നേരിടും. വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: 100 പോരാട്ടങ്ങൾ പൂർത്തിയായി. ഇനി പുതുചരിതം എഴുതാൻ അവശേഷിക്കുന്നത് വെറും 3 മത്സരങ്ങൾ മാത്രം. അവസാന 4 നിന്ന് കലാശപ്പോരിലേക്ക് എത്തുന്ന 2 ടീമുകളെ നിശ്ചയിക്കാൻ 2 കാൽപന്തി യുദ്ധങ്ങൾ. പോരിനിറങ്ങുന്നത് മുൻ ചാമ്പ്യന്മാരും നിലവിലെ ജേതാവും. ആദ്യ സെമി ഫൈനൽ ഖത്തറിലെ റണ്ണറപ്പുകളായ ഫ്രാൻസും സ്പെയിനും തമ്മിലാണ്. ഈ ലോകകപ്പിൽ ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചവരാണ് ഇരു ടീമുകളും. ക്വാർട്ടറിൽ മൊറോക്കയെ വീഴ്ത്തിയാണ് ഫ്രഞ്ച് പടയുടെ വരവ്. സ്പാനിഷ് കുതിപ്പിൽ ഒടുവിൽ അടിതെറ്റിയത് ബെൽജിയത്തിന്. 2 ക്വാർട്ടറിൽ നിലവിലെ ചാമ്പ്യന്മാരായ മെസ്സി നയിക്കുന്ന അർജന്റീന ഹാരി കെയ്ന്റെ ഇംഗ്ലണ്ടുമായി കൊമ്പ് കോർക്കുമ്പോൾ അത് ഇരുവർക്കും ചില കണക്കുകളിൽ തീർപ്പ് കൽപ്പിക്കാൻ കൂടിയുള്ളതാണ്. നോർവേയെ പിന്തള്ളി ഇംഗ്ലണ്ട് മുന്നേറിയപ്പോൾ പൊരുതി കളിച്ച സ്വിറ്റ്സർലൻഡിനെ മറികടന്നാണ് അർജന്റീന എത്തുന്നത്. ഇനി കണക്കുകൾക്ക് പ്രസക്തിയില്ല, മുൻ വിജയങ്ങൾക്ക് വിലയുമില്ല. അർജന്റീനയുടെ പാരമ്പര്യമോ ഇംഗ്ലണ്ടിന്റെ കാത്തിരിപ്പോ ഫ്രാൻസിന്റെ പ്രൊഫഷണലിസമോ സ്പെയിന്റെ സൗന്ദര്യമോ ആരായിരിക്കും അതിജീവിക്കുക? കാൽപന്ത് ലോകം കാത്തിരിക്കുന്നു.
0: തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ ആർ സുഗതൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തൃശൂർ വിയൂർ ജയിലിൽ രാവിലെ 11 സത്യപ്രതിജ്ഞ. ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NS ഐസക് അന്തരിച്ചു. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു 79-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി ആകാശവാണി നിലയങ്ങളിൽ ഡയറക്ടറായിരുന്നു. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായി പ്രവേശിച്ച അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായാണ്.

0: സ്പെഷ്യൽ ട്രൈബ് നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മന്ത്രി എ പി അനിൽകുമാർ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിൽ ബോട്ട് മുങ്ങി 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരണം. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7.
1: വിയറ്റ്നാം ദേശസ്യ ഫുക്വോക് ദ്വീപസ്യ സമീപേ ജാതായാം സ്പീഡ് ബോട്ട് ഇത്യതസ്യാം ദുർഘട്ടനായാം ദിവംഗതാനാം 15 ഭാരതീയ പര്യടകാനാം പാർത്ഥിവാവശേഷാഃ സ്വദേശം പ്രത്യാനീതാഃ. വിയറ്റ്നാംസ്ഥേന ഭാരതീയ ദൂതാവാസേന സാമാജിക സഞ്ചാരപട്ടലെ പ്രകാശിതെ ഏകസ്മിൻ സന്ദേശേ ഉക്തം യത് ഏതേ പാർത്ഥിവാവശേഷാഃ ഹോചിമിൻഹ് നഗരാത് വിയറ്റ്നാം വിമാനയാനസേവയാ മുംബൈ നഗരം അഭ്യുപഗതാഃ. ഗത ശുക്രവാസരെ ഫുക്വോക് ദ്വീപസ്യ സമീപേ 32 ഭാരതീയ പര്യടകാൻ 4 സ്ഥാനീയ നൌകാ കർമ്മചാരിണശ്ച വഹന്തി സ്പീഡ് ബോട്ട് ഇതി ദ്രുത നൌകാ ജലെ നിമഗ്നാ ജാതാ. അസ്യാം ദുർഘട്ടനായാം 15 പര്യടകാഃ ദിവംഗതാഃ. ദുർഘട്ടനായാം ജീവിതാഃ 16 ജനാഃ അപി ഭാരതം പ്രത്യാഗതാഃ. ഏകഃ പര്യടകഃ അധുനാപി വിയറ്റ്നാം ദേശേ ചികിത്സാലയേ ചികിത്സാം അധിഗച്ഛതി. അസ്മിൻ മാസസ്യ ആരംഭേ പശ്ചിമബംഗാളസ്യ തടാത് ലുപ്താ മത്സ്യജീവിനാം നൌകാ ബംഗാളഖാത്യാം നിമഗ്നാവസ്ഥായാം പ്രാപ്താ. അസ്യാം ദുർഘട്ടനായാം 9 മത്സ്യജീവിനാം നിധനം സുനിശ്ചിതമസ്തി. 6 ജനാശ്ച അദ്യാപി അന്വിഷ്യന്തെ. നൌകായാം ആഹത്യ 15 മത്സ്യജീവിനഃ ആസന്. രാഷ്ട്രപതിഃ ദ്രൗപദി മുർമുഃ, ഉപരാഷ്ട്രപതിഃ സി പി രാധാകൃഷ്ണൻവര്യഃ, പ്രധാനമന്ത്രി നരേന്ദ്രമോദീ ച ദുർഘട്ടനാം ആലക്ഷ്യ ഗഹനം ശോകം പ്രകടിതവന്തഃ. തൈഃ ദിവംഗതാനാം പരിജനേഭ്യഃ ശോകസംവേദനാഃ പ്രകടിതാഃ. വ്രണിതാനാം ശീഘ്ര സ്വാസ്ഥ്യലാഭായ കാമനാശ്ച കൃതാഃ. പ്രധാനമന്ത്രിണ പ്രധാനമന്ത്രി രാഷ്ട്രീയ സഹായ കോശാത് പ്രത്യേകസ്യ ദിവംഗതസ്യ നികടതമ പരിജനായ 2,00,000 രൂപ്യകാണാം പ്രത്യേകസ്മൈ വ്രണിതായ ച 50,000 രൂപ്യകാണാം അനുഗ്രഹരാശേഃ ഘോഷണാ കൃതാ. വാണിജ്യോദ്യോഗമന്ത്രി പീയൂഷ ഗോയലഃ ഭാരത അമേരിക്ക വ്യാപാരവാർത്താസു വാർത്താവാഹിന്യാഃ ഗതിരോധ സംബന്ധ പ്രതിവേദനാനി സർവഥാ അസത്യാനി നിരാധാരാണി ച ഇതി കഥിതവാൻ. സാമാജിക സഞ്ചാരപട്ടലെ പ്രകാശിതെ ഏകസ്മിൻ സന്ദേശേ സഹ അവദത് യത് ഭാരത് അമേരിക്കാദേശയോഃ ദലദ്വയം സന്തുലിതസ്യ വാണിജ്യദൃഷ്ട്യാ ഹിതകരസ്യ ഉദ്യോഗിനാം കൃഷകാണാം ശ്രമികാണാം ഉപഭോക്തൃണാം ച അനുകൂലസ്യ വ്യാപാരസന്ധേഃ സമ്പാദനായ സക്രിയതയാ കാര്യരതമസ്തി. സഹ അവദത് യത് ഗതമാസെ നവദില്യാം അമേരിക്കാദേശസ്യ വ്യാപാര പ്രതിനിധിനാ ജേമിസൺ ഗ്രീർ ഇത്യനേന സഹ അസ്മിൻ വിഷയെ അത്യന്ത ലാഭപ്രദ വാർത്ത അഭവത്. ഭാരത ഋതുവിഭാഗേന അദ്യ പര്യന്തം ബിഹാർ ഒഡീഷ പ്രദേശയോഃ പ്രചണ്ഡ വൃഷ്ടേഃ പൂർവാനുമാനം കൃതമസ്തി. ഋതുവിഭാഗേന ഉക്തം യത് അദ്യ അരുണാചല പ്രദേശേ ഛത്തീസ്ഗഢേ ഝാർഖണ്ഡേ നാഗാലാൻഡേ മണിപ്പൂരേ മിജോറമേ ത്രിപുരായാം പശ്ചിമബംഗാളെ സിക്കിമേ അസമേ മേഘാലയേ ച പൃഥക് പൃഥക് സ്ഥാനേഷു പ്രചണ്ഡ വൃഷ്ടിഃ ഭവിതുമർഹതീതി. ഭാരതീയ പുരുഷ ക്രിക്കറ്റ് ദലം അദ്യ ബർമിംഗ്ഹം നഗരസ്യ എജ്ബെസ്റ്റൺ നഗരെ ത്രിക്രീഡാ ശൃംഖലായാഃ പ്രഥമായാം ഏകദിവസീയ അന്താരാഷ്ട്രീയ ക്രീഡായാം ആതിഥേയം ഇംഗ്ലണ്ട് ദലം സമ്മുഖീകരിഷ്യതി. ഭാരതീയ സമയാനുസാരം അപരാഹ്നേ സാർദ്ധത്രിവാദനെ ക്രീഡായാഃ ആരംഭ ഭവിഷ്യതി. വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ച ഭാരതീയ ദലം സുദൃഢം കർത്തും പുനരാഗമനം കൃതവന്തൗ സ്തഃ. തത്രൈവ ജസ്പ്രീത് ബുമറാഃ അപി പുനരാഗമനം കരോതി. ഐർലൻഡ് ഇംഗ്ലണ്ട് ദേശയോഃ വിരുദ്ധം 20-20 അന്താരാഷ്ട്രീയ ശൃംഖലാസു പരാജയാനന്തരം ഭാരതം പുനരാഗമനം കർത്തുമിച്ഛതി. ശുഭ്മൻ ഗിലേത്യസ്യ നേതൃത്വ ദലം ഗുരുവാസരെ കാർഡിഫ് നഗരെ ദ്വിതീയ ഏകദിവസീയ സ്പർധാ ക്രീഡിഷ്യതി. ശൃംഖലായാഃ തൃതീയാന്തിമാ ച ക്രീഡാ അസ്മിൻ മാസേ 21 ദിനാങ്കേ ലോർഡ്സ് ഇത്യത്ര ഭവിഷ്യതി. ഇതി വാർത്താഃ.
2: ആകാശവാണി.

0: അറിവും ആനന്ദവും കൂടിച്ചേർന്നെത്തുന്നു പുലർവെട്ടം. എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പുലർവെട്ടത്തിലേക്ക്. ആദ്യം കാർഷിക രംഗത്തെ വാർത്തകൾ അറിയാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളെയും കർഷകരെയും ബന്ധിപ്പിച്ച് നൂതന കാർഷിക സാങ്കേതിക വിദ്യകളും ശാസ്ത്രീയ കൃഷിരീതികളും കർഷകരിൽ എത്തിക്കുന്നതിനായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിലും ആത്മ തിരുവനന്തപുരം സംഘാടനത്തിലും നടക്കുന്ന കാർഷിക പ്രദർശന വിപണന മേളയ്ക്ക് ഇന്ന് തുടക്കമാകും. കുടപ്പനക്കുന്ന് സിവിൽ സ്റ്റേഷനിൽ രാവിലെ 11 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങ് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് നിർവഹിക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് 2025 സംസ്ഥാന കർഷക അവാർഡുകളുടെ ഭാഗമായി മാധ്യമരംഗത്തെ മികവിന് നൽകുന്ന കർഷക ഭാരതി അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. മലയാള ഭാഷയിലൂടെ കാർഷിക മേഖലയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ മികച്ച ഫാം ജേർണലിസ്റ്റുകളെയാണ് അവാർഡിന് പരിഗണിക്കുന്നത്. വ്യക്തികളുടെ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ പരിഗണിക്കില്ല. അച്ചടി മാധ്യമം, ദൃശ്യമാധ്യമം, നവമാധ്യമം എന്നീ 3 വിഭാഗങ്ങളിലായാണ് കർഷക ഭാരതി അവാർഡുകൾ നൽകുന്നത്. ഓരോ വിഭാഗത്തിലും വിജയിക്കുന്നവർക്ക് 50,000 രൂപ ക്യാഷ് അവാർഡ്, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ ലഭിക്കും. അവാർഡ് വിജ്ഞാപന തീയതി മുതൽ പിന്നോട്ടുള്ള 1 വർഷക്കാലയളവിലെ മാധ്യമപ്രവർത്തന മികവാണ് വിലയിരുത്തുക. അപേക്ഷാ ഫോറവും വിശദമായ മാർഗനിർദ്ദേശങ്ങളും www.keralaagriculture.gov.in എന്ന കൃഷിവകുപ്പ് വെബ്സൈറ്റിലും www.fibkerala.gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ഇന്നാണ്. അപേക്ഷകൾ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ അയക്കണം. കവറിന് പുറത്ത് കർഷക ഭാരതി അവാർഡ് 2025 ബ്രാക്കറ്റിൽ വിഭാഗത്തിന്റെ പേര് എന്നത് വ്യക്തമായി രേഖപ്പെടുത്തണം. കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി ഖരീഫ് 2026 സീസൺ അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കുമായി കർഷകർക്ക് അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുകയോ 1800425706 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന പോളിസി കോപ്പി പരിശോധിച്ച് പ്രീമിയം തുക ഇൻഷുറൻസ് ചെയ്ത പഞ്ചായത്ത് വിളയുടെ പേര് എന്നത് കൃത്യമാണോയെന്ന് ഉറപ്പുവരുത്തി സൂക്ഷിക്കേണ്ടതാണ്. കേരളത്തിന്റെ 29th സീഡ് സബ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ കേരള കാർഷിക സർവകലാശാല കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതും അധിക വിളവ് തരുന്നതും കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പു നൽകുന്നതുമായ KEU തേജസ്വിനി മുളക്, KEU മേധ ബ്രഹ്മി, KEU സൌഗന്ധിക രാമച്ചം, KEU കൊച്ചിൻ പ്രൈഡ് ഇഞ്ചി, KEU ഗോൾഡൻ ഫിംഗർ മഞ്ഞൾ എന്നീ 5 പുതിയ വിള ഇനങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നു. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് ഉണക്ക റബ്ബറിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ 5 ദിവസത്തെ പരിശീലനം നൽകുന്നു. മോൾഡഡ്, എക്സ്ട്രൂഡഡ്, കാലൻഡേഡ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, റബ്ബർ കോമ്പൌണ്ടിംഗ്, പ്രോസസ് കൺട്രോൾ, വർക്കനൈസേറ്റ് പരിശോധനകൾ, MSME പദ്ധതികൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിശീലനം ഈ മാസം 27 മുതൽ 31 വരെ നടത്തും. പരിശീലന മാധ്യമം ഇംഗ്ലീഷായിരിക്കും. പരിശീലനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് 9947824720481 2351 3531 എന്ന ഫോൺ നമ്പരിലോ 0481 2353201

0: എന്ന വാട്സപ്പ് നമ്പറിലോ ബന്ധപ്പെടാം. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് നടപ്പിലാക്കുന്ന 6 മാസ ദൈർഘ്യമുള്ള തേനീച്ച വളർത്തൽ പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകൾ ഈ മാസം 31 മുൻപ് സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9747321760. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്ന് ജൂലൈ 14. ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം എന്തെന്ന് ശ്രദ്ധിക്കാം.
2: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: ജൂലൈ 14 ഫ്രാൻസിന്റെ ദേശീയ ദിനമായി ലോകമെമ്പാടും ആചരിക്കുന്നു. ഇത് ലോകമെമ്പാടും ബാസ്റ്റീൽ ഡേ എന്ന പേരിൽ അറിയപ്പെടുന്നു. 1789 ജൂലൈ 14 ഫ്രഞ്ച് ജനത പാരീസിലെ ബാസ്റ്റീൽ ജയിൽക്കോട്ട ആക്രമിച്ചു കീഴടക്കി. രാജഭരണത്തിന്റെ ക്രൂരതയുടെയും അടിച്ചമർത്തലിന്റെയും പ്രതീകമായിരുന്നു ഈ കോട്ട. ഇതിന്റെ തകർച്ച ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തുടക്കമായി മാറി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആധുനിക ഫ്രഞ്ച് മൂല്യങ്ങൾക്ക് അടിത്തറയിട്ടത് ഈ സംഭവമാണ്. പാരീസിലെ പ്രശസ്തമായ ഷാംസ് എലിസി തെരുവിൽ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ സൈനിക പരേഡ് നടക്കുന്നു. പാരീസിലെ ഈഫൽ ഗോപുരത്തിന് മുകളിൽ നടക്കുന്ന ഗംഭീരമായ കരിമരുന്നു പ്രയോഗം ലോക പ്രശസ്തമാണ്. 1790 ജൂലൈ 14 നടന്ന ദേശീയ ഐക്യത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം. 1965 ജൂലൈ 14 നാസയുടെ മാരിനർ 4 എന്ന ബഹിരാകാശ പേടകം ചൊവ്വയ്ക്ക് തൊട്ടരികിലൂടെ പറക്കുകയും മറ്റൊരു ഗ്രഹത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ക്ലോസപ്പ് ചിത്രങ്ങൾ ഭൂമിയിലേക്ക് വിജയകരമായി അയക്കുകയും ചെയ്തു. ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 9846 കിലോമീറ്റർ മാത്രം അകലെ കൂടിയാണ് മാരിനർ 4 കടന്നുപോയത്. ഈ യാത്രയിൽ 21 സമ്പൂർണ്ണ ചിത്രങ്ങൾ പേടകം പകർത്തി. അക്കാലത്ത് കമ്പ്യൂട്ടറുകൾ വഴി ചിത്രങ്ങൾ പ്രോസസ് ചെയ്തു വരാൻ ഒരുപാട് സമയമെടുക്കുമായിരുന്നു. അതിനാൽ പേടകത്തിൽ നിന്ന് ലഭിച്ച ഡിജിറ്റൽ ഡേറ്റ പേപ്പറുകളിൽ പ്രിന്റ് ചെയ്ത് നാസയിലെ ശാസ്ത്രജ്ഞർ ചോക്കുകളും ക്രയോണുകളും ഉപയോഗിച്ച് കൈകൊണ്ട് നിറം നൽകിയാണ് ചൊവ്വയുടെ ആദ്യത്തെ താൽക്കാലിക ചിത്രം തത്സമയം തയ്യാറാക്കിയത്. മാരിനർ 4 അയച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിൽ ചൊവ്വയുടെ ഉപരിതലം നിറയെ ഉൽക്കാപതനം മൂലമുണ്ടായ വലിയ കുഴികൾ നിറഞ്ഞതാണെന്ന് കണ്ടെത്തി. ഇത് ചൊവ്വയെ ഭൂമിയേക്കാൾ ചന്ദ്രനോട് സാദൃശ്യമുള്ളതാക്കി മാറ്റി. അതിനു മുൻപുവരെ ചൊവ്വയിൽ കനാലുകളും ബുദ്ധിയുള്ള ജീവികളും ഉണ്ടെന്നായിരുന്നു പലരും വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഈ ചിത്രങ്ങൾ ചൊവ്വ തികച്ചും വരണ്ടതും ജീവനില്ലാത്തതുമായ ഒരു ഗ്രഹമാണെന്ന് തെളിയിച്ചു. ചൊവ്വയ്ക്ക് വളരെ നീർത്ത അന്തരീക്ഷം മാത്രമേ ഉള്ളൂവെന്നും കാന്തിക വലയമില്ലെന്നും ഈ ദൌത്യത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. 1958 ജൂലൈ 14 ഇറാഖിൽ നടന്ന ജൂലൈ 14 വിപ്ലവം ആധുനിക മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒന്നായിരുന്നു. ബ്രിട്ടീഷ് പിന്തുണയോടെ ഇറാഖ് ഭരിച്ചിരുന്ന ഹാഷിമൈറ്റ് രാജവംശത്തിലെ അവസാന രാജാവായിരുന്ന ഫൈസൽ 2-നെ സൈന്യം സ്ഥാനഭ്രഷ്ടനാക്കി. ബ്രിഗേഡിയർ അബ്ദുൽ കരീം കാസിം, കേണൽ അബ്ദുൽ സലാം ആരിഫ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഫ്രീ ഓഫീസേഴ്സ് എന്ന സൈനിക കൂട്ടായ്മയാണ് വിപ്ലവത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഇറാഖിലെ ഭരണം, വിദേശ നയം, എണ്ണ സമ്പത്ത് എന്നിവയിലുണ്ടായിരുന്ന ബ്രിട്ടന്റെ ശക്തമായ സ്വാധീനത്തിന് ഈ വിപ്ലവം അറുതി വരുത്തി. രാജഭരണം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടുകയും അബ്ദുൽ കരീം കാസിം ആദ്യത്തെ പ്രധാനമന്ത്രിയായി ഇറാഖ് ഒരു റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തു. ലോകപ്രശസ്തനായ ഓസ്ട്രിയൻ പ്രതീകാത്മക ചിത്രകാരൻ ഗുസ്താവ് ക്ലിംറ്റ് ജനിച്ചത് 1862 ജൂലൈ 14. ക്ലിംറ്റിന്റെ ചിത്രങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയിൽ യഥാർത്ഥ സ്വർണ തകിടുകൾ ഉപയോഗിച്ചിരുന്നു എന്നതാണ്. ഇത് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്ക് ഒരു പ്രത്യേക തിളക്കവും രാജകീയ ഭാവവും നൽകി. അദ്ദേഹം വരച്ച ദി കിസ് ചിത്രകലാ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ മാസ്റ്റർ പീസുകളിൽ ഒന്നാണ്. പരമ്പരാഗതവും അക്കാദമികവുമായ ചിത്രകലാശൈലികൾക്കെതിരെ വിപ്ലവം പ്രഖ്യാപിച്ച് രൂപീകരിച്ച വിയന്ന സെസഷൻ എന്ന കലാപ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും ആദ്യത്തെ പ്രസിഡന്റുമായിരുന്നു ക്ലിംറ്റ്. യുവ കലാകാരന്മാർക്ക് തങ്ങളുടെ പരീക്ഷണാത്മക സൃഷ്ടികൾ പ്രദർശിപ്പിക്കാൻ ഒരു വേദി ഒരുക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലെ അലങ്കാരപ്പണികളും ജ്യാമിതീയ രൂപികളും ഏറെ ശ്രദ്ധേയമായിരുന്നു. അമേരിക്കയുടെ 38-ാമത് പ്രസിഡന്റായിരുന്ന ജെറാൾഡ് ഫോർഡ് ജനിച്ചത് 1913 ജൂലൈ 14 അമേരിക്കൻ ചരിത്രത്തിൽ ജനങ്ങളുടെ വോട്ട് വഴിയോ ഇലക്ട്രൽ കോളേജ് വഴിയോ വൈസ് പ്രസിഡന്റ് പദവിയിലേക്കോ

0: പ്രസിഡന്റ് പദവിയിലേക്കോ തിരഞ്ഞെടുക്കപ്പെടാതെ ഈ രണ്ട് പദവികളും വഹിച്ച ഏക വ്യക്തിയാണ് ജെറാൾഡ് ഫോർഡ്. 1974 ഓഗസ്റ്റിൽ വാട്ടർഗേറ്റ് അഴിമതിയെ തുടർന്ന് പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ രാജിവെച്ചപ്പോൾ ഫോർഡ് അമേരിക്കയുടെ പ്രസിഡന്റായി ചുമതലയേറ്റു. പ്രസിഡന്റായ ഉടൻ തന്നെ അദ്ദേഹം റിച്ചാർഡ് നിക്സന് പൂർണമായ ഔദ്യോഗിക മാപ്പ് നൽകി. ഇത് അക്കാലത്ത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായെങ്കിലും വിയറ്റ്നാം യുദ്ധത്തിനും വാട്ടർഗേറ്റ് വിവാദത്തിനും ശേഷം തകർന്ന അമേരിക്കൻ ജനതയെ ഒരുമിപ്പിക്കാൻ ഈ തീരുമാനം ആവശ്യമായിരുന്നു എന്ന് പിന്നീട് പലരും വിലയിരുത്തി.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: ഇനി മുത്തോട് മുത്ത് എന്ന ചിത്രത്തിൽ എസ് ജാനകിയും യേശുദാസും പാടിയൊരു ഗാനം കേൾക്കാം. ഗാനരചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: പുലർവിട്ടത്തിൽ ഇനി ആയുരാരോഗ്യം.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് ക്യാൻസർ നിർണയ ടെസ്റ്റുകളെ കുറിച്ച് ഡോക്ടർ നയന ചന്ദ്രൻ സംസാരിക്കുന്നു.
2: ക്യാൻസർ നിർണയിക്കുന്നതിനും അത് ശരീരത്തിൽ എത്രമാത്രം വ്യാപിച്ചിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കാനും വിവിധ തരം പരിശോധനകളും രോഗനിർണയ ഉപാധികളും ആവശ്യമാണ്. ക്യാൻസർ ഓരോ ശരീരഭാഗത്തെയും പല രീതികളിൽ ബാധിക്കുന്നതുകൊണ്ട് ഓരോ രോഗിയിലെയും രോഗനിർണയം വ്യത്യസ്തമായിരിക്കും. ക്യാൻസർ നിർണയം പല ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. ഏറ്റവും ആദ്യം ക്ലിനിക്കൽ പരിശോധനയാണ് വേണ്ടത്. മുഴകളാണെങ്കിൽ തൊട്ടു പരിശോധിക്കുകയും അസാധാരണമായ ലക്ഷണങ്ങളുടെ രോഗചരിത്രം ചോദിച്ചു മനസ്സിലാക്കുന്നതും രോഗനിർണയത്തിന്റെ പ്രധാന ഘട്ടമാണ്. അതിനുശേഷം പലതരം ടെസ്റ്റുകൾ ചെയ്ത് തീർച്ചപ്പെടുത്തുന്നതാണ് അടുത്ത ഘട്ടം. രക്തത്തിലെ പലതരം അണുക്കളുടെ നമ്പർ അഥവാ എണ്ണം ഒരു പ്രധാന സൂചികയാണ്. ഉദാഹരണത്തിന്, ശ്വേതരക്താണുക്കളുടെ അമിതവും അസാധാരണവുമായ വർദ്ധനയാണ് രക്താർബുദം അഥവാ ബ്ലഡ് ക്യാൻസർ. ശ്വേതരക്താണുക്കൾ അഥവാ WBCകളെ 5 തിരിച്ചിട്ടുണ്ട്. ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ലിംഫോസൈറ്റ്, മോണോസൈറ്റ്, ബേസോഫിൽ എന്നിവയാണിവ. ഇതിൽ ഏതിനെയും ക്യാൻസർ ബാധിക്കാം. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് അഥവാ ഒരു പൂർണ്ണ രക്ത അനാലിസിസ് ഒരു സാധാരണ ബ്ലഡ് സാമ്പിളിൽ നിന്നും വളരെ ലളിതമായി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. വെറും 2 മണിക്കൂറിൽ ഈ ടെസ്റ്റ് ഫലങ്ങൾ ലഭ്യമാവുകയും ചെയ്യും. ക്രമാതീതമായ വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിൽ അവയെ പെരിഫറൽ സ്മിയർ ടെസ്റ്റിന് വിധേയമാക്കാവുന്നതാണ്. രക്തത്തെ ഗ്ലാസ് സ്ലൈഡിൽ സ്പ്രെഡ് ചെയ്ത ശേഷം പ്രത്യേക തരം ചായങ്ങൾ ഉപയോഗിച്ച് മൈക്രോസ്കോപ്പിലൂടെ പരിശോധിക്കുകയും അസാധാരണ കോശങ്ങൾ ഉണ്ടോ എന്ന് ഒരു ഡോക്ടർ ഉറപ്പുവരുത്തുന്നതുമാണ് ഈ ടെസ്റ്റ്. ക്യാൻസർ മാത്രമല്ല മറ്റ് പലതരം രോഗങ്ങളെയും ഈ ഒരു ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി ട്യൂമർ മാർക്കേഴ്സ്. ഒന്നോ അതിലധികമോ തരത്തിലുള്ള ക്യാൻസറുകളുടെ സാന്നിധ്യത്താൽ ഉയർത്താൻ കഴിയുന്ന രക്തത്തിലോ മൂത്രത്തിലോ ശരീര കോശങ്ങളിലോ കാണപ്പെടുന്ന ഒരു ബയോ മാർക്കറിനെയാണ് നമ്മൾ ട്യൂമർ മാർക്കർ എന്ന് വിളിക്കുന്നത്. ട്യൂമർ മാർക്കറുകളുടെ ഹൈ റേഞ്ച് അഥവാ ഉയർന്ന നില ക്യാൻസറിനെ സൂചിപ്പിക്കാം. ഉദാഹരണത്തിന്, AFP ആൽഫ ഫീറ്റോ പ്രോട്ടീൻ എന്ന ട്യൂമർ മാർക്കർ കരൾ സംബന്ധമായ ക്യാൻസർ രോഗങ്ങളെ സൂചിപ്പിക്കുന്നു. CA125 അണ്ഡാശയ ക്യാൻസറിൽ ഉയർന്ന നില കാണിക്കുന്നതാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസറിൽ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ എന്ന ട്യൂമർ മാർക്കർ ക്യാൻസറിനെ സൂചിപ്പിക്കുന്നു. റേഡിയോ ആക്ടിവിറ്റി ഉപയോഗിച്ചുള്ള ഈ പരിശോധനകൾ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിനേക്കാളും സമയം കൂടുതൽ എടുക്കുന്ന ടെസ്റ്റാണ്. ക്യാൻസർ ഉണ്ടെന്ന് തീർച്ചപ്പെടുത്താനുള്ള പരിശോധനയാണ് ബയോപ്സി. ഏത് തരം ക്യാൻസർ ആണെന്നും ഏത് സ്ഥാനത്താണെന്നും അനുസരിച്ച് ഏത് രീതിയിൽ ബയോപ്സി എടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. പല തരത്തിലുള്ള ബയോപ്സികളുണ്ട്. ഒന്നാമത്തേത് എക്സിഷൻ ബയോപ്സി. ഒരു മുഴയോ സംശയാസ്പദമായ ഒരു അവയവമോ ഒരു ശരീരഭാഗമോ നീക്കം ചെയ്ത് പരിശോധിക്കുന്നതിനെയാണ് എക്സിഷൻ ബയോപ്സി എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തേത് ഇൻസിഷൻ ബയോപ്സി. ട്യൂമറോ മുഴയോ നീക്കം ചെയ്യാതെ തന്നെ അസാധാരണമായ ടിഷ്യുവിന്റെ ഒരു ഭാഗം സാമ്പിൾ ചെയ്ത് പരിശോധിക്കുന്നു. മൂന്നാമത്തേത് എൻഡോസ്കോപ്പിക് ഗൈഡഡ് ബയോപ്സി. പൊള്ളയായ അവയവങ്ങളിലെ മുഴകളിൽ നിന്നോ തടിപ്പുകളിൽ നിന്നോ ഒരു എൻഡോസ്കോപ്പിന്റെ സഹായത്തോടെ എടുക്കുന്ന ബയോപ്സിയെയാണ് എൻഡോസ്കോപ്പിക് ഗൈഡഡ് ബയോപ്സി എന്ന് വിളിക്കുന്നത്. ബയോപ്സി എടുത്ത ശേഷം അത് പെത്തോളജി ലാബിലേക്ക് അയക്കുകയും അവിടെ ഒരു ഗ്രോസ് എക്സാമിനേഷന് ശേഷം സംശയാസ്പദമായ ഭാഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അയച്ചു കിട്ടിയ സാമ്പിൾ മുഴുവനായോ ഒരു കോംപ്ലക്സ് പ്രോസസ്സിലൂടെ ഗ്ലാസ് സ്ലൈഡിൽ ഘടിപ്പിച്ച് വ്യക്തിഗത കോശങ്ങളെ മൈക്രോസ്കോപ്പിലൂടെ പരിശോധിച്ച് ഒരു പെത്തോളജിസ്റ്റ് ബയോപ്സി റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ബയോപ്സി റിപ്പോർട്ടിനെ പെത്തോളജിക്കൽ റിപ്പോർട്ട് എന്നും പറയുന്നു. ഈ റിപ്പോർട്ട് രോഗനിർണയത്തിന് മാത്രമല്ല ചികിത്സാരീതി തീരുമാനിക്കാനും ചികിത്സിച്ചാൽ ഉണ്ടാകുന്ന വിജയ സാധ്യത പ്രവചിക്കാനും സഹായിക്കും. തുടക്കത്തിലെ കണ്ടുപിടിക്കുകയും യഥാസമയം ചികിത്സിക്കുകയും ചെയ്താൽ 80% ക്യാൻസറുകളും ഭേദമാക്കാവുന്നവയാണ്. ഏതായാലും വൈദ്യശാസ്ത്രം ക്യാൻസറിനെ കീഴ്പ്പെടുത്തുന്ന കാലം വിദൂരമല്ലെന്ന് നമുക്ക് പ്രത്യാശിക്കാം.

0: ആയുരാരോഗ്യത്തിലെന്ന് ക്യാൻസർ നിർണയ ടെസ്റ്റുകളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നയന ചന്ദ്രൻ.
1: തൊഴിൽ തേടുന്നവർക്ക് ഇത്
2: തൊഴിൽ ദർശനം.
1: തിരുവനന്തപുരത്തുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ HLL ലൈഫ് കെയർ ലിമിറ്റഡിൽ ട്രെയിൻഡ് അപ്രന്റീസ്ഷിപ്പിന് അവസരം 6 ഒഴിവുണ്ട്. യോഗ്യത ITI, സിവിൽ ഡ്രാഫ്റ്റ്സ്മാൻ, പ്ലംബർ, ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, MRAC, ഡീസൽ മെക്കാനിക്. യോഗ്യത അവസാന 5 വർഷത്തിനുള്ളിൽ നേടിയതാകണം. വിശദ വിവരങ്ങളടങ്ങിയ CV HRPFT@lifecarehll.com എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കണം. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി HRPFT@lifecarehll.com. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 15. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 9947861924 അല്ലെങ്കിൽ 0471243770. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 9947861924 അല്ലെങ്കിൽ 0471243770. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.lifecarehll.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.lifecarehll.com. മുംബൈ ആസ്ഥാനമായുള്ള പൊതുമേഖലാ ബാങ്കായ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ക്രെഡിറ്റ് ഓഫീസർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 779 ഒഴിവുണ്ട്. മിഡിൽ മാനേജ്മെന്റ് ഗ്രേഡ്, MMGS ഗ്രേഡ് 2, ഗ്രേഡ് 3, സീനിയർ മാനേജ്മെന്റ് ഗ്രേഡ്, SMGS ഗ്രേഡ് 4 എന്നിങ്ങനെ വ്യത്യസ്ത ശമ്പള സ്കെയിലുള്ള തസ്തികകളിലാണ് നിയമനം. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. തിരഞ്ഞെടുക്കപ്പെടുന്നവർ രാജ്യത്ത് എവിടെയും ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം. ഒഴിവുകൾ: MMGS ഗ്രേഡ് 2 തസ്തികയിൽ 677, MMGS ഗ്രേഡ് 3 തസ്തികകളിൽ 61, SMGS ഗ്രേഡ് 4 തസ്തികകളിൽ 41. പ്രായം: MMGS ഗ്രേഡ് 2 തസ്തികകളിലേക്ക് 25-32 വയസ്സിനും ഇടയിൽ, MMGS ഗ്രേഡ് 3 തസ്തികയിലേക്ക് 28-38 വയസ്സിനും ഇടയിൽ, SMGS ഗ്രേഡ് 4 തസ്തികയിലേക്ക് 32-45 വയസ്സിനും ഇടയിൽ. 2026 June 1 അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കുക. SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെയും ഇളവ് ലഭിക്കും. വിമുക്ത ഭടന്മാർക്ക് നിയമാനുസൃത ഇളവ് ഉണ്ടായിരിക്കും. യോഗ്യത: എല്ലാ തസ്തികകളിലേക്കും കുറഞ്ഞത് 60% മാർക്കോടെ നേടിയ ബിരുദം അല്ലെങ്കിൽ CA, CMA, ICWA, CS, CFA ആണ് വിദ്യാഭ്യാസ യോഗ്യത. അപേക്ഷകർക്ക് ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകളിലോ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിലോ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികളിലോ ഓഫീസറായി പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. 850 രൂപയാണ് അപേക്ഷാ ഫീസ്. SC ST വിഭാഗക്കാരും ഭിന്നശേഷിക്കാരും 175 രൂപ അടച്ചാൽ മതിയാവും. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷയോടൊപ്പം ഫോട്ടോ, ഒപ്പ്, വിരലടയാളം, സ്വന്തം കൈപ്പടയിൽ എഴുതിയ പ്രസ്താവന, സർട്ടിഫിക്കറ്റുകൾ എന്നിവ അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി July 20. മണിപ്പൂരിലെ ഇംഫാലിലുള്ള കേന്ദ്ര സർവകലാശാലയായ നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിൽ അധ്യാപക അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 12 ഒഴിവുണ്ട്. അധ്യാപക തസ്തികകൾ: പ്രൊഫസർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അസോസിയേറ്റ് പ്രൊഫസർ സ്പോർട്സ് മെഡിസിൻ, അസിസ്റ്റന്റ് പ്രൊഫസർ. അനധ്യാപക തസ്തികകൾ: ഡെപ്യൂട്ടി കൺട്രോളർ, അസിസ്റ്റന്റ് ലൈബ്രറിയൻ, സെക്ഷൻ ഓഫീസർ, പ്രൈവറ്റ് സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ഫിസിയോതെറാപ്പിസ്റ്റ്, അക്കൌണ്ടന്റ്, ലൈബ്രറി അസിസ്റ്റന്റ്, നേഴ്സിംഗ് അറ്റൻഡന്റ്. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് തപാൽ മുഖേനയോ ഇമെയിൽ മുഖേനയോ അപേക്ഷ അയക്കണം. അപേക്ഷ അയക്കേണ്ട വിലാസം ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nsu.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nsu.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 31.
2: തൊഴിൽ ദർശനം.
3: പുലർമിട്ടം തുടരും. വാർത്തകൾക്ക് ശേഷം

0: ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഗതാഗതം, സുസ്ഥിര വികസനം തുടങ്ങി നിരവധി മേഖലകളിൽ ഇന്ത്യ സ്പെയിൻ സഹകരണം ശക്തമാക്കേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ മുംബൈയിലെത്തിച്ചു. അപകടത്തിൽപ്പെട്ട 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെത്തിക്കും. കിഫ്ബിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പഠിക്കാൻ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ഇറാനിയൻ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ബർമിംഗ്ഹാമിൽ. വാർത്തകൾ വിശദമായി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ സ്പെയിൻ സന്ദർശനം പുരോഗമിക്കുന്നു. സ്പെയിൻ വൈസ് പ്രസിഡന്റുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക സഹകരണം എന്നിവയിലൂടെ ഇന്ത്യ സ്പെയിൻ സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ചകൾ നടത്തി. ഇന്ത്യ സ്പെയിൻ ബിസിനസ് ഫോറത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. ഗതാഗതം, സുസ്ഥിര വികസനം, കലാശാസ്ത്രം, സംസ്കാരം എന്നിവയിൽ ഇന്ത്യയും സ്പെയിനും തമ്മിൽ സഹകരണം ശക്തമാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
2: In a seamless and much larger engagement between our two countries. Huge opportunities, whether in advanced manufacturing, mobility, sustainability, railways, as the secretary just mentioned, advanced technologies, infrastructure, innovation, the digital technology world, art, science, culture, education, tourism, the sky is the limit, my friends.
1: ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും ശ്രീ പീയൂഷ് ഗോയൽ സന്ദർശിക്കുന്നുണ്ട്. ഈ മാസം 17 വരെയാണ് സന്ദർശനം. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്നലെ മുംബൈയിലെത്തിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്ന് ഇന്ന് രാവിലെ എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. തുടർന്ന് കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോകും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾക്ക് 53 ലക്ഷം ഗുണഭോക്താക്കൾ പ്രയോജനപ്പെടുത്തും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം കുറിക്കും. മേളയുടെ 3-ാം പതിപ്പാണിത്. 4 ദിവസം നീളുന്ന മേളയിൽ 20,000-ത്തിലധികം ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കും. നീറ്റ് UG 2026 പുനഃപരീക്ഷയുടെ OMR ഷീറ്റുകളും ഉത്തരക്കടലാസുകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷയുടെ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഒത്തുനോക്കാമെന്ന് ഏജൻസി അറിയിച്ചു. OMR സംബന്ധിച്ച പരാതികളും ആശങ്കകളും അറിയിക്കാനുള്ള സൌകര്യം ഈ മാസം 15-ാം തീയതി വരെ ലഭ്യമായിരിക്കും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം 8 മാസം നീണ്ടു നിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസക്സ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ്കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ യാത്രികരായ പ്യോത്തർ ഡ്രുബോബ്, അന്ന കിഖിന എന്നിവർക്ക് ഒപ്പമാണ് യാത്ര. ബുധനാഴ്ച പുലർച്ചെ 1:25 യാത്രികർ ബഹിരാകാശ നിലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: കിഫ്ബിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. മുൻ IAS ഉദ്യോഗസ്ഥയായ സുധാപിള്ള അധ്യക്ഷയായ അഞ്ചംഗ സമിതിയെയാണ് നിയോഗിച്ചത്. കിഫ്ബിയെ സംബന്ധിച്ച് വിശദമായി പഠനം നടത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NS ഐസക് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. രോഗബാധിതനായി ചികിത്സയിലായിരിക്കെ ഇന്നലെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി ആകാശവാണി നിലയങ്ങളിൽ ഡയറക്ടറായിരുന്നു. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായി പ്രവേശിച്ച അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായാണ് വിരമിച്ചത്. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2:30 പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടക്കും. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൌൺസിലിൽ താൽക്കാലിക അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ച് ഇന്ത്യ. 2028-29 കാലയളവിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
1: ആഗോളതലത്തിൽ സംഘർഷങ്ങളും അസ്ഥിരതയും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് വളരെ നിർണായകമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ആഗോള സമാധാനവും സുരക്ഷയും തുല്യവികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ സമീപനമായി ശാന്തി ദർശനം അദ്ദേഹം അവതരിപ്പിച്ചു. UN രൂപീകൃതമായതുമുതൽ ഇതുവരെ ഏകദേശം 50 സമാധാന ദൌത്യങ്ങളിലായി 300,000 സേനാംഗങ്ങളെ ഇന്ത്യ സംഭാവന ചെയ്തിട്ടുണ്ടെന്നും നിലവിൽ 10 UN സമാധാന ദൌത്യങ്ങളിലായി 4,300-ലധികം ഇന്ത്യൻ സേനാംഗങ്ങൾ സേവനമനുഷ്ഠിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 8 തവണ ഇന്ത്യ സുരക്ഷാ കൌൺസിലിൽ താൽക്കാലിക അംഗമായിരുന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2021-22 കാലയളവിലായിരുന്നു ഇത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമോസ് കടലിടുക്കിൽ UAE 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 1 ഇന്ത്യക്കാരൻ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തെ UAE പ്രതിരോധ മന്ത്രാലയം അപലപിച്ചു. ഒമാൻ തീരത്തിന് സമീപത്ത് വെച്ചാണ് ആക്രമണം നടന്നത്. ഇതിനെ തുടർന്ന് ഈ മേഖലയിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. എന്നാൽ ഹോർമൂസ് കടലിടുക്കിൽ ഇറാനിയൻ കപ്പലുകൾക്ക് അമേരിക്ക വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഈ മാസം ആദ്യം പശ്ചിമബംഗാൾ തീരത്ത് നിന്ന് കാണാതായ മത്സ്യബന്ധന ബോട്ട് ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ നിലയിൽ കണ്ടെത്തി. അപകടത്തിൽ 9 മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായി സ്ഥിരീകരിച്ചു. കാണാതായ മറ്റ് 6 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. ദുരന്തത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങൾ അടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. മറ്റന്നാൾ നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20 ഫൈനൽ. വേവ്സ് 2027 ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ച് സീസൺ 2 കീഴിൽ വ്യവസായ അധിഷ്ഠിത മത്സരങ്ങൾ നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. മീഡിയ എന്റർടൈൻമെന്റ് മേഖലയിലെ ക്രിയേറ്റർമാരെ കണ്ടെത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണിത്. മികച്ച സൃഷ്ടികൾ വേവ്സ് 2027 ഉച്ചകോടിയുടെ ഭാഗമായി നടക്കുന്ന ക്രിയേറ്റോസ്ഫിയറിൽ പ്രദർശിപ്പിക്കും. ഈ മാസം 31 വേവ്സ് ബസാർ.com എന്ന ഓൺലൈൻ പോർട്ടൽ വഴി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ചലഞ്ചറേയും വിജയകരമായ നടത്തിപ്പിനായി 1 കോടി രൂപ വരെയുള്ള ഒറ്റത്തവണ ഗ്രാന്റ് അനുവദിക്കും. അസമിൽ പ്രളയം രൂക്ഷം. 6 ജില്ലകളിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പല ജില്ലകളിലും ഇന്നും നാളെയും കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗതാഗതം, സുസ്ഥിര വികസനം തുടങ്ങി നിരവധി മേഖലകളിൽ ഇന്ത്യ സ്പെയിൻ സഹകരണം ശക്തമാക്കേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ മുംബൈയിലെത്തിച്ചു. അപകടത്തിൽപ്പെട്ട 2 മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെത്തിക്കും. കിഫ്ബിയുടെ പ്രവർത്തനം സംബന്ധിച്ച് പഠിക്കാൻ 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമോസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ഇറാനിയൻ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ബർമിംഗ്ഹാമിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി പുലർവെട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി.
2: ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത സംഗീത സംവിധായകൻ MSV എന്നറിയപ്പെടുന്ന MS വിശ്വനാഥൻ 1928 ജൂൺ 24 പാലക്കാട് എലപ്പുള്ളിയിൽ ജനിച്ചു. വീട്ടിലെ ദാരിദ്ര്യം കാരണം മുത്തശ്ശൻ്റെ കൂടെയാണ് MS വിശ്വനാഥൻ വളർന്നത്. സംഗീതത്തോടുള്ള അഭിനിവേശം അദ്ദേഹത്തെ കണ്ണൂരിലെ നീലകണ്ഠ ഭാഗവതരുടെ അടുത്തെത്തിച്ചു. 13-ാം വയസ്സിൽ ആദ്യത്തെ കച്ചേരി തിരുവനന്തപുരത്ത് നടത്തി. 1952 പണം എന്ന ചിത്രത്തിനു വേണ്ടി സംഗീതം നൽകിക്കൊണ്ടാണ് MSV അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് അദ്ദേഹം തമിഴ് സിനിമാ ലോകത്തെ തിരക്കേറിയ സംഗീത സംവിധായകനായി മാറി. ആദ്യകാലത്ത് സംഗീതജ്ഞനായ T. Ramamurthy വിശ്വനാഥൻ രാമമൂർത്തി എന്ന പേരിൽ 100-ഓളം ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീതം പകർന്നു. കണ്ണദാസൻ എഴുതിയ ഗാനങ്ങൾക്കാണ് ഇവർ ഏറെയും സംഗീതം നൽകിയത്. തമിഴ്നാടിൻ്റെ ഔദ്യോഗിക ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചതും MSV തന്നെയായിരുന്നു. തെലുങ്കിലും മലയാളത്തിലുമായി നിരവധി ഗാനങ്ങൾക്ക് അദ്ദേഹം സംഗീതം പകർന്നു. മെല്ലിസൈ മന്നർ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. കൂടാതെ നിരവധി സിനിമകളിൽ അഭിനയിക്കുകയും 500-ലേറെ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്ത MS വിശ്വനാഥൻ 2015 ജൂലൈ 14 ഈ ലോകത്തോട് വിട പറഞ്ഞു.
3: പാലക്കാട് എലപ്പുള്ളി ഗ്രാമത്തിൽ എൻ്റെ വീട്. ഞാൻ അവിടെ ജനിച്ചു വളർന്നു. അതായത് 3-ാം ക്ലാസ് വരെ കൂടി പഠിച്ച ഓർമ്മയില്ല എനിക്ക്. എൻ്റെ അച്ഛനില്ല എനിക്ക്. എൻ്റെ എൻ്റെ ഫാമിലി വെരി പൂർ ഫാമിലി. അപ്പോൾ അച്ഛൻ മരിച്ച ഒരു 15 ദിവസം കഴിഞ്ഞ് എൻ്റെ അനിയത്തി മരിച്ചു. അപ്പോൾ എല്ലാവരും ഇവൻ കുരുത്തൂലാതെ ഇവൻ ഉറപ്പിടില്ല, അച്ഛനെയും പെങ്ങളെയും തിന്നവെന്ന് പറഞ്ഞിട്ട് ഒരു വെറുപ്പ് എല്ലാവർക്കും. സോ ആ സമയത്ത് ഞാൻ എൻ്റെ വിചാരം, അപ്പോഴേ എനിക്കൊരു 7 വയസ്സ് 6 വയസ്സിൽ തുടങ്ങി മനസ്സിൽ വിചാരം. അപ്പോൾ എനിക്ക് എന്തൊരു ഒരു ഒരു ഒരു സ്കൂൾ പോയാൽ പഠിപ്പ് കയറില്ല, ഈ പാട്ടുകൾ ഞാൻ ഓടി ഓടി അലയും. ഞാൻ പാട്ട് അത്ര എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്നുടേ പാട്ടുകൾ ആ കാലത്തെ ത്യാഗരാജബാദർ, MS സുബ്ബുലക്ഷ്മി, ദണ്ഡപാണി ദേശികർ, ഇങ്ങനെ കുറേ കുറേ വലിയ വലിയ വലിയ പള്ളി വലിയ പാട്ടുകാർ, KP സുന്ദരാമ്പാൾ, ഇവരുടെ പാട്ടൊക്കെ കേട്ട് കേട്ട് കേട്ട് എനിക്ക് അത്ര ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ വളർന്നവരാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മുത്തശ്ശൻ വന്നിട്ട് കണ്ണൂർ ജയിൽ വാർഡായി മാറ്റിപ്പോയി. അപ്പോൾ ഞാൻ കണ്ണൂർ പോയി. കണ്ണൂർ പോയപ്പോൾ ഞാൻ പുസ്തകം പയ്യിലേ ബുദ്ധിയോ പാട്ടിലേ എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ട് നിങ്ങൾ. അത് എനിക്ക് വേണ്ടി എഴുതിയ പാട്ടാണ് വാലി. പുസ്തകം പയ്യിലേ ബുദ്ധിയോ പാട്ടിലേ, അന്നാൾ ജ്ഞാപകം നെഞ്ചിലെ, ആ പാട്ട് വരുന്നത്. ഞാൻ പുസ്തകമൊക്കെ എടുത്തിട്ട് സ്കൂളിൽ പോയി ഹാജർ കൊടുക്കും. അവിടുന്ന് ഒരു 3-ാമത് സ്കൂൾ തള്ളിയിട്ടാണ് ഒരു സ്കൂൾ, മ്യൂസിക് സ്കൂൾ ഉണ്ട് അവിടെ,
4: അത് കണ്ണൂരിലാണ്.
3: കണ്ണൂര് അവിടെ എന്ത് ചെയ്യണം വെച്ചാല് ഞാൻ പോയി സ്കൂളിൽ ഹാജർ കൊടുത്തിട്ട് അവിടുത്തെ തിണ്ണയുണ്ടല്ലോ വെളിയെ പുറത്ത്, അവിടെ കന്നത്തിൽ കൈയും വെച്ചുകൊണ്ട് അങ്ങനെ ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ എന്റെ ജീവിതം അങ്ങനെ നടന്നുകൊണ്ട് പോയപ്പോ ഒരു 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഞാൻ വളരെ ഞെരുക്കമായ ഉള്ള ഒരു സ്നേഹിതനായി. ആ ഗ്രൂപ്പിലെ കുട്ടികൾക്കും എന്റെ വാദ്യാർക്കും നീലകണ്ഠൻ ബാബു കണ്ണൂർ, അവർക്കെല്ലാം ഞാൻ ഉണ്മയാണ് ഒരു ഒരു വേലക്കാരൻ മാതിരിയായി, ഒരു ജോലിക്കാരൻ മാതിരി. അങ്ങനെ ഒരു ദിവസം വിജയദശമി ദിവസം 6 മണിപ്പൊട്ടി എടുത്തിട്ട് അടതാള വർണ്ണം ഭൈരവി രാഗത്തില് അതിന് ഞാൻ പാടിക്കൊണ്ടിരിക്കണം. അപ്പൊ എന്റെ ഗുരുനാഥൻ വന്നു പെട്ടെന്ന് രാവിലെ ഒരു 5 മണി 5:30 ഉണ്ടാവും. കുളിച്ച് കുളിച്ച് റെഡിയായി വന്നപ്പോ പക്കത്തിലെ ഒരു കുളമുണ്ട്, എപ്പോഴും ഉണ്ട് അവിടെ. ഞാൻ കണ്ണൂർ പോയ കണ്ടു വന്ന ഉടനെ ആരാ വേണം പാടണം എന്ന് എന്നെ നോക്കി ഉടനെ ഞാൻ പേടിച്ചു പോയി. അങ്ങനെ എന്നെ കട്ടി പിടിച്ചിട്ട് കരഞ്ഞു, എടാ ഞാൻ കാശിന് മാറടിക്കണം, ഒരു പിള്ളേർക്കും വന്നിട്ടില്ല സംഗീതം, നീ കേട്ട് പഠിച്ചാ ചെയ്യ നിനക്ക് ഞാൻ ഫ്രീ ആയി പറഞ്ഞുതരടാ പറഞ്ഞ ഒരു 3 കൊല്ലം എന്നെ അസുരസാധകമായി പഠിപ്പിച്ചു. ഈ 3 കൊല്ലം ഞാൻ പഠിച്ച പഠിപ്പുണ്ടല്ലോ സംഗീതത്തില്, 3 കൊല്ലം പഠിപ്പിച്ച എന്നെ ഒരു 13 വയസ്സില് ടൗൺ ഹാൾ കനനൂരിൽ അരങ്ങേറ്റം ചെയ്തു. ക്ലാസിക്കൽ മനോധർമ്മ സ്വരമൊക്കെ പാടി ഒരു 3 hours 3.5 hours കച്ചേരി, എന്റെ ക്ലാസിക്കൽ കച്ചേരി.
2: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് MS വിശ്വനാഥന്റെ ശബ്ദം.
4: വാഴപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
5: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
4: RO, UV, UF ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെ ഉണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക് ഫ്രീ ഗ്ലാസ് കെറ്റിൽ. EMI ആണെങ്കിൽ 900 രൂപ മുതൽ.
5: പിട്ടപ്പള്ളിൽ ഏജൻസീസ്.
6: വിവിധ സർക്കാർ വായ്പകൾക്കായി ബാങ്കുകൾ കയറിയിറങ്ങി മടുത്തോ? എങ്കിലിനി ജൻസമർത്ഥ് പോർട്ടലിലേക്ക് സ്വാഗതം. മുദ്രാ ലോൺ മുതൽ PM സ്വനിധി വരെയുള്ള വായ്പാ പദ്ധതികൾ ഇപ്പോൾ വിരൽത്തുമ്പിൽ. ലളിതമായ ഘട്ടങ്ങളിലൂടെ നിങ്ങളുടെ യോഗ്യത പരിശോധിക്കാനും നേരിട്ട് അപേക്ഷിക്കാനും ജൻസമർത്ഥ് സഹായിക്കുന്നു. ഇടനിലക്കാരില്ലാതെ സുതാര്യമായി വായ്പ സ്വന്തമാക്കാം. അതിനായി ഇന്ന് തന്നെ സന്ദർശിക്കൂ www.jensamarth.in.

0: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
1: ഗോഖലയോടൊന്നിച്ച് പാർത്തിരുന്ന കാലത്ത് പ്രസിദ്ധരായ പല നേതാക്കന്മാരുമായി പരിചയപ്പെടുന്നതിന് ഗാന്ധിജിക്ക് അവസരം ലഭിച്ചു. ഗോഖലയുടെ വീടിനടുത്തായിരുന്നു സുപ്രസിദ്ധ ശാസ്ത്രജ്ഞനായ പി സി റേ പാർത്തിരുന്നത്. റേയുടെ ലഘുജീവിതവും സ്വഭാവശുദ്ധിയും ഗാന്ധിയെ ആകർഷിച്ചു. 800 രൂപ ശമ്പളം വാങ്ങിയിരുന്ന റേ തന്റെ ചെലവിന് 40 രൂപ മാത്രമേ എടുത്തിരുന്നുള്ളൂ. ബാക്കിയെല്ലാം പൊതുപ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തിരുന്നത്. സർ ഗുരുദാസ് ബാനർജി, സിസ്റ്റർ നിവേദിത, ജസ്റ്റിസ് മിത്ര എന്നിവരായിരുന്നു ഗാന്ധിജിക്ക് പരിചയപ്പെടാൻ ഇടവന്ന മറ്റു ചില വ്യക്തികൾ. കൊൽക്കത്തയിലെ പ്രധാനികളെ കാണുന്നതിനും അവിടത്തെ പൊതുസ്ഥാപനങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും സന്ദർശിക്കുന്നതിനും ഗാന്ധിജി തന്റെ സമയം ഉപയോഗപ്പെടുത്തി. 1-2 പൊതുയോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി. ബോവർ യുദ്ധത്തിൽ ഇന്ത്യക്കാർ ചെയ്ത സേവനങ്ങളെപ്പറ്റി അദ്ദേഹം ഈ യോഗങ്ങളിൽ പ്രസംഗിച്ചു. ആ പ്രസംഗങ്ങൾ പത്രങ്ങളിൽ വായിച്ചപ്പോൾ പലരും അതിനെ പ്രശംസിക്കുകയുണ്ടായി. പി സി റേയും അതിനെക്കുറിച്ച് ഗോഖലയോട് പറഞ്ഞു. ഗോഖലയ്ക്കും ഗാന്ധിയുടെ പ്രസംഗങ്ങൾ വളരെ ഇഷ്ടമായി. രവീന്ദ്രനാഥ് ടാഗോറിന്റെ പിതാവായ മഹർഷി ദേവേന്ദ്രനാഥ് ടാഗോർ അന്ന് കൽക്കത്തയിലുണ്ടായിരുന്നു. ഗാന്ധി അദ്ദേഹത്തെ കാണുവാൻ ശ്രമിച്ചുവെങ്കിലും തരപ്പെട്ടില്ല. ബ്രഹ്മസമാജ പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവായിരുന്നു മഹർഷി ദേവേന്ദ്രനാഥ് ടാഗോർ. അദ്ദേഹത്തെ കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും ബ്രഹ്മസമാജക്കാരുടെ ഒരു യോഗത്തിൽ സന്നിഹിതനാകുന്നതിന് ഗാന്ധിക്ക് അവസരം ലഭിച്ചു. വിവേകാനന്ദ സ്വാമിയെ കാണുവാനുള്ള പരിശ്രമവും ഫലിച്ചില്ല. സ്വാമി അന്ന് രോഗബാധിതനായി കിടക്കുകയായിരുന്നു. കൽക്കത്തയിലെ പല സ്ഥലങ്ങളും സന്ദർശിച്ച കൂട്ടത്തിൽ അവിടത്തെ കാളിക്ഷേത്രത്തിലും ഗാന്ധി പോവുകയുണ്ടായി. അവിടെ കണ്ടിരുന്ന കാഴ്ച അദ്ദേഹത്തെ ആശ്ചര്യപ്പെടുത്തി. ക്ഷേത്ര പരിസരങ്ങളിൽ തിങ്ങിക്കൂടിയിരുന്ന യാചകന്മാരും അവിടെ നടക്കുന്ന മൃഗബലിയും അതിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തവും ചുറ്റും കണ്ടിരുന്ന മാലിന്യവും അദ്ദേഹത്തെ സ്തംഭിപ്പിച്ചു. വെറുപ്പ് തോന്നിക്കുന്ന ആ കാഴ്ച കുറേ ദിവസത്തോളം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് മറഞ്ഞിരുന്നില്ല. കൽക്കത്തയിലെ താമസത്തിനിടയിൽ ഗാന്ധി ബർമ്മയും സന്ദർശിക്കുകയുണ്ടായി. ബർമ്മയിലെ സ്ത്രീകളുടെ സ്വാശ്രയശീലവും ആകർഷകമായ പെരുമാറ്റവും ഗാന്ധി ഇഷ്ടപ്പെട്ടു. എന്നാൽ പുരുഷന്മാരുടെ അലസത അദ്ദേഹത്തെ വേദനപ്പെടുത്തി.
0: ഗാന്ധി സ്മൃതി, ആഖ്യാനം എൻ ജെ ജോഷിലാൽ. കുമാരസംഭവം എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ, പാടിയത് യേശുദാസ്.

0: പുലർവെട്ടത്തിൽ ഇനി നമുക്ക് ചുറ്റും. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനായുള്ള കീം റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് രണ്ടാംഘട്ട അലോട്ട്മെന്റിൽ പങ്കെടുക്കാനായി 16 രാത്രി 11:59 വരെ ഓപ്ഷൻ കൺഫർമേഷൻ നൽകാം. www.cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ 2026 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്ക് വഴി ലോഗിൻ ചെയ്ത് കൺഫർമേഷൻ നൽകാം. ഇത് ചെയ്തവർ മാത്രമേ രണ്ടാംഘട്ട അലോട്ട്മെന്റിന് പരിഗണിക്കൂ. സംസ്ഥാനത്തെ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകളിലേക്ക് 2026-27 വർഷത്തെ BSc നഴ്സിംഗ് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചതിനുശേഷം നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ വ്യവസ്ഥകൾ പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തിയതിനാൽ അപേക്ഷാ സമർപ്പണത്തിനുള്ള തീയതി 2026 ജൂലൈ 18 വരെ നീട്ടി. പഴയ പാഠ്യപദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ക്ഷണിച്ച നിലവിലെ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ പ്രകാരം യോഗ്യതാ പരീക്ഷയിൽ 50% മാർക്കാണ് അലൈഡ് ഹെൽത്ത് കെയർ ബിരുദ കോഴ്സുകൾക്ക് അപേക്ഷിക്കുന്നതിന് നിഷ്കർഷിച്ചിരുന്നത്. എന്നാൽ പുതിയ പാഠ്യപദ്ധതി പ്രകാരം ചില കോഴ്സുകളുടെ വിദ്യാഭ്യാസ യോഗ്യതയിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. വിശദവിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. 2026-27 അധ്യയന വർഷത്തെ പ്രവേശനത്തിനായി ഇതിനോടകം അപേക്ഷ സമർപ്പിച്ചവർക്കെല്ലാം NCHP വ്യവസ്ഥകൾ പ്രകാരമായിരിക്കും പ്രവേശനം നടത്തുന്നത്. ഇതിനായി വീണ്ടും അപേക്ഷ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിനുശേഷം അപേക്ഷകരുടെ ഓപ്ഷനുകൾ പരിഗണിക്കുന്നത് ഈ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടായിരിക്കും. അപേക്ഷാ ഫീസ് ജനറൽ SC BC എന്നീ വിഭാഗക്കാർക്ക് 800 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 400 രൂപയുമാണ്. അപേക്ഷയുടെ അന്തിമ സമർപ്പണത്തിനുള്ള അവസാന തീയതി 2026 ജൂലൈ 20 വരെ. ഭേദഗതികൾ ഉൾപ്പെടുത്തിയ പ്രോസ്പെക്ടസ് വെബ്സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-25-60361-362-363-364 എന്നീ നമ്പറുകളിലും www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വിവിധ UG PG ജൂലൈ ഓഗസ്റ്റ് സെഷൻ പ്രവേശനത്തിനായുള്ള ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് രീതിയിൽ 28 UG PG പ്രോഗ്രാമുകൾക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. MBA MCA നോട്ടിഫിക്കേഷൻ ഈ മാസം പകുതിയോടെ പുറത്തിറങ്ങും. 28 UG PG പ്രോഗ്രാമുകളിൽ 10 പ്രോഗ്രാമുകൾ 3 വർഷ UG യും 6 പ്രോഗ്രാമുകൾ 4 വർഷ UG ഓണേഴ്സ് പ്രോഗ്രാമുകളുമാണ്. 4 വർഷ പ്രോഗ്രാമിൽ ചേരുന്നവർക്ക് 3 വർഷം കഴിഞ്ഞാൽ നിശ്ചിത ക്രെഡിറ്റോടെ എക്സിറ്റ് ഓപ്ഷൻ ലഭ്യമാണ്. 12 PG പ്രോഗ്രാമുകളും ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ഓഗസ്റ്റ് 4 വരെ ഓൺലൈനായി www.sgou.ac.in എന്ന പോർട്ടലിലൂടെ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യാം. കേട്ടത് നമുക്ക് ചുറ്റും.
1: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ

0: ഓഫീസ് ഗംഭീരമാണല്ലോ. അഭിഷേചിക്ക് നല്ല ഐഡിയ ഉണ്ട്. ഈ പെയിന്റിംഗ് ആരുടേതാ ചേച്ചി?
1: പെയിന്റർ ആരാണെന്ന് അറിയില്ല മാഗി, പക്ഷെ എനിക്ക് ഈ നീല വലിയ ഇഷ്ടമാണ്. ആകാശമാണോ കടലാണോ എന്ന് ഉറപ്പില്ലാത്ത നീല. അനുവിനറിയാം പെയിന്റർ ആരാണെന്ന്.
0: ഇതിലിങ്ങനെ നോക്കിയിരിക്കുമ്പോ എന്തോ ഒരു ശാന്തത. ഇത് ചേച്ചിയുടെ സെലക്ഷനാണോ?
1: എനിക്ക് നീല പശ്ചാത്തലമായി വേണോ എന്ന് പറഞ്ഞപ്പോ അനു സജസ്റ്റ് ചെയ്തതാ. അവൾ തന്നെ ഇത് വരുത്തിയും തന്നു.
0: ഷോ, അനു ആളൊരു സംഭവമാണ്. എല്ലാറ്റിലും ഉണ്ടൊരു സിഗ്നേച്ചർ.
1: പ്രതിഭാശാലികൾ പ്രശ്നക്കാരുമാണ് ചിലപ്പോൾ, അല്ലേ?
0: കല കൈകാര്യം ചെയ്യുന്നവർക്ക് ചെറിയ കിറുക്കും കാണും.
1: അത് അടുത്തിരിക്കുന്ന ആളിലേക്ക് നീണ്ടാൽ പിന്നെ വാത്സല്യപൂർവം കിറുക്കെന്ന് പറയാൻ പറ്റുമോ?
0: എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ചേച്ചി. അനു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ?
1: പ്രശ്നം എല്ലാവരോടും ഇല്ല, എന്നോട് മാത്രമാണോ എന്നാണ് എന്റെ സംശയം. പലതും കേൾക്കുന്നു.
0: കേൾവിയെ വിശ്വസിക്കരുത് ചേച്ചി. എല്ലാ കേൾവിയിലും കുറച്ചു കൂട്ടിച്ചേർക്കൽ കാണും. അതരിച്ചു മാറ്റാനുള്ള വിദ്യ ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല.
1: പക്ഷെ അത് നേരിട്ടായാലോ? അപ്പൊ പിന്നെ അത് നമ്മുടെ അനുഭവമായില്ലേ?
0: ചേച്ചി തെളിച്ചു പറയൂ.
1: അനു എന്റെ അനുജത്തിയല്ലേ, ഞാൻ എടുത്തുകൊണ്ട് നടന്ന കുട്ടി. പക്ഷെ അതൊക്കെ ഒരു ക്ലീശയാണെന്നാണ് അവള് പറയുന്നത്. ഞാൻ എടുത്ത് നടന്നതിലും അധികം അവളെ ബേബിയുടെ അമ്മ എടുത്ത് നടന്നിട്ടുണ്ടെന്നാ പറയുന്നത്.
0: ചേച്ചിയോട് എന്തോ ഒരു അകലം അനുവിനുണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്.
1: എന്തോ ഒരു അകലമല്ല, വലിയ അകലം. ഞാൻ ഏറെക്കാലവും പഠിത്തവും ജോലിയും ഒക്കെ ആയിട്ട് പുറത്തായിരുന്നു. അന്നപൂർണ ചേച്ചിയാണ് അനുവിന്റെ മെന്റർ.
0: അങ്ങനെ ഒരു അകലം വരേണ്ടതല്ല, പക്ഷെ അവളുടെ മനസ്സ് എങ്ങനെ അത് എടുത്തു എന്നറിയില്ലല്ലോ.
1: അകലമൊക്കെ ആയിക്കോട്ടെ മാഗി, പക്ഷേ ഇങ്ങനെ ശത്രുവായിട്ട് കാണണോ? കാരണം അറിയാമെങ്കിൽ സാരമില്ലായിരുന്നു, പക്ഷെ ഇതെനിക്ക് വലിയ സങ്കടം. അത് പ്രകടിപ്പിക്കാനും അറിയില്ല. സ്നേഹമായാലും കാണിക്കൽ കുറവാണ് എനിക്ക്. മാഗി എന്നെ ഒന്ന് സഹായിക്കണം.
2: പൊരിഞ്ഞ അടി നടക്കുകയാണ് ഗംഗാരേട്ടാ. ഞാൻ പറഞ്ഞു എന്നാരും അറിയരുത്. എനിക്ക് ഈ ടീച്ചറെയാ സംശയം. ഒന്നും മനസ്സിലിരിക്കത്തില്ലെന്നേ.
3: നിനക്കെന്നെ വിശ്വസിക്കാൻ കുട്ടപ്പായി, ഞാൻ ആരോടും പറയില്ല.
4: അതിൽ എനിക്കുറപ്പില്ല, പക്ഷെ നീ പറഞ്ഞോളൂ. നീ ഇതിനകം ഇത് മറ്റാരോടെങ്കിലും പറഞ്ഞു കാണുമല്ലോ.
2: ഏയ്, ഇല്ല ഗംഗാരേട്ടാ. നമ്മുടെ സൊസൈറ്റിയിലെ കുഞ്ഞു ശങ്കരേട്ടനോടൊന്ന് സൂചിപ്പിച്ചോ എന്നൊരു സംശയം.
3: ഇപ്പം മനസ്സിലായല്ലോ, എന്നിട്ട് എന്നെ കുറ്റം പറയും.
4: നിങ്ങൾ രണ്ടാളും ഈ നാട്ടിലുള്ളതുകൊണ്ട് സായാഹ്ന പത്രം വേണ്ട. ആളുകൾക്ക് വിവരം അതാത് ദിവസം തന്നെ കിട്ടും. ആ, നീ കാര്യം പറ കുട്ടപ്പായി.
2: എന്റെ ഗംഗാരേട്ട ചേച്ചിയും അനിയത്തിയും അഭിചേച്ചിയും അനുചേച്ചിയും പൊരിഞ്ഞ

0: വേണ്ടേ ഭരണം ഏൽപ്പിക്കാൻ?
1: പണിക്കര് സാറ് രണ്ട് കാര്യങ്ങൾ മനസ്സിൽ കണ്ടു കാണും. ഒന്ന്, അഭിരാമിയുടെ ഭരണപരിചയം. രണ്ട്, നീ പറഞ്ഞ ഗുണം ദോഷമായത്. എല്ലാവരോടും കൂട്ടുകൂടി നടക്കൽ, അതുള്ളയാൾക്ക് ഭരണമത്ര എളുപ്പമല്ല.
2: എന്തായാലും സംഗതി സീരിയസ് ആണ്. ആ, ഞാൻ ഇറങ്ങുക. ടീച്ചർ ഒരു ഗ്ലാസ് ചായ പോലും തന്നില്ല. പിന്നെ നിങ്ങളിതൊക്കെ പറഞ്ഞു എന്ന് ഞാൻ ആരോടും പറയില്ല.
0: കുട്ടപ്പായി,
3: അനു, അത്ര സുഖകരമല്ലാത്ത ചിലത് കേൾക്കുന്നുണ്ടല്ലോ.
4: സുഖകരമല്ലാത്ത ചിലത് നടക്കുന്നതുകൊണ്ടാവും ഫാദർ.
3: പണിക്കർ സാറിന്റെ കുടുംബം എന്നാൽ ഒരു ശിലയിൽ കുത്തിയതുപോലെ ഉറപ്പുള്ളതാണ് എന്നാണ് കേൾവി.
4: ഫാദർ പറഞ്ഞതിൽ തന്നെ അതുണ്ട്. കേൾവി പുറത്ത് കേൾക്കുന്നതല്ലോ അകത്ത് നടക്കുന്നത്.
3: എനിക്ക് പ്രായം കൂടുതലുണ്ടെങ്കിലും എന്നേക്കാൾ ചിന്തയും അറിവും അനുവിനുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞു തീർത്തൂടെ?
4: പ്രശ്നം എൻ്റെ മനസ്സിലാണ് ഫാദർ. പ്രാക്ടിക്കലായിട്ടുള്ള ആളുകൾ, ലോജിക്കലായി ചിന്തിക്കുന്നവർ ഗാലറിയുടെ കയ്യടി നേടും. വികാരങ്ങൾ അനാഥമായി തുടരും.
3: അനു, അനുവിൻ്റെ ഫീലിംഗ്സ് എന്താണെന്ന് കുറഞ്ഞ പക്ഷം അഭിരാമിയോടെങ്കിലും പറഞ്ഞൂടെ? നിങ്ങൾ കൂടപ്പിറപ്പുകളല്ലേ?
4: ഫാദർ, ഞാൻ അവഗണിക്കപ്പെട്ടു. അതെൻ്റെ സ്ട്രോങ് ഫീലിംഗാണ്. അതിന് മാറ്റമുണ്ടാവേണ്ട ഒന്നും ഞാൻ കാണുന്നില്ല.
3: അഡ്മിനിസ്ട്രേഷൻ അഭിരാമിയെ ഏൽപ്പിച്ചു എന്നതാണോ കാരണം? അനു അത് ആഗ്രഹിക്കുന്നു എന്ന് പണിക്കർ സാറിന് അറിയില്ലായിരിക്കും.
4: ഭരണം എന്നെ മോഹിപ്പിച്ചിട്ടൊന്നുമില്ല ഫാദർ. അതിൻ്റെ പിന്നിൽ ചിലത് നടന്നിട്ടുണ്ടാവണം. അതാണ് എൻ്റെ കൺസേൺ. നമ്മളെ കൊച്ചുകുട്ടിയാക്കി നിർത്താനാണ് പലർക്കും താല്പര്യം.
3: പണിക്കർ സാറിന് അനു തീർത്തും കൊച്ചുകുട്ടിയാണ്.
4: അച്ഛന് അന്നപൂർണ ചേച്ചി പോലും കൊച്ചുകുട്ടിയാണ്. അതല്ല കാര്യം.
3: അനുവും അഭിരാമിയും തമ്മിൽ സംസാരമുണ്ടായി എന്നും കേട്ടു.
4: ഉണ്ടാവുമല്ലോ, രണ്ടു തരം മനുഷ്യർ. ഒരേ കൂരയ്ക്ക് കീഴിൽ കഴിഞ്ഞാൽ അതിൻ്റേതായ ഫ്രിക്ഷൻ ഉണ്ടാവും. തല്ല് കൂടാത്തിടത്തോളം പരസ്പരം വിയോജിപ്പ് സംസാരിക്കുകയല്ലേ മാർഗമുള്ളൂ.
5: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
6: രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, റൂബി ബാബു, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.

ഇന്നത്തെ പുലർവെട്ടം സമാപിക്കുകയാണ്. വീണ്ടും നാളെ രാവിലെ 7 മണിക്കെത്തും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. ഞാൻ ശാന്തി മാധവി.

0: പൊരുത്തു. ഉണ്ണാറായി ശങ്കു വന്നറിയിച്ചു. കുട്ടിക്ക് ചോറ് കൊണ്ടുപോകണ്ടേ? കൊണ്ടുപോയിക്കോ. അമ്മയുടെ ഊണ് കഴിഞ്ഞിട്ട് എനിക്കായിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? അവർ ശുണ്ഠിയെടുത്തു. ശങ്കു തലവലിക്കുകയും ചെയ്തു. മുറിയിൽ നിന്ന് തളത്തിലേക്കും അവിടെ നിന്ന് ഉമ്മറത്തേക്കും വീണ്ടും മുറിയിലേക്കും. അങ്ങനെ പ്രസവത്തിന് സ്ഥലം തിരയുന്ന പൂച്ചയെപ്പോലെ ലക്ഷ്മിക്കുട്ടി പരുങ്ങുകയാണ്. പെട്ടെന്നാണ് ഉമ്മറത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടത്. വിട്ട വരൂ. ആ ശബ്ദം, ഘനപ്രസന്നമായ ആ ശബ്ദം. ലക്ഷ്മിക്കുട്ടി ഓടിച്ചെന്നു. കുറുപ്പ് ഒരു കുട്ടിയെ താങ്ങിയെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. എന്താണിത്? അല്പം പരിഭ്രമത്തോടെ ലക്ഷ്മിക്കുട്ടി ചോദിച്ചു. ബോധമില്ല, പടിക്കൽ കിടക്കുന്നു, കുറച്ച് വെള്ളം. അയാൾ അവനെ ബെഞ്ചിൽ കിടത്തി. തൻ്റെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് വടിച്ചു കളഞ്ഞു. വെള്ളം കൊണ്ടുവന്ന് കുട്ടിയുടെ മുഖത്ത് തളിച്ചു വീശി. ഏതായി കുട്ടി? ലക്ഷ്മിക്കുട്ടി കുറുപ്പിൻ്റെ നേരെ നോക്കി. അറിയില്ല, നല്ലൊരു കുട്ടി. ഈ പൊരിവെയിലിൽ ബോധം കെട്ട് കിടക്കുന്നു. അവർ മാറി മാറി വീശി. അഷ്ടാവക്രനും ശംഖുവും അല്പം ദൂരെ നിന്ന് ആ കാഴ്ച കാണുകയാണ്. കുറുപ്പ് ആ കൊച്ചുമുഖത്തേക്ക് തന്നെ ദൃഷ്ടി ഉറപ്പിച്ചു നിൽക്കുന്നു. ആ മുഖം എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. എവിടെ വെച്ച്? കുട്ടിയൊന്ന് ഞരങ്ങി. ലക്ഷ്മിക്കുട്ടി അവൻ്റെ വായിലേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ചു കൊടുത്തു. 10 നിമിഷം അവൻ കൺമിഴിച്ചു. ചുറ്റും നോക്കി. തളച്ചുകൊണ്ട് കൂടുതൽ മനോജ്ഞമായ കണ്ണുകൾ. എത്തിയോ? ഞാനെത്തിയോ? അവൻ തട്ടിപ്പിടഞ്ഞ് എഴുന്നേൽക്കാൻ ഊന്നിക്കൊണ്ട് ചോദിച്ചു. കിടക്കൂ, കുറുപ്പ് അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. വാസ്തവത്തിൽ അവന് എഴുന്നേൽക്കാൻ വയ്യായിരുന്നു. പറയൂ, എന്താണ് കുട്ടി വേണ്ടത്? ലക്ഷ്മിക്കുട്ടി മൃദുലമായി ചോദിച്ചു. നിങ്ങളൊക്കെ ഇവിടെയാണോ? അതെ. അതിവിടെയാണോ? എന്ത്? ഭൂമിയുടെ അറ്റം. കുറുപ്പും ലക്ഷ്മിക്കുട്ടിയും പരസ്പരം നോക്കി. പറയൂ, ഇതാണോ? അതെ. എന്നാൽ ഞാനൊന്ന് കാണട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. കുറുപ്പ് കുട്ടിയെ പിടിച്ചു കിടത്തി. ഹാവു, എന്തു ദാഹം! എത്ര നടന്നു! കുടിക്കാൻ വേണോ? എന്നാലും ഞാൻ എത്തിയല്ലോ. കുറച്ചുകൂടി വെള്ളം കുടിക്കണോ? ഇവിടുന്ന് അങ്ങോട്ട് ആകാശമാണ് അല്ലേ? ഓട്ടിൻപുറത്ത് വന്ന് തട്ടുന്ന പേരക്കായ പോലെ. നക്ഷത്രങ്ങൾ തൊടാം, എനിക്കും തൊടാം. ഹാവു, ഇതാ കുടിക്കൂ. ലക്ഷ്മിക്കുട്ടി ധാരാളമായി പാല് അവൻ്റെ വായിൽ ഒഴിച്ചു കൊടുത്തു. പാല് കുടിച്ചു കഴിഞ്ഞപ്പോൾ അവനൊന്ന് മയങ്ങി. ആ മുഖത്താകെ വിയർപ്പ് പൊടിഞ്ഞിരുന്നു. ലക്ഷ്മിക്കുട്ടി അത് പതുക്കെ തുടച്ചു കൊടുത്തു. എത്ര സുന്ദരമായ മുഖം! നോക്കാൻ അഷ്ടാവക്രൻ നായരെ ഏൽപ്പിച്ച് ലക്ഷ്മിക്കുട്ടിയും കുറുപ്പും പോയി ഊണ് കഴിച്ച് തിരിച്ചു വന്നു. അപ്പോഴും കുട്ടി മയങ്ങുകയായിരുന്നു. ആ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി തങ്ങി നിന്നു. എന്തൊക്കെയോ മനോജ്ഞ സ്വപ്നങ്ങൾ ആ കൊച്ചു ഹൃദയത്തിൽ സാമ്രാജ്യങ്ങൾ സൃഷ്ടിക്കുകയാവാം. ഒടുവിൽ അവൻ കൺമിഴിച്ച് ലക്ഷ്മിക്കുട്ടിയുടെ മുഖത്തേക്ക് തന്നെ തുറച്ചു നോക്കി. കുട്ടി എവിടെ നിന്ന് വരുന്നു? അവിടെ നിന്ന് വരുന്നു. അവൻ ദൂരേക്ക് കൈച്ചൂണ്ടി. ഒരു നിശബ്ദത. എവിടേക്ക് പോകുന്നു? ഇവിടേക്ക്, ഭൂമിയുടെ അറ്റത്തേക്ക്. വീണ്ടും നിശബ്ദത. കുറുപ്പിൻ്റെയും ലക്ഷ്മിക്കുട്ടിയുടെയും നോട്ടങ്ങൾ കൂട്ടിത്തൊട്ടു. കുട്ടിയുടെ പേര്? എന്നെ അറിയില്ലേ. വിശ്വനാഥൻ.
1: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
3: ഡിജിറ്റൽ ഇന്ത്യയുടെ കാര്യത്തിൽ വായ്പാ അപേക്ഷകൾ ഇനി പേപ്പർ രഹിതം. കേന്ദ്ര സർക്കാരിന്റെ 13-ലധികം ക്രെഡിറ്റ് ലിങ്ക്ഡ് സ്കീമുകൾ ഇനി ജൻസമർത്ഥ് പോർട്ടലിൽ ലഭ്യമാണ്. ഓൺലൈനായി യോഗ്യത പരിശോധിക്കാം, ഡിജിറ്റലായി രേഖകൾ സമർപ്പിക്കാം. നിങ്ങളുടെ അപേക്ഷയുടെ പുരോഗതി എപ്പോഴും ട്രാക്ക് ചെയ്യാനും ഈ പോർട്ടലിൽ സൌകര്യമുണ്ട്. അതിനായി ഇന്ന് തന്നെ സന്ദർശിക്കൂ www.jensamarth.in.
4: സ്മൃതി മധുരം. കുയിലിന്റെ നാദം വെറും ഒരു പക്ഷിയുടെ ശബ്ദമല്ല. അത് മനുഷ്യജീവിതത്തിൽ പ്രത്യാശ, പ്രണയം, സന്തോഷം, സമാധാനം

പുതിയ തുടക്കങ്ങൾ എന്നിവയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. കുയിൽനാദത്തെക്കുറിച്ചുള്ള ചില പാട്ടുകളാവാം ഇന്നത്തെ സ്മൃതിമധുരത്തിൽ. ആദ്യഗാനം പത്മവ്യൂഹം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
5: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
4: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
5: ബുക്കിംഗിന് വിളിക്കൂ 8287939.

0: 0802-8082-0802.
1: സന്ദർശിക്കൂ www.irctctourism.com.
2: എസ് രമേശൻ നായരുടെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം നൽകി സുജാത പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം വാൽക്കണ്ണാടി.

0: കുയിൽനാദത്തെക്കുറിച്ചുള്ള ചില പാട്ടുകളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം സമാപിച്ചു. ആകാശവാണി
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ ജോലിസ്ഥലത്തെ യോഗ പരിശീലനം, ഇതേക്കുറിച്ച് ഡോക്ടർ കുമാരി സിന്ധു സംസാരിക്കുന്നു.
3: ഓരോ മനുഷ്യനിലും അവന്റെ നിലനിൽപ്പിന് ആവശ്യമായ ചൈതന്യ ശക്തി നിലകൊള്ളുന്നു. എന്നാൽ അതിനെ പൂർണമായി ഉപയോഗപ്പെടുത്താൻ മിക്കവർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആധുനിക യുഗത്തിൽ മനുഷ്യൻ പലതരത്തിലുള്ള രോഗങ്ങൾക്കും വിധേയനായി തീരുന്നത്. ഇന്നത്തെ കാലത്ത് ജോലിയുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ദീർഘനേരം ഒരേ ഇരിപ്പിലിരുന്ന് ജോലി ചെയ്യുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. അതുകൊണ്ട് തന്നെ ശാരീരികമായ പല അസ്വസ്ഥതകളും പലർക്കും നേരിടേണ്ടി വരാറുണ്ട്. ജോലിസ്ഥലത്ത് സജീവമായി ഒരു ജീവിതശൈലി നിലനിർത്തുന്നത് പലർക്കും ഒരു വെല്ലുവിളിയാണ്. ജോലിയിൽ സജീവമായി തുടരുന്നതിനായി ചില വ്യായാമങ്ങൾ ദിവസവും ചെയ്യുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കും പ്രകാരം ലോകത്താകമാനം 300 മില്യൺ ആളുകൾ ഇന്ന് വിഷാദത്തിന്റെ പിടിയിലാണ്. ഏകദേശം 260 മില്യൺ ആളുകൾ ഉത്കണ്ഠാരോഗം മൂലം കഷ്ടത അനുഭവിക്കുന്നുണ്ട്. കുറഞ്ഞ ശമ്പളം, പെട്ടെന്നുള്ള ജോലി നഷ്ടപ്പെടൽ, അമിതമായ ജോലിഭാരം, വളരാനോ മുന്നേറാനോ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനോ ഉള്ള അവസരമില്ലായ്മ, കടുത്ത മാനസിക സമ്മർദ്ദം, ലിംഗവിവേചനം, ജീവനോ സുരക്ഷയ്ക്കോ ഒട്ടും പ്രാധാന്യം കൊടുക്കാത്ത തൊഴിലിടങ്ങൾ, ഇവയെല്ലാം കുടുംബ ബന്ധത്തെയും വ്യക്തിജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കും. ഇത്തരം മാനസിക സംഘർഷങ്ങളെ ലഘൂകരിക്കുകയും പരിഹരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ജോലി മാത്രമാണ് എല്ലാം എന്ന ചിന്ത മാറ്റിവെക്കുക, ആവശ്യത്തിന് വിശ്രമിക്കുന്നതിനും മാനസിക ഉല്ലാസത്തിനും അവസരവും ഉണ്ടാക്കിയെടുക്കുക. ചെയ്യേണ്ട ജോലികൾ മുൻഗണനാക്രമത്തിൽ ലിസ്റ്റ് ചെയ്യുക. കൂടുതൽ പ്രാധാന്യമുള്ളതും വേഗം തീർക്കേണ്ടതുമായ കാര്യങ്ങൾ ആദ്യം ചെയ്തു തീർക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഏറ്റെടുക്കുക. എല്ലാം ചെയ്യാൻ പറ്റുമെന്ന ആത്മവിശ്വാസം നല്ലതല്ല. ഓരോ ദിവസത്തെയും ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുക. തൊഴിലിടങ്ങളിലെ എല്ലാവരുമായി സൗഹൃദപരമായി യോജിച്ച് പ്രവർത്തിക്കുവാനും ഇടപെടാനും ശ്രമിക്കുക. വ്യക്തിപരമായ പ്രശ്നങ്ങൾ, വിദ്വേഷം എന്നിവ ജോലിയെ തടസ്സം ചെയ്യാതെ പറഞ്ഞു തീർക്കുക. ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. ചെയ്യുന്ന ജോലിയിൽ സന്തോഷം കണ്ടെത്തുക. തൊഴിൽ സംബന്ധമായ സമ്മർദ്ദം നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാം. ദിവസേന പതിവ് ചലന ഇടവേളകൾ എടുക്കുന്നത് നല്ലതായിരിക്കും. ഓരോ മണിക്കൂറിലും എഴുന്നേറ്റ് നിൽക്കുക, കുറച്ചു ദൂരം നടക്കുക, കൈകൾ വലിച്ചു നീട്ടുക എന്നിവ ചെയ്യുന്നതിനു വേണ്ടി ഒരു അലാറം സജ്ജീകരിക്കുകയോ ഓർമ്മപ്പെടുത്തൽ ആപ്പ് ഉപയോഗിക്കുകയോ ചെയ്യാം. അനുലോമ വിലോമ പ്രാണായാമം, കുറച്ചു സമയം കണ്ണടച്ച് ധ്യാനം എന്നിവ ചെയ്യുക. ഈ ചെറിയ ഇടവേളകൾ രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും പേശികളുടെ കാഠിന്യം ലഘൂകരിക്കുകയും മനസ്സിന് ഉന്മേഷം നൽകുകയും ചെയ്യുന്നു.
2: ജോലിസ്ഥലത്തെ യോഗ പരിശീലനം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ കുമാരി സിന്ധു.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ തർക്കപരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി, ഇമ്പോർട്ടൻസ് ഓഫ് മീഡിയേഷൻ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321, 9496553321. ഒരു നമ്പർ കൂടി, 9496593321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ തർക്കപരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അധികാനം ഇണ എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും എസ് ജാനകിയും പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: അമൃതം എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണനും സുജാതയും പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC മറുപടി നൽകുന്നു. ഇതിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം: 9495964321. ഇനിയൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ. സമയം 9:00 കഴിഞ്ഞ് 20 സെക്കൻഡ്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹലോ പ്രിയഗീതത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ രവിശങ്കർ. എൻ്റെ സംഗീത വഴികളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്കിവിടെ സംസാരിക്കാം. അതിനിടയിൽ നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കാനുമായിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം സാർ, ഞാൻ പന്തളത്ത് നിന്ന് ശ്രീലേഖയാണ്.
0: ഓ, സന്തോഷം. എന്തൊക്കെയുണ്ട് വിശേഷം വീട്ടില്?
1: പ്രത്യേകിച്ചൊന്നുമില്ല, സുഖമായിരിക്കുന്നു. ഞാനും മോനുണ്ട്.
0: ഹൗസ് വൈഫ് ആണല്ലേ?
1: അതെ അതെ.
0: മോൻ ചെറിയ കുട്ടിയാണോ അതോ പഠിക്കുകയാണോ?
1: അല്ല, വലിയ മോന്, ജോലിയുണ്ട്.
0: ഓ, അത് ശരി ശരി. ശബ്ദത്തിൽ ഭയങ്കര ഒരു യങ് ഫീൽ ഉണ്ട് ഇപ്പൊ ആ ശബ്ദം കേൾക്കുമ്പോ. നമ്മൾ നേരിട്ട് കാണുന്നില്ലല്ലോ, അപ്പോ നമ്മൾ ശബ്ദമാണ് നമ്മുടെ ആദ്യത്തെ പാരാമീറ്റർ. അത് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ ഒരു ഏജ് ഗ്രൂപ്പ് വരും.
1: ആകാശവാണിയുടെ ഒരു ശ്രോതാവാണ്, റേഡിയോ എപ്പോഴും റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്.
0: ഏത് പാട്ടാ ഇന്ന് കേൾക്കാനുള്ളത്?
1: എനിക്ക് കസ്തൂരിമാനിലെ ഒരു പാട്ടുണ്ടല്ലോ, സുജാത ചേച്ചി പാടിയ പാട്ടും.
0: കസ്തൂരിമാനിലെ സുജാത ചേച്ചി പാടിയ പാട്ടും അല്ലേ? അപ്പൊ വിളിച്ചതിന് ഒരുപാട് സന്തോഷം. നിറയെ നിറയെ സന്തോഷകരമായ കാര്യങ്ങളൊക്കെ വീട്ടിൽ സംഭവിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.

0: മുന്നണി ഗായകൻ രവിശങ്കർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: വളരെ ചെറുപ്പത്തിലെ തന്നെ എന്റെ ഗൃഹാന്തരീക്ഷം, എന്റെ വീട്ടിലെന്നും സംഗീതം ഉണ്ടായിരുന്നത് തന്നെയാണ്. മറ്റോ സോമിനി പ്രസന്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രാവിലെ മുതൽ ആകാശവാണി ഞങ്ങളുടെ വീട്ടിലുണ്ടാവും. അതിലെ പാട്ടുകൾ, പ്രോഗ്രാമുകളൊക്കെ ഒരു എന്താ പറയുക, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ എന്നും ഉണ്ടായിരുന്നതാണ് ആകാശവാണിയിലെ പാട്ടുകൾ. അതുകൊണ്ട് തന്നെ എല്ലാവരെയും പോലെ തന്നെ എൻ്റെ അമ്മയും അച്ഛനും അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കീൻ ലിസണേഴ്സ് ആയിരുന്നു. അമ്മയ്ക്കായിരുന്നു കൂടുതൽ മ്യൂസിക് പ്രോഗ്രാമുകളോട് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ആദ്യകാലങ്ങളിൽ എൻ്റെ ഗുരുനാഥ എന്ന് പറയുന്നത് അമ്മയാണ്. കാരണം ലളിതഗാനങ്ങളും നല്ല നല്ല സിനിമാ പാട്ടുകളുമൊക്കെ ആകാശവാണിയിൽ നിന്ന് മിന്നൽ വേഗത്തിൽ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ തന്നെ എഴുതിയെടുക്കുന്ന ഒരു ട്രിക്ക്, അതിപ്പോഴും എനിക്ക് പൂർണ്ണമായിട്ടും കൈവശപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പിന്നെ ഓരോരോ നല്ല പാട്ടുകൾ കേൾപ്പിക്കുകയും അതൊക്കെ ഓരോ ലൈൻസൊക്കെ എനിക്ക് പാടിത്തരികയും പഠിപ്പിച്ചു തരികയും ഒക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്കിപ്പോഴും നല്ല സംഗീത ഓർമ്മകളായി എൻ്റെ മനസ്സിലുണ്ട്. നമുക്കൊരു കോൾ വരുന്നുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? അതെ അതെ അതെ,
2: ഞാന് പ്രദീപിന്റെ അമ്മയാണ്. കൊറേ നാളുകൊണ്ട് കാത്തിരിക്കുകയാണ് മോന്റെ ശബ്ദം കേട്ടോ.
1: ഓ, സന്തോഷം സന്തോഷം. നമ്മൾ എവിടേക്കോ വെച്ച് സംസാരിച്ചിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ല അല്ലേ?
2: ആ, നേരിട്ട് കണ്ടിട്ടില്ല. ഇതുപോലെ ഹലോപ്രിയത്തില് വരാൻ ഞാൻ ചാൻസ് അങ്ങനെ കാത്തിരിക്കും. അല്ലാതെ ഗാനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്.
1: ഓ, സന്തോഷം സന്തോഷം.
2: മോന്റെ അടുത്ത് സംസാരിക്കാനുള്ള കൊതിയുണ്ട്. ഇപ്പൊ എനിക്ക് സുഖമില്ല, ഒരു സർജറി കഴിഞ്ഞ് മോളെ വീട്ടിലാണ് ഇവിടെ പേരൽക്കട.
1: ഓ, ശരി ശരി. ഇപ്പൊ എല്ലാം ഓക്കെ ആയോ? ഭേദപ്പെട്ടോ?
2: ഒക്കെ ആയില്ല മോനെ, അത് കാല് രണ്ടും മുട്ട ശസ്ത്രക്രിയാണ് ചെയ്തത്.
1: എത്രയും പെട്ടെന്ന് ഭേദമാവുന്ന തന്നെ വിശ്വസിക്കാം.
2: പിന്നെ വീട്ടില്
1: എല്ലാരും സുഖം? സുഖമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു. ഏത് പാട്ടാ ഇന്നിപ്പോ കേക്കാൻ?
2: എനിക്ക് പാട്ട് മറ്റേ ചെങ്കോണിലെ മധുരം ജീവാമൃതം.
1: മധുരം ജീവാമൃത ബിന്ദു
2: പണ്ട്
1: ഹൃദയം പാട്ട്.

0: മധുരം
1: വരികൾക്ക് ജോലിക്കൊന്നും
0: ജീവാമൃത
1: കാണില്ല അല്ലേ? പ്രദേവ ഓഫീസിൽ നിന്ന് ഒരു ചാൻസ് കിട്ടി അങ്ങനെ സൗദിയിൽ പോയിരിക്കുകയാണ്.
0: ആ ഹാ ഹാ എന്തായാലും പ്രദീപിനോട് പ്രത്യേക അന്വേഷണം പറയൂ.
1: പിന്നെ കൊള്ളാം, പാട്ടുകളുടെ ലളിതഗാനങ്ങളും കവിതകളും ഒക്കെ പറയുമ്പോഴേ ഞാൻ പറയും, മോനെ നിന്റെ കൂട്ടുകാരന്റെ പാട്ട് ഞാൻ കേട്ടു.
0: ഓ
1: തന്നെയാണ് എന്റെ ഇപ്പോഴത്തെ ആശ്വാസം.
0: ശരി, ഞാൻ പാടുന്നതിനിടയിൽ തന്നെ ഇതിന്റെ ക്രെഡിറ്റ്സ് മുഴുവൻ തന്നെ പറയുന്ന കേട്ടല്ലോ, ചെങ്കോൽ എന്ന ചിത്രം, കൈതപ്പുറം സാറിന്റെ വരികൾ, ജോൺസൺ സാറിന്റെ സംഗീത സംവിധാനം, ഒരിക്കലും മറക്കാൻ പറ്റാത്ത പാട്ടാണ്
1: പാട്ടാണത്.
0: കിരീടത്തിന്റെ രണ്ടാം ഭാഗം.

0: പറഞ്ഞു.
1: മോളിപ്പോ കോളേജിലായി. അതെ അതെ അതെ അതെ.
0: അപ്പൊ
1: മോള് ഇപ്പൊ ക്രൈസ്റ്റ് കോളേജിലാണ്, ബാംഗ്ലൂർ ലോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം.
0: ഇനിയും
1: അയ്യോ, സന്തോഷം സന്തോഷം. താങ്ക് യു.

0: എൻ്റെ ആദ്യത്തെ ചലച്ചിത്ര ഗാനം എന്ന് പറയുന്നത് പൊന്നോലപ്പന്തലിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ശ്രീ സുരേഷ് ഗോപി സർ അഭിനയിച്ച സാഫല്യം എന്ന ചിത്രം, ശ്രീ ജി എസ് വിജയൻ സാറാണ് എൻ്റെ സംവിധാനം. കിരീടമുണ്ണി അദ്ദേഹത്തിൻ്റെ കൃപാ ഫിലിംസ് പ്രൊഡക്ഷനാണ്. എം ജി രാധാകൃഷ്ണൻ കൈതപ്പുറം കൂട്ടുകെട്ടിൽ പിറന്ന ഈ മനോഹരമായ ഗാനം സുജാത ചേച്ചിയോടൊപ്പമാണ് എനിക്ക് ആദ്യം പാടാനുള്ള അവസരമുണ്ടായത്. അതിപ്പോഴും ഒരു സുവർണ അനുഭവമായി തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കുന്നു. വീണ്ടും ഒരു നല്ല പാട്ടുപ്രേമി നമ്മുടെ അടുത്തേക്ക് എത്തുന്നു ഒരു കോളിലൂടെ. ഹലോ,
1: നമസ്കാരം.
0: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കണേ? ഗീത. ആ, എവിടുന്ന വിളിക്കണേ? ഓക്കെ ഓക്കെ. പാട്ട് പാടുന്ന ആളാണോ, പാട്ട് കേൾക്കുക മാത്രം ചെയ്യുന്ന ആളാണോ?
1: പാട്ട് കേൾക്കുക മാത്രം.
0: ഇഷ്ടപ്പെട്ട പാട്ട് ഇന്ന് ഏതാ ചോദിക്കണേ? ഞാൻ പാടിയത് തീർച്ചയായിട്ടും എന്റെ ആദ്യത്തെ ചിത്രം സാഫല്യം, കൈതപ്പുറം സാറിന്റെ വരികളിൽ എം ജി രാധാകൃഷ്ണൻ സാറാണ് എനിക്ക് ആദ്യത്തെ പാട്ട് തരുന്നത്. അപ്പൊ ആ പാട്ട് ഒരു നാല് വരി ഞാൻ പാടാം. ഇന്ന് നമുക്ക് ആ പാട്ട് കേൾക്കാം. പൊന്നൂലപ്പന്തലിൽ വേളിപ്പെണ്ണായെന്റെ സ്വയംവര രാജകുമാരി വരുമോ,

0: ഈ പാട്ടായിക്കോട്ടെ അല്ലേ. താങ്ക് യു സോ മച്ച്, വിളിച്ചതിന് ഒരുപാട് സന്തോഷം.
1: ഒരുപാട് സന്തോഷം.
0: ആരൊക്കെയുണ്ട് വീട്ടിൽ? ഒന്നും മിണ്ടുന്നില്ലല്ലോ, വിശേഷങ്ങളൊന്നും?
1: വീട്ടില് ഞാൻ എന്റെ മോളേ ഉള്ളു.
0: ആ ആ മോള് എന്ത് ചെയ്യുന്നു?
1: മോള് ടീച്ചിട്ട് കഴിഞ്ഞിരിക്കുകയാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം രണ്ടുപേരോടും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകം സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്, വീണ്ടും വിളിക്കുക, നമുക്ക് വീണ്ടും സംസാരിക്കാം, നല്ല പാട്ടുകളൊക്കെ കേൾക്കാം. താങ്ക് യു.

0: മുന്നണി ഗായകൻ രവിശങ്കർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഫോർമലി ഞാൻ സംഗീതം പഠിച്ചു തുടങ്ങിയത് സ്കൂളിൽ എൻ്റെ മ്യൂസിക് ടീച്ചറായിരുന്ന ശ്രീ എൽ വൈകുണ്ഠപതി സാറാണ് ആദ്യമായിട്ട് എനിക്ക് ഫോർമലി സംഗീതം പഠിപ്പിച്ചു തുടങ്ങിയത്. പിന്നീട് അവിടെ നിന്നും ശ്രീ പെരുമ്പാവൂർജി രവീന്ദ്രനാഥ് സാറിൻ്റെയും എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെയും ഒക്കെ ശിഷ്യനായി സംഗീതത്തിൽ യാത്ര തുടരാൻ ഭാഗ്യം ഉണ്ടായി എന്ന് വേണം പറയാൻ. ഇവരെയൊക്കെ പറഞ്ഞു തന്ന ശരികളിലൂടെയാണ് ഇപ്പോഴും സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഹലോ പ്രിയഗീതത്തിനെ സ്നേഹിക്കുന്ന ഒരാൾ കൂടി നമ്മുടെ ഫോണിൻ്റെ അങ്ങേ തലക്കിലുണ്ട്. നമുക്ക് ആ ഫോൺ അറ്റൻഡ് ചെയ്യാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
2: ഞാൻ ഡോക്ടർ അശോകൻ, കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത്. ഒരു ലളിതഗാന പ്രേമിയാണ്.
1: ഓ,
2: എൻ ജി രാധാകൃഷ്ണൻ സാറിന്റെ ഒരുപാട് ലളിതഗാനങ്ങൾ ഞാൻ കുട്ടിക്കാലത്ത് റേഡിയോയിൽ കൂടെ പഠിച്ചതുണ്ട്. ശ്യാമസന്ധ്യ പോലെ ഒരുപാടാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് സംഗീത സംവിധാനം ചെയ്ത ഏതെങ്കിലും പാട്ട് കേൾപ്പിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്.
1: നല്ല ഭംഗിയുള്ളൊരു പാട്ട് ഡോക്ടർ അശോകന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വയ്ക്കാം. അദ്ദേഹത്തിനെ പോലൊരു മഹാ ഗുരുവിനെ, കലാകാരനെ, സംഗീതജ്ഞനെ ഒക്കെ ഓർത്തതിന് ഒരുപാട് നന്ദി. ഹലോ പ്രിയഗീതത്തിലൂടെ ഞാനും രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. തുടർന്നും നല്ല പാട്ടുകളെ നിറയെ നിറയെ ഇതുപോലെ സ്നേഹിക്കാം. പറഞ്ഞു.
2: ലളിതഗാനം പാടുന്ന ആളാണെന്ന് എനിക്കറിയാം.
1: അതെ,
2: ഞാൻ കേൾക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു ലളിതഗാനം പാടിയാക്കൊള്ളാം എന്നൊരു ആഗ്രഹം.

0: പെട്ടെന്ന് ചോദിക്കുമ്പോ ഓർമ്മ വന്ന ഒരു പാട്ട് ഓഫ് ഹാൻഡ് ആയിട്ട് പാടിയതാണ്.
1: ഒരുപാടുണ്ടല്ലോ.
0: അതെ അതെ അതെ.
1: ഞാനത് കേൾക്കാൻ വേണ്ടി ആകാശവാണി ഇങ്ങനെ ശ്രദ്ധിച്ചു കേൾക്കുന്ന ഒരാളാണ്.
0: വളരെ കൊച്ചിലേ മുതലേ ഉള്ള ശീലമാണത്.
1: അതെ അതെ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ മുതൽ ഞാനിത് കേൾക്കുന്ന ഒരാളാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.

പഠിച്ചത് കേരള ലോ അക്കാഡമിയിലാണ്, ഗവൺമെന്റ് ആർട്സ് കോളേജിലാണ്, സ്കൂളിംഗ് ഒക്കെ വിദ്യാധിരാജ സ്കൂളിലായിരുന്നു. ഈ പഠനകാലങ്ങളിലൊക്കെ തന്നെ എന്തൊക്കെ പഠിച്ചിരുന്നു, നിയമം പഠിച്ചു ഒക്കെ പഠിക്കുമ്പോഴും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി കൂട്ടിയിരുന്നത് സംഗീതത്തെയാണ്. എൻ്റെ ആദ്യത്തെ ചലച്ചിത്ര ഗാനത്തെക്കുറിച്ച് പറഞ്ഞു, പൊന്നൂലപ്പന്തലിൽ. പിന്നീട് കുറേ പാടിയിരുന്നെങ്കിലും എൻ്റെ കരിയറിൽ പിന്നീട് ഒരു ടേക്ക് ഓഫ് അല്ലെങ്കിൽ ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ എം ജയചന്ദ്രൻ, ജയചന്ദ്രൻ ചേട്ടൻ്റെ സംഗീത സംവിധാനത്തിൽ ശ്രേയാജിയോടൊപ്പം പാടിയ ചെമ്പരത്തി കമ്മലിട്ട എന്ന സൂപ്പർ ഹിറ്റ് ഗാനമാണ്. ആ പാട്ട് പാടി കഴിയുമ്പോഴേ ഈ പാട്ട് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടായി തീരും എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിരുന്നു എന്നുള്ളതാണ് സത്യം. അത് ദൈവാനുഗ്രഹത്താൽ നിങ്ങളുടെ ഏവരുടെയും സപ്പോർട്ടോടുകൂടി, പിന്തുണ

0: പ്രാർത്ഥനയോടുകൂടി, സ്നേഹത്തോടുകൂടി അത് വലിയൊരു സൂപ്പർ ഹിറ്റ് സോങ് ആയിട്ട് മാറിയത് ഇപ്പോഴും ഒരു സന്തോഷവും വിസ്മയവും ആയി ഞാൻ കരുതുന്നു. ഹലോ പ്രിയഗീതത്തിലൂടെ തൻ്റെ സംഗീതത്തിൻ്റെ ഇഷ്ടം പ്രകടിപ്പിക്കാൻ എത്തുന്ന മറ്റൊരാൾ നമ്മുടെ ഫോണിൻ്റെ അങ്ങേ തലക്കിലുണ്ട്. അതാരാണെന്ന് നോക്കാം. ഹലോ, ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. നമസ്കാരം, ആരാണ്?
1: എന്റെ പേര് അഞ്ജനാണ്. സാറിനൊരു വലിയ ആരാധികയാണ്.
0: താങ്ക് യു സോ മച്ച്. സ്നേഹത്തിന് ഒരുപാട് നന്ദി.
1: സാറിന്റെ ചെമ്പരത്തി കമ്മലിട്ട് ആ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: ഓക്കെ,
1: ഒരു രണ്ടുപേരി പാടിത്തരാമോ?
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ചെമ്പരത്തി കമ്മലിട്ട് കുപ്പി വളക്കൊഞ്ചലിട്ട് കാത്തു നിന്നതാറ് അന്തിവെയിൽ പൊന്നെടുത്ത് പത്ത് മുഴം പട്ടെടുത്ത്

0: നാളിൽ നാണം കൊണ്ട് ചെമ്പരത്തി, ഹേയ് ചെമ്പരത്തി കമ്മലിട്ട് കുപ്പി വളക്കൊഞ്ചലിട്ട് കാത്തു നിന്നതാര്. ഇഷ്ടായോ?
1: ഓ അടിപൊളി, ഒറിജിനൽ കേക്കുന്ന പോലെയുണ്ട്.
0: എന്തൊക്കെയുണ്ട് വീട്ടിൽ വിശേഷം?
1: ഞാൻ ഇവിടെ സ്കൂളിൽ വർക്ക് ചെയ്യാണ്.
0: കൊച്ചുകുട്ടികളെയാണോ പഠിപ്പിക്കുന്നത്, വലിയ കുട്ടികളെയാണോ?
1: ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഫിഫ്ത് സ്റ്റാൻഡേർഡ് വരെ ഹിന്ദിയാണ് സബ്ജക്ട്.
0: ഹിന്ദി അല്ലേ? ശബ്ദമൊക്കെ കേൾക്കുമ്പോ
1: പാട്ട് പാടും.
0: ടീച്ചർ, മ്യൂസിക് ടീച്ചറിന്റെ ശബ്ദം പോലും ഉണ്ട്, അതാ ഞാൻ ചോദിക്കാൻ തുടങ്ങുന്നത്. ഹിന്ദിയാണല്ലേ
1: പാട്ട് പഠിപ്പിക്കുക?
0: ആണോ?
1: പാട്ട് പഠിപ്പിക്കുവായിരുന്നു, പിന്നെ ഇപ്പോ അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
0: ഹോൾഡ് ചെയ്യണ്ട, രണ്ടും കൂടെ ഒരുമിച്ച് മുമ്പോട്ട് പോട്ടെ, ഒരു കാളവണ്ടിയുടെ രണ്ട് ചക്രങ്ങൾ പോലെ.
1: ഡാൻസ് പഠിപ്പിക്കും, ഡാൻസ് ടീച്ചറുമാണ്. അത് പാർട്ട് ടൈം ആയിട്ട് വേറൊരു സ്കൂളിൽ പോകും.
0: അപ്പൊ ഓട്ടോറിക്ഷയായി, മൂന്ന് വീലായി. ഇനി ഒരെണ്ണം കൂടെ വെച്ചാൽ നമുക്ക് കാറാക്കാം, പിന്നെ ട്രെയിൻ ആക്കാം അല്ലേ? അപ്പൊ ഞങ്ങള് റിക്വസ്റ്റ് ചെയ്യുന്നു, ഒരു നല്ല പാട്ട് പാടിത്തരാ, മലയാളമോ ഹിന്ദി ആണെങ്കിലും കുഴപ്പമില്ല.
1: പാടാം.

നന്നായിട്ടുണ്ട്. നിഴൽ പോലെ നാനും പാടാൻ ആണെങ്കിൽ ഇങ്ങനെ തുടർന്ന് പാടിക്കൊണ്ടിരിക്കുക അല്ലേ? എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷം. കാരണം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോളർ ആയിരുന്നു. കാരണം പഠിപ്പിക്കുന്നത് ഹിന്ദി, പാടിയത് തമിഴ്, ഡാൻസ് അറിയാം, എല്ലാം കൂടെ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി, കഴിവുകളുടെ ഒരു കൂമ്പാരം. എന്തായാലും എല്ലാ എഫേർട്സും ഗംഭീരമായിട്ട് പോട്ടെ, ഒന്നും ഹോൾഡ് ചെയ്യണ്ട, എല്ലാം തുറന്നു വിടുക, നമ്മുടെ ഈ ലൈഫ് ഫുൾ അങ്ങനെ ഫ്ലറിഷ് ചെയ്യട്ടെ. ഓക്കെ, വിളിച്ചതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.

0: ഗായകൻ രവിശങ്കർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: എന്റെ ആദ്യത്തെ ചലച്ചിത്ര സംഗീത സംവിധാന പരീക്ഷണം എന്ന് പറയാവുന്നത് ക്രയോൺസ് എന്ന ചിത്രമാണ്. അത് മെയിൻലി എന്റെ സംഗീതത്തോടുള്ള എന്റെ പാഷൻ കാരണമാണ് ഞാൻ അങ്ങനെ ഒരു പ്രോജക്റ്റിലേക്ക് സംഗീത സംവിധായകനായി രംഗപ്രവേശം ചെയ്തത്. കുറേ കുട്ടികളെ കൊണ്ട് ഞാൻ പാടിച്ചിരുന്നു. അതിൽ എൻ്റെ മകൾ ഭദ്രയും പിന്നണി ഗായിക രാജലക്ഷ്മിയുടെ മകൻ ആര്യനുമൊക്കെ പാടിയ നിമിഷങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരുപാട് നല്ല സപ്പോർട്ട് എനിക്ക് ആ ക്രൂവിൽ നിന്ന് കിട്ടി, പ്രത്യേകിച്ച് അതിൻ്റെ നിർമ്മാതാവ് ശ്രീ ഫയാസിൽ നിന്നും അതിൻ്റെ സംവിധായകൻ ശ്രീ സജിൻ ലാലിൽ നിന്നുമൊക്കെ. അപ്പോൾ അതിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. ശ്രീ ചുനക്കര രാമൻകുട്ടി സാറും എം കെ ശ്രീകുമാർ എന്ന ചലച്ചിത്ര രംഗത്ത് പുതിയതായി കാൽവെച്ച ഒരു ഗാനരചയിതാവും ഒക്കെയാണ് അതിലെ പാട്ടുകൾ എഴുതിയത്. വീണ്ടും ഒരു നല്ല പാട്ടുപ്രേമി നമ്മുടെ അടുത്തേക്ക് എത്തുന്നു ഒരു കോളിലൂടെ. ഹലോ.
2: ഹലോ സർ,
1: നമസ്കാരം.
2: രേഖ പട്ടത്തുനിന്നാണ്.
1: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. എന്ത് ചെയ്യുന്നു?
2: ഞാൻ ഹൗസ് വൈഫാണ്, പഠിപ്പിക്കുന്നുണ്ട്.
1: ഏതാ സബ്ജക്ട്? മ്യൂസിക്?
2: ഞാൻ എല്ലാ സബ്ജക്റ്റും.
1: ശരി, പാട്ട് പാടുന്ന ആളാണോ, പാട്ട് കേൾക്കുന്ന ആളാണോ, സിനിമ ഇഷ്ടപ്പെടുന്നു?
2: പാട്ട് കേൾക്കുന്ന ആളാണ്, ശ്രോതാവാണ്, പാട്ട് പാടാറില്ല.
1: അത് പറയുന്നതിനകത്തൊരു കള്ളത്തരത്തിന്റെ ഒരു മേമ്പൊടി ഉണ്ടോ എന്നൊരു സംശയം.
2: ഇല്ല, ഒട്ടും അറിയത്തില്ല. പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. സാറിന്റെ പാട്ടൊക്കെ കേൾക്കാറുണ്ട്. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോ ദൈവത്തിന്റെ പാറ്റിക്കാൽ അമ്മയുടെ പാട്ടൊക്കെ ആൽബത്തിൽ പാടിയിട്ടുണ്ടല്ലോ,
1: അമ്മയുടെ
2: പാട്ട്, അതെ, അതൊക്കെ ഞാൻ രാവിലെ കേൾക്കാറുണ്ട്.
1: സന്തോഷം, സന്തോഷം.
2: മിസ്റ്റർ ബീനിലെ സാറ് പാടിയ ഒരു പാട്ടില്ലേ, വണ്ണാത്തിക്കിളികൾ, അതൊന്ന് പാടി കേട്ടാ കൊള്ളാന്നുണ്ടല്ലോ ലൈവായിട്ട്.
1: ഓക്കെ ഓക്കെ. വണ്ണാത്തിക്കിളിയേ, വണ്ണാത്തിക്കിളിയേ, കണ്ണാരം പൊത്തി പൊത്തി കളിക്കാമോ? ചിങ്കാരക്കിളിയേ, പുന്നാരക്കിളിയേ,

0: നാമോ.
1: ഓക്കെ, താങ്ക് യു സോ മച്ച് സർ.
0: താങ്ക്
1: ഒരു
0: യു.
1: സിംഗിൾ പാട്ട് കൂടെ പാടാവോ?
0: തീർച്ചയായിട്ടും. ഈ പാട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. എം ജി രാധാകൃഷ്ണൻ സാറിന്റെ വൈഫ് ശ്രീമതി പത്മജ, പത്മജ ആന്റി എഴുതിയ പാട്ടാണ്. മകൻ രാജകൃഷ്ണനാണ് എന്റെ സംഗീത സംവിധാനം. ഞാനും ശ്വേതാ മോഹനും ചേർന്ന് പാടിയ പാട്ടാണ് മിസ്റ്റർ ബീൻ എന്ന ചിത്രത്തിലെ. എന്തായിരുന്നു വേറൊരു പാട്ടിനെ കുറിച്ച്
1: പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു.

0: താങ്ക് യു സോ മച്ച്.
1: നല്ല നല്ല പാട്ടുകൾ ഓർമ്മിപ്പിച്ചതിന് ഒരുപാട് നന്ദി.
0: സാറിനെ വിളിച്ചപ്പോ കിട്ടിയപ്പോഴേ ആ പാട്ടൊന്ന് കേൾക്കണം എന്ന്
1: സന്തോഷം. സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം.
0: താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു സോ മച്ച്. താങ്ക് യു.

മുന്നണി ഗായകൻ രവിശങ്കർ അവതരിപ്പിച്ച ഹലോ പ്രിയഗീത സമാപിച്ചു. നിർവഹണം എം കെ ദിലീപ്, നിർവഹണ സഹായം ഷിബിന അൻവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം ശുദ്ധികലശം എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി ശ്യാം ഈണം നൽകി എസ് ജാനകി പാടിയത്.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: ഒടിയൻ എന്ന ചിത്രത്തിൽ സുദീപ് കുമാറും ശ്രേയ ഘോഷാലും പാടിയ ഒരു ഗാനം കൂടി കേൾക്കാം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞു. പലതരത്തിലുള്ള പകർച്ചവ്യാധികളും മറ്റ് അനുബന്ധ രോഗങ്ങളും തലപൊക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇത്തരം രോഗങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുവാൻ നാം ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണിത്. മഴക്കാല രോഗങ്ങളും അതിന്റെ പ്രതിരോധവും എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഈ വിഷയത്തെ അധികരിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ദേശീയ കൗമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ അമർ ഫെറ്റിൽ.
2: എല്ലാ വർഷങ്ങളിലും ഉള്ള പോലെ ജൂൺ മാസമായി സ്കൂളുകൾ തുറന്നു, മഴക്കാലവും കട്ടിപിടിച്ചു വരുന്നു. അപ്പോൾ മഴക്കാല രോഗങ്ങൾ എന്നുള്ള വാക്ക് ഇന്ന് നമ്മൾ എവിടെ വായിച്ചാലും, ന്യൂസ് വെച്ചാലും ശരി, ടി വി കണ്ടാലും ശരി, പേപ്പർ വായിക്കുമ്പോഴെല്ലാം മഴക്കാല രോഗങ്ങൾ എന്നുള്ള വാക്ക് നമ്മളെല്ലാം കാണുന്നു. എന്താണ് ഈ മഴക്കാല രോഗങ്ങൾ? മഴക്കാലത്ത് എങ്ങനെ പ്രത്യേക തരം രോഗമുണ്ടോ, അല്ലെങ്കിൽ പുതിയ തരം രോഗങ്ങളുണ്ടോ? അങ്ങനെയല്ല. രോഗങ്ങൾ പൊതുവായിട്ടുള്ള കുറേ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രാബല്യത്തിലുണ്ട്. നമ്മൾ എൻഡമിക് എന്ന് പറയും, ഇവിടെയൊക്കെ എപ്പോഴും പ്രാബല്യത്തിലുള്ള രോഗങ്ങൾ. ആ കൂട്ടത്തിൽ മഴ വരുമ്പോൾ ചില പ്രത്യേക സാഹചര്യം ഉണ്ടാകുകയാണ്. മഴ വരുമ്പോൾ ഈർപ്പമുണ്ട്, തണുപ്പുണ്ട്,

വെള്ളം പരിസരത്തും കെട്ടിക്കിടക്കുന്നു. ആൾക്കാർ നനയും, വസ്ത്രങ്ങളൊക്കെ നനയും, പിന്നെ തല നനയും. ഇങ്ങനത്തെ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നമ്മുടെ പരിസ്ഥിതി, എൻവയൺമെൻ്റ് എന്ന് പറയുന്നതിനകത്ത് അണുക്കൾക്ക് വളരാനും പെരുകാനും അനുകൂലമായിട്ടുള്ളതും, അതേസമയം മനുഷ്യൻ എന്ന ഹോസ്റ്റ് ഇവരെ തടുക്കേണ്ട ആളാണ്. അപ്പോൾ തടുക്കാനുള്ളൊരു ശേഷി കുറയുക, ഇമ്മ്യൂണിറ്റി ചിലപ്പോൾ കുറഞ്ഞു വരാനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നു. ഇതെല്ലാം കൂടെ ഒത്തുചേർന്ന് വരുമ്പോഴാണ് രോഗാവസ്ഥ വർദ്ധിക്കുന്നത്. അപ്പോൾ ശരിയാണ്, മഴക്കാലത്ത് ചില രോഗങ്ങൾ കുറച്ച് കൂടുതൽ നമ്മൾ കാണപ്പെടും. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഏറ്റവും സർവ്വസാധാരണമായി കോമണായി നമ്മൾ കാണുന്നത് ഒന്ന് ഈ ജലദോഷപ്പനികളാണ്. അപ്പോൾ വെറും പനിയായിട്ടുള്ള കുട്ടികളും ആൾക്കാരുമൊക്കെ പനി എന്ന് പറയാറുണ്ട്. മഴയത്ത് നടന്ന് പനി പിടിച്ചു, അതുപോലെ ജലദോഷം, തുമ്മൽ, ചീറ്റൽ, മൂക്കൊലിപ്പൊക്കെ ആയിട്ട് ആ മഴ നനഞ്ഞു ജലദോഷം പിടിച്ചു എന്ന് ആൾക്കാർ പറയും. പിന്നെ കുറേ പേർക്കാണെങ്കിൽ അത് ചുമയായി മാറി, അപ്പോൾ ചുമയ്ക്ക് കട്ടി കൂടി, പിന്നെ കഫം മഞ്ഞ നിറമായി മാറി. ചിലർക്ക് അത് കഠിനമായിട്ട് അവസാനം ശ്വാസമുട്ടൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നു. കുറേ ആൾക്കാർ അഡ്മിഷൻ വേണ്ടി വരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ശ്വാസകോശ രോഗങ്ങളും വൈറൽ ഫീവേഴ്സ് എല്ലാം കൂടെ ഒരു സെറ്റ് ഈ നേരത്തെ എപ്പോഴും കൂടാറുണ്ട്. അങ്ങനെ കൂടുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ പനി കൂടുന്നു എന്നുള്ള ന്യൂസും പലപ്പോഴും മാധ്യമങ്ങളും നമ്മൾ കാണുന്നത്. ഇനി ഇങ്ങനെ കൂടുന്ന ശ്വാസകോശ രോഗങ്ങളുടെ കൂട്ടത്തിൽ ചില പേരുള്ള ശ്വാസകോശ രോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ H1N1 അറിയാം. H1N1 പണ്ടേ വന്നു, അത് പീക്ക് ചെയ്തു, കൂടി വർദ്ധിച്ചു. ഇപ്പോഴത് എല്ലാ നേരത്തും ചെറിയ തോതിൽ നമ്മുടെ നാട്ടിലുണ്ട്. സാഹചര്യം അണുക്കൾക്ക് അനുകൂലവും നമുക്ക് മോശവുമാകുമ്പോൾ അതിൻ്റെ തോത് കൂടും. അതുപോലെ തന്നെയാണ് കോവിഡ്. കോവിഡ് മാറിയോന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. കോവിഡിൻ്റെ ഒരു അണുബാധ ഇപ്പോഴും നിലനിൽക്കാം, അത് ഏത് നേരത്ത് വേണമെങ്കിലും ഒരു സമൂഹത്തിലുണ്ടാകാം. അപ്പോൾ നമ്മളങ്ങനെയൊന്നും ഇപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത രോഗങ്ങളാണ്, കാരണം അതും എൻഡമിക് എന്നുള്ള അവസ്ഥയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു സെറ്റാണ് ശ്വാസകോശത്തെ ബാധിക്കുന്നത്. അടുത്തത് മഴക്കാലത്ത് എപ്പോഴും കൂടി കാണാറുള്ളത് വയറിളക്കത്തിൻ്റെ എണ്ണം പലപ്പോഴും കൂടാറുണ്ട്. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം പോലത്തെ ജലജന്യ രോഗങ്ങൾ, അല്ലെങ്കിൽ മലിനമായ ആഹാരമോ കുടിവെള്ളമോ അകത്ത് ചെന്നിട്ടുണ്ടാകുന്ന രോഗങ്ങൾ. വയറിളക്കങ്ങൾ, സാധാരണ വയറിളക്കം നമുക്കെല്ലാവർക്കും പരിചയമുണ്ട്. അതല്ലാതെ വളരെ കഠിനമായിട്ടുള്ള നിർജ്ജലീകരണം ഉണ്ടാകുന്ന കോളറയും ചിലപ്പോൾ ജലത്തിൻ്റെ മലിനീകരണത്തിൽ നിന്ന് ഈ സീസണിൽ ഉണ്ടാകാം. ഇനി അടുത്തൊരു സെറ്റ് മലിനമായ ജലം നമ്മുടെ ദേഹത്തിലുള്ള എക്സ്പോഷർ, അല്ലെങ്കിൽ ദേഹത്തിൽ ഉള്ള സമ്പർക്കം ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ചും നമ്മുടെ കാലിലും കയ്യിലൊക്കെ ഉള്ള മുറിവുകളിൽ കൂടെ മലിനമായ ജലം അകത്ത് ആ സമ്പർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ ഈ എലിപ്പനിയുടെ അണുക്കൾ, എലിപ്പനി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് നമ്മൾ വിളിക്കുക, അതിന് പഴയ ഒരു പേരാണ് എലിപ്പനി. ഇന്ന് നമ്മൾ ഓർക്കണം, എലി മാത്രമല്ല മറ്റേത് മൃഗങ്ങളിൽ നിന്നും വരാവുന്നതാണെങ്കിലും ഈ മഴക്കാലത്ത് പലപ്പോഴും പെരിച്ചാഴികളുടെയും മറ്റ് എലി പോലത്തെ വർഗ്ഗത്തിലുള്ളതിൻ്റെയൊക്കെ മാളങ്ങളിൽ നിന്ന് അതിൻ്റെ പഴയ ഉണങ്ങിയ വിസർജ്യ വസ്തുക്കളൊക്കെ നനഞ്ഞ് കലങ്ങി അത് ചിലപ്പോൾ മറ്റൊഴുകി നടക്കാം. അപ്പോൾ അങ്ങനത്തതിനകത്ത് ഈ ലെപ്റ്റോസ്പൈറ ജേംസ് അണുക്കൾ വളർന്നിട്ടുണ്ടാകും. അതിൻ്റെ സമ്പർക്കം കൊണ്ട് നമുക്ക് എലിപ്പനി അല്ലെ ലെപ്റ്റോസ്പൈറോസ് എന്നുള്ള രോഗമുണ്ടാകാം. അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ നമുക്കെല്ലാം മനസ്സിൽ ആദ്യം വരുന്നത് കൊതുവിൻ്റെ കാര്യമാണ്. ആ കൂട്ടത്തിൽ പ്രത്യേകിച്ചും ക്ലിയർ ആയിട്ടുള്ള വെള്ളം, വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം, ചെറിയ അളവ്, ഉദാഹരണം ഒരു കളഞ്ഞ കുപ്പിയുടെ അടപ്പ് അല്ലെ ഒഴിഞ്ഞൊരു കുപ്പി കളഞ്ഞു, ചിലപ്പോൾ മുട്ടത്തോട് കിടക്കുന്നതായിരിക്കാം, ചിരട്ട കിടക്കുന്നതായിരിക്കാം, ഉപേക്ഷിച്ച ആഹാര കണ്ടെയ്നറുകൾ കിടക്കുന്നതായിരിക്കാം. അപ്പോൾ അതിനകത്തൊക്കെ ചെറിയ തോതിൽ ക്ലിയർ വെള്ളം നിന്നാലും അതൊരു മൂന്നാല് ദിവസം നിൽക്കുമ്പോഴേക്കും അതിനകത്ത് വളരെ വേഗത്തിൽ ഈഡിസ് എന്ന് പറഞ്ഞ ഇനത്തിലുള്ള കൊതുകുകളുടെ കൂത്താടികൾ ഉണ്ടാകുകയും അത് വളരുകയും പെരുകുകയും ഈഡിസ് കൊതുകുകളുടെ പ്രജനനം അവിടെ ഉണ്ടാകുന്നു. ഈഡിസ് കൊതുവിൻ്റെ പ്രശ്നം എന്താണ്? ഇവരാണ് നമ്മുടെ സമൂഹത്തിൽ ഡെങ്കി എന്നുള്ള ശല്യം പിടിച്ച രോഗത്തിനെ പകർത്തുന്നത്. അപ്പോൾ അങ്ങനെ ഡെങ്കിയുടെ വർദ്ധനവും വരാം. പ്രത്യേകിച്ചും മഴ വന്നും പോയി നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ ഭീഷണിയുള്ളത്. പിന്നെ ഇതൊന്നും അല്ലാതെ ഗുരുതരമല്ലെങ്കിലും ശല്യമാകാവുന്ന സ്കിൻ ഡിസീസസ്, ത്വക്ക് രോഗങ്ങളും വരാം. കാരണം നമുക്കറിയാം, ഈ കുട്ടികളൊക്കെ ഇന്ന് പരിസരത്തും സ്കൂൾ യൂണിഫോമിൻ്റെ ഭാഗമായി ഷൂസും സോക്സും ഒക്കെ ഇട്ട് അത് ദിവസങ്ങളോളം ഇങ്ങനെ അത് ഈർപ്പമായിട്ടുള്ള സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കാൽവരൻ്റെ ഇടയ്ക്കൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻസ്, പൂപ്പൽ അണുബാധകൾ ഉണ്ടാകുകയും പണ്ട് പുഴുക്കടി എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള അണുബാധകളൊക്കെ അവിടെ കാലിലും ദേഹത്തൊക്കെ ഉണ്ടാകാം. നനഞ്ഞ അടിവസ്ത്രങ്ങളും ഇതിന് കാരണമാകാം. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ നമ്മൾ മഴക്കാല രോഗം എന്നുള്ള കൂട്ടത്തിൽ വിളിക്കാവുന്ന ചില രോഗങ്ങൾ. ഇതിൻ്റെ എല്ലാം കാരണങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഈ ജലദോഷപ്പനികൾ എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഇവയൊക്കെ മിക്കവാറും അധികവും വൈറസുകളാണ് ഉണ്ടാക്കുന്നത്. ചില സാഹചര്യത്തിൽ ബാക്ടീരിയ എന്നുള്ള അണുക്കളും ഇതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അത് പകരുന്നത് നമുക്കറിയാം, തുമ്മുകയും ചുമയ്ക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് പകരുന്നത്. ജലദോഷമോ ചുമയോ ഉള്ള ഒരാൾ തുമ്മുമ്പോൾ ഏകദേശം 1 മീറ്റർ അകലത്തിലോട്ട് തന്നെ ഇതിൻ്റെ അണുക്കൾ പകരാം. ആ പരിസരത്ത് ആ അത്രയും ചുറ്റളവിനകത്തിരിക്കുന്ന ആർക്കും കിട്ടും. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന സ്കൂൾ ബസ്സുകൾ, ക്ലാസ് മുറികൾ, തിരക്ക് പിടിച്ച ഓഫീസുകൾ, പൊതുസ്ഥലങ്ങൾ, പൊതുവിടങ്ങൾ, അവിടെയൊക്കെ ആൾക്കാർ തുമ്മുകയും ചുമയ്ക്കുകയും ചെയ്യുമ്പോൾ കെർച്ചീഫ് ഉപയോഗിക്കാതെയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ, തൂവാല കൊണ്ട് വായും മൂക്കും മൂടാതെ ആണ് തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്തെങ്കിൽ

തീർച്ചയായിട്ടും അത് നമുക്ക് എല്ലാവർക്കും ഒരു ഭീഷണിയാണ്. അപ്പോൾ അത് അതിന് പൊതുജനങ്ങൾ എന്നല്ല, കുടുംബത്തിനകത്ത് പോലും ഭീഷണിയാണ്. ഒരു വീട്ടിനകത്തൊരാളോ ഒരു കുട്ടിയോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിനകത്തുള്ള ബാക്കി എല്ലാവർക്കും ഭീഷണിയാണ്. അണുക്കൾക്ക് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളോടോ സഹോദരങ്ങളോടോ പ്രായമായ അച്ഛനമ്മയോടോ ഒന്നും പ്രത്യേക സ്നേഹമൊന്നുമില്ല. അത് നമ്മളെപ്പോഴും മനസ്സിൽ വയ്ക്കണം. പകർച്ചരീതി ഇതാണ് ജലദോഷപ്പനികളുടെ. വയറിളക്കവും കോളറയും ഒക്കെ പകരുന്ന നേരത്തെ പറഞ്ഞു, അതുപോലെ മഞ്ഞപ്പിത്തം എ ഒക്കെ പകരുന്നത് മലിനമായ ജലം, ജലത്തിന് കുടിവെള്ളവും ആഹാരവും മലിനമാകുന്നത്. അപ്പോൾ ആഹാരം മലിനമാകുന്നതും കുടിവെള്ളമൊക്കെ ഒന്ന് നേരിട്ട് ഈ വിസർജ്യ വസ്തുക്കൾ എവിടെയെങ്കിലും ഓവർഫ്ലോ ചെയ്ത് ശരിയല്ലാത്ത രീതിയിലുള്ള സൈറ്റ് ചെയ്ത സെപ്റ്റിക് ടാങ്കുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെള്ളം വരുന്ന ഉറവിടങ്ങളോ ശരിയല്ലെങ്കിൽ അവിടെ നിന്ന് വരാം. പിന്നെ അതുപോലെ പാനീയങ്ങളിൽ നിന്ന് വരാം. ഈച്ചകൾ മലിനത്തിൽ പെരുകി അത് ആഹാരത്തിൽ വന്നിരുന്നിട്ട് അങ്ങനെ ആ രീതിയിൽ വരാം. ഈ രീതിയിലാണത് വരുന്നത്. വന്നു കഴിഞ്ഞാൽ വയറിളക്കം ഉണ്ടാകുന്നു, ഛർദി ഉണ്ടാകുന്നു, വയറുവേദന ഉണ്ടാകുന്നു, പനി കൂടുന്നു, വിശപ്പില്ലാണ്ടാകുന്നു, ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു. നിർജ്ജലീകരണം ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം, ഡീഹൈഡ്രേഷൻ. അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏത് വയറിളക്കവും നിർജ്ജലീകരണം ഉണ്ടാക്കി ഒരാളുടെ ജീവന് ഭീഷണിയാകാം. നിർജ്ജലീകരണം എന്ന് നമ്മൾ പറയുമ്പോൾ ഏറ്റവും സൂക്ഷിക്കേണ്ട വില്ലൻ രോഗം ഏതാണ്? അതാണ് കോളറ. അതിസാരം എന്ന് പറയാറുണ്ട്. കോളറ രോഗത്തിന് പോകുന്നത് മലം പോകുന്ന വളരെ ക്ലിയർ വെള്ളം പോലെ പോകാം. വൻതോതിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളവും പിന്നെ ലവണങ്ങളും ഇലക്ട്രോലൈറ്റ്സ് സോഡിയം പൊട്ടാഷ്യം ഒക്കെ ശരീരത്തിന് നിമിഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെടാം. അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഒരാളുടെ മരണത്തിൽ വരെ എത്താം. കോളറ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു പിക്ചറുണ്ട്, മലത്തിനകത്ത് മലമില്ല, പകരം ക്ലിയർ വെള്ളമോ കഞ്ഞിവെള്ളത്തിലോ നിറത്തിലുള്ള മലം. ഇത് കണ്ടാൽ എപ്പോഴും നമ്മൾ ആദ്യം ഓർക്കേണ്ടത് കോളറയാണ്. സോ അതാണ് വയറ്റിന് വരാവുന്ന അസുഖങ്ങൾ. എലിപ്പനി നേരത്തെ സൂചിപ്പിച്ചു, അത് ഈ എലിയുടെ മറ്റ് മൃഗങ്ങളുടെ മലമൂത്ര വിസർജ്യങ്ങളിൽ നിന്നുള്ള അണുക്കൾ വെള്ളത്തിൽ കലങ്ങിയാണ് അത് നമ്മുടെ മുറിവുകൾ കൂടെ കയറുന്നു. അപ്പോൾ അങ്ങനെയാണത് ഉണ്ടാകുന്നത്. എലിപ്പനി വന്നു കഴിഞ്ഞാൽ സാധാരണ കടുത്ത പനി, ദേഹം വേദന. ദേഹം വേദന എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ മസിൽസിന് വേദന, മാംസപേശികളൊക്കെ തൊടുകയോ പിതുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നല്ല പെയിൻ അനുഭവിക്കും. പിന്നെ തലവേദന വരാം, കണ്ണൊക്കെ കലങ്ങിയിരിക്കാം, ചിലപ്പോൾ കണ്ണൊക്കെ വല്ലാണ്ട് ചുവന്ന നിറത്തിലിരിക്കാം, അധിക തോതിലുള്ള ക്ഷീണം തളർച്ച എല്ലാം ഉണ്ടാകാം. എലിപ്പനിയുടെ ഒരു പ്രത്യേകത, നേരത്തെ ചികിത്സിച്ച് നമുക്ക് സംശയം തോന്നി, ഡോക്ടറോട് പറഞ്ഞു നേരത്തെ ചികിത്സ തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ വളരെ ലളിതമായ മരുന്ന് കൊണ്ട് വളരെ സിമ്പിളായിട്ടത് മാറ്റിയെടുക്കാൻ പറ്റും. അത് ആ നേരത്ത് തുടങ്ങുന്ന നേരത്തെ കണ്ടുപിടിക്കാതെയോ അല്ലെ ഊഹിക്കാതെയോ അങ്ങനെ അനുമാനിക്കാതെ നീണ്ടു നീണ്ടു പോകുമ്പോഴോ ഒക്കെയാണ് അതിന് പ്രശ്നങ്ങൾ വരാവുന്നത്. അപ്പോൾ നേരത്തെയുള്ള ചികിത്സയാണ് എലിപ്പനിക്ക് രക്ഷ. കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അഡ്മിറ്റ് ചെയ്തൊക്കെ ചികിത്സിക്കേണ്ടി വരുന്നു. കുറച്ചും കൂടെ കൂടിയ മരുന്നുകളാണ് യൂസ് ചെയ്യേണ്ടി വരുന്നത്. എങ്കിലും അത് ശരീരത്തിലെ എല്ലാ സിസ്റ്റംസ് അവയവ കൂട്ടങ്ങളെയും ബാധിക്കുന്നത് കൊണ്ടാണ് എലിപ്പനിയുടെ ഒരു അപകടം. അതുപോലെ തന്നെയാണ് ഡെങ്കി. ഡെങ്കി രോഗത്തിന് കൊതുകിൽ നിന്ന് പകരുന്ന ഈ ഡെങ്കി രോഗത്തിന് ചികിത്സ എന്നുള്ള ഒരു പ്രത്യേകതയില്ല, ഒരു പ്രത്യേക ചികിത്സയില്ല. അത് പകരുന്നത് കൊതുവിൻ്റെ കടി കൊണ്ടാണ്. പ്രത്യേകിച്ചും ഈഡിസ് കൊതുകൾ രാവിലെയാണ് കടിക്കുക, രാവിലെയും വൈകുന്നേരവും, അത് ഏർലി മോർണിംഗ് അതുപോലെ സന്ധ്യാസമയം, ആ നേരത്താണ് ഇവരേറ്റവും കൂടുതൽ പറന്ന് കടിക്കുന്നത്. അപ്പോൾ അങ്ങനെ കടിച്ചാൽ നമുക്ക് ആ രോഗം കിട്ടാനുള്ള സാധ്യതയുണ്ട്, ഈഡിസ് കൊതുവാണ് കടിക്കുന്നതെങ്കിൽ. അപ്പോൾ നമ്മളത് കടിക്കാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ സ്കിൻ ഡിസീസ് നേരത്തെ പറഞ്ഞു, അത് തണുത്ത അല്ലെങ്കിൽ ഈർപ്പം മാറിയ തുണികളും വസ്ത്രങ്ങളും സോക്സും ഷൂസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ വസ്ത്രധാരണങ്ങൾ കുറച്ച് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സ്കൂൾ അധികൃതരും അതിലേക്ക് ഒന്ന് ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിൻ്റെ എല്ലാം തടയുന്നത് എങ്ങനെയാണ്? വളരെ നിസ്സാരമാണ്, ഇതിനെപ്പറ്റിയുള്ള അറിവാണ് നമുക്ക് രോഗപ്രതിരോധത്തിന് ആവശ്യം. ഇപ്പോൾ ജലദോഷം ചുമ പനിയൊക്കെ തടയാൻ വേണ്ടി നമ്മൾ വായും മൂക്കും മൂടിയിട്ടേ ചുമയ്ക്കാവും. അപ്പോൾ കെർച്ചീഫ് തൂവാലെ ഉപയോഗിക്കുന്ന ശീലം നമ്മളെല്ലാവരും സ്വായത്തമാക്കണം. മുതിർന്നവരായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ എല്ലാവരും അത് പാലിക്കണം. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയത്ത് കൊച്ചു എൽ കെ ജി അല്ലെ അംഗൻവാടി പ്ലേ സ്കൂൾ തൊട്ടുള്ള കാലം തൊട്ട് ടീച്ചർമാർ ഡേ കെയർ സെൻറ്റേഴ്സും നടത്തുന്ന ഹെൽപ്പേഴ്സും അവരും എല്ലാം ഇത് അംഗൻവാടികൾ നടത്തുന്നവരെല്ലാവരും ഈ നേരത്ത് ഇത് കുട്ടികളെ പറഞ്ഞ് ഉത്ബോധിപ്പിക്കണം. കെർച്ചീഫ് ഉപയോഗിക്കുന്ന നല്ലൊരു ആരോഗ്യ മര്യാദയാണ്, ആരോഗ്യശീലമാണ് എന്ന് പറഞ്ഞ്. അതുപോലെ കുടുംബത്തിനകത്തും പേരൻസ് ശ്രദ്ധിക്കണം. വീട്ടിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ ശീലങ്ങൾക്ക് വിട്ടുവീഴ്ചയൊന്നും പാടില്ല. മുതിർന്നവർ ഒരു മാതൃകയായി തന്നെ ചെയ്യുകയും വേണം. പൊതുസ്ഥലങ്ങളിൽ നമ്മൾ ആരെയും വിഷമിപ്പിക്കാതെ തമ്മിൽ പറഞ്ഞ് തിരുത്തുന്നതും നല്ലൊരു കാര്യമായിരിക്കാം. സോ കെർച്ചീഫിൻ്റെ ശീലമാണ്. പിന്നെ നമ്മൾ കുറച്ച് റിസ്ക് കൂടിയ ഒരാളാണ്, ഉദാഹരണത്തിന് നമുക്ക് പ്രമേഹത്തിൻ്റെ രോഗമോ അല്ലെങ്കിൽ മറ്റ് കിഡ്നി രോഗങ്ങളോ കരൾ രോഗമോ അല്ലെങ്കിൽ അമിതവണ്ണമോ ആസ്മയോ ഉള്ള വ്യക്തിയാണ്, അല്ലെ അധിക പ്രായമുള്ള വളരെ പ്രായം കൂടിയ ആളാണ്, അല്ലെ വളരെ കൊച്ചു ശിശു, അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ വ്യക്തികൾക്ക് അല്ലെ ഗർഭിണിയാണ്,

0: ഇങ്ങനത്തെ വ്യക്തികൾക്ക് റിസ്ക് കൂടുതലാണ്. നമ്മൾ വൾണറബിൾ ഗ്രൂപ്പ് എന്ന് പറയും, ഹൈ റിസ്ക് ഗ്രൂപ്പ്. അപ്പോൾ ഇതിൽപ്പെട്ട ആളാണെങ്കിൽ കഴിയുന്നത്ര ഈ സീസണിൽ പൊതുജന സമ്പർക്കത്തിനെ കുറച്ചൊന്ന് കുറച്ചാൽ നല്ലത്. തിരക്ക് കൂടിയ സ്ഥലങ്ങളിൽ ഒഴിവാക്കാവുന്ന സന്ദർശനങ്ങൾ ഒഴിവാക്കുക, ആശുപത്രികളിലൊക്കെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം പോവുക, നിസാര രോഗങ്ങളെയൊക്കെ നമ്മൾ ടെലിമെഡിസിൻ ഈ സഞ്ജീവനി പോലത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചികിത്സ തേടുക. പിന്നെ പുറത്തു പോകേണ്ട ആവശ്യം വന്നാൽ നിർബന്ധമായിട്ടും ഹൈ റിസ്ക് ഗ്രൂപ്പിൽപ്പെട്ടവർ ഒരു മാസ്ക് ഭദ്രമായി കെട്ടി തന്നെ വായും മൂക്കും മൂടത്തക്ക വേണം. അത് ഞാൻ എടുത്തു പറയുന്ന പലരും മാസ്ക് കെട്ടുമ്പോൾ മൂക്കെല്ലാം പുറത്ത് തന്നെ അടിക്കിരിക്കുന്നത് ഇപ്പോഴും. അതുകൊണ്ട് വായും മൂക്കും മൂടത്തക്ക വേണം, ശരിയായ രീതിയിൽ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ളൊരു മാസ്ക് കെട്ടി തന്നെ പുറത്തു പോകാവൂ. ഇനി വയറിളക്ക രോഗങ്ങളെപ്പറ്റി എടുത്തു പറയേണ്ടതില്ല. ആഹാര പാനീയങ്ങളുടെ ശുചിത്വം, വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുക, കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക മുതലായ പൊതുജനാരോഗ്യ നടപടിയിൽ കൂടെ ഇതിനെ നമുക്ക് കുറയ്ക്കാം അല്ലെങ്കിൽ പ്രതിരോധിക്കാം. എലിപ്പനിയുടെ കാര്യത്തിൽ നമ്മളൊരു സൂചന ഉണ്ടെങ്കിൽ, നമുക്ക് ഇങ്ങനെ രൂപം ഉണ്ടെങ്കിൽ അത് ആദ്യമേ ഡോക്ടറെ അറിയിച്ചു കഴിഞ്ഞാൽ ചികിത്സ ആദ്യമേ ഡോക്ടർ തുടങ്ങുന്നതും കുറച്ചുകൂടെ ഉറപ്പായിട്ട് നടക്കും. ഡെങ്കിയുടെ പ്രതിരോധം നമ്മൾ ഡ്രൈ ഡേ ആണ്, കൊതുകുകൾ വളരാതിരിക്കാൻ വേണ്ടി ചുറ്റുപാടുമൊക്കെ നോക്കി ഇങ്ങനത്തെ വെള്ളം കെട്ടിനിൽക്കാവുന്ന സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിയാൽ ഡെങ്കിയുടെ പകർച്ചയെ നമുക്ക് തടയാൻ സാധിക്കും. സാധ്യതയുണ്ടെങ്കിൽ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ അതിനെ പറഞ്ഞാൽ അത് വേണ്ട കെയർ ഡോക്ടർ പറഞ്ഞു തരികയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ തടയുന്നു. ഇനി പൊതുവായിട്ട് ചില പൊതുജനാരോഗ്യ നടപടികൾ നമ്മളെല്ലാം പങ്കാളികളായിരിക്കണം. ഇത് വെറും ആരോഗ്യവും മാത്രം ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഡ്രൈ ഡേ ആചരണം ഒന്നാണ്. പിന്നെ നമ്മുടെ അറിവും അവബോധവും പെരുമാറ്റത്തിലുള്ള വ്യത്യാസമാണ് ഏറ്റവും നമ്മളെ രക്ഷിക്കുന്ന ഒരു കാര്യം ഈ നേരത്ത്. അപ്പോൾ ആ അറിവ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഇന്ന് കേൾക്കുന്ന പോലത്തെ റേഡിയോ ഹെൽത്ത് സംപ്രേഷണം നിത്യമായി കൃത്യമായി കേൾക്കുക. ഇതിൽ നിന്ന് ഇഷ്ടംപോലെ നല്ല ഐഡിയാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും. അങ്ങനെ കിട്ടുന്ന ഐഡിയാസ് ബാക്കി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. ഇന്ന് പല മാധ്യമങ്ങളും നല്ല രീതിയിലുള്ള ലേഖനങ്ങളുണ്ട്, സെൻസേഷണലിസ്റ്റ് അല്ലാത്ത നല്ല ബോധവൽക്കരണ ശൈലിയിൽ എഴുതിയ ലേഖനങ്ങൾ, അത് വായിക്കുക. ടി വിയിലും റേഡിയോയിലൊക്കെ വരുന്ന പൊതുജന ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും കേട്ട് മനസ്സിലാക്കി പാലിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ദിശ 1056 എന്ന നമ്പറിലേക്ക് വിളിച്ച് വേണ്ട സംശയ നിവാരണമൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക. ഒറ്റ കാര്യം ഓർക്കേണ്ടത്, ഈ നേരത്ത് വാട്സാപ്പ്, യൂട്യൂബ് മുതലായ മാധ്യമങ്ങളിൽ നവമാധ്യമങ്ങളിൽ കൂടെ വരുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ശരിയല്ലാതെ ഇരിക്കാം. അതുകൊണ്ട് ഊഹാപോഹമുള്ള കാര്യങ്ങളൊന്നും കേൾക്കാതിരിക്കുക, ഉൾക്കൊള്ളാതിരിക്കുക, ഷെയർ ചെയ്യാതിരിക്കുക. ഇവയും ഇതിനെപ്പറ്റിയും ശരിയാണോ അല്ലെന്നറിയാൻ ദിശ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ, സംശയ നിവാരണം ഇതിനെക്കുറിച്ച് നടത്താം. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ മഴക്കാലമൊക്കെ വന്നോട്ടെ, അതിനെ ആഘോഷിക്കുക, പക്ഷേ സേഫായിട്ടിരിക്കണം, ആരോഗ്യം നിലനിർത്തുക, സംശയങ്ങളൊക്കെ മാറ്റുക, ആരോഗ്യവകുപ്പിന്റെ എല്ലാ സഹായങ്ങളും തേടുക, ഉപയോഗപ്പെടുത്തുക.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ആകാശവാണി

ഇന്നത്തെ രാഗാമൃതത്തിൽ MS സുബ്ബലക്ഷ്മി പാടിയ മുത്തുസ്വാമി ദീക്ഷിതർ കൃതികൾ. കൂടെ പാടിയത് രാധാ വിശ്വനാഥൻ, കണ്ഠദേവി അളഗിരിസ്വാമി വയലിൻ, ഡോക്ടർ TK മൂർത്തി മൃദംഗം, TH വിനായകറാം ഘടം, വി നാഗരാജൻ ഗഞ്ചിറ. വേഗവാഹിനി രാഗത്തിൽ വീണാ പുസ്തകധാരിണി, മിശ്രജാതി ജമ്പതാളം.

ശിവലക്ഷ്മി പാടിയ മുത്തുസ്വാമി ദീക്ഷിതർ കൃതികളാണ് ഇതുവരെ കേട്ടത്. കൂടെ പാടിയത് രാധാ വിശ്വനാഥൻ, കണ്ഠദേവി അളഗിരിസ്വാമി വയലിൻ, ഡോക്ടർ ടി കെ മൂർത്തി മൃദംഗം, ടി എച്ച് വിനായകറാം ഘടം, വി നാഗരാജൻ ഗഞ്ചിറ.

0: എട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
1: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
0: ആർഒ, യുവി, യുഎഫ് ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെ ഉണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക്, ഫ്രീ ഗ്ലാസ് കെറ്റിൽ. EMI ആണെങ്കിൽ 900 രൂപ മുതൽ.
1: എട്ടാപ്പുലിൽ ഏജൻസീസ്.
2: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: കിളിക്കൊഞ്ചൽ, ചിത്രീകരണ പരമ്പര 9-ാം ഭാഗം. രചന സി റഹീം. പാതിര കൂക്ക്.
1: രാത്രിയിൽ ഇര തേടുന്ന പക്ഷികളെയാണ് പൊതുവെ പാതിരാക്കിളിയെന്ന് വിളിക്കുന്നത്. രാത്രികളെ സംഗീതസാന്ദ്രമാക്കുന്ന പക്ഷികളാണിവ. നിലാവുള്ള സുന്ദര രാത്രികളെ കൂടുതൽ ആകർഷകമാക്കാൻ രാക്കിളികളുടെ പാട്ട് സഹായിക്കുന്നു. കവികളെയും കലാകാരന്മാരെയും രാക്കിളികളുടെ പാട്ട് പ്രചോദിപ്പിക്കാറുണ്ട്. രാക്കിളികളെക്കുറിച്ച് എത്രയെത്ര കവികൾ പാടിയിരിക്കുന്നു.

എല്ലാ രാക്കിളികളുടെയും ശബ്ദം സുന്ദരമാണെന്ന് പറയാനാകില്ല. രാത്രിയുടെ കനത്ത ഇരുട്ടിനെ കൂടുതൽ ഭയാനകമാക്കുന്നതാണ് കാലൻ കോഴിയുടെ കരച്ചിൽ. കുറ്റാകുറ്റിരുട്ടുള്ള രാത്രിയിൽ കാവിനുള്ളിൽ നിന്ന് കാലൻ കോഴിയുടെ കരച്ചിൽ കേട്ടാൽ ആരും ഭയപ്പെട്ടു പോകും. അതുപോലെയാണ് ഇടതടവില്ലാതെ പിപ്പിയാ പിപ്പിയാ എന്നുച്ചത്തിൽ കരയുന്ന പേക്കുയിലിന്റെ ശബ്ദവും. ഉറക്കമില്ലാത്ത രാത്രികളെ അത് കൂടുതൽ അസ്വസ്ഥമാക്കും. കുയിൽ വർഗക്കാരും മൂങ്ങകളും എരണ്ടകളും കൊക്കുവർഗക്കാരുമെല്ലാം രാത്രികളെ ശബ്ദാനമാക്കുന്ന പക്ഷികളാണ്. രാത്രിയിൽ ഇര തേടുന്ന പക്ഷികളുടെ കൂട്ടത്തിൽപ്പെട്ടൊരു പക്ഷിയാണ് പാതിരാ കൊക്ക്.

0: പാതിരാക്കൊക്കുകൾക്ക് പകലുണ്ണാൻ എന്നുകൂടി പേരുണ്ട്. പകൽ നേരത്ത് ഇര തേടാതെ ഏതെങ്കിലും കാവിലോ മരത്തിലോ ഇരുന്ന് വിശ്രമിക്കുന്നതിനാലാണ് ഇങ്ങനെയൊരു പേര് വീഴാൻ കാരണം. പകലുണ്ണാത്ത പക്ഷി എന്നാണ് ഇതിനർത്ഥം. എന്തായാലും ഈ പക്ഷിയുടെ സ്വഭാവം ശ്രദ്ധിച്ചിട്ടാണ് ഇവയ്ക്ക് പേരിട്ടതെന്ന് വ്യക്തമാണ്. നമ്മുടെ പൂർവികർ നമ്മോടൊത്ത് ജീവിക്കുന്ന ജീവികളെക്കുറിച്ച് നല്ലതുപോലെ ബോധവാന്മാരായിരുന്നു. ഭക്ഷണത്തിനും മരുന്നിനും ഇത്തരം അറിവുകൾ ആവശ്യവുമായിരുന്നു. അതിജീവനത്തിന് പലപ്പോഴും കാട്ടുമൃഗങ്ങളോട് ഏറ്റുമുട്ടേണ്ടതായും വരും. അപ്പോഴവയുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ നല്ല അറിവുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്.
1: പാതിരാക്കൊക്കുകളെ ജലാശയങ്ങളോട് ചേർന്നുള്ള കുറ്റിക്കാടുകളിലും പാടങ്ങളുടെ സമീപത്തുള്ള കാവുകളിലും വളരെ സാധാരണമായി കാണാനാകും. നനഞ്ഞ പാടവരമ്പുകളിലൂടെ നടക്കുമ്പോൾ ഷ്വാക്ക് വാർക്ക് ഷ്വാക്ക് വാർക്ക് എന്നിങ്ങനെയുള്ള പരുക്കൻ ശബ്ദം അടുത്തുള്ള മരക്കൊമ്പിൽ നിന്ന് കേൾക്കുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക, പാതിരാക്കൊക്ക് അവിടെ ഉണ്ടെന്ന്. പൂവൻ കോഴി കൊക്കരിക്കുമ്പോഴും പശുക്കളും ആടുകളുമൊക്കെ കരയുമ്പോഴും ഏതു പട്ടണ നടുവിലാണെങ്കിലും നമ്മൾ ഗ്രാമീണതയുടെ അനുഭൂതിയിലായിപ്പോകും. പാതിരാക്കൊക്കുകളെയും വെള്ളക്കൊക്കുകളെയുമെല്ലാം കാണുമ്പോഴും അവയുടെ ശബ്ദം കേൾക്കുമ്പോഴും ഗ്രാമ്യമായൊരു ആനന്ദം ആർക്കാണ് ഉണ്ടാകാതിരിക്കുക?

0: ഒറ്റ നോട്ടത്തിൽ പാതിരാക്കൊക്കിനെ കണ്ടാൽ ചാരനിറവും വെള്ളനിറവും ഉള്ളൊരു പക്ഷിയാണെന്ന് തോന്നാം. എന്നാൽ സൂക്ഷ്മമായി നോക്കിയാൽ പല നിറങ്ങളാൽ അലങ്കരിക്കപ്പെട്ടൊരു പക്ഷിയാണെന്ന് മനസ്സിലാകും. ഇവയുടെ തലയും പുറവും നല്ല പച്ച ചായയുള്ള കറുപ്പാണ്. കഴുത്ത്, താടി, തൊണ്ട എന്നിവ നല്ല വെളുപ്പാണ്. ചിറകുകൾ ചാരനിറമായിരിക്കും. കണ്ണുകൾ മാണിക്കക്കല്ല് പോലെ ചുവന്ന് തിളങ്ങും. കൂടൊരുക്കുന്ന കാലത്ത് ഇളം പച്ചയായ കാലുകൾ മഞ്ഞയോ ഇളം ചുവപ്പോ ആയി മാറും. ഈ സമയത്ത് പക്ഷികൾ കൂടുതൽ നിറമുള്ളതായി മാറും. മിക്ക സമയത്തും തലയിൽ അമർന്നു കിടക്കുന്ന ശിഖയിൽ വെളുത്ത നാടത്തൂവലുകൾ കിളിർത്തുവരും. ഇംഗ്ലീഷിൽ നൈറ്റ് ഹെറോൺ എന്നാണ് ഇവയുടെ പേര്. ശാസ്ത്രനാമം നിക്റ്റികോറാക്സ് എന്നാണ്.
1: പക്ഷികളില്ലാത്ത ലോകത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല.
2: പക്ഷി നിരീക്ഷകനും ഗ്രന്ഥകാരനും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുമായ അൻവർ സാദിത് പി.
1: ഭക്ഷ്യ ശൃംഖല നിലനിർത്തുന്നതിൽ പക്ഷികൾ പ്രധാന പങ്ക് വഹിക്കുന്നു. പക്ഷങ്ങൾ അഥവാ ചിറവുകൾ ഉള്ളതിനാലാണ് ഇവയെ പക്ഷികൾ എന്ന് വിളിക്കുന്നത്. ഉരഗങ്ങൾ പരിണാമചക്രഗതിയിൽപ്പെട്ട് ആകാശ സഞ്ചാരികളായ പക്ഷികളായെന്നാണ് വിശ്വാസം. കൈകൾ തൂവലുകളായും വായ കൊക്കായും മാറി. പല്ലുകൾ കാലക്രമേണ ഇല്ലാതായി. ഏകദേശം 9,900 വർഗം പക്ഷികൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. സിക്കോണിയൈഡേ കുടുംബത്തിൽപ്പെട്ട ജലപക്ഷികളാണ് കൊക്കുകൾ. മിക്കവാറും എല്ലാ കൊക്കുകൾക്കും നീണ്ട കാലും വലിയ കൊക്കുകളുമാണുള്ളത്. വെള്ളത്തിനോട് ചേർന്നാണ് ഇവയുടെ വാസം. വെള്ളരിക്കൊക്ക്, അരിവാൾ കൊക്ക്, കുളക്കൊക്കുകൾ, മുണ്ടികൾ തുടങ്ങിയ ഇനങ്ങൾ കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. സാഹിത്യത്തിലും സംഗീതത്തിലും കലയിലുമൊക്കെ കൊക്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ചിന്നമുണ്ടി, ചെറുമുണ്ടൻ മുണ്ടി, പെരുമുണ്ടി, കാലുമുണ്ടി തുടങ്ങിയവ കേരളത്തിൽ സാധാരണ കണ്ടുവരുന്ന കൊക്കുകളാണ്. നമ്മുടെ പാരമ്പര്യ പക്ഷി പ്രദർശന ചിത്രത്തിൽ കാണുന്ന കന്നുകാലികളുടെ പുറത്തിരിക്കുന്ന കൊക്ക് കാലിമുണ്ടി കൊക്കാണ്. കാറ്റിൽ എഗ്രറ്റ് എന്നാണ് ഇവയുടെ ഇംഗ്ലീഷ് നാമം. പക്ഷികളും മനുഷ്യനും തമ്മിൽ ചരിത്രാതീത കാലം മുതൽ ബന്ധമുണ്ട്. പക്ഷികളുടെ കുടിയേറ്റം, അവയുടെ ആവാസ വ്യവസ്ഥ, അവയുടെ വൈവിധ്യങ്ങൾ, കാലാവസ്ഥയിലും പ്രകൃതി സന്തുലിതാവസ്ഥയിലും നിലനിർത്തുന്നതിനുള്ള പങ്ക്, അവയുടെ പ്രണയാർദ്രത ഉണർത്തുന്ന ശബ്ദങ്ങൾ, ഈണത്തിന്റെ വൈവിധ്യം, ഇതെല്ലാം മനുഷ്യനെ ആകർഷിക്കുന്നു. അരിവാൾ കൊക്കുകൾ കേരളത്തിൽ ദേശാടന പക്ഷികളായി എത്താറുണ്ട്. വയലേലകളിലും കണ്ടൽക്കാടുകളിലും തണ്ണീർത്തടങ്ങളിലും ചതുപ്പ് നിലങ്ങളിലുമൊക്കെ പൊതുവെ കാണപ്പെടുന്ന ഒരു കൂട്ടം പക്ഷികളാണ് പാതിര കൊക്കുകൾ. അനിമാലിയ വർഗത്തിൽപ്പെട്ട ഇവയെ പകലുണ്ണാൻ എന്നും വിളിച്ചു വരുന്നു. നമ്മൾ പൊതുവെ കണ്ടുവരുന്ന കുളക്കൊക്കിനേക്കാൾ അല്പം കൂടി വലുതും തടിച്ചതുമാണ് പാതിര കൊക്ക്. ശരീരത്തിന്റെ 60% വെള്ളനിറത്തിലാണ്. കറുത്ത കൊക്കുള്ള ഇവയുടെ കണ്ണുകൾ ചുവന്നതും ആകർഷണീയത നിറഞ്ഞതുമാണ്. തൂവലുകൾ ചാരവും വെള്ളയും കലർന്ന നിറമാണ്. തലയും ശരീരത്തിന്റെ മുകൾഭാവവും പച്ച കലർന്ന കറുപ്പ് നിറമാണ്. തലയുടെ പുറകിലായി കൊടുമുടി ആകൃതിയിൽ ഒരു ശിഖയുണ്ട്. സാധാരണ പക്ഷികൾ അതിരാവിലെ ഇര തേടാനിറങ്ങുമ്പോൾ പാതിരാക്കൊക്ക് ഭക്ഷണം ശേഖരിക്കുന്നത് രാത്രി സമയത്താണ്. പകൽ സമയങ്ങളിൽ ഇവ കൂട്ടത്തോടെ വിശ്രമിക്കുകയാണ് പതിവ്. ബ്ലാക്ക് ക്രൗൺഡ് നൈറ്റ് ഹെറോൺ എന്നാണ് ഇവയുടെ ഇംഗ്ലീഷിലെ പേര്. പാതിരാക്കൊക്ക് സൗമ്യതയുടെ പര്യായമാണ്. ശാന്തശീലമുള്ള പാതിരാക്കൊക്ക് കാണാൻ ഭംഗിയുള്ളതും ആകർഷണീയത വിളിച്ചോതുന്നവയുമാണ്. മനുഷ്യനുമായി അത്ര പെട്ടെന്ന് ഇടപഴകാത്ത കൊക്കുകൾ എന്നാൽ ഉപദ്രവകാരികളല്ല. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്കും കാലാവസ്ഥാ സ്ഥിരതയ്ക്കും പരിസ്ഥിതി സംരക്ഷണത്തിനും കൊക്കുകൾ ചെലുത്തുന്ന കാലികമായ പങ്ക് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല.
3: പാതിരാക്കൊക്കുകളുടെ കാര്യത്തിൽ ഒരു പ്രത്യേകത, മനുഷ്യൻ ഉറങ്ങുകയും പാതിരാക്കൊക്ക് ഉണർന്നിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ സാധാരണ മനുഷ്യന്റെ കണ്ണിൽ പെടാത്ത ഒരു സമയത്താണ് പാതിരാക്കൊക്കുകൾ ഇര തേടി ഇറങ്ങുന്നത്. പ്രത്യേകിച്ച് ഇതിനെ കണ്ടാൽ വളരെ സൗമ്യമായ ചെറിയ ഒരു പക്ഷിയാണ് പാതിരാക്കൊക്കുകൾ. അവയുടെ രൂപവും ആകൃതിയും ഭംഗിയുമെല്ലാം മനുഷ്യന് ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലാണ്. അവയുടെ ചുവന്ന കണ്ണുകൾ മാത്രമാണ് അല്പമെങ്കിലും ഭയാനകത തോന്നുന്നത്. ആ കണ്ണുകൾ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ അവ വളരെയധികം ശാന്തവും സൗമ്യശീലരുമാണ് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ. കൊക്കുകൾ പലവിധ ഉള്ളതുകൊണ്ട് പാതിരാക്കൊക്കുകളെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടത്. ഈ ചുവന്ന കണ്ണുകൾ ഉള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. തിരിച്ചറിയാൻ വളരെ എളുപ്പമുള്ളതാണ് ഈ ചുവന്ന കണ്ണുകൾ. അതോടൊപ്പം തന്നെ ഇതിന്റെ കാലുകളും, പ്രജനന കാലത്ത് ഇതിന്റെ കാലിന്റെ നിറം വ്യത്യാസപ്പെടുന്നു. അങ്ങനെയും ഇതിനെ തിരിച്ചറിയാം. ഒരു ബൈനോക്കുലറിന്റെ സഹായത്തോടു കൂടി പാതിരാക്കൊക്കിനെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രത്യേകത പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
4: പാടത്തും ചതുപ്പിലും ഇരതേടി നടക്കുന്ന പാതിരാക്കൊക്കുകൾ മണ്ണിനെ നീരൊഴുക്കുള്ളതാക്കുന്നതിലും വളസമ്പുഷ്ടമാക്കുന്നതിലും വലിയ സഹായം ചെയ്യുന്നു. ഇവയുടെ കാഷ്ടം സസ്യങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്ന പോഷകങ്ങളാൽ സമൃദ്ധമാണ്. നീർപക്ഷികൾ കൂടൊരുക്കുന്ന ഇടങ്ങൾ കർഷകർ പുണ്യമായി കരുതിയിരുന്നു. ഇതിൻ്റെ പിന്നിലെ രഹസ്യം, യാതൊരു ചിലവുമില്ലാതെ നല്ല ജൈവവളം അവ കൃഷിക്ക് നൽകുന്നുവെന്നതുകൊണ്ടുകൂടിയാണ്. പകൽ നേരം ഏതെങ്കിലും മരത്തിലിരുന്ന് വിശ്രമിച്ച ശേഷം വൈകിട്ടത്തെ പോക്കുവെയിൽ കൊള്ളാനായി ഇവ ചില്ലയുടെ അറ്റത്ത് വന്നിരിക്കുന്ന പതിവുണ്ട്. ഈ നേരത്ത് ഇവയെ നമുക്ക് നന്നായി കാണാൻ കഴിയും. കുളക്കൊക്കിനേക്കാൾ അല്പം കൂടി തടിച്ചതും വലിപ്പമുള്ളവയുമാണ് പാതിരാക്കൊക്കുകൾ. പകൽ നേരം കുറ്റിക്കാട്ടിലും ഇലപ്പടർപ്പുള്ള മരങ്ങളിലും ഇരുന്നുറങ്ങുന്ന ഇവ വലിയ തോതിൽ വേട്ടയാടപ്പെടാറുണ്ട്.
0: ജലജീവികളാണ് ഇവയുടെ ആഹാരം. ഫെബ്രുവരി മാസം മുതൽ ഇവ കൂടൊരുക്കൽ തുടങ്ങും. മറ്റു നീർപക്ഷികൾക്കൊപ്പം കൂട്ടമായും ഇവ കൂടൊരുക്കാറുണ്ട്. കേരളത്തിൽ ഇടവപ്പാതി മഴക്കാലത്ത് ധാരാളം നീർപക്ഷികളുടെ കൂടൊരുക്കൽ കേന്ദ്രങ്ങൾ രൂപപ്പെടാറുണ്ട്. റോഡരികിലെ മരങ്ങളിലും വിവിധ ജാതി നീർപക്ഷികളുടെ കൂടുകൾക്കൊപ്പം പാതിരാക്കൊക്കിന്റെ കൂടുകളും കാണാം. 4-5 മാസങ്ങൾ മാത്രമേ ഇത്തരത്തിലുള്ള പക്ഷിസങ്കേതങ്ങൾ കാണുകയുള്ളൂ. പക്ഷികൾ കൂടൊരുക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതും അവയുടെ സ്വാഭാവികമായ ആവാസ കേന്ദ്രങ്ങളുടെ നാശവും കാരണം പക്ഷികൾക്ക് കൂടൊരുക്കാനുള്ള അവസരമില്ലാത്ത നിലയാണുള്ളത്.
4: നമ്മുടെ ഭൂപ്രകൃതി ഈ അടുത്ത കാലത്തായി വളരെ മാറിപ്പോയി. വികസനത്തിന്റെ പേരിലാണ് പ്രകൃതിയുടെ സന്തുലനം വലിയ തോതിൽ നശിപ്പിക്കുന്നത്. പുഞ്ചകളും പാടങ്ങളും കണ്ടങ്ങളും ഏതാണ്ട് ഇല്ലാതായി വരികയാണ്. കുന്നുകളും കുറ്റിക്കാടുകളും ഇല്ലാതാകുന്നു. കൂറ്റൻ മരങ്ങൾ തണൽ വിരിച്ചു നിന്ന നാട്ടുകവലകളും കാവുകളും വലിയ തോതിൽ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പാതിരാക്കൊക്കുകൾ ഉൾപ്പെടെയുള്ള പക്ഷിവർഗങ്ങളെയും ചെറുജീവികളെയും വംശനാശത്തിലേക്ക് നയിക്കുകയാണ്.
0: പ്രകൃതിയുടെ സന്തുലനം കാത്തുസൂക്ഷിക്കുന്നതിൽ പക്ഷികൾ വലിയ സഹായമാണ് ചെയ്യുന്നത്. പക്ഷികളില്ലെങ്കിൽ ഈ പ്രകൃതി ഇതുപോലെ നിലനിൽക്കുകയില്ല. മനുഷ്യരുടെ നിലനിൽപ്പിന് പ്രകൃതി ഇതേപോലെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇക്കാര്യത്തിൽ പാതിരാക്കൊക്കുകൾക്കും വലിയ ഉത്തരവാദിത്തമാണ് ചെയ്യാനുള്ളതെന്ന കാര്യം നമുക്ക് വിസ്മരിക്കാതിരിക്കാം.

0: കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 9 ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ലിജി അനിൽ, സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം, അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
1: ഹരിതവാണി സമാപിക്കുന്നു.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്തു പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC മറുപടി നൽകുന്നു. ഇതിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321. ഇനി ഒരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളിവരെ ഉച്ചയ്ക്ക് 2:30.
1: സോറിയാസിസും ആയുർവേദവും ഡോക്ടർ സുനീഷ് മോൻ എം എസ് സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
2: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കൊച്ചി രാജാവ് എന്ന ചിത്രത്തിൽ ഉദിത് നാരായണനും സുജാതയും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇളയരാജയുടെ സംഗീത സംവിധാനത്തിൽ എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ചിത്രം കാലാപാനി.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി.
1: കൂട്ടുകാരി.
0: കൂട്ടുകാരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമുക്കറിയാം, സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാവുന്നത് അവരുടെ ജോലിയും ലൈഫും തമ്മിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മളോടൊപ്പം സൈക്കോളജിസ്റ്റായ തസ്നീമ മാം ഉണ്ട്. നമസ്കാരം മാഡം.
2: നമസ്കാരം.
0: ആദ്യം തന്നെ ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുമ്പോൾ അതെന്താണ്?
2: ആ വേർഡിൽ തന്നെയുണ്ട്, അതായത് ഒരു സന്തുലിതാവസ്ഥയാണ്, ജീവിതവും നമ്മളെ ജോലിയും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ. അപ്പോൾ ഒരു സംശയം വരാം, ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ ജോലി എന്നുള്ള ഒരു സംശയം തീർച്ചയായിട്ടും വരാം. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇതിനെ രണ്ടിനും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ബാലൻസ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടത്. വർക്ക് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നമ്മൾ ഏർപ്പെടുന്ന എന്തോ ഒരു പ്രവൃത്തി. അപ്പോൾ വീട്ടമ്മമാര് ചെയ്യുന്നത് ഒരു വർക്കല്ലേ? അവരേർപ്പെടുന്നതും യഥാർത്ഥത്തിൽ ഒരു വർക്ക് തന്നെയാണ്, ബട്ട് അവർക്ക് അതിനുള്ള പേയ്മെന്റ് ലഭിക്കുന്നില്ല എന്ന് വേണം പറയാൻ. ഇനി ജീവിതം എന്ന് പറയുമ്പോൾ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായിട്ടുള്ള നമ്മളെ ബാധിക്കുന്ന മറ്റു മേഖലകളെല്ലാം കൂടി ചേർന്നതാണ് ജീവിതം. അതിലെ ഒരു ഭാഗം മാത്രമാണ് വർക്ക് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ തൊഴിൽ ദാതാവായിരിക്കാം, അതല്ലെങ്കിൽ നമ്മളൊരു തൊഴിലാളി ആയിരിക്കാം. അതും നമ്മളൊരു ഭാര്യയാണ്, മകളാണ്, മരുമകളാണ് എന്ന് പറയുന്ന ഒരു റോളും, രണ്ടും രണ്ട് റോളുകളാണ് എങ്കിൽ കൂടിയും രണ്ടും കൂടിയും ചേർന്ന് വരുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ബാലൻസ് പലപ്പോഴും അച്ചീവ് ചെയ്യാൻ പറ്റാതിരിക്കുക. നമ്മളെ മാനസികവും ശാരീരികവും സാമ്പത്തികവും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണലുമായിട്ടുള്ള ജീവിതം ഒരു സന്തുലിതാവസ്ഥയിൽ പോകുമ്പോഴാണ് ഇതിനെ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയാൻ കഴിയുന്നത്.
0: എന്തുകൊണ്ടായിരിക്കും പലപ്പോഴും ഈ വർക്ക് ലൈഫ് ബാലൻസ് കണ്ടെത്താൻ വളരെയധികം ആളുകൾ ബുദ്ധിമുട്ടുന്നത്? അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റും?
2: വളരെ നല്ലൊരു ചോദ്യമാണ്. ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റില് ആളുകള്, പൊതുവിൽ സ്ത്രീകള്, അവരെ ജീവിതത്തെക്കാൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവർ ചെയ്യുന്ന പ്രവൃത്തികളിലാണ്. അതായത് ഇപ്പോൾ ഒരു ഹരിതകർമ്മ സേനയുടെ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാണെന്ന് നോക്കാം. അപ്പൊ അവര് അവരുടെ തന്നെ പേഴ്സണൽ കാര്യങ്ങളും ശാരീരികമായി അവർ നോക്കേണ്ട കാര്യങ്ങളും എല്ലാം മാറ്റി നിർത്തിയിട്ടാണ് അവർ അവരുടെ തൊഴിലിന് വേണ്ടി സഹിച്ചും അതിലേക്ക് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്തും ജീവിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പ്രശ്നം വരുന്നത് എന്താ വെച്ചാൽ, അവിടെ തൊഴിൽ മേഖലയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിക്ക് അപ്പുറം പോകുമ്പോൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ബാധിക്കും, നമ്മുടെ ഉറക്കത്തെ ബാധിക്കും, നമ്മുടെ ഫാമിലി എൻവയോൺമെന്റിനെ ബാധിക്കും, നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിനെ ബാധിക്കും, നമ്മളും നമ്മുടെ മക്കളുമായിട്ട് ഇടപഴകുന്നതിനെ ബാധിക്കും, ഒരുപക്ഷെ നമ്മുടെ ഓരോ കമ്മ്യൂണിക്കേഷനിലും ഈ ഒരു പ്രഷർ നമ്മളിലേക്ക് എത്തും. സാധാരണഗതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമുക്ക് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, ഒരു ബൗണ്ടറിയുണ്ട്. ഈ ബൗണ്ടറിക്ക് അപ്പുറം പോകുമ്പോഴാണ് ഈ ഒരു വർക്കിന്റെ പ്രഷർ, അതല്ലെങ്കിൽ സ്ട്രെസ് നമ്മളെ ലൈഫിലേക്ക് എത്തുന്നത്. പഠിക്കുന്ന, അതായത് PhD ഒക്കെ ചെയ്യുന്ന കുട്ടികൾ വരെ ഈ ഒരു സ്ട്രെസ് താങ്ങാൻ പറ്റാതെ അവരും സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ കാരണം എന്താ വെച്ചാൽ, ഇവർക്ക് ഇവരുടെ ജോലിയിൽ അവർ വിചാരിച്ചത്രയും എക്സൽ ചെയ്യാൻ പറ്റുന്നില്ല, വീട്ടിലെ കാര്യങ്ങളിലും എക്സൽ ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ മറ്റു റോളുകളിലേക്കെല്ലാം ഈ ഒരു വർക്കിന്റെ സ്ട്രെസ് ബാധിച്ചു തുടങ്ങാണ്. ഇതാണ് പർട്ടിക്കുലർലി ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ, ഇത് ഇവരുടെ ശാരീരികമായിട്ട് ഇവരുടെ ഉറക്കം കളയുന്നു. നമ്മളെക്കുറിച്ച് നമ്മൾക്കൊരു വാല്യൂ ഉണ്ടാവും, അതിന് ഞാൻ സെൽഫ് വെർത്ത് എന്ന് പറയാം, അത് പോയി പോകുന്നു. അതായത് ഞാൻ ഇനി ഈ ഭൂമിയിൽ എന്താണ് ചെയ്തത്, എന്തിനാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നുള്ള ഒരു രീതിയിലേക്ക് ആ ഒരു പ്രഷർ അവരെ കൊണ്ടെത്തിക്കുന്നു. അതിൽ നിന്നും ഹൈറ്റൻഡ് ആയിട്ടാണ് അവർ സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ തെരഞ്ഞെടുക്കുന്നത് പോലും. സോ വർക്ക് ലൈഫ് ബാലൻസ് ലാഘവത്തോടുകൂടി കാണേണ്ട ഒരു സംഗതി അല്ല. സ്ത്രീകളെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന സ്ത്രീകളെ കാണാം. രാവിലെ കുക്ക് ചെയ്യുന്നു, അതിന്റെ കൂടെ തന്നെ കുട്ടികളെ കെയർ ചെയ്യുന്നു, വയസ്സായ മുതിർന്ന ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ അവരെ കെയർ ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് വലിയൊരു മെന്റൽ എഫക്റ്റീവ്നെസ് ഉണ്ട് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷെ അത്രയും എഫിഷ്യൻസി ഒരു പക്ഷേ ഈ ടാസ്കുകളിൽ ഇല്ല. ഇവർ ചെയ്യുന്ന ഓരോ ടാസ്കും എത്രത്തോളം പെർഫെക്റ്റ് ആയി എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഈ മൾട്ടി ടാസ്കിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് അത്രയും പെർഫെക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല. ഇത്രയും കഴിവുകളുള്ള സ്ത്രീകളിൽ പിന്നെ എന്തുകൊണ്ട് വർക്ക് ലൈഫ് ബാലൻസ് ഇവരെ അഫക്റ്റ് ചെയ്യുന്നു, ഏതൊക്കെ കാര്യങ്ങളിൽ അഫക്റ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഒരു പരിധി കഴിയുമ്പോൾ ഇവർ ബേൺ ഔട്ട് ആവുകയാണ് ചെയ്യുക. ബേൺ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ആ ഒരു പ്രവൃത്തിയോട് ഒട്ടും മാനസികമായും പൊരുത്തപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ വരികയും ഒരു പോയിന്റ് ഓഫ് ടൈം എത്തുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്ത് കംപ്ലീറ്റ്ലി അവർ ഒരു ബ്ലാങ്ക് ആയ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുക. ഈ ഒരു ബേൺ ഔട്ട് അവരുടെ ലൈഫിലെ എല്ലാ ഏരിയാസിനെയും ബാധിക്കുന്നു. ബേൺ ഔട്ടാണ് പർട്ടിക്കുലർലി വർക്ക് ലൈഫ് ഇംബാലൻസ് കൊണ്ട് ഉണ്ടാവുന്നത്. ഇതിന്റെ ഒരു വേറെ തലമാണ് വർക്കഹോളിക് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. ചില ആളുകൾ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതലായിട്ടും മാനസികമായും അതുപോലെ അവരുടെ വ്യക്തിത്വപരമായിട്ടും അവർ വല്ലാതെ ഇംപ്രൂവ്മെന്റ് ആയതുപോലെ അവർക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് അവർ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് വർക്കിലേക്കായിരിക്കും. ഈ വർക്കഹോളിക്കായ ആളുകൾ എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൈക്കോളജിക്കലി സംസാരിക്കുമ്പോൾ ഓരോ വ്യക്തിയും നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ ഓരോ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ്. നമുക്ക് വിജയങ്ങൾ നേടിയെടുക്കാൻ, നേട്ടങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു പ്രചോദനം നമുക്ക് ഇൻബോൺ ആയിട്ടുണ്ട്. ഈ ഒരു പ്രചോദനം ഒരു പരിധിയിൽ കവിഞ്ഞു വരുമ്പോൾ അവര് കൂടുതൽ പെർഫെക്ഷനിസത്തിലേക്ക് പോവുകയും കൂടുതൽ വർക്കഹോളിക് ആവുകയും ചെയ്യുന്നു. ഇവര് വർക്കഹോളിക്കായി ഒരുപാട് ദീർഘമാവുമ്പോൾ ഈ പറഞ്ഞ ബേൺ ഔട്ട് എന്ന് പറയുന്ന സിറ്റുവേഷൻ വരാനുള്ള സാധ്യതയും ഉണ്ട്. അതിന്റെ സിംറ്റംസ് ആയിട്ട് നമുക്ക് സ്ലീപ്പ് ഇല്ല, അപ്പറ്റൈറ്റ് ഇല്ല, സെൽഫ് വെർത്ത് ഇല്ല, സെൽഫ് എസ്റ്റീം ഇല്ല, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി പറയാം.
0: പലപ്പോഴും കൂടുതൽ സമയം ചിലപ്പോൾ ജോലിയിൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് തന്നെ തിരിച്ച് വീട്ടിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഫീൽ എന്ന് വെച്ചാൽ കുടുംബത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നില്ലല്ലോ, ഒരു കുറ്റബോധം. അതിനെ സൈക്കോളജിക്കലായിട്ട് എങ്ങനെയാണ് കാണുന്നത്?
2: നമ്മൾ വർക്കിനെ ഏറ്റവും മുൻപന്തിയിൽ കാണുമെങ്കിലും നമ്മൾ അതിനേക്കാൾ കൂടുതൽ കാണുന്ന ഒരു കാര്യമാണ് നമ്മുടെ വൈകാരികമായിട്ടുള്ള ബന്ധങ്ങൾ. സോ നമ്മുടെ ഫാമിലി, നമ്മുടെ കുടുംബം, നമ്മുടെ ഭർത്താവ്, മക്കള്, നമ്മുടെ അച്ഛൻ, അമ്മ, അവരുടെ പാരന്റ്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം. അപ്പൊ ഈ ആളുകളുമായിട്ട് നമുക്ക് സമയം ചെലവഴിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കുറ്റബോധം തന്നെയാണ്. ഈ കുറ്റബോധമാണ് പലപ്പോഴും നമ്മളിലേക്ക് ജോലി ഉപേക്ഷിക്കാൻ ചിലപ്പോൾ പ്രേരിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു കുറ്റബോധം കാരണം നമ്മൾ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള വേയിൽ ഇത് ഡിസ്പോസ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുട്ടികളോട് അമിതമായിട്ട് ദേഷ്യപ്പെടും. ചിലപ്പോൾ നമ്മൾ അവരെ സ്നേഹിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ഗിൽട്ടാണ് നമുക്ക് ഉള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടി ഒന്ന് അങ്ങോട്ട് അനങ്ങിയാലും ഇങ്ങോട്ട് അനങ്ങിയാലും നമ്മൾ ഒരു ഹെലികോപ്റ്റർ പാരന്റിങ് എന്ന് പറയും. സോ ഈ ഒരു ഗിൽട്ട് ഫീലിംഗ് തീർച്ചയായിട്ടും സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഒരു കേസാണ്. അതിന്റെ കാരണം ഇതാണ്, നമ്മളെ ബ്രെയിനിൽ നമ്മളൊരു അമ്മയാവുന്നതിന് ശേഷം ബ്രെയിനിലെ വൈകാരികമായിട്ടുള്ള ഏരിയ വികസിക്കും. വികസിക്കാന്ന് വെച്ചാൽ അതിന്റെ അളവിൽ വികസിക്കുക എന്നുള്ളതല്ല, അതിന്റെ പ്രവർത്തനം കൂടും എന്നതാണ് ഉദ്ദേശിച്ചത്. സോ അപ്പൊ ഈ ഒരു വൈകാരികമായുള്ള തലം നമുക്ക് പ്രോപ്പറായിട്ട് അതിനെ തിരിച്ചു കൊടുക്കാൻ പറ്റാതെ ആവുമ്പോൾ, നമുക്കത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാതെ ആവുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഗിൽട്ട് ഫീലിംഗ് ഉണ്ടാകുന്നത്.
0: നമ്മുടെ ജോലി ഭാരവും ഒപ്പം തന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിൽ കുടുംബത്തിലുള്ള ബാക്കി ഫാമിലി മെമ്പേഴ്സിനെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്?
2: വളരെ വലിയൊരു ചോദ്യം. കാരണം ഫാമിലിയിലെ മറ്റ് അംഗങ്ങളാണ് ഒരു വൈകാരിക തലത്തിൽ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. സോ നമ്മുടെ കുട്ടികള്, നമുക്കുള്ള എൽഡേലി പാരന്റ്സ്, നമ്മുടെ തന്നെ പ്രായമുള്ള മറ്റ് നമ്മുടെ സിസ്റ്റേഴ്സ് ആയാലും, നമ്മുടെ ഹസ്ബൻഡ്, നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ 24 hours എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, ഫാമിലിയിലെ സപ്പോർട്ടാണ് ഒരു പക്ഷേ ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ വലിയ മുതൽക്കൂട്ടായിട്ട് ഇതിൽ നിന്ന് ബാലൻസ് ആക്കി കൊണ്ടുപോകാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. സ്ത്രീകള് വർക്കിനെ മുൻകൂട്ടി കാണുകയും സെൽഫ് കെയറിനെ കുറച്ച് കാണുകയും ചെയ്യും. സ്വയമായിട്ട് അവരൊരു വ്യായാമം ചെയ്യുന്നുണ്ടാവില്ല, അവർ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കുക്ക് ചെയ്ത് കഴിച്ചിട്ട് ഒരുപാട് നാളായിട്ടുണ്ടാവും, അവർക്ക് ഇഷ്ടപ്പെട്ട ഹോബി ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഫാമിലിയിലെ ഭർത്താവുമായിട്ടോ കുട്ടികളായിട്ടോ സമയം ചെലവഴിക്കാൻ പറ്റാതെയും വരാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെല്ലാം സമയം കണ്ടെത്താൻ ഒരു ആദ്യം തയ്യാറാവേണ്ടത് ഈ ജോലി ചെയ്യുന്ന സ്ത്രീയാണ്. ജോലി ചെയ്യുന്ന സ്ത്രീ ഒരു ബാലൻസ് അച്ചീവ് ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഫാമിലിയും തയ്യാറാണ് എങ്കിൽ, തീർച്ചയായിട്ടും ഈ ഒരു ബാലൻസ് ഏറ്റവും എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
0: ഇപ്പൊ പറഞ്ഞു സെൽഫ് കെയറിന്റെ കാര്യം, സെൽഫ് കെയറിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് കൂടി ഒന്ന് പറയാം.
2: ഫാമിലി സപ്പോർട്ട് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് സെൽഫ് കെയർ. പേഴ്സണലി നമ്മുടെ ഒരു വ്യക്തിത്വത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങള്, നമ്മുടെ അനിഷ്ടങ്ങള്, നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ വീക്ക്നെസ് എന്നത് നിരത്തിയിട്ടാണ്. ഇതില് നമ്മുടെ സ്ട്രെങ്ത്തുകള് പലപ്പോഴും നമ്മളൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് വരെ നമ്മുടെ സ്ട്രെങ്ത്തുകളെ നമ്മൾ മുൻപന്തിയിൽ നിർത്തും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ജോലിയിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ ബാധിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ നിരത്തുന്നത് വെറും വീക്ക്നെസ്സുകളായിരിക്കും. പിന്നീട് നമ്മളെ റീഫിൽ ചെയ്യാനുള്ള നമ്മുടെ ഹോബീസ് നമ്മൾ ചെയ്യുന്നില്ല, എക്സസൈസ് ഓർ വർക്കൗട്ട്, പ്രോപ്പറായിട്ടുള്ള ഉറക്കം, ഭക്ഷണം ഒന്നും നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം കൂടിയും ചേർക്കുമ്പോൾ ആരോഗ്യപരമായിട്ട് നമ്മളെ തളർത്തുകയും അത് മാനസികപരമായിട്ട് നമ്മളെ തളർത്തുകയും ചെയ്യും. ഇതൊരു ഇംബാലൻസിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യും. 24 hours ഞാൻ ഇത്ര സമയം എനിക്ക് വേണ്ടി ചെലവഴിക്കും, എന്റെ മീ ടൈം, എന്റേതായിട്ടുള്ള സമയമായിട്ട് ഞാൻ ചെലവഴിക്കും. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മളെ കുട്ടികളുമായിട്ട് അവരുടെ കഥ കേട്ടിരിക്കാനായിരിക്കും. അത് നമുക്കുള്ള വലിയൊരു സെൽഫ് കെയർ തന്നെയാണ് ഒരു പരിധിവരെ. കാരണം നമ്മൾ അവരുടെ കഥകൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളും ആ ഒരു ചൈൽഡ്ഹുഡിലൂടെ പോയി പോവും. അതൊരു വലിയൊരു ബൂസ്റ്റപ്പാണ് നമ്മുടെ എനർജിക്ക്. സോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെങ്കിലും പ്രയോറിറ്റൈസ് ചെയ്ത് ജീവിതത്തിലെ ഒരു ഓരോ ദിവസത്തിലെ 24 hours ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ വളരെ വലിയൊരു ഫാക്ടറാണ് വർക്ക് ലൈഫ് ബാലൻസ് നിലനിർത്താൻ വേണ്ടിയുള്ളത്.
0: സമ്മർദ്ദം കാരണം ജോലി ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്ന കേസുകളുണ്ട് പലപ്പോഴും. അപ്പൊ ഈ രണ്ടും ഒപ്പത്തിനൊപ്പം കൊണ്ടുപോകാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും?
2: അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ഫാമിലി സപ്പോർട്ട്, രണ്ടാമത് നമ്മൾ സെൽഫ് കെയറിനുള്ള സമയം നമുക്ക് കൊടുക്കുക എന്നുള്ളത്, അതാണ് നമ്മുടെ സെൽഫ് വെർത്ത് കൂട്ടാനുള്ള ഏറ്റവും വലിയ കാര്യം. മൂന്നാമത്, ജോലി തരുന്ന തൊഴിൽദാതാക്കളുണ്ടല്ലോ, അവരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ചെയ്യാനുണ്ട്. ഒരുപാട് റോളുകൾ ഒരു സമയം കൈകാര്യം ചെയ്യുന്ന വിചിത്രമായിട്ടുള്ള ഒരു തരം ജീവികളാണ് സ്ത്രീകൾ എന്ന് വേണം മനസ്സിലാക്കാൻ. സോ അപ്പൊ അവർക്ക് അതിന്റെ ഒരു പ്രയോറിറ്റി തന്നെ കൊടുക്കണം. അതുകൊണ്ട് അവർക്ക് ഈ ചെയ്യുന്ന ജോലികളിൽ അതിൽ അവർക്ക് ഷെഡ്യൂളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പൊ തന്നെ മെറ്റേണിറ്റി ലീവ്, പീരിയഡ്സിന്റെ ലീവ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ചില കമ്പനീസ് ഉണ്ട്. സോ അപ്പൊ അങ്ങനെയുള്ള ലീവുകള്, എക്സ്ട്രാ ഇൻസെന്റീവ്സ് സ്ത്രീകൾക്ക് മുൻതൂക്കം നൽകി ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഈ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇപ്പൊ ഇത് കേൾക്കുന്നവരോടായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ നമുക്കുള്ള സമയം സ്വയം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു വർക്ക് ലൈഫ് ബാലൻസ് അച്ചീവ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, കൂടെ തന്നെ നമ്മൾ ഒരുപാട് റോളുകൾ വഹിക്കുന്നുണ്ട്. അത് ഒന്നൊന്നിന്റെ ബൗണ്ടറി കടക്കാതിരിക്കാൻ നമ്മൾ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുക. ഒരു ദിവസം നമുക്ക് വേണ്ടിയുള്ള സമയം നമ്മൾ ചെലവഴിക്കുക. മാനസികമായിട്ട് നമ്മൾ നമ്മളെ ഒന്ന് ഇരുത്തി ചിന്തിച്ചു നോക്കുക. ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരാതിരിക്കുക. ഇന്നലെ ഞാൻ എന്തായിരുന്നു, ഇന്ന് ഞാൻ എന്തായി എന്ന് വേണം നമ്മൾ കമ്പയർ ചെയ്യാൻ. അല്ലാതെ മറ്റൊരാളുമായിട്ടോ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസറോ ആയിട്ടോ നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് നമ്മുടെ ഇന്നലത്തെ ലൈഫും ഇന്നത്തെ നമ്മുടെ ലൈഫും എത്രത്തോളം വളർന്നു വന്നിട്ടുണ്ട്, അതിലെ പോസിറ്റിവിറ്റി കാണാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതുപോലെ പറ്റുമെങ്കിൽ ദിവസവും രാവിലെ നമ്മൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് സ്വയം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അതും നല്ലൊരു കാര്യമായിരിക്കും. ജോലിയിലും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള ഒരു വഴി കൂടിയാണ് ഈ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം, സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഉറക്കം വേണ്ടത്. ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കുറവ് ഉറങ്ങുന്നതും സ്ത്രീകളാണ്. അപ്പൊ അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക. എനിക്ക് എത്ര സമയം വർക്ക് ചെയ്യാനുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇത്ര സമയം ഉറങ്ങിയേ മതിയാകൂ എന്നുള്ളത് കൃത്യമായി തീരുമാനിക്കുകയും അതിന് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് തേടുകയും അത് ഫോളോ ചെയ്ത് ഒരു നല്ല സ്ലീപ്പ് പാറ്റേൺ ഫോളോ ചെയ്യുകയും ചെയ്യുക. പിന്നെ സ്ത്രീകൾ പൊതുവെ കൂടുതൽ ഫാറ്റ് ഇൻടേക്, അതായത് ബാക്കി വരുന്ന ഭക്ഷണം എന്തോ അതെല്ലാം കഴിക്കാനുള്ള ആളുകളായി സ്ത്രീകൾ മാറുക. അതിൽ നിന്ന് മാറി നമുക്കുള്ള ഒരു ഡയറ്റ് പ്ലാൻ വെക്കുക. അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈറ്റിംഗ് പാറ്റേൺ. പലപ്പോഴും നമ്മൾ ഇരിക്കാൻ മറന്നുപോകും ഡൈനിങ് ടേബിളിൽ. അമ്മമാര് മക്കൾക്ക് അല്ലെങ്കിൽ ഭർത്താവിന് വീട്ടിലുള്ളവർക്ക് ഒക്കെ ചെയ്തെടുക്കുന്നതിനിടയിൽ നടത്തത്തിനിടയിലാണ് കഴിക്കുന്നത് പോലും. പൂർണ്ണമായും ആസ്വദിച്ച് ഭക്ഷണം ഹെൽത്തി ആയി കഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രമിച്ചാല് അതും നല്ലൊരു കാര്യമായിരിക്കും.
0: ഇന്ന് ഈ പരിപാടി കേട്ട എല്ലാവർക്കും എങ്ങനെയാണ് വർക്ക് ലൈഫ് ബാലൻസ് നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. താങ്ക് യു സോ മച്ച് മാഡം.
2: താങ്ക് യു.
1: ജോലിയും ജീവിതവും സ്മാർട്ടാക്കാം ഒന്നിച്ച്, ഈ വിഷയത്തിൽ സൈക്കോളജിസ്റ്റ് തസ്നീമയുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആർ കെ ദാമോദരന്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം, ചിത്രം താളം തെറ്റിയ താരാട്ട്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321. ഇനിയൊരു നമ്പർ 9495563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. അടുത്ത ഗാനം യേശുദാസ് പാടിയതാണ്. ചിത്രം മോഹവും മുക്തിയും. ഗാനരചന ഇ ജെ കാനം. സംഗീതം എം കെ അർജുനൻ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവൻ പ്രഭാകറുമായി സെവിൽ ജിഹൽ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നേർവഴിയിലേക്ക് സ്വാഗതം. ഇന്ന് നേർവഴിയിൽ നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ ദേവിൻ പ്രഭാകറാണ്. നമസ്കാരം സർ.
2: നമസ്കാരം.
1: പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
2: താങ്ക് യു.
1: നമുക്കറിയാം നേർവഴിയിലെ ഒരുപാട് കാഴ്ച പരിമിതിയുള്ള സുഹൃത്തുക്കൾ പങ്കെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് കാഴ്ച പരിമിതിയുടെ കാരണങ്ങൾ, അതിനെ കുറിച്ച് ആവാം ഇന്നത്തെ നേർവഴി എന്ന് തോന്നുന്നു.
2: നല്ലൊരു തുടക്കം തന്നെയാണ്. എന്തുകൊണ്ടാണ് കാഴ്ച മങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രകാശത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. വെളിയിൽ നിന്ന് വരുന്ന പ്രകാശം കണ്ട ഏറ്റവും മുമ്പിലുള്ള സുതാര്യമായ കൃഷ്ണമണിയിലൂടെ അകത്തോട്ട് കടക്കുകയും കണ്ട ബ്രൗൺ ഭാഗമായിട്ടുള്ള കൃഷ്ണമണിയുടെ അകത്ത് കടന്ന് ഇതിന്റെ പുറത്ത് ചെറിയൊരു ലെൻസ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ലെൻസിനെ ഈ ലൈറ്റ് കേന്ദ്രീകരിച്ച് കണ്ട റെറ്റിനിലോട്ട് ഒരു ബിംബം ഉണ്ടാക്കുന്നു. ഇവിടെ നിന്ന് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആയിട്ട് കണ്ട നാഡിയ ഒപ്റ്റിക് നെർവ് വഴി ഈ സന്ദേശം തലച്ചോറിലെത്തുകയും തലച്ചോറ് അത് ദൃശ്യമായിട്ട് മാറ്റുകയും ചെയ്തു. ഇതാണ് കാഴ്ചയുടെ ഒരു പ്രക്രിയ. ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കാഴ്ചയുടെ മങ്ങലുള്ള കാരണങ്ങൾ വളരെ ലളിതമായിട്ട് ഓരോന്നോരോന്നായിട്ട് അങ്ങ് പറഞ്ഞു പോകും. ആദ്യത്തേത് നമുക്ക് വരാൻ പോകുന്നത് ഏറ്റവും ഫ്രണ്ടിലെ സുതാര്യമായ കൃഷ്ണമണി. ഈ സുതാര്യമായ കൃഷ്ണമണിയുടെ സുതാര്യത നഷ്ടപ്പെടുന്ന ഏതൊരവസ്ഥയ്ക്കും കാഴ്ചയ്ക്ക് മങ്ങൽ ഉണ്ടാകാം. കണ്ട കൃഷ്ണമണി ഒരു പൊടി വീണ് ഒരു വ്രണം വന്നു കാഴ്ച നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഈ കൃഷ്ണമണിക്ക് ഒരു വൈറസ് ഇൻഫെക്ഷൻ വന്ന് കാഴ്ച നഷ്ടപ്പെടുന്നു. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെന്റും നമ്മൾ ആ കൃഷ്ണമണി മാറ്റി വെക്കാം. കൃഷ്ണമണി മാത്രമേ നമുക്ക് മാറ്റി വെക്കാനൊക്കുള്ളൂ. കണ്ട ഏറ്റവും വെളിയിലുള്ള സുതാര്യമായ ഭാഗം അത് സുതാര്യമായതുകൊണ്ട് പുറകിലുള്ള ഐറിസ് കാണുന്നതുകൊണ്ടാണ് അത് കറുപ്പ് നിറത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് വെള്ള നിറത്തിലോട്ടാവുകയാണെങ്കിൽ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കാഴ്ച കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് കണ്ട പുറകിലോട്ട് പോകുമ്പോൾ ഈ പ്രകാശരശ്മി അടുത്ത തന്നെ തട്ടുന്നത് കണ്ണിന്റെ അകത്തുള്ള ലെൻസിലാണ്. അപ്പോൾ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നതിനാണ് നമുക്കെല്ലാം അറിയാവുന്ന തിമിരം എന്ന് പറയുന്നത്. കണ്ട ഏറ്റവും ഒത്ത നടുക്ക് കാണുന്ന ബ്ലാക്കിന്റെ അവിടെ ഒരു വെള്ള നിറം വരുന്നതാണ് ഒരുപാട് കൂടിയ തിമിരം. അതുകൊണ്ട് തന്നെ തിമിരം നമ്മൾ നീക്കം ചെയ്ത് അതിന് പകരം ഒരു കൃത്രിമ ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ വ്യക്തമായ കാഴ്ച തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെയുള്ളത് ലൈറ്റ് കടക്കുന്നത് കണ്ട പുറകിലോട്ടുള്ള വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്ന ക്ലിയർ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡിൽ കൂടെയാണ് പോകുന്നത്. ഇവിടെ ഡയബറ്റീസ് ഉള്ളവർക്കും ഞരമ്പിന് പ്രായത്തിന്റെ തന്നെ വ്യത്യാസമുള്ളവർക്കും ബ്ലഡ് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്.
1: ഇപ്പോ ഈ ഡയബറ്റീസ് ഉള്ളവർ കൂടുതലാണല്ലോ നമ്മുടെ കേരളത്തിൽ എടുത്തു നോക്കുമ്പോൾ, അവർക്ക് ഈ കാഴ്ച മങ്ങുന്നതല്ലേ, കാഴ്ചക്കുറവ് അല്ലേ?
2: അത് വളരെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. ചെയ്യേണ്ടത് നല്ല കാഴ്ച ഉള്ളപ്പോൾ തന്നെ ഒരു സമ്പൂർണ്ണ നേത്ര പരിശോധന നടത്തി ആ കാഴ്ച നമുക്ക് ജീവിതകാലം മുഴുവൻ നിലനിർത്തണം. ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഡയബറ്റിക് രോഗികൾ കണ്ടാത്ത രക്തസ്രാവം വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കണ്ണിൻ്റെ അകത്തുള്ള ഏറ്റവും പുറകിൽ സ്ഥിതി ചെയ്യുന്ന റെറ്റിന, ഈ റെറ്റിനയിലും കണ്ണിൻ്റെ അകത്ത് ഡയബറ്റിക് റെട്ടിനോപ്പതിയിലും ഏജ് റിട്ടൺ മാക്യുലർ ഡിജനറേഷൻ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ വന്ന കാഴ്ച മങ്ങുന്നവർക്കും ഇപ്പോൾ പ്രത്യാശയുണ്ട്. പണ്ടൊക്കെ നമ്മൾ റെട്ടിനോപ്പതി വന്നു കഴിഞ്ഞാൽ കണ്ണിൻ്റെ അകത്തോട്ട് ലേസർ അടിച്ച്

0: ആ ഭാഗം കരിച്ചു കളയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് അതിന് പകരം കണ്ണിൻ്റെ അകത്തോട്ടുള്ള ഇൻട്രാവിട്രൽ ഇഞ്ചക്ഷൻസ് ഉണ്ട്, കണ്ണിൻ്റെ അകത്തോട്ട് ഒരു മരുന്ന് വെച്ചിട്ട് ഈ ഇറങ്ങിയ ബ്ലഡിനെയും കൊഴുപ്പിനെയും വലിച്ചെടുക്കാൻ കഴിവുള്ള മരുന്നുകൾ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. രണ്ടോ മൂന്നോ മിനിറ്റിൽ കൂടുതൽ എടുക്കാറില്ല, വേദന എടുക്കാറുമില്ല. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ കാഴ്ച തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ള ഒരുപാട് നൂതനമായിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയത് ഒരുപാട് വരാനുമുണ്ട്. പുതിയൊരു ചികിത്സാ രീതിയാണ് ജെനറ്റിക് ട്രീറ്റ്മെന്റ്. അപ്പൊ അത് നമ്മൾ കണ്ണിന്റെ അകത്തോട്ട് വൈറൽ വെക്ടേഴ്സ് വഴി ജനിതകമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തി പാരമ്പര്യമായിട്ട് കാഴ്ചയ്ക്ക് മങ്ങൽ ഉള്ളവർക്ക് പോലും കാഴ്ച തിരിച്ചു കിട്ടാനുള്ള പ്രത്യാശ നടക്കുന്ന ഒരുപാട് നല്ല പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ശ്രോതാക്കൾക്ക് ഈ ഒരു അസുഖം കാണാൻ സാധ്യതയുണ്ട്. സമീപ ഭാവിയിൽ കാഴ്ച തിരിച്ചു കിട്ടാനുള്ള സാധ്യത നമുക്ക് ഇപ്പോഴത്തെ ഒരു ഡെവലപ്മെന്റ് അനുസരിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നു, റോബോട്ടിക് ട്രീറ്റ്മെന്റ് വരുന്നു, കണ്ണിന്റെ അകത്തോട്ടുള്ള മരുന്നുകൾ വരുന്നു, വൈറൽ വെക്ടേഴ്സ് വരുന്നു, ഇതൊക്കെ വെച്ച് ഒരുപാട് പുതിയ ട്രീറ്റ്മെന്റുകൾ വരുന്നുള്ളത് കൊണ്ട് പ്രത്യാശം നല്ലതുപോലെ തന്നെ ഉണ്ട്.
1: അതിൽ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ, ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിലപ്പോൾ കുഞ്ഞിന്റെ ഉള്ള കാഴ്ചക്കുറവൊന്നും തിരിച്ചറിയപ്പെടാതെ പോയി പിന്നീട് പൂർണ്ണമായി കാഴ്ച നഷ്ടപ്പെടുന്ന
0: ഒരു ബുദ്ധിമുട്ട് എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. പൊതുവേ ആളുകൾക്ക് ഡോക്ടർമാരെ കാണാൻ ഒരു വൈമുഖ്യമാണ്, ഒക്കുമെങ്കിൽ കാണാതിരിക്കുക എന്നുള്ളതാണ് മിക്കവരുടെ ഒരു പോളിസി. ശാസ്ത്രീയമായി പറയാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, കുട്ടിയെ സ്കൂളിൽ വിടുന്നതിന് മുമ്പ് ഒരു 4-5 വയസ്സാകുമ്പോൾ ഒരു കണ്ണ് പരിശോധന നടത്തുക, അത് കഴിഞ്ഞാൽ 10-12 വയസ്സാകുമ്പോൾ ഒരു പരിശോധന നടത്തുക, അത് കഴിഞ്ഞാൽ സാധാരണ വലിയ അസുഖങ്ങളൊന്നും വരാൻ പ്രശ്ന കാഴ്ചയ്ക്ക് മങ്ങലൊന്നും ഇല്ല എങ്കിൽ 40 വയസ്സോട് അടുത്ത് വെള്ളെഴുത്ത് വായിക്കാനുള്ള കാഴ്ചയ്ക്ക് മങ്ങൽ തുടങ്ങുന്ന അവസരത്തിൽ കണ്ട പ്രഷർ ഒന്ന് നോക്കി, കണ്ട ഞരമ്പുകളൊന്ന് നോക്കിക്കഴിഞ്ഞ് എല്ലാം ഓക്കെ ആണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ 3 വർഷത്തിലൊരിക്കൽ കണ്ണ് പരിശോധിച്ചാൽ മതി. 60 വയസ്സാവുന്നത് വരെ, 60 വയസ്സ് കഴിഞ്ഞാൽ റെക്കമെൻഡഡ് ഷെഡ്യൂൾ വർഷാവർഷം ഒരു കാഴ്ച പരിശോധന നടത്തുക എന്നുള്ളത്. കാഴ്ച മങ്ങിയവർക്കല്ല, കാഴ്ച മങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കാണിക്കുക. നല്ല കാഴ്ച ഉള്ളപ്പോൾ തന്നെ നമ്മളെ കണ്ണുകൾക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ അകത്തോട്ട് പ്രകാശരശ്മികൾ കടന്ന് ദൃശ്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഒരു ഡോക്ടർക്ക് കണ്ണിൻ്റെ ഉള്ളിലോട്ട് നോക്കി രോഗിയുടെ കണ്ണിൻ്റെ അകത്തുള്ള രക്തക്കുഴൽ കണ്ട് നേരിട്ട് രക്തക്കുഴലുകളുടെ അവസ്ഥ ആരോഗ്യം ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഡയബറ്റിക് ആണെങ്കിലുള്ള വ്യത്യാസം, കൊളസ്ട്രോൾ കൂടിയവർക്കുള്ള വ്യത്യാസം, BP കൂടിയവർക്കുള്ള വ്യത്യാസം, പുകവലിക്കുന്നുള്ളവർക്കുള്ള വ്യത്യാസം. ഇപ്പോൾ പലപ്പോഴും കണ്ണിൽ നോക്കിയിട്ട് വേറൊരു ചോദ്യമില്ലാതെ നിങ്ങൾ എത്ര സിഗരറ്റ് ദിവസം വഴിക്കുന്നു വരെ ചോദിക്കാൻ വരെ ഡോക്ടർമാർക്ക് ഒക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു വ്യത്യാസവും ഇല്ലെങ്കിൽ ഒരു നേത്രവിദഗ്ധനെ കാണിച്ചു കഴിഞ്ഞാൽ കണ്ണിൻ്റെ അവസ്ഥയെപ്പറ്റി മാത്രമല്ല മൊത്തം ശരീരത്തിൻ്റെ ഒരു ആരോഗ്യസ്ഥിതി ഒരു നേത്രവിദഗ്ധനെ വിലയിരുത്താൻ സാധിക്കും.
1: അതുപോലെ ഈ കാഴ്ച പരിമിതി ജനറ്റിക്കലി വരുന്ന ഒരുപാട് പേരുണ്ടല്ലോ, പൂർണ്ണമായും കാഴ്ച ഇല്ലാത്ത, അതിനുള്ള കാരണം
0: നമുക്ക് ജനിതകമായിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ട് പല അസുഖങ്ങളും വരാം. അത് നമ്മൾ കറക്റ്റായിട്ട് ഇപ്പം സീക്വൻസ് ചെയ്തിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ കാഴ്ചയ്ക്ക് മങ്ങലുണ്ടെങ്കിൽ അത് ആർക്കൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത തലമുറയ്ക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നും, കല്യാണം കഴിക്കുമ്പോൾ ഇന്ന ഇന്ന അസുഖങ്ങളുള്ളവർ തമ്മിൽ കല്യാണം കഴിക്കല്ല എന്നും പറയാനൊക്കുന്ന നമുക്ക് ജനറ്റിക് കൗൺസിലിംഗ് നമുക്ക് ചെയ്യാനായിട്ട് ഒക്കും. കാഴ്ചയ്ക്ക് പരിമിതി ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ജന്മനാ വരുന്നതാണോ, അടുത്ത തലമുറയ്ക്ക് ഇത് പാസ് ഓൺ ചെയ്യാൻ സാധ്യതയുണ്ടോ. പാസ് ഓൺ ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അത് അടുത്ത തലമുറയ്ക്ക് വരാതിരിക്കാൻ ഞാൻ ഏതൊക്കെ കാര്യങ്ങൾ നോക്കണം, അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിയിൽ ഏതൊക്കെ ജീൻസ് ആണ് നമ്മൾ നോക്കേണ്ടത് നോക്കിയിട്ട് ഒരു ജനറ്റിക് കൗൺസിലിംഗ് വഴി നോക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വരാതിരിക്കാനായി. എല്ലാ ജനറേഷനും വരണമെന്നുമില്ല. പണ്ട് ചികിത്സിക്കാൻ ഒക്കാത്ത പല അസുഖങ്ങളും ഇപ്പോൾ ചികിത്സയുണ്ട്. നമുക്ക് ഇന്നൊരു ദിവസം ഒരു ഡോക്ടർ നോക്കിയിട്ട് തൽക്കാലത്തേക്ക് ചികിത്സ ഇല്ല എന്ന് പറഞ്ഞാലും നാളെ വരില്ല എന്ന് നമുക്ക് പറയാനൊക്കില്ല. നമ്മുടെ മനോധൈര്യവും നമ്മുടെ കണ്ണിന് ഒക്കുന്ന അത്രയും ആരോഗ്യവും നിലനിർത്തുക. കാരണം നാളൊരു കാലത്ത് ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ അത് നിങ്ങൾ ഇത്രയും നാൾ ഇത് ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ടല്ല, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് ചെയ്തു തരാൻ ഒക്കുന്നില്ല എന്ന് പറയേണ്ട അവസ്ഥ വരാൻ പാടില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നു, റിസർച്ച് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു. റെറ്റിനയ്ക്ക് ഡാമേജ് ഉള്ളവർക്ക് ചിപ്പ് വെച്ചിട്ട് അത് കാഴ്ചയായി മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബയോണിക്കായി അത് കണ്ണിൻ്റെ അകത്ത് വെക്കുന്ന ഒരു ഉപകരണമാണ്. മൈക്രോസ്കോപ്പും ടെലിസ്കോപ്പും ഒക്കെ വെച്ച് കൂടുതൽ കാഴ്ച കിട്ടാനായിട്ട് പ്രത്യാശയ്ക്ക് വേണ്ടി തന്നെയാണ് പറയുന്നതെങ്കിലും ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആ രീതിയിലാണ് നമ്മുടെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്തുകൊണ്ടാണ് കാഴ്ച മങ്ങിയെന്നുള്ള നോക്കി ഞാൻ വളരെ ലളിതമായിട്ട് നമുക്ക് ഉത്തരം പറയാനായിട്ടൊക്കും. ഇപ്പം കൃഷ്ണമണിയുടെ സുതാര്യത നഷ്ടപ്പെട്ടതാണെങ്കിൽ നമുക്കത് കൂടുതൽ മങ്ങൽ വരാതിരിക്കാനും കൃഷ്ണമണി മാറ്റി വെക്കാനുള്ള ഉപകരണങ്ങൾ തിമിരമാണെങ്കിൽ നമുക്ക് അതിന് ഓപ്പറേഷൻ ചെയ്ത് മാറ്റാനായിട്ടുള്ള എഫേർട്ട് നമുക്ക് എടുക്കാൻ നോക്കുന്നത്. റെറ്റിനയിൽ വരുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അതിനും പക്ഷേ ഇപ്പോൾ ഇൻട്രാവിട്രൽ ഇഞ്ചക്ഷൻസും ജനിതക ട്രീറ്റ്മെൻറ്റും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെയുള്ള തലച്ചോറിലോട്ടുള്ള ഡിഫക്ട്സ്, നമുക്കെല്ലാവരും നമുക്കിപ്പോൾ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഒരു പക്ഷാഘാതം വന്നു കഴിഞ്ഞാൽ കൈയോ കാലോ പൊക്കാതിരിക്കുന്ന ഒരാൾ വർഷങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ ക്രമേണ കൈയും കാലും അനക്കാനുള്ള ശക്തി തലച്ചോറ് തിരിച്ച് വീണ്ടെടുക്കുന്നു. അതുപോലെ തന്നെ

0: ഈ ഒരു കാഴ്ചയ്ക്കുള്ള മങ്ങലും ക്രമേണ വീണ്ടെടുക്കില്ല എന്ന് നമുക്കൊരിക്കലും പറയാനൊക്കുന്നില്ല. പിന്നെ വരുന്ന ക്രമാതീതമായ പ്രഷർ കൂടി കണ്ണിന്റെ നാടികൾ ക്രമേണ ദ്രവിച്ചു പോകുന്ന ഗ്ലോക്കോമ എന്നുള്ള അസുഖം. പക്ഷെ നമുക്ക് ഇതിൻ്റെ അതുള്ള നേർവ് ഫൈബേഴ്സിന്റെ റീജനറേറ്റിംഗ് കപ്പാസിറ്റി കുറവായതുകൊണ്ട് ഉടനെ ഒരു ട്രീറ്റ്മെന്റ് വരുമെന്ന് നമുക്ക് പറയാനൊക്കുന്നില്ല. റെറ്റിനൽ ഇംപ്ലാന്റ്സ് വഴി മാത്രമേ നമുക്ക് തിരിച്ച് കാഴ്ച വീണ്ടെടുക്കാനൊക്കുള്ളൂ. അത് കുറച്ചുകൂടെ സമയം ചിലപ്പോൾ റിസർച്ചിനും കാര്യങ്ങൾക്കും വേണ്ടി വരാം. കാഴ്ചയ്ക്ക് മങ്ങലോ കാഴ്ച പരിമിതിയോ ആണെങ്കിൽ എനിക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണ്. കാരണം നമ്മൾ ഒട്ടും
1: അങ്ങനെയുള്ള
0: ഫ്രണ്ട്ലി അല്ല. കാഴ്ച പരിമിതർക്ക് വേണ്ടിയിട്ടുള്ള നടപ്പാതകൾ ഉണ്ടാക്കുമ്പോൾ ഒരു കാഴ്ച പരിമിത വ്യക്തി ഒരറ്റം തൊട്ട് മറ്ററ്റം വരെ ഒരു വൈറ്റിൽ വെച്ച് നടന്ന് ഇത് എനിക്ക് ഉപയോഗിക്കാൻ ഒക്കും എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് മാത്രമേ അതിന്റെ ഉദ്ഘാടനവും ബാക്കി കാര്യങ്ങളോട്ട് മുമ്പോട്ട് പോകാവുള്ളൂ. 5-10% ഉള്ളൂ കറക്റ്റ് ചെയ്യാനായിട്ടുള്ളത്. ഒരു കാഴ്ച പരിമിത വ്യക്തി ഒരറ്റം തൊട്ട് മറ്ററ്റം വരെ നടന്ന് ഇത് എനിക്ക് പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്നതിനൊക്കെ ഒരു അർത്ഥം വരികയും ഇതുപോലുള്ള നമ്മുടെ കൂടെ സഹോദരന്മാർക്ക് ജീവിതത്തിൽ യഥേഷ്ട നടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും.
1: നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് കണ്ണിനെ എങ്ങനെയൊക്കെ സംരക്ഷിക്കാം എന്ന് കൂടി ഒന്ന് പറഞ്ഞുതരാം.
0: നമ്മൾ പലപ്പോഴും കാഴ്ചക്കൊരു മങ്ങൽ വന്നാൽ അടുത്തൊരു കണ്ണടക്കടയിൽ പോയി ഒരു കണ്ണാടി വെക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. അതല്ല ഇതിന്റെ അപ്പുറത്തോട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പലപ്പോഴും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഒരു ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡോക്ടറുടെ മരുന്ന് കുറിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ 4-5 വർഷം അതേ കഴിക്കുക, ഡോക്ടറേയും കാണത്തില്ല, ഷുഗറും നോക്കത്തില്ല. അങ്ങനെ ചെയ്യാതെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക. കാഴ്ച നല്ലതുപോലെ ഉണ്ടെങ്കിലും 40 വയസ്സ് കഴിഞ്ഞാൽ 3 വർഷത്തിലൊരിക്കലും 60 കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കലും കാണിക്കുക. ഡയബറ്റിക് ആണെങ്കിൽ വർഷാവർഷം ഒരു നേത്രപരിശോധന നടത്തി കാഴ്ച നിലനിർത്താനായിട്ട് വർഷത്തിൽ ഒരു ദിവസം നമ്മൾ നിർബന്ധമായി ഒരു നേത്രപരിശോധന കണ്ട് അതൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ നാഡികൾ നോക്കുന്നു, കണ്ണിൻ്റെ പ്രഷർ നോക്കുന്നു. വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായെങ്കിൽ പിന്നെ ഡോക്ടർ പറയുന്ന മുറയ്ക്ക് കാണിച്ചുകൊണ്ടിരുന്നാൽ ഈ കാഴ്ച നമുക്ക് മിക്കവാറും നല്ല രീതിയിൽ ജീവിതകാലം മുഴുവൻ തന്നെ നിലനിർത്താൻ സാധിക്കും.
1: നേത്രദാനത്തെ പറ്റി ഇപ്പം ഒരുപാട് അവയർനെസ് ഉള്ള ഒരു കാലഘട്ടമാണ്. അപ്പം നേത്രദാനത്തെ കുറിച്ചും അതിൽ ചില സംശയങ്ങളും കാര്യങ്ങളും പൊതുവായിട്ടുണ്ടാവുമല്ലോ, അതിനെ പറ്റി ഒന്ന് പറയാം.
0: നേത്രദാനം മഹാദാനം എന്നുള്ളൊരു വാക്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ മരണശേഷം നമ്മളുടെ കണ്ണുകൾ ഉപയോഗിച്ച് മറ്റൊരാൾ കാണുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. നേത്രദാനത്തിൽ നടക്കുന്നത് മരിച്ചൊരാളുടെ കണ്ണിൻ്റെ ഏറ്റവും മുമ്പുള്ള സുതാര്യമായ കൃഷ്ണമണി നമ്മൾ വേർതിരിച്ചെടുക്കുകയും ആ എടുത്തു എന്ന് ബന്ധുക്കൾക്കും മൃതദേഹത്തിലും അറിയാതിരിക്കാനായിട്ട് പ്ലാസ്റ്റിക്കായിട്ട് കണ്ണുകൾ വെക്കുകയും അത് മൂടി വെക്കുകയും വെളിയിൽ നിന്ന് ഒരു വിരൂപവും തോന്നാത്ത രീതിയിൽ നമ്മൾ കണ്ട കൃഷ്ണമണി നമ്മൾ എടുക്കുകയും ഈ കൃഷ്ണമണി കൃഷ്ണമണിയുടെ സുതാര്യത നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് നമ്മൾ വെച്ച് ചേർക്കുകയും ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി ചിലപ്പോൾ ഒരു കൃഷ്ണമണി 2 പേർക്ക് തന്നെ കാഴ്ചയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം 2 കൃഷ്ണമണി കൂടെ 4 പേർക്കാണ് കാഴ്ച കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കൃഷ്ണമണിയിൽ കൂടെ വൈകല്യം വന്നിട്ടുള്ള 4 പേർക്ക് കാഴ്ച കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കണ്ണ് ദാനം ചെയ്യാൻ സമ്മതപത്രം എഴുതി ഒപ്പിട്ട് കഴിഞ്ഞാലും എന്റെ മരണശേഷം അധികൃതരെ അറിയിക്കേണ്ടത് എന്റെ ബന്ധുക്കളും എന്റെ കൂട്ടുകാരുമാണ്. മരിച്ചു കഴിയുമ്പോൾ അടുത്തുള്ള ആളുകൾ അടുത്തുള്ള കൈ ബാങ്കിൽ വിളിച്ചിട്ട് പറയുമ്പോൾ ഒരു 4-6 മണിക്കൂർ എത്രത്തോളം നേരത്തെ എടുക്കുന്നു അത്രത്തോളം സ്ട്രോങ് ആയിരിക്കും കണ്ണുകൾ. അത് ലാബിൽ കൊണ്ടുപോയി അത് പ്രിസേർവ് ചെയ്ത് അടുത്തൊരാൾക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്നു. അപ്പോൾ മരണശേഷം കൃഷ്ണമണി കണ്ണിന്റെ സ്ട്രെങ്ത് കുറയാതിരിക്കാനായിട്ട് കണ്ണുകൾ മൂടി തന്നെ വെക്കുക. ഒരു കോട്ടൺ ബോൾ എടുത്ത് തണുത്തുള്ളത്തിൽ മുക്കി കണ്ട പുറത്ത് വെച്ചാൽ അതിന് ഈർപ്പം നിലനിൽക്കാൻ സാധിക്കും. കണ്ണ് തുറന്നിരുന്ന ഫാനിന്റെ കാറ്റടിച്ചു കഴിഞ്ഞാൽ കൃഷ്ണമണികൾ പെട്ടെന്ന് പറ്റിപ്പോവും, ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. കഴിവതും ഫാൻ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ കണ്ണുകൾ മൂടി വെച്ച് അതിന്റെ പുറത്ത് നനഞ്ഞ തുണിയോ കോട്ടണോ വെച്ച് പ്രിസേർവ് ചെയ്യുക. ഡോക്ടർമാർ വന്ന് കറക്റ്റായിട്ട് ആ കാര്യങ്ങൾ ചെയ്ത് മരിച്ചൊരാളുടെ മൃതദേഹത്തിന് ഒരു വ്യത്യാസം തോന്നാത്ത രീതിയിൽ ക്ലിയർ ആക്കിയിട്ട് അവർ പോവുകയും ഈ കൃഷ്ണമണികൾ കൊണ്ട് ദൈവം അനുഗ്രഹിച്ചാൽ 4 പേർക്ക് വരെ കാഴ്ച കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്.
1: ഡോക്ടറിന് നമ്മുടെ കാഴ്ച പരിമിതിയുള്ള സുഹൃത്തുക്കൾക്കായിട്ട് ഒരു സന്ദേശമായിട്ട് പറയാൻ എന്താണ് ഉള്ളത്?
0: ഭാവി നല്ല ശോഭനീയം തന്നെയായിരിക്കും. കാര്യം ഇപ്പോഴത്തെ ആധുനിക ചികിത്സയുടെ കുതിപ്പ് വളരെ വളരെ വേഗത്തിലാണ്. അത് ജനിതകമായിട്ടുള്ള ചികിത്സയിലാകാം, ബയോണിക് കൈ പോലത്തെ ചികിത്സകളിലാകാം, കണ്ടകത്തോട്ട് വെക്കുന്ന ഇഞ്ചക്ഷൻസ് ആയിട്ടുള്ള മരുന്നുകൾ വഴിയാകാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കമ്പ്യൂട്ടറും മൊബൈലൊക്കെ വെച്ചിട്ട് വെളിയിൽ നിന്നുള്ള ലൈറ്റിനെ എടുത്ത് ഡയറക്റ്റായിട്ട് തലച്ചോറിലോട്ട് സന്ദേശമായിട്ട് കൊടുക്കുന്ന രീതിയിലാകാം. ഒരുപാട് രീതിയിൽ കാഴ്ച പരിമിതർക്കായിട്ടുള്ള ശ്രമങ്ങളും ചികിത്സയും ലോകം കുറച്ചുകൂടെ എളുപ്പത്തിൽ ജീവിക്കാനുള്ള രീതിയിലാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാലുട്ടി നോക്കിയാൽ തന്നെ അറിയാം, ഇപ്പോൾ പല സ്മാർട്ട് റോഡുകളിലും കാഴ്ച പരിമിതർക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഉള്ള മാർക്കിങ്സ് ഉണ്ട്, റെയിൽവേ സ്റ്റേഷനിലുള്ള മാർക്കിംഗ് ഉണ്ട്, ട്രെയിനിൻ്റെ അകത്തും ബ്രെയിൽ ലാംഗ്വേജിലുള്ള സന്ദേശങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കാഴ്ച പരിമിതർ മനസ്സിലാക്കുകയും അത് അവരുടെ അവകാശമാണെന്നും അത് ഉപയോഗിക്കുകയും കൂടി വേണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാർ തലത്തിൽ കൊണ്ടുവരുമ്പോൾ അത് കാഴ്ച പരിമിതർ ഉപയോഗിച്ചു തുടങ്ങിയാൽ മാത്രമേ സർക്കാരും അതിനുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റി കൂടുതൽ റോഡുകളും ഇതുപോലെ കാഴ്ച പരിമിതർക്ക് യഥേഷ്ടം നടക്കാനുള്ള രീതിയിൽ സജ്ജീകരിക്കാൻ ഒക്കുള്ളൂ. ഇപ്പോൾ നടക്കുന്ന ചേഞ്ചസ് കാഴ്ച പരിമിതർക്ക് സമീപഭാവിയിൽ തന്നെ ഇപ്പോൾ ഉള്ള

0: കാഴ്ചവെച്ച് തന്നെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും പുതിയ ചികിത്സാ വിധിയിൽ കൂടെ ഈ കാഴ്ച കൂടി വരാനുള്ള വളരെ വളരെ സാധ്യത ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും.
1: തിരക്കിനിടയിലും ഇത്രയും നേരം നമ്മുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും എല്ലാം ഉത്തരം നൽകിയതിന് സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.
2: നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകറുമായി സെവിൽ ജിഹൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.

0: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496565321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
2: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
1: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
2: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
1: സന്ദർശിക്കൂ www.irctctourism.com.
3: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
0: തെരുവ് കച്ചവടക്കാരുടെ ശ്രദ്ധയ്ക്ക്, PM സ്വനിധി വായ്പയ്ക്ക് അപേക്ഷിക്കാൻ ഇനി ബുദ്ധിമുട്ടേണ്ട. ജൻ സമർത്ഥ് പോർട്ടൽ വഴി മിനിറ്റുകൾക്കുള്ളിൽ ഡിജിറ്റലായി അപേക്ഷിക്കാം. ആധാർ നമ്പരും മൊബൈൽ ഫോണുമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ബാങ്കിനെ തിരഞ്ഞെടുക്കാനും ലോൺ അപ്രൂവൽ വേഗത്തിലാക്കാനും ഈ പോർട്ടൽ നിങ്ങളെ സഹായിക്കും. അതിനായി ഇന്ന് തന്നെ സന്ദർശിക്കൂ www.jensamarth.in.

മറ്റൊരറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:30 മുതൽ 12 മണിവരെ തർക്കപരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321 അല്ലെങ്കിൽ 9496556321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ തർക്കപരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:30 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി, സമയം 12:20. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. വീണ സന്തോഷ് പാടിയത്. സംഗീതം ലാക്കാട്ടൂർ പൊന്നപ്പൻ. ആദ്യം അമ്പലമുറ്റത്തെ ആലിൻ കൊമ്പിൽ എന്ന് തുടങ്ങുന്നു. രചന ഹരിപ്രിയ എ.ബി.

0: ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം കൈവരിക്കാനൊരുങ്ങി നാസയിലെ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ. 8 മാസത്തെ ദൌത്യത്തിനായി 3 അംഗസംഘം ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. അർപ്പണ ബോധത്തോടെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടു പോകണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലിറ്റിൽ കൈറ്റ്സ് ഐടി ക്ലബ്ബുകൾക്കുള്ള പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് സമ്മാനിച്ചു. ലഹരിക്ക് അടിമപ്പെട്ടു പോയവരെ തിരികെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ പ്രധാന ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിയറ്റ്നാമിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ച 2 മലയാളികളുടെ മൃതദേഹങ്ങൾ സ്വന്തം നാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. സംസ്കാരം നാളെ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ ആക്രമണം ശക്തമാക്കി അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിൽ കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ പോരാട്ടം ഫ്രാൻസും സ്പെയിനും തമ്മിൽ. വാർത്തകൾ വിശദമായി. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം കൈവരിക്കാനൊരുങ്ങി നാസയിലെ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ. ഇന്ത്യൻ വംശജനായ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 അംഗസംഘം 8 മാസം നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ്കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ യാത്രികരായ പ്യോത്തൻ ഡുബ്രോവ്, അന്ന കിക്കിന എന്നിവർക്കൊപ്പം യാത്ര. ബുധനാഴ്ച പുലർച്ചെ 1:25 യാത്രികർ ബഹിരാകാശ നിലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. വിയറ്റ്നാമിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികളായ AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ സ്വന്തം നാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. വിയറ്റ്നാമിൽ നിന്ന് ഇന്നലെ മുംബൈയിലെത്തിച്ച മൃതദേഹങ്ങൾ ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ചത്. മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, CP ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവർ മൃതദേഹം ഏറ്റുവാങ്ങി. തുടർന്ന് കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സംസ്കാരം നാളെ കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ നടക്കും. അർപ്പണ ബോധത്തോടെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടു പോകണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ലിറ്റിൽ കൈറ്റ്സ് ഐടി ക്ലബ്ബുകളുടെ സംസ്ഥാന ജില്ലാതല പുരസ്കാരങ്ങൾ തിരുവനന്തപുരത്ത് സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. വിജ്ഞാനത്തിന്റെ വലിയ ലോകമാണ് മുന്നിലുള്ളതെന്നും അത് പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
2: വിജ്ഞാനത്തിന്റെ ആ വലിയ ലോകത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റിനോട് വളരെ അർപ്പണബോധത്തോടുകൂടി ഡെഡിക്കേറ്റഡ് ആയി ഹാർഡ് വർക്ക് ചെയ്ത് നോളജ് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം. മാതാപിതാക്കളുടെ മാത്രം സ്വപ്നമല്ല നിങ്ങൾ, ഞങ്ങളുടെ കൂടി സ്വപ്നമാണ്. നിങ്ങൾ വളർന്നു വലിയ മിടുമിടുക്കികളും മിടുമിടുക്കന്മാരായി മാറുമ്പോഴാണ് നാടിനും വലിയ മാറ്റം ഉണ്ടാകുന്നത്. രാജ്യത്തിന്റെ മുമ്പിൽ നമ്മൾ ഉണ്ടാകണം, ലോകത്തിന്റെ നെറുകയിൽ നമ്മൾ ഉണ്ടാകണം. കേരളത്തിന്റെ ആ മുന്നേറ്റത്തിന്റെ പാതയിൽ വഴിവിളക്കായി മാറേണ്ടവർ, ശക്തിയായി മാറേണ്ടവർ നിങ്ങളാണ്.
1: കേരള നിയമസഭ സമുച്ചയത്തിലെ R ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി N ശംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. AI ലിറ്ററസി, റോബോട്ടിക് പരിശീലനം തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രവർത്തനം

0: കാഴ്ചവച്ച വിദ്യാലയങ്ങൾക്കാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ലഹരിക്ക് അടിമപ്പെട്ടു പോയവരെ തിരികെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ പ്രധാന ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന്റെ മധ്യ തിരുവിതാംകൂർ മേഖല ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്ത് ജയിലുകളിൽ നിറയ്ക്കുക എന്നതല്ല ഈ ദൌത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും മറിച്ച് ലഹരി വ്യാപനം പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതിയായ പോത്തുണ്ടി തിരുത്തമ്പാടം സ്വദേശി ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും. ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ഇന്നലെ വിധിച്ചിരുന്നു. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതാണ് കേസ്. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമ്മദ് ബിൻ ഖലീഫ അൽ താനിയുടെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ദോഹയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഷെയ്ഖ് ഹമ്മദ് ബിൻ ഖലീഫ അൽ താനി നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകൾ എക്കാലവും സ്മരിക്കപ്പെടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കണ്ണൂർ പയ്യന്നൂരിലെ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ ആരോപണം നേരിടുന്ന സ്വകാര്യ ആശുപത്രിയിലെ 2 ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തി. ഡോക്ടർമാരായ ആശ, ആരതി അന്തർജനം എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. കുട്ടിക്ക് അനസ്തേഷ്യ നൽകിയ ഡോക്ടറിനെയും ചോദ്യം ചെയ്യും. പോലീസ് റിപ്പോർട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കൈമാറി. അതേസമയം കുട്ടിയുടെ വീട് ഇന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ ആർ സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പക്കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്ന് പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്നും ജയിലിൽ സത്യപ്രതിജ്ഞ നടത്താമെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് കോടതി ഉത്തരവ്. അതേസമയം തിരുവനന്തപുരം നഗരസഭയിലെ ഒരു BJP കൌൺസിലറും അയോഗ്യരാകില്ലെന്ന് മേയർ പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. മറ്റന്നാൾ നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20 ഫൈനൽ. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഒരു ഭാഗത്ത് വേഗവും കരുത്തും കൊണ്ട് എതിരാളികളെ തകർക്കുന്ന ഫ്രാൻസ്, മറുചേരിയിൽ കൃത്യമായ പാസുകളും പന്തടക്കവും കൊണ്ട് കളി നിയന്ത്രിക്കുന്ന സ്പെയിൻ. ഇത് വെറുമൊരു കളിയല്ല, കലാശപ്പോരിനുള്ള അർഹത തീരുമാനിക്കുന്ന അവസാന പരീക്ഷയാണ്. കിളിയൻ എംബാപ്പയുടെ മിന്നൽ വേഗവും ഒസ്മാൻ ഡെംബലെയുടെ അസാധാരണ പന്തടക്കവും മിഡ്ഫീൽഡ് ഭരിക്കുന്ന ചുവമേനിയുടെ അളന്നു മുറിച്ചുള്ള പാസുകളും ഫ്രഞ്ച് പടയുടെ പകരം വെക്കാനില്ലാത്ത ആയുധങ്ങളാണ്. ഏത് വമ്പൻ പ്രതിരോധവും നിമിഷാർദ്ധം കൊണ്ട് തവിട് പൊടിയാകുന്ന മുന്നേറ്റങ്ങൾ. മറുപക്ഷത്ത് ഒരു നിമിഷം കൊണ്ട് മത്സരം മാറ്റിമറിക്കുന്ന പ്രതിഭ ലാമിൻ യമാൻ, ആക്രമണത്തിന് ഹൃദയമായി മാറി തുടിക്കുന്ന പെഡ്രിയുടെ കൃത്യതയുള്ള നിഗൂഢ പാസുകൾ, റോഡ്രി നിക്കോ വില്യംസ്, അങ്ങനെ ഒന്നിനൊന്ന് മികവുറ്റ സ്പാനിഷ് താരനിര. ഈ ബലാബലം അതിജീവിക്കുന്നതിന് നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുന്നു ഫുട്ബോൾ ലോകം.
0: ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബിർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങളടങ്ങിയതാണ് പരമ്പര. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമൂസ് കടലിടുക്കിൽ UAE 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തെ UAE പ്രതിരോധ മന്ത്രാലയം അപലപിച്ചു. ഇതിനെ തുടർന്ന് ഈ മേഖലയിലുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇറാനിലെ അബു മൂസ, ചബഹാർ, കൊണാർക്ക് തുടങ്ങിയവയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ആക്രമിച്ചതായി US സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാനിയൻ കപ്പലുകൾക്ക് അമേരിക്ക വീണ്ടും ഉപരോധവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പച്ചപ്പിന് നടുവിൽ ദൃശ്യവിരുന്നൊരുക്കി ഇടുക്കി സേനാപതിയിലെ മരച്ചുവട് വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ ശ്രദ്ധയാകർഷിക്കുന്നു. പ്രകൃതി ഭംഗി തുളുമ്പുന്ന ഈ പ്രദേശം സിനിമാക്കാരുടെ പ്രിയപ്പെട്ട ലൊക്കേഷനുകളിലൊന്നായി മാറിക്കഴിഞ്ഞു. അപകട സാധ്യതകൾ ഇല്ലാത്തതിനാൽ തദ്ദേശീയരടക്കം നിരവധി സഞ്ചാരികളാണ് ദിവസേന ഇവിടെ എത്തുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: സേനാപതി പഞ്ചായത്തിലെ പള്ളിക്കുന്നിനും പുത്തടിക്കും ഇടയിലാണ് മരച്ചുവട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പച്ചപ്പ് നിറഞ്ഞ മൊട്ടക്കുന്നുകളും തണുത്ത കാറ്റും കോടമഞ്ഞും ഇവിടുത്തെ കാഴ്ചകൾക്ക് മാറ്റുകൂട്ടുന്നു. കൃഷിയിടങ്ങൾക്ക് നടുവിലുള്ള ഈ വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികൾക്ക് ഭയമില്ലാതെ നീന്തിത്തുടിക്കാനുള്ള സൌകര്യമുണ്ട്. സമീപത്തെ വലിയ തിട്ടയിൽ നിന്നും ചാഞ്ഞു നിൽക്കുന്ന മരത്തിന്റെ ചുവട്ടിലായതിനാലാണ് മരച്ചുവട് വെള്ളച്ചാട്ടം എന്ന് പേര് വന്നത്. നാട്ടുകാർ തന്നെയാണ് ഈ പ്രദേശം സംരക്ഷിച്ചു പോരുന്നത്. കാർഷിക വിളകളുടെ ഭംഗിയും

0: തനത് ഗ്രാമീണതയും ആസ്വദിക്കാൻ പറ്റിയ ഒരിടം കൂടിയാണ് ഇവിടം.
1: ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ എൻ എസ് ഐസക് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. രോഗബാധിതനായി ചികിത്സയിലിരിക്കെ ഇന്നലെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, പോണ്ടിച്ചേരി ആകാശവാണി നിലയങ്ങളിൽ ഡയറക്ടറായിരുന്നു. ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായാണ് അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചത്. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2:30 പാളയം CSI ക്രൈസ്റ്റ് ചർച്ച് സെമിത്തേരിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം കൈവരിക്കാനൊരുങ്ങി നാസയിലെ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ. 8 ദൌത്യത്തിനായി 3 സംഘം ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. അർപ്പണബോധത്തോടെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടു പോകണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി വി സതീശൻ. ലിറ്റിൽ കൈറ്റ്സ്, ഐ ക്ലബുകൾക്കുള്ള പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് സമ്മാനിച്ചു. ലഹരിക്ക് അടിമപ്പെട്ടുപോയവരെ തിരികെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ പ്രധാന ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിയറ്റ്നാമിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരിച്ച 2 മലയാളികളുടെ മൃതദേഹങ്ങൾ സ്വന്തം നാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. സംസ്കാരം നാളെ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ ആക്രമണം ശക്തമാക്കി അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിൽ കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടു. ലോകകപ്പ് ഫുട്ബോൾ സെമി മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ പോരാട്ടം ഫ്രാൻസും സ്പെയിനും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി സമയം 12 കഴിഞ്ഞ് 40.
3: സോറിയാസിസും ആയുർവേദവും തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ കായ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുനീഷ് മോൻ MS സംസാരിക്കുന്നു.
4: നമ്മുടെ ഇടയിൽ വളരെ സുപരിചിതമായി കേൾക്കുകയോ കാണുകയോ ചെയ്യുന്ന ഒരു ത്വക്ക് രോഗമാണ് സോറിയാസിസ്. എല്ലാത്തിനും പരസ്യങ്ങളിലൂടെ വിപണി കണ്ടെത്താൻ ശ്രമിക്കുന്ന ഇക്കാലത്ത് സോറിയാസിസ് രോഗത്തിന് അത്ഭുത രോഗശാന്തി വാഗ്ദാനം ചെയ്യുന്ന പരസ്യങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലുമൊക്കെ ധാരാളമായി കണ്ടുവരുന്നു. ഇതായിരിക്കാം ഒരു പരിധിവരെ സോറിയാസിസ് എന്ന രോഗം മലയാളിക്ക് അത്രയേറെ സുപരിചിതമാകാനുള്ള പല കാരണങ്ങളിൽ ഒന്ന്. ഇത്തരം അത്ഭുത രോഗശാന്തി പരസ്യങ്ങൾ വൈദ്യനൈതികതയ്ക്ക് ചേർന്നതല്ല എന്ന് ആമുഖമായി സൂചിപ്പിക്കട്ടെ. അതോടൊപ്പം പരസ്യങ്ങളിൽ അമിത നിക്ഷേപം നടത്തുന്ന ചില സ്ഥാപനങ്ങളെങ്കിലും വ്യാജ ചികിത്സയുടെ പ്രചാരകരും ആയിരിക്കാം. സോറിയാസിസിൽ മാത്രമല്ല ഒരു രോഗത്തിലും ഇത്തരം പരസ്യങ്ങൾക്ക് പുറകെ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സോറിയാസിസുമായി ബന്ധപ്പെട്ട് പരിമിതമായ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ശാസ്ത്രീയമായ ഒരു മനസ്സിലാക്കലിന് ശ്രമിക്കാം. ഇതിനോടൊപ്പം ഭാരതത്തിന്റെ തനതു വൈദ്യസമ്പ്രദായമായ ആയുർവേദം സോറിയാസിസിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നും ആയുർവേദത്തിലെ ചികിത്സാ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുകൂടി പരിശോധിക്കാം. ആധുനിക മനുഷ്യർ ദേശാഭിമാനികൾ എന്നതുപോലെ ദേഹാഭിമാനികൾ കൂടിയാണ്. ചിന്തകളിലും പ്രവൃത്തികളിലും ജീവിതചര്യകളിലുമുള്ള നന്മയും നിയന്ത്രണവും വിവേകത്തോടെയുള്ള തിരുത്തലും ദേശാഭിമാനത്തെ സംബന്ധിച്ചും ദേഹാഭിമാനത്തെ സംബന്ധിച്ചും ഏറെ പ്രധാനമാണ് എന്നതാണ് വാസ്തവം. ത്വക്ക് കേവലമൊരു തൊലിപ്പുറമല്ല. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവ്യവസ്ഥയാണ് ത്വക്ക്. ശരീരഭാരത്തിന്റെ 16% വരെ ത്വക്കിന്റെ സംഭാവനയാണ്. ഉള്ളംകൈ, ഉള്ളംകാൽ, ജനനേന്ദ്രിയ വ്യവസ്ഥയുടെ ചില ഭാഗങ്ങൾ എന്നിവയൊഴികെ ത്വക്കിനോട് ചേർന്ന് രോമങ്ങളും ഈ അവയവ വ്യവസ്ഥയുടെ ഭാഗമായി നിലനിൽക്കുന്നു. രോമങ്ങൾക്കൊപ്പം നഖങ്ങളും വൈദ്യശാസ്ത്രപരമായി ഈ വ്യവസ്ഥയുടെ ഭാഗമായി കണക്കാക്കാം. ബാഹ്യമായ അണുബാധകളിൽ നിന്നുള്ള സംരക്ഷണം, വിയർപ്പ് ഉൽപ്പാദിപ്പിച്ചും രക്തക്കുള്ളികളുടെ സങ്കോചവികാസങ്ങളെ ക്രമീകരിച്ചും ശരീരോഷ്മാവ് നിയന്ത്രിക്കൽ, വിയർപ്പിലൂടെ ശരീരമാലിന്യങ്ങളെ നിയന്ത്രിത അളവിൽ പുറന്തള്ളൽ, ചൂട്, തണുപ്പ്, വേദന, സ്പർശം എന്നിവയെ അനുഭവിക്കുന്നതിന് ശരീരത്തെ പ്രാപ്തമാക്കൽ എന്നിവ ത്വക്കിന്റെ പ്രാഥമിക ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നു. ഒരു ദിവസം 20 സൂര്യപ്രകാശമേറ്റാൽ ആ ദിവസത്തേക്ക് ആവശ്യമായ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ ത്വക്കിന് കഴിവുണ്ട്. പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെയും ആഗോളതാപനത്തിന്റെയും ഇക്കാലത്തും ത്വക്കിലടങ്ങിയിരിക്കുന്ന മെലാനിൻ എന്ന വർണ്ണവസ്തുവിന് അൾട്രാവയലറ്റ് റേസിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ട്. ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം അഥവാ രോഗപ്രതിരോധ സംവിധാനത്തിലെ ഏറ്റവും ശക്തമായ ഒരു ഘടകം ത്വക്കാണ്. വിവിധ രോഗാവസ്ഥകളിൽ വേദന സംഹാരികൾ ഉൾപ്പെടെയുള്ള ഔഷധദ്രവ്യങ്ങളെ ആഗിരണം ചെയ്യുന്നതിനും ത്വക്കിന് കഴിവുണ്ട്. ശരീരത്തിന്റെ എല്ലാ അവയവ്യവസ്ഥകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിലും ദഹനവ്യവസ്ഥ, ശ്വസനവ്യവസ്ഥ, ത്വക്ക് എന്നിവയുടെ പാരസ്പര്യം കുറച്ചധികമാണ് എന്ന് കാണാം. അതുകൊണ്ടുതന്നെ ശരീരത്തിലെ വിവിധങ്ങളായ അവയവ്യവസ്ഥകളെ ബാധിക്കുന്ന ലക്ഷണങ്ങൾ ത്വക്കിലും പ്രകടമാകാം. രോഗപരിശോധനയിലും രോഗനിർണയത്തിലും ത്വക്കിനെ വിപുലമായി

ആയി വിലയിരുത്തുന്നത് ഏറെ പ്രാധാന്യമുള്ളതാണ്. ഈ ആമുഖത്തിൽ നിന്നും ത്വക്കിലുണ്ടാകുന്ന വർണ്ണവ്യതിയാനങ്ങൾ, തടിപ്പുകൾ തുടങ്ങി ഓരോന്നും ഗൗരവത്തോടെ കാണണം എന്ന് വ്യക്തമാക്കിക്കൊള്ളട്ടെ. സോറിയാസിസിനെ ത്വക്ക് രോഗമായിട്ടാണ് കാണുന്നതെങ്കിലും ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനവുമായി ഈ രോഗം അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. നല്ല ആരോഗ്യാവസ്ഥയിലുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പുതിയ ചർമ്മകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും പഴയവ പൊഴിക്കാനും ഏകദേശം ഒരു മാസം സമയമെടുക്കും. എന്നാൽ ഒരു വ്യക്തിയിൽ സോറിയാസിസ് ഉണ്ടാകുമ്പോൾ ഇതിനാവശ്യമായ സമയം 4 മുതൽ 5 ദിവസം വരെയായി ചുരുങ്ങുന്നു. അങ്ങനെ സാധാരണയിൽ നിന്നും 6 മുതൽ 7 ഇരട്ടി വേഗതയിൽ ഉണ്ടാകുന്ന ഇത്തരം പൂർണ്ണ വികാസം പ്രാപിക്കാത്ത ചർമ്മകോശങ്ങൾ വേഗത്തിൽ അടിഞ്ഞുകൂടി ശരീര ഉപരിതലത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന രോഗാവസ്ഥയാണ് പ്രാഥമികമായി സോറിയാസിസ്. ഇത്തരം ചർമ്മകോശങ്ങൾ ചെതുമ്പലുകളായി രൂപപ്പെടുന്നു. ഇവയ്ക്ക് ചുവപ്പ് നിറമോ വെള്ളി നിറമോ ഉണ്ടാകാം. ഇതിനൊപ്പം ചൊറിച്ചിൽ, വീക്കം തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകാം. ഇതിനോടൊപ്പം ത്വക്കിന്റെ ഭാഗമായിട്ടുള്ള എപ്പിഡെർമസിന്റെ താഴെയായി ക്രമീകരിച്ചിരിക്കുന്ന രക്തക്കുഴലുകൾക്ക് വികാസം സംഭവിക്കുകയും തദ്വാര തൊലിപ്പുറത്ത് ചുവന്ന നിറത്തിലുള്ള മണ്ഡലങ്ങൾ രൂപം കൊള്ളുകയും ചെയ്യുന്നു. സോറിയാസിസ് രോഗാവസ്ഥയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും എന്താണ് സോറിയാസിസിന്റെ കാരണം എന്നത് ഇന്നും ഏറെക്കുറെ അവ്യക്തമാണ്. സോറിയാസിസിന്റെ പ്രേരണാ ഘടകങ്ങൾ മാത്രമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. രോഗകാരണത്തെക്കുറിച്ച് നിരവധി വാദഗതികൾ നിലനിൽക്കുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക കാരണം കൊണ്ട് രോഗം ഉണ്ടാകുന്നു എന്ന് തീർച്ചപ്പെടുത്തുക ഏറെക്കുറെ അസാധ്യമാണ്. പാരിസ്ഥിതിക ഘടകങ്ങൾ, ജനിതക മാറ്റങ്ങൾ, വ്യാധിക്ഷമത അഥവാ ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഏറ്റക്കുറച്ചിലുകൾ എന്നിവ രോഗകാരണമായി ആധുനിക വൈദ്യശാസ്ത്രം മനസ്സിലാക്കുന്നു. ഇത്തരം കാരണങ്ങൾ ശരീരത്തിൽ വളരെ സങ്കീർണമായ ആന്റിജൻ ആന്റിബോഡി പ്രതിപ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നു. ഇതേ തുടർന്നാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ത്വക്കിന്റെ ഏറ്റവും പുറമെയുള്ള ഘടകമായ എപ്പിഡെർമിസിന്റെ രൂപപ്പെടൽ, വളർച്ച, വികാസം എന്നിവയുടെ താളം തെറ്റുന്നതും നേരത്തെ വിവരിച്ചതുപോലെ ലക്ഷണങ്ങളോടുകൂടി സോറിയാസിസ് രോഗബാധ ഉണ്ടാകുന്നതും. ശരീരത്തിന്റെ വ്യാധിക്ഷമത്വം അഥവാ ഇമ്മ്യൂണിറ്റി, ജനിതക വ്യൂഹം എന്നിവയിലെ മാറ്റങ്ങൾ സോറിയാസിസ് എന്ന രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നതിൽ നിന്നും ഇത് കേവലം തൊലിപ്പുറമെയുള്ള രോഗമല്ല എന്ന യാഥാർത്ഥ്യം ശ്രോതാക്കൾ ഉൾക്കൊള്ളുമല്ലോ. പൊതുവിൽ നീണ്ടു നിൽക്കുന്ന ഒരു ത്വക്ക് രോഗമാണ് സോറിയാസിസ്. ലോകജനസംഖ്യയിൽ 2 മുതൽ 4% വരെ ആളുകളെ ഈ അസുഖം ബാധിക്കുന്നു. സ്ത്രീകളിലും പുരുഷന്മാരിലും ഏറെക്കുറെ തുല്യമായ നിലയിലാണ് രോഗസാന്നിധ്യം കണ്ടുവരുന്നത്. ഏതു പ്രായത്തിലും സോറിയാസിസ് രോഗബാധ ഉണ്ടാകാം. എന്നാൽ 20കളിലും 30കളിലും രോഗാവസ്ഥയുടെ ആധിക്യം കൂടുതലായി കണ്ടുവരുന്നു. 35% ആളുകളിൽ കുടുംബ പാരമ്പര്യം രോഗത്തിന്റെ ഏറ്റവും ശക്തമായ പ്രേരണാവിശേഷമായി കണക്കാക്കപ്പെടുന്നു. ഇതിനു പുറമെ സോറിയാസിസിന്റെ നിമിത്ത കാരണം അഥവാ ട്രിഗറിംഗ് ഫാക്ടർ എന്ന് കണക്കാക്കപ്പെടുന്ന ചില ഘടകങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം. തൊലിപ്പുറത്തുണ്ടാകുന്ന ക്ഷതങ്ങൾ പിന്നീട് രോഗപ്രക്രിയയിലേക്ക് നയിക്കാം. ചില അണുബാധകൾ, പ്രത്യേകിച്ച് സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ് രോഗകാരണമാകാം. ബീറ്റാ ബ്ലോക്കേഴ്സ്, ലിഥിയം തുടങ്ങിയ മരുന്നുകളുടെ അനിയന്ത്രിത ഉപയോഗം രോഗകാരണമായോ രോഗവർദ്ധനവിനോ കാരണമാകാം. അമിതമായി വെയിലേൽക്കുന്നത് ഒരു ചെറിയ ശതമാനം ആളുകളിൽ രോഗകാരണമായി തീരാം. എന്നാൽ നല്ലൊരു 10% ആളുകളിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് രോഗശമനത്തിനെ സഹായിക്കുകയും ചെയ്യുന്നു. മാനസികമായ അതിസമ്മർദ്ദങ്ങൾ രോഗത്തെ വർദ്ധിപ്പിക്കുകയോ രോഗകാരണമായോ മാറുന്നതായി പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. തണുത്ത താപനില ഒരു ട്രിഗറിംഗ് ഫാക്ടറായി തീരുന്നുണ്ട്. ക്രമരഹിതമായ ഭക്ഷണശീലങ്ങൾ, ഉറക്കമില്ലായ്മ, അമിതമായ മദ്യപാനം, പുകവലി, അതിയായ സ്ഥൗല്യം അഥവാ പൊണ്ണത്തടി, ചർമ്മത്തിന്റെ വരൾച്ച എന്നിവ രോഗരൂപീകരണത്തിലും വികാസത്തിലും വലിയ പങ്കുവഹിക്കുന്നു. സോറിയാസിസ് രോഗികളും അവരെ പരിചരിക്കുന്നവരും ഇത്തരം കാര്യങ്ങളിൽ മനസ്സുവെക്കേണ്ടതാണ്. ശാരീരികവും മാനസികവുമായ പ്രതിരോധശേഷി ഉണ്ടെങ്കിൽ രോഗം വരാതെ സൂക്ഷിക്കാം. വന്നുകഴിഞ്ഞാൽ ഇത്തരം ക്ഷമതകൾ പരിശീലനത്തിലൂടെ കൈവരിക്കുന്നത് രോഗവർദ്ധനവിനെ തടയുകയും രോഗശമനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സന്ധികൾ, കൈകാലുകൾ, കഴുത്ത്, തലയോട്ടി, മുഖം, പാദങ്ങൾ, ഉള്ളംകൈ, വായ, നഖങ്ങൾ, ശരീരത്തിലെ മടക്കുകൾ, ജനനേന്ദ്രിയത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ രോഗബാധ ഉണ്ടാകാം. നീണ്ടുനിൽക്കുന്ന രോഗമായി നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും ഇടയ്ക്ക് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന സവിശേഷ സ്വഭാവത്തോടു കൂടിയതാണ് സോറിയാസിസ് രോഗം. നേരത്തെ വിവരിച്ച രോഗകാരണങ്ങളെക്കൂടി മനസ്സിലാക്കി അത്തരം കാരണങ്ങളെ ഒഴിവാക്കിയാൽ അത് തന്നെ വലിയൊരു ചികിത്സാപദ്ധതിയായി മാറുന്നു. നിദാന പരിവർജനം തന്നെ ചികിത്സയാകുന്നു എന്നാണ് ആയുർവേദ സിദ്ധാന്തം. രോഗത്തിന്റെ തീവ്രത, പ്രത്യക്ഷപ്പെടുന്ന ശരീരഭാഗങ്ങൾ, പ്രത്യേക ലക്ഷണങ്ങൾ, രോഗപ്രക്രിയയുടെ സ്വഭാവ സവിശേഷതകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തങ്ങളായ സോറിയാസിസ് രോഗാവസ്ഥകൾ കാണപ്പെടുന്നു. സോറിയാസിസ് വൾഗാരിസ്, ഗെട്ടേഡ് സോറിയാസിസ്, പസ്റ്റുലാർ സോറിയാസിസ്, സ്കാൽപ് സോറിയാസിസ്, പമോപ്ലാന്റാർ സോറിയാസിസ് എന്നിവ സോറിയാസിസിന്റെ വിവിധ വകഭേദങ്ങളിൽ ചിലതാണ്. എക്സിമ, ലൈക്കൻ പ്ലാനസ് തുടങ്ങിയ മറ്റു ചില രോഗങ്ങൾ സോറിയാസിസിന്റെ ലക്ഷണങ്ങളോട് സമാനതകൾ പ്രകടമാക്കിയേക്കാം. അതുകൊണ്ട് രോഗനിർണയത്തിനും ചികിത്സയ്ക്കും സ്വയം തുനിഞ്ഞിറങ്ങാതെയും സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാതെയും രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി വൈദ്യനിർദ്ദേശം തന്നെ തേടുക. സോറിയാസിസ് രോഗാവസ്ഥയ്ക്ക് തുല്യമായ ക്ലിനിക്കൽ ലക്ഷണങ്ങളോടുകൂടിയ വിവിധ രോഗങ്ങൾ

0: അവയുടെ ചികിത്സാ തത്വം, ഔഷധപ്രയോഗങ്ങൾ എന്നിവ ആയുർവേദ ക്ലാസിക്കുകളിൽ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഓരോ സോറിയാസിസ് രോഗിയിലും രോഗലക്ഷണങ്ങൾ, ടൈപ്പ്, തീവ്രത എന്നിവ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടുതന്നെ രോഗപരിശോധന, ചികിത്സാക്രമം തീരുമാനിക്കൽ, ഔഷധങ്ങളുടെ സെലക്ഷൻ എന്നിവ ഓരോ രോഗിയിലും വ്യത്യസ്തമായിരിക്കും. ഒരു ചെറിയ ശതമാനം രോഗികളിൽ സോറിയാസിസ് സന്ധികളെ ബാധിച്ച് സോറിയാറ്റിക് ആർത്രൈറ്റിസിന് കാരണമാകുന്നു. ഇതിൽ നിന്നും ഓരോ രോഗിയും സവിശേഷ ശ്രദ്ധയും പരിഗണനയും അർഹിക്കുന്നു എന്ന് വ്യക്തമാണല്ലോ. ഔഷധയുക്തമായ നെയ്യുകൾ ഉള്ളിലേക്ക് നിശ്ചിത അനുപാതത്തിൽ കഴിക്കുന്ന സ്നേഹപാനം, തുടർന്ന് കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെടുന്ന പഞ്ചകർമ്മ ചികിത്സ, വിവിധതരം കഷായധാരകൾ, ശിരോധാരകൾ, ഉള്ളിലേക്ക് ഉപയോഗിക്കുന്ന രസായന ഗുണമുള്ള ഔഷധങ്ങൾ, പുറമേ ഉപയോഗിക്കാവുന്ന വിവിധ തൈലപ്രയോഗങ്ങൾ, ശ്രദ്ധാപൂർണമായിട്ടുള്ള മാനസിക ആരോഗ്യ സംരക്ഷണം, ഭക്ഷണപദാർത്ഥങ്ങളുടെ ക്രമീകരണം, ആരോഗ്യകരമായ ജീവിതശൈലിയുടെ പരിശീലനം എന്നിവ ആയുർവേദ ചികിത്സകൻ ഓരോ സോറിയാസിസ് രോഗിയിലും ശ്രദ്ധയോടെയും മികവോടെയും പ്രയോഗിക്കേണ്ടതാണ്. ഇതിലൂടെ മെച്ചപ്പെട്ട പരിചരണം ഇത്തരമൊരു രോഗിക്ക് നൽകാൻ ആയുർവേദത്തിന് കഴിയും. എന്നാൽ ഓർക്കുക, അത്ഭുത രോഗശാന്തികൾ ഒന്നും തന്നെയില്ല. സോറിയാസിസ് ഒരു പകർച്ചവ്യാധിയും അല്ല.
1: സോറിയാസിസും ആയുർവേദവും തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ കായ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുനീഷ് മോൻ MS സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ആകാശവാണി, ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി, നമസ്കാരം.
2: ആകാശവാണി, ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി, നമസ്കാരം.

0: 12:30 ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വാർത്തകൾ വിശദമായി. യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വത്തിനായുള്ള പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ച് ഇന്ത്യ. ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ആഗോളതലത്തിൽ സംഘർഷങ്ങളും അസ്ഥിരതയും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് വളരെ നിർണായകമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
1: As a candidate, it is natural that member states would like to understand what India brings to the table. One part of that is our vision of the priorities that the world and the United Nations must address. The other is a track record which enables the international community.

0: 2026-ന്റെ ഉദ്ഘാടനം കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ നിർവഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനങ്ങളുടെ ഭാഗമായാണ് ഭാരത് ടെക്സ് മേള ആവിഷ്കരിച്ചതെന്ന് വ്യക്തമാക്കിയ കേന്ദ്രമന്ത്രി, മേളയിലെ ആഗോള സാന്നിധ്യം വർദ്ധിച്ചു വരികയാണെന്നും പറഞ്ഞു.
1: ലഗ്ഭഗ് 900 ബില്യൺ ഡോളർ കാ യെ മാർക്കറ്റ് സൈസ് ഹൈ. മൈ ഉമ്മീദ് കർ രഹാ ഹൂ ജോ ഹംനെ 100 ബില്യൺ ഡോളർ കാ രഖാ ഹൈ ലക്ഷ്യ 2030 ഇസ് വാർ ഹം ഉസ്മേ ബഡേ ഗുണാത്മക് വൃദ്ധി ദേഖേഗേ. 90% MSME കാ യഹാ സ്റ്റാൾ ഹൈ ജിസ്നെ കഭി സോചാ നഹീ കി ഹം എക്സ്പോർട്ട് കരേഗേ വോ ആജ് ഉത്സാഹിത് ഹൈ.
0: ടെക്സ്റ്റൈൽ ഫാഷൻ മേഖലയിൽ ഇന്ത്യയുടെ ആഗോള സ്വാധീനം വ്യക്തമാക്കുന്ന വിധത്തിലാണ് മേള ഒരുക്കിയിരിക്കുന്നത്. 20-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ 4 ദിവസത്തെ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭാരത് ടെക്സ് മേളയുടെ 3ാം പതിപ്പാണ് ഇത്. വിയറ്റ്നാമിലുണ്ടായ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികളായ AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. വിയറ്റ്നാമിൽ നിന്ന് ഇന്നലെ മുംബൈയിൽ എത്തിച്ച മൃതദേഹങ്ങൾ ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, CP ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവർ മൃതദേഹം ഏറ്റുവാങ്ങി. സംസ്കാരം നാളെ കൊട്ടാരക്കര മാർത്തോമാ പള്ളിയിൽ നടക്കും. വിയറ്റ്നാം ബോട്ടപകടത്തിൽ 15 ഇന്ത്യക്കാരാണ് മരിച്ചത്. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. സ്പെയിൻ സന്ദർശനം തുടരുന്ന കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ സ്പാനിഷ് വൈസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക സഹകരണം എന്നിവയിലൂടെ ഇന്ത്യ സ്പെയിൻ സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഈ മാസം 17 വരെ നടക്കുന്ന വിദേശ പര്യടനത്തിനിടെ ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും ശ്രീ പീയൂഷ് ഗോയൽ സന്ദർശിക്കും. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ദോഹയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകൾ എക്കാലവും സ്മരിക്കപ്പെടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാനെതിരെ 3ാം ദിനത്തിലും ആക്രമണം തുടർന്ന് US. അബു മുസ, ബന്ദർ അബ്ബാസ്, ബുഷീർ, ചാബഹാർ എന്നിവിടങ്ങളിലെ തീരപ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ, ഡ്രോൺ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ഇന്നലെ രാത്രി ആക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ആക്രമണങ്ങളിൽ ആളപായം ഉണ്ടായില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള ഇറാന്റെ ശേഷി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും അമേരിക്ക അറിയിച്ചു. മറുപടിയായി ബഹ്റിനിലും ജോർദനിലും ഇറാൻ ആക്രമണം നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ചിരുന്ന 2 UAE ടാങ്കറുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 1 ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും 6 ഇന്ത്യക്കാർ ഉൾപ്പെടെ 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പിക്കാക്സ് പർവ്വതത്തിലെ ഇറാന്റെ ആണവ കേന്ദ്രം തകർക്കുമെന്നും ഹോർമൂസിൽ ഇറാൻ കപ്പലുകൾക്ക് വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം 8 മാസം നീണ്ടു നിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസാഖ്സ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോട്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ യാത്രികരായ പ്യോത്ര ഡുബ്രോബ്, അന്ന കിക്കിന എന്നിവർക്കൊപ്പം ബുധനാഴ്ച പുലർച്ചെ 1:25 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതൻ വിയൂർ സെന്റർ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്നും പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. പ്രശസ്തമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. വഴിപാട് വള്ളസദ്യയുടെ ബുക്കിംഗ് 490 കടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീധർ.
3: ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വഴിപാട് വള്ളസദ്യയിൽ ഇക്കുറി റാന്നിപ്പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങളാണ് പങ്കെടുക്കുക. ഇതിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 490 സദ്യകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടി ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് പ്രത്യേകത.

0: സെപ്റ്റംബർ 4 അഷ്ടമിരോഹിണി സമൂഹവള്ളസദ്യ നടക്കുക.
1: ന്യൂസിലാന്റിലെ ഓക്ലൻഡിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ബീഫ് ഉൽപാദക രാജ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവന നടത്തിയതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും.

0: ആഗോള സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് നിർണായകമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക് മരിച്ച രണ്ട് മലയാളികളുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിൽ എത്തിച്ചു. സംസ്കാരം നാളെ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തെലങ്കാനയിൽ തുടക്കം കുറിക്കും. ഫിഫ ലോകകപ്പ് സെമിഫൈനൽ ആദ്യ മത്സരത്തിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി.

സമയം 1 മണി. മഞ്ഞണി പൂനിലാവ്. ആദ്യം ആനയ്ക്കൊരുമ എന്ന ചിത്രത്തിനായി എസ് ജാനകി പാടിയ ഗാനം. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: വിവിധ സർക്കാർ വായ്പകൾക്കായി ബാങ്കുകൾ കയറിയിറങ്ങി മടുത്തോ? എങ്കിലിനി ജൻ സമർത്ഥ പോർട്ടലിലേക്ക് സ്വാഗതം. മുദ്രാ ലോൺ മുതൽ പി എം സ്വനിധി വരെയുള്ള വായ്പാ പദ്ധതികൾ ഇപ്പോൾ വിരൽത്തുമ്പിൽ. ലളിതമായ ഘട്ടങ്ങളിലൂടെ നിങ്ങളുടെ യോഗ്യത പരിശോധിക്കാനും നേരിട്ട് അപേക്ഷിക്കാനും ജൻ സമർത്ഥ് സഹായിക്കുന്നു. ഇടനിലക്കാരില്ലാതെ സുതാര്യമായി വായ്പ സ്വന്തമാക്കാം. അതിനായി ഇന്ന് തന്നെ സന്ദർശിക്കൂ www.jensamarth.in.
1: മഞ്ഞണിപ്പൂനിലാവിലിനി എ എം രാജ പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം കിടപ്പാടം, രചന അഭയദേവ്, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
0: കൂടാതെ പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: മഞ്ഞണി പൂനിലാവ് തുടരുകയാണ്. ഇനി പി ജയചന്ദ്രൻ പാടിയ ഒരു ഗാനം കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ, ചിത്രം പഞ്ചാമൃതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
3: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
2: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
3: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
2: സന്ദർശിക്കൂ www.irctctourism.com.
4: മഞ്ഞണി പൂനിലാവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അക്കച്ചിയുടെ കുഞ്ഞുവാവ എന്ന ചിത്രത്തിനായി S. ജാനകി പാടിയ ഗാനം. രചന പോച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: മഞ്ഞണിപ്പൂനിലാവിൽ ഇനി വയലാർ രാമവർമ്മ രചിച്ച് ജി ദേവരാജന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം, ചിത്രം അഗ്നിപരീക്ഷ.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: പട്ടിനെ തീർപ്പാൻ ചട്ടിയെടുത്തു പിച്ചക്കാരൻ, കിട്ടിയ മുതൽ പെരുക്കാൻ തണ്ടി പൺപണക്കാർ.
1: കണ്ടവരുടെ മുതൽ കണ്ടു വളർന്നേ തെണ്ടികൾ കിടന്നില്ലയോ.

മഞ്ഞണി പൂനിലാവാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇനി ചിത്രപാടിയ ഒരു ഗാനമാണ് കാലം മാറി കഥ മാറി എന്ന ചിത്രത്തിനുവേണ്ടി പി ഭാസ്കരൻ രചിച്ച ഏറ്റവും മറിന്റെ സംഗീതത്തിലുള്ള ഗാനം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: മഞ്ഞണി പൂനിലാവിൽ ഇനി പി ജയചന്ദ്രൻ പാടിയ ഒരു ഗാനം കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്, ചിത്രം അമ്പലപ്രാവ്.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.
1: മഞ്ഞനിപ്പൂനിലാവിൽ ഇനി എസ് ജാനകി പാടിയ ഗാനം ആലോലം എന്ന ചിത്രത്തിനായി. രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം ഇളയരാജ.

0: സമയത്തിനുള്ളിൽ മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the Midday News.

0: ചിദംബരോ? ഞാൻ ഇത്തിരി മുൻപ് ഓർത്തതേ ഉള്ളൂ.
1: എന്താണ് ലേഖ വാഷിംഗ്ടൺ ഓർത്തത്?
0: ഞാൻ വാഷിംഗ്ടണും ന്യൂയോർക്കും ഒന്നുമല്ല, വെറും ലേഖ മാത്രം. ആട്ടെ, പറഞ്ഞേൽപ്പിച്ച കാര്യത്തിൽ എന്തെങ്കിലും പുരോഗതിയുണ്ടോ?
1: അത് പറയാനാണ് ഞാനിപ്പോ വിളിച്ചത്. താങ്കളുടെ ഓഫീസിലെ ഇന്ത്യൻ കിളിയും കൂടെ ഒരു ചങ്ങാതി കിളിയും ഇപ്പോ എന്നെ കാണാൻ വന്ന് പോയതേ ഉള്ളൂ.
0: ഹാ, ഹൈ സ്പീഡിലാണല്ലോ കാര്യങ്ങൾ നീങ്ങുന്നത്.
1: അതെ, എത്രയും പെട്ടെന്ന് തന്നെ ഈ ഫയൽ ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു.
0: ഗുഡ്, ദാറ്റ് ഈസ് ചിദംബരം.
1: വേറെന്തോ ചോദിക്കാൻ ഓർത്തതാണ്, ഇപ്പൊ ഓർമ്മ വരുന്നില്ല. ശരി, അത്ര തന്നെ.
0: ഓക്കെ, ദെൻ ഓർമ്മ വരുമ്പോ മൊബൈൽ എടുത്ത് വിളിക്കൂ. ബൈ
1: ബൈ ലേഖ.
2: ലേഖ, എന്താ ഈ ഹാൻഡ്ബുക്കിന്റെ വർക്ക്? ഫിലിം ഫെസ്റ്റിവലിന്റെ തീയതി എടുക്കാറായി, പ്രിന്റിങ്ങിന് പോകാനുള്ള ഡേറ്റ് ഈ ആഴ്ച അവസാനമാ.
0: ചന്ദ്രു, അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. മാറ്റർ തയ്യാറാക്കാൻ ഏൽപ്പിച്ച പാനൽ അടുത്ത ദിവസം തന്നെ കണ്ടന്റ് മുഴുവനായും തരും.

0: ലേഔട്ട് നമ്മുടെ ടീം തന്നെ ആയതിനാൽ ഡേ ആൻഡ് നൈറ്റ് എടുത്ത് ചെയ്യിക്കാം.
1: ഫെസ്റ്റിവൽ കോർഡിനേറ്ററുമായി ഇന്ന് രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. വർക്കിന്റെ പുരോഗതി അവർ തിരക്കി.
0: പറഞ്ഞല്ലോ, നോ ടെൻഷൻ. കൃത്യം ഡേറ്റിന് തന്നെ ബുക്ക് ഡെലിവർ ചെയ്യാം.
1: അത് മതി. ആ പിന്നെ വേറൊരു കാര്യം, നിന്റെ ഓപ്പറേഷൻ എവിടെ എത്തി? എന്തെങ്കിലും വിവരം കിട്ടിയോ?
0: അക്കാര്യം നന്നായി നടക്കുന്നുണ്ട്. ഇവിടെ സ്പൈ വർക്ക് ചെയ്യാൻ വന്നവളെ തന്നെ നമുക്ക് വിവരം ചോർത്താനുള്ള സോഴ്സ് ആയി എന്ന് പറഞ്ഞാ മതിയല്ലോ.
1: എന്നിട്ട് എന്തൊക്കെ ചോർത്തി?
0: പറയാ, ഓപ്പറേഷൻ അവസാന ഘട്ടത്തിലാണ്. വെയിറ്റ്.

0: അന്ന ഇവിടെ ആ കയറു.
1: എന്താ ചിദംബരം അത്യാവശ്യം കാണണോ എന്ന് പറഞ്ഞത്?
0: അന്ന എന്തെങ്കിലും വർക്കിലാണോ? ആണെങ്കിൽ നമുക്ക് പിന്നീട് കാണാം, കാരണം എനിക്ക് കുറച്ചധികം സമയം വേണം.
1: തിരക്കിലൊന്നുമല്ല, ചിദംബരം വിളിച്ച ഉടനെ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. വൈകുന്നേരം ചിലപ്പോൾ ബെന്നിച്ച് വീഡിയോ കോളിൽ വരും, അത്രേ ഉള്ളൂ.
0: ബെന്നിച്ച് എന്ന് പറയുമ്പോൾ അന്നയുടെ ഹസ്ബൻഡ് അല്ലേ?
1: അതെ. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോകും. ബെന്നിച്ചൻ എവിടെയാ?
0: ഓ, അങ്ങനെയാണോ?
1: എന്തിനാ കാണണമെന്ന് പറഞ്ഞേ?
0: പറയാം, പക്ഷേ എൻ്റെ ചോദ്യങ്ങൾക്ക് അന്ന മറുപടി പറയണം, കൃത്യമായും സത്യസന്ധമായും.
1: അതെന്താ ചിദംബരം അങ്ങനെ പറഞ്ഞത്? തമ്മിൽ പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളെങ്കിലും ഞാനെന്തെങ്കിലും ഒളിക്കുന്നതായി ചിദംബരത്തിന് തോന്നിയോ?
0: ഒരിക്കലും തോന്നിയിട്ടില്ല.
1: പിന്നെ?
0: അന്ന ഒരു നല്ല സുഹൃത്താണെന്ന് എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു, പ്രത്യേകിച്ച് ചിത്ര ഗോവിന്ദ് എന്ന വെബ് പോർട്ടൽ കണ്ടന്റ് ക്രിയേറ്ററുടെ.
1: അതെ, ചിത്ര എനിക്ക് കഴിഞ്ഞ 5 വർഷമായിട്ട് അറിയാം.
0: ചിത്രയ്ക്ക് വേണ്ടിയാണ് അന്ന ഈ റിസ്ക് നിറഞ്ഞ ഓപ്പറേഷൻ ഇറങ്ങിയതെന്നും ഞാൻ മനസ്സിലാക്കുന്നു.
1: അതെ, ചിത്ര ഒരു ആവശ്യം ഉന്നയിച്ച എനിക്ക് ഒരിക്കലും നിരാകരിക്കാൻ പറ്റില്ല.
0: അതെന്തുകൊണ്ട്?
1: എന്തുകൊണ്ടെന്ന് ചോദിച്ചാ എന്താ ചിദംബരം ഒരുമാതിരി പോലീസ് മുറയിൽ ഒരു ചോദ്യം ചെയ്യല്?
0: അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ കൃത്യമായ സത്യസന്ധമായ ഉത്തരങ്ങൾ എന്ന നിബന്ധന. കാരണം എന്റെ ചോദ്യങ്ങൾ കൂടുതലും ചിത്രയുമായി ബന്ധപ്പെട്ടതായിരിക്കും.
1: ആഹാ, കൊള്ളാലോ. മേഘ എന്ന പെൺകുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീക്കാനാ ഞാൻ ചിദംബരത്തിന്റെ സഹായം തേടിയത്. എന്നിട്ടിപ്പോ ചിദംബരം എന്നോട് തിരക്കുന്നത് ചിത്രയുടെ കാര്യങ്ങൾ. ഇവ രണ്ടും തമ്മില് എന്താ ബന്ധം?
0: ബന്ധമുണ്ടെങ്കിലോ?
1: എങ്ങനെ?
0: മേഘയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ചിത്രയിൽ നിന്നും തുടങ്ങേണ്ടി വരും. ചിത്രയിൽ തുടങ്ങി ഡേവിഡ് ആരോഗ്യസ്വാമിയിലൂടെ സഞ്ചരിച്ച് മേഘയിലേക്ക് എത്താൻ കഴിയും.
1: ഡേവിഡ് ആരോഗ്യസ്വാമി, ആ പേര് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി?
0: അന്നയ്ക്കറിയാമല്ലോ, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസമാണ് എന്റെ ഏരിയ.
1: അങ്ങനെ ഒറ്റ വാക്കി പറയരുത്. നമ്മുടെ സംഭാഷണത്തെ ഒരിക്കൽ പോലും ഞാൻ ആ പേര് പറഞ്ഞിട്ടില്ല. എന്നിട്ടും ഡേവിഡിന്റെ പേര് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി?
0: അന്നയ്ക്കറിയാത്തതല്ലോ. 2 വർഷം മുമ്പ് വരെ ഈ ബാംഗ്ലൂർ മഹാനഗരം മുഴുവൻ ദിവസേന ആഘോഷിക്കുന്ന ഒരു നാമമായിരുന്നു ഡേവിഡ് ആരോഗ്യസ്വാമിയുടേത് അല്ലേ?
1: അതെ.
0: 2 വർഷം മുമ്പ് തന്നെയായിരുന്നു അന്നയുടെ കൂട്ടുകാരി ചിത്ര ബാംഗ്ലൂർ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോയത്, ശരിയല്ലേ?
1: അതെ.
0: എങ്കിൽ പറയൂ, കൂട്ടുകാരിയെ രക്ഷിക്കാൻ ഒന്നും മറച്ചു വെക്കാതെ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാമെന്ന്.
1: ചിദംബരം, കാർ നിർത്തു.
0: അന്നാ, എന്റെ ചോദ്യങ്ങൾ തുടങ്ങിയിട്ടേയില്ല. അതിനു മുമ്പേ
1: ചിദംബരം, പ്ലീസ് കാർ നിർത്തു, ഞാൻ ഇവിടെ ഇറങ്ങുക.
0: അന്ന പറയട്ടെ, നിക്ക് അന്നാ.

0: അന്ന, അന്ന, ഹലോ. നീ എന്താ ഈ ഓർത്തിരിക്കുന്നത്? കുറെ നേരമായി ഞാൻ വിളിക്കുന്നു. നീ ഇത് ഏത് ലോകത്താ?
1: ചിത്ര, ഞാൻ എന്തോ ഓർത്തുപോയി. അതാ, സോറി.
0: നീ ഇപ്പോ മിക്കവാറും ചിന്താലോകത്തിൽ തന്നെയാണല്ലോ. എന്താ കാര്യം? നീ ചിദംബരത്തിനെ കാണാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോയില്ലേ?
1: പോയി, പക്ഷേ പെട്ടെന്ന് തന്നെ ഞാനിങ്ങ് തിരികെ പോന്നു.
0: അതെന്താ, എന്തു പറ്റി?
1: ചിദംബരം എന്നോട് ഡേവിഡിനെ പറ്റി തിരക്കി. ഡേവിഡ് ആരോഗ്യസ്വാമിയെ കുറിച്ച്.
0: ചിദംബരത്തിന് ആ പേരെങ്ങനെ കിട്ടി?
1: അറിയില്ല, ഞാനും ചോദിച്ചു, പക്ഷേ വ്യക്തമായി അതിന് ഉത്തരം പറഞ്ഞില്ല. മേഘയിലേക്ക് എത്തണമെങ്കിൽ ഡേവിഡിലൂടെ സഞ്ചരിക്കണമെന്നും പറഞ്ഞു.
0: വെറും അസംബന്ധം. 7 വർഷം മുമ്പ് കാണാതായ മേഘയും ആർജെ ഡേവിഡും തമ്മിൽ എങ്ങനെ കണക്ട് ആകുമെന്നാണ്?
1: അതാണ് എനിക്കും മനസ്സിലാവാത്തത്.
0: ചിദംബരം ഡേവിഡിനെ പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡേവിഡ് ഇപ്പൊ ജീവിച്ചിരിപ്പില്ല എന്നതും അയാൾക്കറിയാമായിരിക്കും.
1: ഡേവിഡിന്റെ മരണത്തെപ്പറ്റി അയാൾക്ക് എന്തെങ്കിലും സംശയമുണ്ടായിരിക്കുമോ?

0: മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം പതിനൊന്നാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്, ചിദംബരം ജിജിൻ അതിയന്നൂർ, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ പന്ത്രണ്ടാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് എം സി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം: 9495964321, മറ്റൊരു നമ്പർ 9496565321, ഇനി ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: വിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
0: കൂടാതെ വിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: വിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
3: ഡിജിറ്റൽ ഇന്ത്യയുടെ കാര്യത്തിൽ വായ്പാ അപേക്ഷകൾ ഇനി പേപ്പർ രഹിതം. കേന്ദ്ര സർക്കാരിന്റെ 13 ക്രെഡിറ്റ് ലിങ്ക്ഡ് സ്കീമുകൾ ഇനി ജൻസമർത്ഥ് പോർട്ടലിൽ ലഭ്യമാണ്. ഓൺലൈനായി യോഗ്യത പരിശോധിക്കാം, ഡിജിറ്റലായി രേഖകൾ സമർപ്പിക്കാം. നിങ്ങളുടെ അപേക്ഷയുടെ പുരോഗതി എപ്പോഴും ട്രാക്ക് ചെയ്യാനും ഈ പോർട്ടലിൽ സൌകര്യമുണ്ട്. അതിനായി ഇന്ന് തന്നെ സന്ദർശിക്കൂ www.jensamarth.in.
4: ഒരറിയിപ്പ് കൂടി ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂലൈ 16 വ്യാഴാഴ്ച രാവിലെ 11:00 to 12:00 തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9496569321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ജൂലൈ 16 വ്യാഴാഴ്ച രാവിലെ 11:00 to 12:00. അറിയിപ്പ് കഴിഞ്ഞു.
5: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
6: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
5: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
6: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
5: സന്ദർശിക്കൂ www.irctctourism.com.
4: ആകാശവാണി, സമയം 2:30 കഴിഞ്ഞ്. ഇപ്പോൾ ഉമംഗ് സ്പോൺസർ പരിപാടി.

ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. തിരുവനന്തപുരം കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻ ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് തുടങ്ങി. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെയാണ് പുസ്തകങ്ങൾ വിറ്റഴിക്കുന്നത്. രാഷ്ട്രം, കല, സംസ്കാരം, ചരിത്രം, ഗാന്ധി, സാഹിത്യം, മഹാത്മാരുടെ കത്തുകൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലായി 1000-ത്തോളം വ്യത്യസ്ത രചനകൾ പ്രദർശനത്തിലുണ്ട്. പബ്ലിക്കേഷൻ ഡിവിഷന്റെ വാർഷിക പ്രസിദ്ധീകരണമായ ഇന്ത്യ 2026 ഉൾപ്പെടെ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കുള്ള സഹായ ഗ്രന്ഥങ്ങളും ലഭ്യമാണ്. 13 ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന യോജന, കുരുക്ഷേത്ര ഉൾപ്പെടെ പബ്ലിക്കേഷൻ ഡിവിഷന്റെ മാസികകളുടെ വരിക്കാരാകുന്നതിനും അവസരമൊരുക്കിയിട്ടുണ്ട്. 5 ദിവസത്തെ പ്രദർശനം ഈ മാസം 17 വെള്ളിയാഴ്ച സമാപിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ.

0: വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഗാനോപഹാരത്തിൽ ഇനി പി ജയചന്ദ്രൻ പാടിയ ഒരു ഗാനമാണ്. മാധവിക്കുട്ടി എന്ന ചിത്രത്തിനായി ഗാനം രചിച്ചത് വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം സൂസി. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. യേശുദാസും പി സുശീലയും പാടിയ ഗാനം.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ആകാശവാണി സമയം 4 മണി.
1: നേർമൊഴി.
2: നേർമൊഴിയിൽ ഇന്ന് അധ്യാപകനും നാടോടി വിജ്ഞാന ഗവേഷകനും ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ ഡോക്ടർ അജിത് കുമാർ എന്നുമായി നടത്തുന്ന അഭിമുഖം കേൾക്കാം. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പം റൂബി ബാബു.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. നമുക്കറിയാം, ഒരു ജനതയുടെ ചരിത്രവും സംസ്കാരവും അതിന്റെ പൂർണ്ണതയിൽ അടയാളപ്പെടുത്തുന്നത് അവരുടെ നാടോടി വഴക്കങ്ങളിലൂടെയും വാമൊഴി പാരമ്പര്യങ്ങളിലൂടെയുമൊക്കെയാണ്. പുസ്തകത്തെ

0: സാംസ്കാരിക പഠനത്തിലേക്ക്, നാടോടി വിജ്ഞാന ശാഖയിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം, അങ്ങയുടെ ചെറുപ്പകാലം അതിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? ആ ഒരു യാത്ര പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
1: വാസ്തവത്തിൽ എൻ്റെ ജീവിതം തന്നെയാണ് ഇതിൻ്റെ എല്ലാം വഴികൾ. ചലച്ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിതാവിഷ്കാരമാണ്. അതേപോലെ ഫോക്ക് എന്ന് പറയുമ്പോഴേക്കും പറഞ്ഞല്ലോ, ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ സമാനത പുലർത്തുന്ന ഒരു സംഘത്തെയും അതിൻ്റെ അറിവുകളെയുമാണ് ഫോക്ക്ലോർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ഒരു സംഘത്തിൽ മലയാളി എന്ന നിലയിൽ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിന് ഒരുപാട് പ്രാദേശിക ഭേദങ്ങളുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതിൻ്റെ ഡൈവേഴ്സിറ്റിയാണ്. ഒന്നിലേക്ക് കേന്ദ്രീകരിക്കലല്ല വാസ്തവത്തിൽ. ആ ഒന്നിൽ തന്നെ നിരവധി ഭാവഭേദങ്ങളോടുകൂടി ആ ഒന്നിനെ അവതരിപ്പിക്കലാണ് ഇന്ത്യയുടെ സാംസ്കാരിക പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നയിക്കാനുള്ള പ്രധാന കാരണങ്ങൾ എന്നൊക്കെ പറയുന്നത് എൻ്റെ പഴയ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളും അതിൻ്റെ നൊസ്റ്റാൽജിയയും വലിയൊരു ഘടകമായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ അക്കാദമിക് മേഖലകളിൽ ദീർഘകാലം ഞാൻ പലരും വേണ്ട എന്ന് വെച്ച് ഒഴിവാക്കുന്നതായിട്ടുള്ള കേരള സംസ്കാരത്തിൻ്റെ പഠനം, അമ്മട്ടിലുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചു. അപ്പോൾ അങ്ങനെ ആ കേരള സംസ്കാരത്തിൻ്റെ പഠനത്തെക്കുറിച്ച് ഞാൻ അതിലേക്കിങ്ങനെ പോയപ്പോഴേക്കുമാണ് നോക്കുന്നത്, നമുക്ക് സംസ്കാര പഠനമല്ല ഉള്ളത്, പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ് ഉള്ളത്, രാഷ്ട്രീയ ചരിത്രമാണ്. ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ഭരണാധികാരി അയാളുടെ അതിർത്തി എത്രത്തോളം വ്യാപിപ്പിച്ചു, അതേപോലെ തന്നെ അയാളുടെ അതിർത്തി എത്രത്തോളം ചുരുങ്ങി, ഇത് വായിച്ചിട്ട് നമുക്കെന്ത് ഗുണം? ജനതയെ നമ്മൾ തൊടുന്നില്ല. അപ്പം നമ്മൾക്ക് വേണ്ടത് എന്താണ്? ആ ഭരണത്തെ താങ്ങി നിർത്തുകയോ ആ ഭരണം അനുഭവിച്ചതായ ജനങ്ങളെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള അറിവും നമുക്കതിൽ നിന്ന് ലഭിക്കുന്നില്ല. അങ്ങനെ ഒന്ന് ഇതൊരു തെറ്റായ പ്രവണതയല്ലേ എന്ന് പറഞ്ഞ് ഞാനത് ശ്രദ്ധിച്ച് വന്നപ്പോഴത്തേക്കുമാണ് ഇത് ഒരു രാജാവിനെയും ഇല്ലാതെയും ചരിത്രം നമുക്കുണ്ട്. ഹാരപ്പ, മോഹൻ ജദാരോ തുടങ്ങിയിട്ടുള്ളതിൽ എന്ത് രാജാവായിരിക്കുന്നത്? അവിടെ നമുക്കൊരു നല്ല ചരിത്രം, സാംസ്കാരിക ചരിത്രം കിട്ടുന്നുണ്ട്. അതിൻ്റെ സാധ്യതകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചപ്പോഴേക്കുമാണ് എനിക്ക് ഇതിലകത്തെ ഏറ്റവും വലിയ ഗുണം ചെയ്യുന്ന ഒരു വിശാലമായ പഠന മേഖലയായിട്ട് ഫോക്ക്ലോർ തുറന്നത്. അപ്പോൾ അതിനകത്ത് കലയുണ്ട്. ഇപ്പം ഞാൻ ഒരു സാഹിത്യ വിദ്യാർത്ഥിയാണ്, സ്വാഭാവികമായിട്ടും കലയ്ക്ക് പ്രാധാന്യം കൊടുത്തേ പറ്റൂ. അപ്പോൾ അതിനകത്തൊരു കലയുണ്ട്, വംശീയ വഴക്കങ്ങളുണ്ട്, എത്നിക് സ്റ്റഡി എന്ന് പറയുന്നത്. ഫോക്ക്ലോറിൻ്റെ നിരവധി പഠന മേഖലകളിൽ ഉൾപ്പെട്ടതാണ് ഫോക്ക്ലോർ. അതിനകത്ത് ചരിത്രമുണ്ട്, അതിനകത്ത് രാഷ്ട്രീയമുണ്ട്, അതിനകത്ത് ഈ എത്നിക് സ്റ്റഡി അഥവാ വംശീയ പഠനമുണ്ട്, അതേപോലെ തന്നെ ഫോക്ക് മെഡിസിൻസ് ധാരാളമുണ്ട്. ഇങ്ങനെയുള്ള നിരവധി പഠന മേഖലകൾ സംയോജിച്ചു നിൽക്കുന്ന ഫോക്ക് പഠനം എന്ന് പറയുന്നത് അതെന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ജീവിതാവിഷ്കാരമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുന്നത്, വാസ്തവത്തിൽ ഞാൻ എൻ്റെ ക്ലാസ്സുകൾ ബി എക്കും പി ജിക്കും വരെ പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ അലങ്കാരങ്ങളെക്കുറിച്ചും മറ്റും ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ലുകളും കടങ്കഥകളുമാണ് ഞാൻ ഉദാഹരണമായിട്ട് എടുത്തു ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മുടെ ഏറ്റവും ഉയർന്ന ആളുകളുടേതായ ഒരു സംസ്കാരമുണ്ട്. ഈ ഫോക്ക് രണ്ടായിട്ട് സംസ്കാരത്തെ തിരിക്കും. അധതലത്തിലുള്ള സംസ്കാരമുണ്ട്, ഉപരിതലത്തിലെ സംസ്കാരമുണ്ട്. ആ ഉപരിതലത്തിലെ സംസ്കാരം രൂപപ്പെട്ടിരിക്കുന്നതിൻ്റെ എല്ലാ ഘടനയും ഘടകങ്ങളും നിമ്നതലത്തിലെ സംസ്കാരത്തിലുണ്ട്. നമ്മളിന്നൊക്കെ പറയുന്നത് എല്ലാവരുടെയും മനസ്സും എല്ലാ മനുഷ്യരും ഒന്നാണ് എന്നുള്ള ചിന്താഗതിയെ സംബന്ധിച്ചിടത്തോളം ആ ചിന്താഗതിക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ വ്യവഹാരം സാമാന്യതലത്തിൽ പൊതുതലത്തിൽ പ്രകടമാകുമ്പോഴാണ്. അതിന് ഏറ്റവും കൂടുതൽ ഫോക്ക്ലോർ ഉപയോഗം ചെയ്യുന്നതെന്ന് എനിക്ക്, ഭാഷയെക്കുറിച്ചായാലും എല്ലാം ഞാൻ പഠന ആ മേഖല എന്ന് പറയുന്ന ആ രൂപത്തിലാണ് എടുത്തിട്ടുള്ളത്.
0: അങ്ങയുടെ ചെറുപ്പകാലം, പ്രത്യേകിച്ച് അങ്ങീ പറഞ്ഞ പഴഞ്ചൊല്ലിനെ കുറിച്ചാണെങ്കിലും കടങ്കഥകളൊക്കെ ആണെങ്കിലും അതൊക്കെ നിറഞ്ഞ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അന്യമാകുന്ന അതൊക്കെ സമ്പന്നമായ അല്ലെങ്കിൽ അങ്ങനത്തെ അറിവുകളും അങ്ങനത്തെ അനുഭവങ്ങളും സമ്പന്നമായ ഒരു ചെറുപ്പകാലമായിരിക്കുമല്ലോ അങ്ങേക്ക്. അത് അങ്ങയെ സ്വാധീനിച്ചിട്ടുണ്ടോ? ചെറുപ്പകാലത്തെ കുറിച്ചൊന്ന് പറയാമോ?
1: തീർച്ചയായിട്ടും. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ച ഒരാളാണ്, ഒരു ഇടത്തരം കുടുംബത്തിലാണ്. അന്ന് ഇടത്തരം കുടുംബം എന്നൊക്കെ പറയുമ്പോഴേക്കും വാസ്തവത്തിൽ സമ്പന്നമായ ഒരു കുടുംബത്തിൻ്റെ ക്ഷയിച്ച അവസ്ഥയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമെന്ന് പറയുന്നത് പുറം പണിക്കൊന്നും പോകാൻ പറ്റില്ല, കാരണം കുടുംബത്തിൻ്റെ അഭിമാന പ്രശ്നമാണ്. അപ്പോൾ പിന്നെ പട്ടിണി എന്നൊക്കെ പറഞ്ഞ് കടിച്ചൊതുക്കാനേ പറ്റുള്ളൂ, അല്ല വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക്. അത്തരത്തിൽ നിരവധി ദിവസങ്ങളിൽ പട്ടിണിയിൽ കിടന്നും പിന്നെ മറ്റ് ഉള്ള

പണിക്കൊന്നും പോകാൻ പറ്റില്ല, കാരണം കുടുംബത്തിൻ്റെ അഭിമാന പ്രശ്നമാണ്. അപ്പോൾ പിന്നെ പട്ടിണി എന്നൊക്കെ പറഞ്ഞാൽ കടിച്ചൊതുക്കാനേ പറ്റുള്ളൂ, അല്ല വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക്. അത്തരത്തിൽ നിരവധി ദിവസങ്ങളിൽ പട്ടിണിയിൽ കിടന്നും പിന്നെ മറ്റ് ഉള്ള സ്ഥലം ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക്. അത്തരത്തിൽ നിരവധി ദിവസങ്ങളിൽ പട്ടിണിയിൽ കിടന്നും പിന്നെ മറ്റ് ഉള്ള

0: ഇവൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ജീവിക്കാൻ പഠിച്ചു. ഇന്നത്തെ തലമുറ നഷ്ടപ്പെടുത്തുന്ന അവിടെയാണ്. പഴഞ്ചൊല്ലുകൾ എടുത്തു നോക്കിക്കോളൂ. ജീവിതത്തിലെ ഏറ്റവും നല്ല തത്വശാസ്ത്രം, അനുഭവത്തിൽ നിന്ന് രൂപപ്പെട്ട ഏറ്റവും നല്ല തത്വശാസ്ത്രവും എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു തത്വശാസ്ത്രമല്ലേ വാസ്തവത്തിൽ പഴഞ്ചൊല്ല്? എത്ര മനോഹരമായിട്ടാണ് നമ്മളെ എങ്ങനെ ജീവിക്കണമെന്ന് അതിനകത്ത് പഠിപ്പിച്ചു പോകുന്നത് നോക്കുക. പ്രായം ചെന്നവരെ സംബന്ധിച്ചിടത്തോളം ആദരിക്കണം എന്ന് പറയുന്നത് വാസ്തവത്തിലെ മൂത്തവർ ചൊല്ലും, മുതുനെല്ലിക്കയും, ആദ്യം കയ്ക്കും പിന്നെ മധുരിക്കും എന്ന് പറയുന്നിടത്ത് ആ പ്രായം ചെന്നവരോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണമെന്നൊരു സമൂഹം നമ്മെ പഠിപ്പിച്ചു തരികയാണ്.
1: ഇപ്പൊ സാറ് പറഞ്ഞു സാറിന്റെ അധ്യാപന ജീവിതം 38 വർഷത്തോളമുള്ള അധ്യാപന ജീവിതം, അതിനൊപ്പമാണ് സാർ ഈ ഫോക്ലോർ ഗവേഷണങ്ങളൊക്കെ നടത്തിയത്. ഈ ഔദ്യോഗിക ജീവിതത്തോടൊപ്പം ഇത് ഇങ്ങനെയൊരു മേഖലയിൽ വ്യാപരിക്കാൻ പറ്റിയ, എങ്ങനെയാണ് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയത്?
0: ഒരു അധ്യാപകന്റെ ജീവിതത്തിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇഷ്ടം പോലെ ലെഷർ ടൈം കിട്ടും. ആഴ്ചയിൽ 14 മണിക്കൂർ 16 മണിക്കൂർ പഠിപ്പിച്ചാൽ മതി. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ 3:30 വിട്ട് കഴിഞ്ഞാൽ ഒരു 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആണ്. പിന്നെ ഇതിനകത്ത് ചെറിയ ചില പരിമിതികൾ ഇതിനെ സംബന്ധിച്ചുള്ളത്, കാരണം ഒരു അധ്യാപകൻ സമൂഹത്തിനകത്ത് എങ്ങനെ പെരുമാറണം എന്നുള്ളതിന് ഒരു വലിയ ചിട്ടയുണ്ട്. സാധാരണ ജനങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകുമ്പോഴാണ് ജീവിതത്തെ നമ്മൾ എന്തെന്ന് പഠിക്കുന്നത്. ഞാൻ പലപ്പോഴും ഇതിനു വേണ്ടിയിട്ട് അന്വേഷിച്ച് പോയ സന്ദർഭത്തിൽ പലരും വളരെ ദുഃഖത്തോടുകൂടിയോ അല്ലെങ്കിൽ ഒരു വൈക്ലബ്യത്തോടുകൂടിയോ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, സാറിനോളം അറിവൊന്നും ഞങ്ങൾക്കില്ല. ഞാനതിന് തിരിച്ചു പറഞ്ഞ മറുപടി, എനിക്കറിയാവുന്ന മേഖലകളിൽ ഞാൻ വലിയവനായിരിക്കാം, പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു മേഖലയുണ്ട്, ആ മേഖലയെക്കുറിച്ച് പഠിക്കാനാണ് ഞാൻ നിങ്ങളെടുത്ത് വന്നത്, അതിൽ നിങ്ങൾ എന്നെക്കാളും വലിയ അറിവ് ഉള്ള ആളാണ്. ഈ ഓർമ്മപ്പെടുത്തൽ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരെക്കുറിച്ച് തന്നെ ഒരു അഭിമാനം തോന്നുന്ന ഒരു ഘട്ടം വരുന്നത്. അപ്പം നമ്മളെല്ലാം എല്ലാ തരത്തിലും എല്ലാ മനുഷ്യരും സജ്ജരാണ്. ആ തിരിച്ചറിവ് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. നമ്മളെ തിരുവനന്തപുരം ജില്ലയിലെ ഈ കാട്ടുകാലത്ത് താമസിക്കുന്ന കാണിക്കാരുടെ ഇടയിൽ ചെന്ന് ഞാൻ ചിലപ്പോൾ ആഴ്ചകളോളം താമസിക്കാറുണ്ട്. അവരുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് അവരുടെ ജീവിതത്തേക്ക് എത്ര മനോഹരമായിട്ട് എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നറിയാമോ. അതേപോലെ തന്നെ കേരളം മൊത്തം സഞ്ചരിച്ചിട്ടാണ് പല പഠന മേഖലകളും ചെയ്യുന്നത്. പിന്നെ ഇതിനകത്തെ സൗകര്യമായിട്ട് കിട്ടിയെന്ന് പറയുന്നത് UGC രണ്ട് അല്ലെ, അപ്പോൾ അവർ അവധി തന്നുകൊണ്ട് പഠിപ്പിക്കാനുള്ള സാഹചര്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് എനിക്ക് സാധിച്ചു. ഓരോ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ലയാണ്, അതിൽ പ്രത്യേകിച്ച് അവധിയായിട്ടൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ശനി ഞായറും ഒക്കെ ഞാൻ പ്രയോജനപ്പെടുത്തിയിട്ട് ഏകദേശം 6200 പേജുണ്ട് ആ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. തിരുവനന്തപുരം ജില്ലയെക്കുറിച്ചുള്ള സമഗ്രമായൊരു ഫോക്ക് ലൈഫിൻ്റെ പ്രോജക്റ്റാണല്ലോ. അതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരു ഫാമിലി ലൈഫ് എങ്ങനെയാണ് എന്താണ് എന്നുള്ള ചിന്താഗതികളും കാര്യങ്ങളും ഒക്കെ അതിലൂടെ നമുക്ക് വ്യക്തമായത്. വാസ്തവത്തിൽ നമുക്ക് വേണമെങ്കിൽ സമയം കണ്ടെത്താൻ സാധിക്കും. പിന്നെ യാത്രകൾ വരുമ്പോഴത്തേക്ക് ഞാൻ പലപ്പോഴും ട്രെയിനിൽ സെക്കൻഡ് ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത്, സാധാരണ ജനങ്ങളുമായിട്ട് അടുത്ത് വരുന്നത്. നിങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് കയറിക്കില്ല, എല്ലാവരും അവരുടെ ഫോണിനകത്ത് ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളത്. സെക്കൻഡ് ക്ലാസ്സിൽ അങ്ങനെയല്ല, പരസ്പരം സമ്പർക്കത്തിൻ്റെ പ്രശ്നം കിട്ടും. അതിലൂടെ എനിക്ക് കിട്ടി എന്തുമാത്രം അറിവെന്നുള്ളത് ഭാഷയുടെ വൈചിത്രങ്ങളെക്കുറിച്ച്, സംസ്കാരത്തിൻ്റെ വൈചിത്രത്തെക്കുറിച്ച്, നിരവധി ഇത്തരത്തിൽ നമ്മൾക്ക് ശ്രദ്ധയിൽപ്പെടാതെ കിടക്കുന്ന നിരവധി സംഗതികളെക്കുറിച്ചുള്ളതൊക്കെ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സാമാന്യ ജനങ്ങളുടെ സമ്പർക്കം,
1: അങ്ങനെയുള്ള സമ്പർക്കത്തിൽ ഇപ്പോൾ തദ്ദേശീയമായ ആൾക്കാരുടെ കൂടെ പോയി ജീവിച്ചു എന്നൊക്കെ പറഞ്ഞു, അപ്പോൾ അവരുടെ ജീവിതം കണ്ടപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ, ഇപ്പോൾ തിരുവനന്തപുരം മേഖലയിലുള്ള വിഭാഗങ്ങളല്ല, ഇപ്പോൾ നമ്മൾ പാലക്കാട് പോവുകയാണെങ്കിൽ, വയനാട് പോവുകയാണെങ്കിൽ, അവരുടെയൊക്കെ ജീവിത രീതികളിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആ അനുഭവത്തെക്കുറിച്ചൊന്ന് പറയാമോ?
0: ശരിക്കും പറഞ്ഞാൽ സങ്കടപ്പെടുത്തിയ ഒരു സന്ദർഭം എന്ന് പറയുന്നത്, ഞാൻ തിരുവനന്തപുരത്ത് പുരവിമലയിൽ ഈ എൻ്റെ UGC പ്രോജക്റ്റുമായിട്ട് ഒരാഴ്ച ഒന്ന് താമസിച്ചിരുന്നു. അവിടെ പോയ സന്ദർഭത്തിൽ ശരിക്കും അവിടെ താമസിച്ച് വന്നിട്ട് പിറ്റേ ദിവസം എന്തെങ്കിലും ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പൈസ കൊടുത്തു. പൈസ കൊടുത്ത് അവർ അരിയും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അന്ന് രാത്രി അവിടെ ഒരു പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ഒരു വല്ലാത്തൊരു ക്ഷീണം പോലെയൊക്കെ എനിക്ക് തോന്നി. ഞാനൊന്നും വേണ്ടിയില്ല, നമുക്ക് അറിഞ്ഞൂടല്ലോ അതിന്. ഞാൻ രാവിലത്തെ ഭക്ഷണത്തിന് എല്ലാ ദിവസവും പൈസ കൊടുത്തിട്ട് അതാത് ദിവസമുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള പൈസയൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു ആ ഫാമിലിയിൽ താമസിക്കുമ്പോൾ. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഗൃഹനാഥൻ എന്നോട് പറഞ്ഞു, സാർ ഇനിയും പൈസ ഞങ്ങൾക്ക് തരരുത്. ഞാൻ ചോദിച്ചാൽ അതും തോറ്റി, സാറിവിടെ ഒരാഴ്ച ഒന്നൊരാഴ്ചയെ കാണും, അത് കഴിഞ്ഞ് സാറങ്ങ് പോകും. എന്നും ഈ ആഹാരം കഴിക്കുമ്പോഴത്തേക്കും പിന്നെ നമ്മൾക്ക് പിന്നെ അത് കഴിക്കാൻ പറ്റാത്ത, ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. അപ്പം ഞാൻ എടുത്ത് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്, സാറ് അന്ന് ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് ഞങ്ങൾ 3-4 ദിവസം കൊണ്ട് പട്ടിണിയാണ്. ഞാൻ ആകപ്പാടെ അങ്ങ് വിഷമിച്ചു. അപ്പോൾ എനിക്കതിനകത്ത് രണ്ടനുഭവങ്ങളുണ്ടല്ലോ. ഒന്ന്, മനുഷ്യൻ്റെ ജീവിതാവസ്ഥയെക്കുറിച്ചുള്ള സങ്കടം എനിക്ക് തോന്നിയതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തെ വിഷയമെന്ന് പറയുന്നത് വിശപ്പൊരു എക്കണോമിക്സായിട്ട് മാറി, മനസ്സിലാക്കൂ. പട്ടിണി എന്ന് പറയുന്ന ഒരു എക്കണോമിക്സാണെന്ന് അന്നാണ് എനിക്ക് ശരിക്കും പഠിക്കാൻ പറ്റിയത്. അപ്പോൾ ഈ റിസർഷനൊക്കെ വന്ന കാലഘട്ടത്തിൽ ഇന്ത്യയെ നിലനിർത്തിയത് ഈ പട്ടിണിയാണ്. പട്ടിണി അനുഭവിക്കാൻ കഴിയുന്ന ഒരു ജനത, അപ്പോൾ അതിനെ ഒരു സമരമാർഗമായിട്ട് മാറ്റുകയായിരുന്നു വാസ്തവത്തിൽ ഗാന്ധിജി പോലും ചെയ്തത്. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം നിരവധി രസകരമായിരുന്നു. ഞാൻ നിലമ്പൂർ ചോല

0: നായിക്കര് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗോത്രവിഭാഗമായിട്ടാണ് അവർ വരുന്നത്. അവർ ചെന്ന് കഴിഞ്ഞപ്പോഴത്തെ അവർ മുളയ്ക്കുള്ളിൽ അരിയിട്ടിട്ട് തീയിലിട്ടിട്ട് കഞ്ഞി ഒക്കെ വെച്ച് തന്നു, ചായ വെച്ച് തന്നു. ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേ നമുക്ക് പുതിയ അറിവുകളാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ അരണി കടയും പോലെ കടഞ്ഞ് തീയെടുക്കുന്നത് അതൊക്കെ എന്നെ കൊണ്ട് തന്നെ ചെയ്യിച്ചതൊക്കെ എനിക്ക് പഠിപ്പിച്ചു തരികയും മറ്റുമൊക്കെ ചെയ്ത്. ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ ഞാൻ അകപ്പെട്ടു പോയാലും എനിക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്നൊരു പാഠം അവരിൽ നിന്ന് എനിക്ക് കിട്ടിയെന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമല്ല.
1: ഈ ജീവിത പാഠങ്ങൾ മാത്രമല്ല, അവരുടെ കലകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്ന കലകൾ, അതേസമയം അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ജീവിത രീതിയിൽ നിന്നാണ്. അപ്പോൾ ഈ കലകൾ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്, അവരുടെ കലകളെ കുറിച്ചുള്ള അവരുടെ വീക്ഷണങ്ങൾ സാറിനത് കണ്ടപ്പോൾ തോന്നിയത്?
0: ഇതിനകത്ത് രണ്ട് പാഠങ്ങൾ നമുക്കതിനകത്ത് കണ്ടെത്താനുണ്ട്. ഒന്ന്, അതിൻ്റെ തനിമ സംരക്ഷിച്ച് നിർത്തുക എന്ന് പറയുന്നു. ആ തനിമ സംരക്ഷിച്ച് നിർത്തുക എന്ന് പറയുമ്പോഴേക്കും ഒരു ഫോക്ക് അത് രൂപപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിന് പ്രസക്തമാകുമ്പോൾ മാത്രമാണത് ഫോക്കായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ അത് വേറെ ഒരു കലയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കലാരൂപങ്ങൾ ആ ഫോക്കിൻ്റെ സന്ദർഭങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്കല്ലാതെയും ഇതിനെ മറ്റൊരു വേദിയിലേക്ക് അവതരിപ്പിക്കാം. അവിടെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഈ ഫോക്കെന്ന് പറയുന്ന എലമെൻ്റ് കലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, അനുഷ്ഠാനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കലകളായിരിക്കും ഭൂരിഭാഗവും. പക്ഷെ അതേ കലാരൂപത്തിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു അവസരത്തെ പ്രയോജനപ്പെടുത്തിയ കലാകാരന്മാർക്ക് ജീവിക്കണ്ടേ?
1: അതെ.
0: ഒന്ന്, ഈ കലാരൂപങ്ങൾ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ അറിവ് വരുന്നതനുസരിച്ചിട്ടുള്ളത് പലതിനെയും നമ്മൾ നിരസിക്കുന്നുണ്ട്. ശരിക്കും കുറേ കാലം കഴിയുമ്പോൾ ചിലതെല്ലാം അസ്തമിച്ചു പോകാം. അവിടെ സാധാരണക്കാരായിട്ടുള്ള ഇതിൻ്റെ അവതാരകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ചില മേഖലകൾ, ആ മേഖലകളെ നമ്മൾ തിരഞ്ഞെടുത്ത് അവിടത്തേക്ക് വിടുന്ന, അപ്പോൾ ടൂറിസം ഒരു വ്യവസായമാണ്, അത് ഇതുമായിട്ടൊന്ന് ബന്ധിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ കലാകാരനും വല്ലതും കിട്ടും, ടൂറിസത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും വല്ലതും കിട്ടും. ഇപ്പം ജീവിത സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുന്ന ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ ഈ കലയുടെ സംശുദ്ധി മറ്റൊരു തരത്തിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കിക്കൊണ്ട് ഈ രീതി ചെയ്യുന്നതൊരു തെറ്റല്ല. രണ്ടും രണ്ടാണ്, രണ്ട് സന്ദർഭങ്ങളിൽ അവതരിപ്പിക്കുന്നു.
1: നമ്മൾ പലപ്പോഴും ഈ ലിഖിതമായ ചരിത്രങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. വാമൊഴിക്ക് അത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിലൊരു സംശയം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. സാറിൻ്റെ ഒരു പുസ്തകമുണ്ട്, വാമൊഴിയുടെ സൗന്ദര്യശാസ്ത്രം. ആ പുസ്തകം ചർച്ച ചെയ്യുന്നതിനെ കുറിച്ച് ഒന്ന് പറയാമോ ഈ ഒരു കോണ്ടെക്സ്റ്റ്?
0: ശരിക്കും പറഞ്ഞാൽ അത് സാഹിത്യം എന്ന നിലയിൽ പഴഞ്ചൊല്ലുകൾ, ശൈലി, കടങ്കഥ, കഥകൾ ഇവയെല്ലാം ഞാനൊന്ന് വിലയിരുത്തുകയാണ് അതിൻ്റെ അവിടെ. അതിലൂടെ എങ്ങനെയാണ് നമ്മുടെ സാംസ്കാരിക ജീവിതക്രമം പ്രകടമായിട്ട് അതിനകത്ത് രൂപപ്പെട്ടു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിസ്സാരപ്പെട്ടവരല്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ ചെങ്കോട്ടപ്പട്ടിക്ക് മുമ്പോട്ടൊരു വാല എന്ന് കടങ്കഥയിൽ പറയുമ്പോഴേ അത് ചെരവ എന്നുള്ളൊരു അർത്ഥം നമുക്കതിൽ കിട്ടുകയാണ്. ഇന്ന് ചെരവയെക്കുറിച്ച് ഈ പുതിയ തലമുറയ്ക്ക് അറിയാമോ?
1: ഇല്ല.
0: അപ്പോൾ കടങ്കഥ നിലനിർത്തുന്ന സാംസ്കാരികമായ നിരവധി ഘടനകളുണ്ട് അതിനകത്ത്. അത്തരത്തിലുള്ള ഒരു നന്ദുണി എന്ന് പറയുന്ന വാദ്യത്തെക്കുറിച്ച് ശരിക്കും നാല് കാലുണ്ട്, നന്ദുണി വയറുണ്ട്, നായ്ക്കയെ തിന്നാൻ ഇറച്ചിയില്ല എന്ന് പണ്ട് ഈ മരക്കാലെന്ന് പറയുന്ന ഒരു അളവ് സമ്പ്രദായം ഉണ്ടായിരുന്നു. മൂന്നിലെന്ന് പറയാണ് ഒരു മരക്കാൽ. അപ്പം മരക്കാലെന്ന് പറയുന്ന ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിഞ്ഞൂടാ, ഈ നാഞ്ചിനാടൻ അളവാണത്. എനിക്കും അറിഞ്ഞൂടായിരുന്നു. പഴഞ്ചൊല്ല് കേട്ടപ്പോഴേക്ക് ഈ മരക്കാലിനെ അന്വേഷിച്ചു പോയപ്പോഴാണ് എനിക്ക് സാധനം കിട്ടിയത്. അപ്പം ഇപ്പം ആ മരക്കാലെന്ന് പറയുന്നതിൽ നല്ല ഫോക്കിൻ്റെ ഒരു നല്ല കളക്ഷൻ എനിക്കുണ്ട്. ഏകദേശം 50 വാദ്യങ്ങളുണ്ട്. അതുപോലെ ഒരുപാട് നിരവധി ഘടകങ്ങളുണ്ട്. അളവ് സമ്പ്രദായങ്ങൾ ഏതാണ്ട് കുറേയധികം ഉണ്ട് എൻ്റെ. അപ്പോൾ അതിനകത്ത് ഈ മരക്കാലിനെ ഉൾപ്പെടുത്താൻ എനിക്ക് സാധിക്കാനും അതിനുള്ള പ്രചോദനം കിട്ടിയത് വാസ്തവത്തിൽ ഈ ഒരു കടങ്കഥയാണെന്നുള്ളത് നിസ്സാരപ്പെട്ടൊരു കാര്യമാണ്. അപ്പം നമ്മളൊരു സംഘാത്മകമായ ഒരു ജീവിതക്രമമാണ്. ആ സംഘാത്മകമായ ജീവിതക്രമത്തെ നമുക്ക് ഓരോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ഓരോന്നിനെ സംബന്ധിച്ചിടത്തോളം സ്വത്വം എന്ന് പറയുന്നുണ്ട്. ഈ സ്വത്വം സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ സ്വത്വത്തിന് മൂന്ന് ഘടനകൾ പറയുന്നത് ഒക്കെ. ഒന്ന്, സ്വയം വെളിപ്പെടുത്തുന്നതാണ്. ഇപ്പം ഞാൻ സ്വയം വെളിപ്പെടുന്ന എൻ്റെ സ്വഭാവം കൊണ്ടാണ്, ക്യാരക്ടർ കൊണ്ടാണ്. അതേസമയം തന്നെ ഞാൻ എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്, ബിഹേവിയർ എന്ന് പറയുന്നത്. അത് നിർമ്മിത സ്വത്വമാണ്, സമൂഹം നിർമ്മിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ആ സമൂഹം നിർമ്മിച്ചു കൊടുക്കുമ്പോഴേക്ക് സമൂഹം ചില വിലക്കുകളൊക്കെ പറയും. ഏറെ തിളച്ച കലത്തിന് പുറത്തെന്ന് പറയും നമ്മളടുത്ത്. ആ നീ ആ സമൂഹം വിട്ടു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തലാണ്. പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറയുന്നത് അവർ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണത്. മനസ്സിലായി? ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെയും ചാടിയ ചട്ടിയിരുന്നു. അപ്പോൾ ഇതെല്ലാം വിലക്കി നമ്മളൊരു നിർമ്മിത സ്വത്വത്തിലേക്ക് കൊണ്ടുവന്ന് ആരോടൊക്കെ എങ്ങനെ പെരുമാറണം എന്നൊരു വസ്തുത പഠിപ്പിക്കുന്നു. അപ്പോൾ സംസ്കാര പഠനത്തിൽ ഇത്തരത്തിലുള്ള സമീപനങ്ങളോ അന്വേഷണങ്ങളോ പലപ്പോഴും ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ പഠനം എന്ന് പറയുന്നത് പോലും ഓരോന്നും ഇപ്പം പ്രത്യയശാസ്ത്ര നിഷ്ഠമായിട്ട് വളച്ചൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രവണത എന്ന് പറയുന്നത് നമ്മെ നിയന്ത്രിക്കുന്നതായ ചില പ്രത്യയശാസ്ത്ര പരിസരങ്ങൾ നമുക്ക് ചുറ്റും വഴങ്ങുന്നു. അതുകൊണ്ട് മാത്രം സർവ്വതിനെയും നമ്മൾ വ്യാഖ്യാനിച്ച് ഇതാണ് ശരി എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള വികൃതിയിൽ ഒരുപാട് തെറ്റുകൾ വരുത്തുന്നത് എന്നുള്ളതാണ്. തുറന്ന സമീപനം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് എന്നുള്ളതും സംസ്കാര പഠനത്തെ സംബന്ധിച്ച്

അത് നമ്മൾ കാണേണ്ടുന്ന ഒരു വിഷയമാണ്. ഈ കലാരൂപത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ശൈലിയിലേക്ക് കടന്നു നോക്കി കഴിഞ്ഞാൽ അഭിനയത്തിൻ്റെ എത്ര പാഠങ്ങളുണ്ടെന്നറിയുന്നത്? കണ്ണ് ചുവന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, അതൊക്കെ ദേഷ്യം വന്നു എന്ന് അല്ലേ. മുഖം ചുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ദേഷ്യം വന്നു അല്ലെങ്കിൽ ലജ്ജ വന്നു. എത്ര മനോഹരമായിട്ട് അഭിനയം അതിനകത്ത് കടന്നുകൂടിയിരിക്കുന്നത്, നിസാരമാണ് അതിൻ്റെ കാര്യം. ഇതുമാതിരി ഓരോ തരത്തിൽ മുഖം വാടി, മുഖം വെളുത്തു, അല്ലെങ്കിൽ മുഖം വിളറി. അപ്പം ഈ മാറ്റങ്ങളിൽ നമ്മൾ ഈ ശരിക്കും പറഞ്ഞ മനസ്സിൻ്റെ കണ്ണാടി മുഖമാണെന്ന് പറയുമ്പോഴത്തേ, അപ്പം അഭിനയത്തിൽ നയനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം അത് ഭരതൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ആ പ്രാധാന്യം മൊത്തം നമുക്ക് ശൈലിയിലെ ഈ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് മുഖമായിട്ട് ബന്ധപ്പെട്ടുള്ള വാക്കുകളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പം കല മനോഹരമായിട്ട് ശൈലികളിൽ പ്രകടമാണ്. ലോകത്തിലെ ഏറ്റവും നല്ല അനുഭവപ്രദമായ തത്വശാസ്ത്രമാണ് പഴഞ്ചൊല്ലുകൾ. ഒന്നും ഡയറക്റ്റായിട്ട് പറയും, ഇൻഡയറക്റ്റായിട്ട് പറയുന്നത്, അതാണ് ശരിക്കും സാഹിത്യം എന്ന് പറയുന്നത്. വക്രോക്തി എന്ന് പഴയ സംസ്കൃതത്തിലെ ഒരു വലിയ സാഹിത്യാചാര്യനായ കുന്തകൻ പറഞ്ഞാണ് വക്രോക്തി. ഈ നല്ല വക്രോക്തികളാണ് കടങ്കഥകൾ. ഇനി അത് നോക്കുക, ആധുനിക പരിസരത്തിലേക്കുള്ള ഇമേജ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇമേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നിൻ്റെ രീതിയിൽ മറ്റൊന്നിനെ ആവിഷ്കരിക്കലാണ് ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്വത്വം എന്ന് പറയുന്നത് രണ്ടിലും പകർന്നു നിൽക്കുന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. നമ്മുടെ മുത്തശ്ശി പറഞ്ഞതുപോലെ ഈ അടുക്കളയ്ക്ക് അങ്ങേക്കപ്പുറത്ത് നിന്ന് വിരിഞ്ഞു നിൽക്കുന്ന കാന്താരി കണ്ടിട്ടാണ് അവർ പറഞ്ഞത്, ആന കയറാമല്ല ആള് കയറാമല്ല, ആയിരം കാന്താരി പൂത്തിറങ്ങി എന്ന ആകാശത്തെയും കാന്താരിയെയും തമ്മിൽ സംയോജിപ്പിക്കുന്ന ഇമേജോളം സത്യസന്ധമായ മനോഹരമായ ഒരു ഇമേജ് കണ്ടെത്താൻ സാധിക്കും നമുക്ക്. അപ്പം ഏത് ആധുനിക തലത്തിലേക്കും മനുഷ്യൻ്റെ സൗന്ദര്യാത്മകമായ ഭാവനകൾ ചലിക്കുന്നത് സമാനമാണ് എന്നുള്ളത് നമുക്ക് ഈ കടങ്ക

അന്ധമായ മനോഹരമായ ഒരു ഇമേജ് കണ്ടെത്താൻ സാധിക്കും നമുക്ക്. അപ്പം ഏത് ആധുനിക തലത്തിലേക്കും മനുഷ്യൻ്റെ സൗന്ദര്യാത്മകമായ ഭാവനകൾ ചലിക്കുന്നത് സമാനമാണ് എന്നുള്ളത് നമുക്ക് ഈ കടങ്ക മനുഷ്യൻ്റെ സൗന്ദര്യാത്മകമായ ഭാവനകൾ ചലിക്കുന്നത് സമാനമാണ് എന്നുള്ളത് നമുക്ക് ഈ കടങ്ക

0: കലകളിൽ ഏറ്റവും ആദിമമായിട്ട് അറിയപ്പെടുന്നത് കൂടിയാട്ടവും ഈ കൂത്തുമൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് ചാക്യാർ കൂത്ത് പോലെയുള്ള ഒരു കലയെ നിലനിർത്തിക്കൊണ്ട് പോയതിനും അതേപോലെ തന്നെ അതിനെ പിന്നെ ആസ്വദിക്കുന്നതിനുമൊക്കെ ഉള്ളൊരു മനോഭാവം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിയുടെ കഥ കണ്ട പരിചയമാണ്.
1: ഇപ്പോൾ സാറ് നമ്മളോട് പറഞ്ഞപ്പോൾ അതിനിടയ്ക്ക് പരാമർശിച്ച കലകൾ, ഇപ്പോൾ പടയണി, കൂത്ത്, പാഠകം, ചാക്യാർ കൂത്ത്, ഇതൊന്നും അല്ലാതെ നാം അറിയാത്ത ഒരുപാട് കലകൾ ഉള്ളതാണ് ഈ പഠനത്തിലേക്ക് നമുക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മനസ്സിലാവുന്നത്. ഇപ്പം ശരിയാണ്, ഇൻ്റർനെറ്റിലെല്ലാം അവൈലബിൾ ആണെങ്കിൽ പോലും നാം അറിയാൻ ശ്രമിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ അവെയർ അല്ലാത്ത ഈ കലകളെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: ധാരാളമായിട്ടുള്ള കലകളുണ്ട്. ചില കലകളുടെ രസകരമായ ചില സാമ്യങ്ങൾ ശ്രദ്ധിക്കണം. ഉദാഹരണം, ഇവിടുത്തെ കാണിക്കാരുടെ ഇടയിലും അതേപോലെ തന്നെ ഈ പത്തനംതിട്ട, തിരുവല്ല പ്രദേശങ്ങൾ, ഏതാണ്ട് ഇടുക്കി വരെ വരുന്ന പ്രദേശങ്ങളിലെ മലയരയരെയാണ് പൊതുവിൽ ഇവിടങ്ങളിൽ കാണിക്കാരെന്ന് വിളിക്കുന്നത്. അവർക്ക് ഒരുപാട് രസകരമായിട്ടുള്ള കഥകളും ജീവിതക്രമവും ഒക്കെ ഉള്ളവരാണ്. അവരുടെ അനുഷ്ഠാന കഥകൾ, അതായത് മാന്ത്രിക അനുഷ്ഠാനമായിട്ട് അറിയപ്പെടുന്നതാണ് ചാറ്റ്. ചാറ്റ് കമ്പ്യൂട്ടറിൽ പ്രധാനമാണ്. അപ്പോൾ അവരുടെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാണിക്കാരുടെ ഈ ചാറ്റെന്ന വാക്കിൻ്റെ അർത്ഥം ചോദിച്ചു. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, സാറേ, അവരുടെ ആ ചാറ്റിൻ്റെ ഇതിൽ പേച്ചുള്ളതും പേച്ചില്ലാത്തതും ഉണ്ട്. അതായത് ഭാഷ തന്നെ വരുന്നത് കൊണ്ട് ഭാഷയില്ലാതെ സ്വരം മാത്രം കൊണ്ട് അവർ ചെയ്യുന്നൊരു. അപ്പോൾ ആ പേച്ചില്ലാത്ത ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിച്ചു എന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലല്ല, അറിയപ്പെടാത്ത ഏതോ ദൈവവുമായിട്ടുള്ള അവരുടെ സമ്പർക്ക വ്യവഹാരമാണ് വാസ്തവത്തിൽ ഇത്. ഇത് തന്നെയല്ല കാണാതെ എവിടെയോ ഇരിക്കുന്ന ഒരാളുമായിട്ട് നമ്മൾ നടത്തുന്ന ചാറ്റും. അപ്പോൾ അർത്ഥം കൊണ്ട് എത്ര സമാനമായിട്ട് അവ അടുത്ത് വരുന്നു എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ചാറ്റുകളിൽ തന്നെ നിരവധി വകഭേദങ്ങളുണ്ട്. പക്ഷെ അവർ പറയുന്ന ചില മണ്ണഴിച്ച് ചാറ്റെന്നൊക്കെ പറയുന്ന ഒരു ഏർപ്പാടുണ്ട്. മണ്ണഴിച്ച് ചാറ്റെന്ന് പറയുന്നത് നമ്മുടെ രൂപം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം തീയിലിട്ട് പൊടിച്ചു കഴിഞ്ഞു, പക്ഷേ രോഗം കൊണ്ടും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ദുരിതമനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ രൂപം ഉണ്ടാക്കിയിട്ട് ആ രൂപം തീയിലിട്ട് ചുട്ട് കഴിഞ്ഞ് പൊടിച്ചു കഴിഞ്ഞതിന് ശേഷം അതിനെ ഇല്ലാതാക്കിയതിന് ശേഷം പുതിയൊരു ശരീരം നിർമ്മിച്ചു നൽകുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അതേപോലെ തന്നെ കുമ്മാട്ടി എന്ന് പറയുമ്പോൾ തൃശ്ശൂരിലെ കുമ്മാട്ടി എന്ന് നോക്കറിയുന്നു, പക്ഷേ പാലക്കാട് കുമ്മാട്ടി വേറെ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടങ്ങളിൽ നീലി എന്ന് പറയുന്ന യക്ഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ്, പക്ഷേ അവിടെ കല്ലടിക്കോളം മലനിരകളിൽ അവിടെ ഒരു നീലിയുണ്ട്, അതൊരു ദേവതയായിട്ടാണ് സങ്കല്പിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുഷ്ഠാനങ്ങൾ വേറെയാണ്. നമ്മുടെ ഇവിടുത്തെ കാക്കാരശ്ശി നാടകമെന്ന് ഏതാണ്ട് തീർന്ന് കഴിഞ്ഞ കൊണ്ടിരിക്കുന്ന ഒരു തെരുവ് നാടകമായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒന്നാണ്. വീഥി നാടകങ്ങളായിട്ട് സംസ്കൃതത്തിൽ പറയുന്നതാണ്, നല്ല രസകരമായിട്ടുണ്ട്. ഭരതന്റെ വീഥ്യംഗങ്ങൾ എന്ന് പറയുന്ന ഉൾപ്പെടെ പ്രഹസനത്തിൽ വരേണ്ടതായ എല്ലാ ക്രമങ്ങളും അതിനകത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ കാക്കാരശ്ശേടത്തിന് സമാനമായിട്ടുള്ള പാണപ്പൊറാട്ടുകളുണ്ട്. ഉത്തര കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശാലിയ പൊറാട്ടുകളുണ്ട്, തെയ്യപ്പൊറാട്ടുകൾ ഇഷ്ടം പോലെയുണ്ട്. ഇതൊന്നും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അവിടെ ചെല്ലു പോകുമ്പോഴത്തേക്കുമാണ് അതിൻ്റെ പ്രസക്തിയും കാര്യങ്ങളും ഒക്കെ ബോധ്യപ്പെടുന്നത്. ഇതിനൊരു ദൗത്യവും കൂടിയുണ്ട്. നമ്മുടെ അവതരണ കലകളെ സംബന്ധിച്ചിടത്തോളം, അവതരണ കലകൾ ഇവിടുത്തെ പറഞ്ഞേറ്റം എന്ന് പറയുന്ന ആദ്യം തന്നെ രൗദ്രം നിലനിൽക്കുന്നതാണ്. ഇപ്പം ദാരികൻ തൊഴുത് പിടിച്ചിട്ടെൻ്റെ കൊല്ലരുത് എന്ന് പറയുമ്പോഴും അത് കേൾക്കാതെ ദേവി ശിരസ് വെട്ടിക്കൊണ്ടാണ് പോകുന്നത്. പക്ഷേ ഇതല്ല മുടിയേറ്റ്. മുടിയേറ്റിൽ വരിക്കുമ്പോഴത്തേക്ക് ഈ രൗദ്രം കുറയും. ആ രൗദ്രത്തെ കുറയ്ക്കുന്നത് ഹാസ്യ ശൃംഗാരങ്ങൾ ഇടക്കിയിട്ടുണ്ട്. അങ്ങനെ കൂളി എന്നും കോയമ്പടാരെന്നും പറഞ്ഞ രണ്ട് ഹാസ്യകഥാപാത്രങ്ങൾ രംഗത്തേക്ക് വരുന്നുണ്ട്. ധർമ്മശൃംഗാരവും അർത്ഥശൃംഗാരവും കാമശൃംഗാരവും. അതിന് ഇവിടുത്തെ ഈ ആദ്യം തന്നെ രൗദ്രം നിൽക്കുന്ന നമ്മുടെ പറനേറ്റ് അഥവാ കാളികൂട്ടെന്ന് പറയുന്നതിന് നമ്മൾ നാട്യശാസ്ത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിമം എന്ന് പറയുന്നതാണ്. ആ ഡിമത്തിൽ ഹാസ്യശൃംഗാരങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് രൗദ്രത്തിൻ്റെ ഗൗരവം കുറയ്ക്കുന്നതാണ് സമവകാരം, മുടിയേറ്റ സമവകാരമാണ്. അപ്പോൾ അത് കേരളത്തിലുണ്ട്. ഈ രണ്ട് നാടകങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവയെ തമ്മിലുള്ള വ്യത്യാസം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കരുണവും രൗദ്രവും കൂടുതൽ വരുന്ന സ്ഥലത്ത് ഹാസ്യങ്ങൾ കൊണ്ട് ആ കരുണത്തിൻ്റെയും രൗദ്രത്തിൻ്റെയും ഗൗരവം കുറയ്ക്കുന്ന ഒരു പ്രത്യേകതരം രീതിയാണ് വാസ്തവത്തിൽ നമ്മുടെ നാട്യങ്ങളിൽ കാണുന്നത് എന്നുള്ളത് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ട് സാധിക്കും.
1: ഇപ്പോൾ സാർ ഈ പ്രാദേശികമായിട്ടുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് സാറിൻ്റെ മുച്ചിലൂട്ട് ഭഗവതി എന്നുള്ള അങ്ങയുടെ പ്രോജക്റ്റ് വടക്കൻ മലബാറിലെ തെയ്യങ്ങളെക്കുറിച്ചാണ്. പക്ഷെ നമ്മളിവിടെ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ ഇതിൽ നിന്നും ഈ കലാരൂപങ്ങൾ എങ്ങനെ ഘടനാപരമായിട്ട് മാറി നിൽക്കുന്നു, അവർക്കുള്ള വ്യത്യാസങ്ങൾ?
0: ഇത് വേറൊന്നുമല്ല, അവിടുത്തെ തെയ്യം എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം കലാരൂപങ്ങളാണ്. അവയ്ക്കെല്ലാം ഒരു പുരാവൃത്തങ്ങളുണ്ട്, ഒരു പ്രാദേശികമായ ഒരു ജനജീവിതം, അതിൽ വംശീയതയും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത്തരം അംശങ്ങളെല്ലാം കൂടെ ചേർന്ന് രൂപപ്പെടുന്ന ഒരു വലിയ സാമൂഹികമായ മനോഭാവം അതിനകത്ത് പ്രകടമാകും ഓരോ പുരാവൃത്തത്തിനകത്തും. മുച്ചിലോട്ട് ഭഗവതിയുടെ പുരാവൃത്തം മനുഷ്യൻ ദേവതയായിട്ട് തന്നെ, ഇവിടെയും അങ്ങനെയാണ്. കള്ളിയാങ്കട്ട് നീലി അങ്ങനെയാണ്, യക്ഷി പുരാവൃത്തങ്ങളെല്ലാം അങ്ങനെയാണ്, പിന്നെ പൊന്നിറത്താൾ അങ്ങനെയാണ്, പുരുഷാദേവിയമ്മ അങ്ങനെയാണ്. തമ്പുരാക്കന്മാരുടെ ഒരുപാട് ഉരകുട വരുമ്പോൾ തമ്പുരാൻ ഉരുട്ട് ഇവിടെ നടക്കുന്ന ഒരു കാര്യമാണ്. ആ പുരാവൃത്തം എന്ന് പറയുന്നത് മനുഷ്യനിൽ നിന്ന് ദേവതയായിട്ട് മാറുന്ന ഒരു കഥ. അപ്പം ഇങ്ങനെ ഈ രണ്ട് തട്ടുകളിലേക്ക് നമുക്ക് ഇവയെ സംബന്ധിച്ചിടത്തോളം വേർതിരിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ ഫോക്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്

0: പ്രാദേശിക സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ കാളി നാടകം എന്നാണ് കേരളത്തിൽ കാളി പുരാവൃത്തത്തെ പൊതുവിൽ അറിയുന്നത്. ഉത്തര കേരളം പോലും ദക്ഷിണ കേരളം പോലെ ഭദ്രകാളി സങ്കല്പം ഒന്നാണ്. അപ്പോൾ അതിൻ്റെ രസകരമായ ഒരുപാട് പഠനങ്ങൾ അതിനകത്ത് ഞാൻ നടത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ പറയുന്നത് അതിൻ്റെ മധ്യസ്ഥാനം കൊടുങ്ങല്ലൂരാണ്. ഈ കൊടുങ്ങല്ലൂരാണ് ഭദ്രകാളിയുടെ ആസനം. അവിടെ നിന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് വിളിച്ചു വരുത്തിയിട്ടാണ് ഇവിടെ തോറ്റമ്പാട്ടുകൾ. വടക്കും അതേപോലെയുള്ള കളംപാട്ടുകളുണ്ട്. അപ്പോൾ ഈ ഭദ്രകാളിയുടെ ഈ അംശം എന്ന് പറയുന്നത് അവിടെ കളംപാട്ടാണെങ്കിൽ ഇവിടെ തോറ്റമ്പാട്ടാണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഭദ്രകാളിയുടെ കാളി നാടകമായിട്ട് അവതരിപ്പിക്കുന്ന രീതിയുള്ളൂ ഒന്നാണ് ഇവിടുത്തെ കാളിയൂട്ട് അഥവാ പറനേറ്റ്. ഇതിൻ്റെ മറ്റൊരു രൂപത്തിൽ ഭദ്രകാളി ദാരിക വധാനന്തരം ഭയങ്കരമായിട്ട് രോഷം കൊട്ടു. ആ രോഷത്തടക്കാൻ ഒരു വഴിയുമില്ലാതെ വരുന്ന കാലഘട്ടത്തിൽ എങ്ങനെ ശാന്തയാക്കും എന്നുള്ളതിന് അച്ഛൻ ചെന്ന് വഴി കിടന്നു. ദേവകളുടെ അഭിപ്രായമാണ്, മറികടന്ന് അങ്ങ് പോയി. ഞാൻ വിചാരിച്ചത് നടക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് മുരുകൻ്റെ അടുത്ത് എല്ലാവരും കൂടെ ചെന്നു പ്രാർത്ഥിച്ച് തൊഴുതിട്ട് സഹായിക്കണമെന്ന് പറഞ്ഞു. ശരി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുരുകൻ വലിയ കോലമെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ഭദ്രകാളി നടന്നു വരുന്ന വഴിയിൽ നിന്നു. നോക്കിയപ്പോഴത്തേക്കും തൻ്റെ അതേ രൂപത്തിൽ ഒരെണ്ണം നിൽക്കുന്നു. ആടാന്ന് ചോദിച്ചു. പെങ്ങളെ ഇത് ഞാനാണെന്ന് പറഞ്ഞു. സഹോദരനല്ലേ, ദേഷ്യം ക്ഷമിച്ചു. അതിനു വേണ്ടിയിട്ടാണ് പാടുകയണി. അപ്പോൾ അവിടെ കഥയുടെ അന്ത്യത്തിൽ നടക്കുന്ന മറ്റൊരു സംഭവമാണെങ്കിലും കാളിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു അവതരണമാണ് അത്. മുടിയേറ്റം എന്ന് പറയുന്നത് ഇതേപോലെ കാളി ദാരിക വധത്തിനെ സംബന്ധിച്ച് ഒരു ദിവസം കൊണ്ട് അവതരിപ്പിക്കുന്ന ഒന്നാണ് മുടിയേറ്റം. അത് ഞാനീ പറഞ്ഞ പോലെ ഡിമത്തിൽ നിന്ന് സമാവകാരത്തിലേക്ക് വരുന്ന ഒരു വ്യതിയാനമായിട്ടാണ് അവിടെ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ പ്രാദേശികമായ ഇത്തരം ഭേദങ്ങൾ, ഇത് വടക്കോട്ട് പോകുമ്പോൾ ദാരികാവധങ്ങളുണ്ട്, വയനാട് അതേപോലെ തന്നെ കോഴിക്കോട് പാലിശ്ശേരി ആ പ്രദേശങ്ങളിലൊക്കെ വരുമ്പോൾ രുധിരകോലമാണുള്ളത്, വളരെ സൗമ്യമാണ് അവിടെ. അതേപോലെ തന്നെ മലയരുടെ അനുഷ്ഠാനമായിട്ട് വരുന്ന അത്. അപ്പോൾ ഇതുമാതിരിയുള്ള ധാരാളം വേർഷൻസ് പ്രാദേശിക വ്യതിയാനത്തോടുകൂടി അവതരിപ്പിക്കുന്ന കലാരൂപങ്ങളായിട്ട് വരും. അതിലൊന്നാണ് വാസ്തവത്തിൽ തെയ്യം. ഒരു രൂപമാണ്, ആ പ്രദേശത്തിൻ്റെ സൗന്ദര്യ അവബോധത്തിൽ നിന്ന് രൂപപ്പെട്ടിരിക്കുന്ന പുരാവൃത്തത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു അവതരണമാണ്. അതേപോലെ ഈ പത്തനംതിട്ടയുടെ സൗന്ദര്യബോധത്തിൽ നിലനിൽക്കുന്ന അവിടുത്തെ ചുറ്റുവട്ടങ്ങളിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അവതരണമാണ് വാസ്തവത്തിൽ പടയണി. ഇവിടുത്തെ കാളിയോട്ട് മറ്റൊരു രൂപം. അതൊക്കെ പ്രാദേശികമായ ഇത്തരത്തിലുള്ള ഭേദങ്ങളോടുകൂടി അവതരിപ്പിക്കുന്ന നിരവധി കലാരൂപങ്ങളാണുള്ളത്. അക്കൂട്ടത്തിലൊന്നാണ് കാളിയൂട്ടും മുടിയേറ്റും പടയണിയും തെയ്യങ്ങളും എല്ലാം.
1: സാറിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, നമുക്കറിയാം ഫോക്ലോർ മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന പി കെ കാളൻ പുരസ്കാരം, കേരള ഫോക്ലോർ അക്കാദമി അവാർഡ്, ഇങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ അങ്ങേക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങയുടെ ഗവേഷകനെ കൂടുതൽ പ്രോത്സാഹനം നൽകാൻ ഇങ്ങനത്തെ പുരസ്കാരങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ?
0: സംശയം എന്താക്കരുത്, എന്റെ ഈ പ്രവൃത്തി എന്ന് പറയുന്ന ഒരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംതൃപ്തിയുണ്ട്. ആ സംതൃപ്തി എനിക്ക് പ്രചോദനമായിട്ടും കൂടെ തീരുകയാണ്. അതല്ലേ വേണ്ടത്. ഒരു ഗവേഷണം എന്ന് പറയുന്ന ഗവേഷണം കൊണ്ട് പലരും അവസാനിപ്പിക്കുന്നവരുണ്ട്. ആ ഗവേഷണം കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ സർവകലാശാലകൾ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? കൂടുതൽ സംഭാവനകൾ ജനത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നിനക്ക് കഴിയുമോ എന്നുള്ളതാണ്. അത് നമ്മൾ പാലിച്ചില്ലെങ്കിൽ പിന്നെ ആരാ പാലിക്കുന്ന?
1: സാറ് കേന്ദ്ര സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗമായിട്ടും ഫോക്ലോർ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗമായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന സാറ് പറഞ്ഞല്ലോ, നാളേക്കുള്ളവർക്കുള്ള ഒരു രേഖപ്പെടുത്തലാണ് ഇതൊക്കെ. അപ്പോൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇങ്ങനെയുള്ള ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഒരു മനോഭാവം എങ്ങനെയാണ്? അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്?
0: ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഏത് മേഖലയെയും നന്നായിട്ട് വ്യാഖ്യാനിക്കാൻ സാധിക്കും. എനിക്ക് ഏത് തരത്തിലുള്ള വിഷയം തന്നിരുന്നാലും ഒരുവിധം തെറ്റുകൂടാതെ വലുതാണെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും സാമാന്യമായ നിലയിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ എന്നെ സഹായിക്കുന്നത് ഫോക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പഠന മേഖലയുടെ പ്രസക്തി എന്ന് പറയുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ കൂടുതൽ നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിസ്സാരമായിരിക്കില്ല അക്കാര്യം.
1: എന്തായാലും ഈ ഒരു മേഖലയിൽ ഇത്രയും അവഗാഹമുള്ള ഒരാളെന്ന നിലയിൽ നമ്മുടെ പുതുതലമുറ കേൾക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമ്മുടെ വേരുകൾ മറക്കാതിരിക്കാനും നമ്മുടെ സംസ്കാരം മറ്റുള്ളവർക്ക് പകർന്നു നൽകാനുള്ളതാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു ഓരോ വരികളും. ഇത്രയും തിരക്കുകൾക്കിടയിൽ പോലും നമ്മോടൊപ്പം വന്ന് ഇപ്പം സംസാരിച്ച സാറിന് ആകാശവാണിയുടെ പേരിലും ശ്രോതാക്കളുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്.
0: നമസ്കാരം.

ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻ ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് ആരംഭിച്ചു. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെയാണ് പുസ്തകങ്ങൾ വിറ്റഴിക്കുന്നത്. രാഷ്ട്രം, കല, സംസ്കാരം, ചരിത്രം, ഗാന്ധി സാഹിത്യം, മഹാന്മാരുടെ കത്തുകൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലായി 1000-ത്തോളം വ്യത്യസ്ത രചനകൾ പ്രദർശനത്തിലുണ്ട്. പബ്ലിക്കേഷൻ ഡിവിഷന്റെ വാർഷിക പ്രസിദ്ധീകരണമായ ഇന്ത്യ 2026 ഉൾപ്പെടെ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കുള്ള സഹായ ഗ്രന്ഥങ്ങളും ലഭ്യമാണ്. 13 ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന യോജന, കുരുക്ഷേത്ര ഉൾപ്പെടെ പബ്ലിക്കേഷൻ ഡിവിഷന്റെ മാസികകളുടെ വരിക്കാരാകുന്നതിനും അവസരമൊരുക്കിയിട്ടുണ്ട്. 5 ദിവസത്തെ പ്രദർശനം ഈ മാസം 17 വെള്ളിയാഴ്ച സമാപിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി ഇപ്പോൾ മഴവില്ല്. വിവിധ ഭാഷാ ഗാനങ്ങളാണ് ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം ബ്രഹ്മചാരി എന്ന ചിത്രത്തിനായി മുഹമ്മദ് റാഫി പാടിയ ഹിന്ദി ഗാനം.

എൻ ശ്വാസക്കാറ്റ്രേ എന്ന തമിഴ് ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. ഇനിയൊരു ഹിന്ദി ഗാനം കാലാ ബസാർ എന്ന ചിത്രത്തിനു വേണ്ടി മുഹമ്മദ് റാഫി പാടിയത്.

0: മഴവില് സമാപിച്ചു. സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി. ആകാശവാണി, നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇപ്പോൾ സമയം 5:00.
1: ഈ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്രഹേ ആജ് കെ ഹിന്ദി പ്രസാരണ മേ ആയേ സുൻതേ ഹേ അഞ്ജന എഎസ് കി വാർത്ത പ്രവാസി ഹിന്ദി കഹാനിയോ മേ സാമാജിക് ജീവൻ.
2: പ്രവാസി ഹിന്ദി കഹാനിയോ കാ സാമാജിക് ജീവൻ, വിദേശ് മേ ബസേ ഭാരതീയോ കെ സംഘർഷ്, പഹചാൻ കെ സങ്കട് ഓർ അപ്നി ജഡോം സേ ജുഡാ ഓർ അൽഗാവ് കെ ദ്വന്ദ് കോ ഗഹറായി സേ ദർശാതാ ഹേ. ഏക സാഹിത്യ ഏക സാംസ്കൃതിക് പുൽ ഹേ ജോ വിദേശി പരിവേശ് മേ ഭാരതീയ സംസ്കാരോ കി ജീവന്തതാ കോ പ്രസ്തുത് കർത്താ ഹേ. പ്രവാസി ഹിന്ദി സാഹിത്യ ഓർ കഹാനിയോ മേ സാമാജിക് ജീവൻ കെ മുഖ്യ പഹലു ഇസ് പ്രകാ ഹേ, സാംസ്കൃതിക് ടക്രാവ് ഓർ സാമഞ്ജസ്യ. പർദേശ് മേ രഹനെ വാലെ ഭാരതീയോ കെ സാമനെ സബ്സേ ബഡി ചുനൌതി വിദേശി സഭ്യത ഓർ ഭാരതീയ സംസ്കൃതി കെ ബീച്ച് സന്തുലൻ ബനാനേ കി ഹോതി ഹേ. പ്രവാസി

കാഫി പ്രമുഖദാസെ ചിത്രിത് ഹോത്തേ ഹെ. പ്രവാസി സാഹിത്യ ഹമാരെ സമാജ് കോ എക് നയാ ദൃഷ്ടികോൺ ഓർ ആയാം പ്രദാൻ കർത്താ ഹെ. പ്രവാസി സാഹിത്യനെ ഹിന്ദി മേ മനോവൈജ്ഞാനിക് ഓർ സാംസ്കൃതിക് ദ്വന്ദ് കാ ജോ അനുഭവ ദിയാ ഹെ. വിശ്വ കെ വിഭിന്ന ദേശോ മേ ബസേ ഹുയേ പ്രവാസി ഭാരതീയോ നെ ഹിന്ദി കഥാ സാഹിത്യ മേ അപ്ന മഹത്വപൂർണ യോഗദാൻ ദിയാ ഹെ. ജിൻമേ മൗറീഷ്യസ് കെ അഭിമന്യു അനന്ത്, ജയ്ജീവത് ഓർ അമേരിക്ക കെ ഉമേഷ് അഗ്നിഹോത്രി, ഡോക്ടർ സുദർശൻ പ്രിയദർശിനി, ഇലാ പ്രസാദ് നരേൻ, സുധാ ഓം ടീങ്കറ, സ്നേഹ് ഠാക്കൂർ, യു കെ കെ ഉഷ രാജേ സക്സേന, ഉഷ വർമ്മ ഓർ അമീറാത്ത് കെ കൃഷ്ണബിഹാരി ജയ്സെ അനേക് പ്രവാസി സാഹിത്യകാരോ നെ അപ്നി കവിത കഹാനി ഓർ ഉപന്യാസോം സെ ഹിന്ദി സാഹിത്യ കോ സമൃദ്ധ കത്തെ ഹുയേ ഹിന്ദി ഭാഷ ഓർ അപ്നെ മൂൽ ദേശ് ഭാരത് വർഷ കെ പ്രതി അഭിന്ന ആസ്ഥ ഓർ പ്രേം വ്യക്ത കിയാ ഹെ. അമേരിക്ക മേം രഹ്നേ വാലി ഇലാ പ്രസാദ് ജഹാ പ്രവാസി ഭാരതീ ഹോനെ പർ ഗർവ് കർത്തി ഹെ. വഹീം പ്രവാസി സാഹിത്യ ശബ്ദ പർ ആപത്തി ദർജ് കരാത്താ ഹുയേ ലിഖത്തി ഹെ. ഡോക്ടർ സുദർശൻ പ്രിയദർശിനി, ഉമേഷ് അഗ്നിഹോത്രി ഏവം ഇലാ പ്രസാദ് കി കഹാനിയാം വൈശിക് പരിവേഷ് ഓർ അമേരിക്ക കെ സാമാജിക് ജീവൻ പർ ആധാരിത് ഹെ. ഇലാ പ്രസാദ് കി കഹാനി ദർദ് എഹ് ബയാൻ കർത്തി ഹെ കി അമേരിക്ക മേം ദാമ്പത്യ ജീവൻ കാ ആധാർ പ്രേം ന ഹോക്കർ സോർത്തി പർ ടിക്കാ ഹെ. പതി പത്നി കെ മധ്യ വിശ്വാസ് കി ജഗ ഏക് ദൂസരേക്കോ ധോക്കാ ദേനെ കി പ്രവൃത്തി ദൃഷ്ടിഗോചർ ഹോത്തി ഹെ. ദർദ് കഹാനി കാ എഹ് അംശ് അമേരിക്ക കെ പാരിവാരിക് ജീവൻ കി പോൽ കോൾ ദേതാ ഹെ. ജഹാം പർ സ്ത്രീ അപ്നി കമായി കോ പരിവാർ മേം ന ലഗാകർ ജിയേ ഓർ ശരാബ് മേം ഖർച്ച് കർ ദേതി ഹെ. സുധാർ ഗുഹ സെ ലൗട്ടനെ കെ ബാദ് തോംസ് നെ കഫി ചോറി നഹീ കി കിന്തു ഗരീബ് ഓർ കാലോം കോ

0: ഉഷാ രാജേ സക്സേനാനെ അപ്നി കഹാനി തീൻ തിലങ്കേ മേ ഏസേ അനാഥ ബച്ചോ കി സമസ്യ കോ അഭിവ്യക്തി ദിയാ ഹെ കഭി കഭി ദായിത്വ ബോധ ഹീൻ ഓർ സംവേദൻ ശൂന്യ മാം ബാപ് കെ ജിന്ദാ രഹതേ ഹുയേ ഭീ ബച്ചോ കോ ഹോംസ് മേ ജാനാ പഡ്താ ഹെ ജൈസാ കി കഹാനി മേ ന്യായ ജൽ ബതാതാ ഹെ ഡോക്ടർ രജനി ഗുപ്ത ലിഖത്തി ഹെ കി ഹം ഭാരത് മേ രഹകർ വിദേശ് കെ പ്രതി രംഗീൻ സപ്നോ കാ താനാ ബാനാ ബുൻതേ ഹെ പരന്തു വഹ സംബന്ധോ കി ക്ഷണികത സെ ഉൽപ്പന്ന വിക്കരി സിന്ദഗിയോ കി ചിത്ര ജബ് സാമനേ ആതേ ഹെ തോ ഇസ്കേ ദർദ് സെ പ്രവാസി കരാ ഉഠതാ ഹെ വിദേശി പൃഷ്ഠഭൂമി പർ രചിത് ഹെ കഥാ സാഹിത്യ ജെ ഹം സ്വദേശ് മോഹ ജാഗ്രത് കർതാ ഹെ തോ വഹി വിദേശ് മേ മഹസൂസ് കിയേ ഗയേ പരായേപൻ കി അനുഭൂതിയോ കെ തമാം ചിത്ര പൂരി ബാരീകി ഓർ നിർഫീകത സെ ഖുൽത്തെ ജാതേ ഹെ പ്രവാസി സാഹിത്യ കെ അന്ത കഹാനികാർ പൂരി ഈമാനദാരി സെ സാമാജിക് ഓർ പാരിവാരിക് സമസ്യാവോ കാ ചിത്രൻ കർത്തേ ഹുയേ സമാജ് കി ദശ വ ദിശ കോ സുധാരനേ കാ അഥക് പ്രയാസ് കർ രഹേ ഹെ ഓർ മാനവീ സംവേദനാവോ സെ റൂബറൂ ഹോകർ ഉനെ ബഖൂബി മഹസൂസ് കർ രഹേ ഹെ പ്രവാസി കഹാനിയോ കാ ട്രീറ്റ്മെന്റ് ആം ഹിന്ദി കഹാനിയോ സെ ബിൽക്കുൽ അൽഹദാ ഹെ ഓർ ബഹുത് ഹദ് തക് ആശ്വസ്ത് ഫീ കർത്താ ഹെ कि ये कहानियां भारतीय मन को एक हद तक समझती है और उनके दर्द को उनके हर्ष विषाद को नया वैश्विक विस्तार देती है। डॉक्टर प्रीत अरोड़ा का कहना है कि प्रवासी कहानियां मानवीय यथार्थ के भीतर मूल्यों की तलाश करती नजर आती है। भारतीय मानव मन अपनी मातृभूमि और रिश्तों से अलग होकर विदेशी परिवेश में एडजस्ट नहीं हो पाते, ये स्वाभाविक ही है। ക്യോക്കി ഭാരത് വ വിദേശ് കി സംസ്കൃതി സഭ്യത വ ജീവൻ ശൈലി മേ അത്യധിക അന്തർ ഹേ വഹ മേക ആകർഷൻ ഹേ വഹ കി ദുനിയ കൈ ബാർ സ്വപ്നിൽ സൻസാർ ഫീ രജതി ഹേ തേജേന്ദ്ര ശർമാനെ അപ്നി കഹാനി അഭിശബ്ദ കെ മാധ്യം സെ എക് പ്രവാസി ഭാരതീയ കെ ഉപേക്ഷിത് ജീവൻ കെ യഥാർത്ഥ കോ പ്രസ്തുത് കിയ ഹെ ജോ അപ്ന സർവോസ്വ ത്യാഗ കർ ദ്വന്ദാത്മക സ്ഥിതി കോ ഝേൽതാ ഹെ നായക് രഞ്ജനീകാന്ത് കാ ഭാരത് സെ ലണ്ടൻ ജാന ഓർ വഹ കി സംസ്കൃതി വ പരിവേശ് മേ സ്വയം കോ മിസ്ഫിറ്റ് പാന ഉസ്കേ ജീവൻ കാ കടു സത്യ ബൻ ജാതാ ഹെ ഇലാ പ്രസാദ് കി കഹാനി ഉസ് സ്ത്രീ കാ നാം മേ മാം കി ഉപേക്ഷ കാ മാർമിക് ചിത്രൻ കിയാ ഗ്യാ ഹെ അമേരിക്ക മേ ബേട്ടേ കാ ബഡാ ബംഗ്ലാ ഹോനേ കെ ബാവജൂദ് വഹ ഓൾഡ് ഹോംസ് കെ എക് കമരേ മേ മൃതി ഹെ ബീമാരി കി അവസ്ഥ മേ അകേല ജൂഞ്ചതി ഹെ ദൂസറോ സെ ലിഫ്റ്റ് ലേതി ഹെ उसके पास न तो उसकी तकलीफ पूछने वाला कोई है और न ही कोई बात करने वाला। जो भी उससे मिलता है वह उससे पहचान बढ़ाना चाहती है, उसे सुख दुख बांटती रहती है। अकेलेपन की शिकार वह किटकी से पड़ोसियों की गतिविधि देखती रहती है और चाहती है कि फोन पर लोग उससे बात करें। स्वयं की असहनीय तकलीफों के बावजूद वह अपने बेटे और बेटी के लिए जी रही है।
1: അഭിയ അഞ്ജന എസ് കി വാർത്ത സുൻ രഹേ ഥേ പ്രവാസി ഹിന്ദി കഹാനിയോ മേ സാമാജിക് ജീവൻ ഇസി കെ സാത്ത് ആജ് കാ ഹിന്ദി പ്രസാരൺ യഹി സമാപ്ത ഹോതാ ഹേ നമസ്കാർ

0: ആകാശവാണി
1: തുടിതാളം പഞ്ചവാദ്യം അവതരിപ്പിക്കുന്നത് കടുത്തുരുത്തി ഒ ആർ ശ്രീകുമാറും സംഘവും.

0: തുടിതാളത്തിൽ പഞ്ചവാദ്യം അവതരിപ്പിച്ചത് കടുത്തുരുത്തി ഒ ആർ ശ്രീകുമാറും സംഘവും. പങ്കെടുത്തവർ അനിൽകുമാർ, രാജേഷ്, ശ്രീകുമാർ, ബിനു, മിഥുൻ, അഭിഷേക്, ആദിത്യൻ.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30-നും ഞായർ ഉച്ചയ്ക്ക് 2:30-നും.

0: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
1: ഗോഖലയോടൊന്നിച്ച് പാർത്തിരുന്ന കാലത്ത് പ്രസിദ്ധരായ പല നേതാക്കന്മാരുമായി പരിചയപ്പെടുന്നതിന് ഗാന്ധിജിക്ക് അവസരം ലഭിച്ചു. ഗോഖലയുടെ വീടിനടുത്തായിരുന്നു സുപ്രസിദ്ധ ശാസ്ത്രജ്ഞനായ പി സി റേ പാർത്തിരുന്നത്. റേയുടെ ലഘുജീവിതവും സ്വഭാവശുദ്ധിയും ഗാന്ധിയെ ആകർഷിച്ചു. 800 രൂപ ശമ്പളം വാങ്ങിയിരുന്ന റേ തന്റെ ചെലവിന് 40 രൂപ മാത്രമേ എടുത്തിരുന്നുള്ളൂ. ബാക്കിയെല്ലാം പൊതുപ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തിരുന്നത്. സർ ഗുരുദാസ് ബാനർജി, സിസ്റ്റർ നിവേദിത, ജസ്റ്റിസ് മിത്ര എന്നിവരായിരുന്നു ഗാന്ധിജിക്ക് പരിചയപ്പെടാൻ ഇടവന്ന മറ്റു ചില വ്യക്തികൾ. കൊൽക്കത്തയിലെ പ്രധാനികളെ കാണുന്നതിനും അവിടത്തെ പൊതുസ്ഥാപനങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും സന്ദർശിക്കുന്നതിനും ഗാന്ധിജി തന്റെ സമയം ഉപയോഗപ്പെടുത്തി. 1-2 പൊതുയോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി. ബോവർ യുദ്ധത്തിൽ ഇന്ത്യക്കാർ ചെയ്ത സേവനങ്ങളെപ്പറ്റി അദ്ദേഹം ഈ യോഗങ്ങളിൽ പ്രസംഗിച്ചു. ആ പ്രസംഗങ്ങൾ പത്രങ്ങളിൽ വായിച്ചപ്പോൾ പലരും അതിനെ പ്രശംസിക്കുകയുണ്ടായി. പി സി റേയും അതിനെക്കുറിച്ച് ഗോഖലയോട് പറഞ്ഞു.

0: സമാജ പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവായിരുന്നു മഹർഷി ദേവേന്ദ്രനാഥ ടാഗോർ. അദ്ദേഹത്തെ കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും ബ്രഹ്മസമാജക്കാരുടെ ഒരു യോഗത്തിൽ സന്നിഹിതനാകുന്നതിന് ഗാന്ധിക്ക് അവസരം ലഭിച്ചു. വിവേകാനന്ദ സ്വാമിയെ കാണുവാനുള്ള പരിശ്രമവും ഫലിച്ചില്ല. സ്വാമി അന്ന് രോഗബാധിതനായി കിടക്കുകയായിരുന്നു. കൽക്കത്തയിലെ പല സ്ഥലങ്ങളും സന്ദർശിച്ച കൂട്ടത്തിൽ അവിടത്തെ കാളിക്ഷേത്രത്തിലും ഗാന്ധി പോവുകയുണ്ടായി. അവിടെ കണ്ടിരുന്ന കാഴ്ച അദ്ദേഹത്തെ ആശ്ചര്യപ്പെടുത്തി. ക്ഷേത്ര പരിസരങ്ങളിൽ തിങ്ങിക്കൂടിയിരുന്ന യാചകന്മാരും അവിടെ നടക്കുന്ന മൃഗബലിയും അതിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തവും ചുറ്റും കണ്ടിരുന്ന മാലിന്യവും അദ്ദേഹത്തെ സ്തംഭിപ്പിച്ചു. വെറുപ്പ് തോന്നിക്കുന്ന ആ കാഴ്ച കുറേ ദിവസത്തോളം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് മറഞ്ഞിരുന്നില്ല. കൽക്കത്തയിലെ താമസത്തിനിടയിൽ ഗാന്ധി ബർമ്മയും സന്ദർശിക്കുകയുണ്ടായി. ബർമ്മയിലെ സ്ത്രീകളുടെ സ്വാശ്രയശീലവും ആകർഷകമായ പെരുമാറ്റവും ഗാന്ധി ഇഷ്ടപ്പെട്ടു. എന്നാൽ പുരുഷന്മാരുടെ അലസത അദ്ദേഹത്തെ വേദനപ്പെടുത്തി.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ ജെ ജോഷിലാൽ.

ഒരറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ തർക്കപരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ ഇനി പറയുന്നു. 9495964321, 9496556321, ഒരു നമ്പർ കൂടി 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ തർക്കപരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, എം എസ് കബീറും സംഘവും ആലപിക്കുന്ന ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. റസൂലെ അമീനെ എന്നു തുടങ്ങുന്നു ആദ്യ ഗാനം.

പത്തിന് തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും, സസ്യപ്രവർത്തന മാർഗങ്ങൾ, ഡോക്ടർ ചിഞ്ചു വി എസുമായുള്ള അഭിമുഖം, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി, 8:00 സാഹിത്യരംഗം, ഇതിൽ ജി എസ് മനോജ് കുമാർ എഴുതി അവതരിപ്പിക്കുന്ന കഥ എന്റെ അച്ഛന്റെ മകൻ, എൽ ശ്രീരഞ്ജിനി മാന്നാർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ വിദ്യാലയത്തിലേക്ക് നവോത്ഥാനം, ഇ വി റെജി നടത്തിയ പ്രഭാഷണം, 12 മണിക്കൂറിൽ ഒരുങ്ങുന്ന ആധുനിക കഥ എന്നിവ കേൾക്കാം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പി എം സ്വാനിധി, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കടക്കോട് ബി സാംബശിവൻ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം കഥ താമസി, 10:00 കഥകളിപ്പദങ്ങൾ കലാമണ്ഡലം സുധീഷും സംഘവും അവതരിപ്പിക്കുന്നു കഥ രുക്മിണി സ്വയംവരം, 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11:00 സ്പോട്ട്ലൈറ്റ് പരിപാടി, 11:15 മുതൽ എഫ് എം ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം തോംസൺ ആന്റണി അവതരിപ്പിക്കുന്നു, 6:00 ഉഷമലരി, അക്കിത്തം അച്യുതൻ നമ്പൂതിരി എഴുതിയ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കവിത ആലാപനം കീർത്തന രാജേഷ്, 6:15 ഉദയഗീതം വിദ്യമോൾ ടി ഡി പാടിയത്, 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 പുലർവെട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 പുലർവെട്ടം തുടരും, ഇതിൽ കാലം സാക്ഷി, മനോയാനം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും, 8:30 നോവൽ സഞ്ചാരം, ഉറൂവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 79, 8:35 ശ്രുതിമധുരം, 8:45 യോഗസൌഖ്യം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 9:00 അക്ഷരച്ചെപ്പ്, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:15 രാഗാമൃതം, വിജയലക്ഷ്മി നാഗരാജൻ വയലിനിൽ വായിച്ച കൃതികൾ, 11:00 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി, ചെവി മൂക്ക് തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ പ്രദീഷ് എം സി മറുപടി നൽകുന്നു, 12:00 ചലച്ചിത്രഗാനങ്ങൾ, 12:20 ലളിതഗാനങ്ങൾ, വൈശാഖൻ എ പാടിയത്, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, വൃക്കരോഗങ്ങളുടെ ചികിത്സ ഹോമിയോപ്പതിയിൽ ഡോക്ടർ എസ് വിമൽകുമാർ സംസാരിക്കുന്നു, 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 ചലച്ചിത്രഗാനങ്ങൾ, 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം ഭാഗം 12, രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു, 2:30 ഉമംഗ് സിഐടി സ്പോൺസർഡ് പരിപാടി, 3:00 ഗാനോപഹാരം, 4:00 ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം, 4:30 മഴവില്ല്, 5:00 ഹിന്ദി പാഠം, 5:15 പാട്ടുകളും ഏറൻ ഗോപാലകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന കുത്തിയോട്ടപ്പാട്ട്, 5:30 സ്പൈസ് സ്പോൺസർഡ് പരിപാടി, 5:45 ഭക്തിഗാനങ്ങൾ, ടെക്നോ വോയ്സ് അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് ഭീമാ യോജന ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം, ഡോക്ടർ കെ കെ തോമസ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 തൊഴിലാളി മണ്ഡലം, 7:50 ചലച്ചിത്രഗാനങ്ങൾ, 8:00 ചിത്രീകരണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം ഇന്റർവെൽ പ്രത്യേക പരിപാടി തുടങ്ങാം ചെറുതായി, 9:30 ഈ മാസം 5-ാം തീയതി രവിവാസരീയ അഖില ഭാരതീയ സംഗീത സഭയിൽ പ്രക്ഷേപണം ചെയ്ത പണ്ഡിറ്റ് കൈലാഷ് ചന്ദ് ശർമ്മയുടെ പുല്ലാങ്കുഴൽ കച്ചേരിയുടെ ശബ്ദലേഖനം, 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11:00 സുഭാഷിതം തോംസൺ ആന്റണി അവതരിപ്പിച്ചത്, 11:10 മുതൽ എഫ് എം ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-ോ 2-ോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്.

ആകാശവാണി. പദ്ധതികൾ ജന

0: അമ്മയ്ക്ക്. പി എം ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുന്നു.
1: ഭാരത സർക്കാർ പൗരന്മാരുടെ സാമ്പത്തിക ഉൾപ്പെടുത്തലിന് പ്രത്യേക ഊന്നൽ നൽകി വരികയാണ്. കാരണം ഇത് ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് നിർണായകമാണ്. ഒരു വലിയ വിഭാഗം ആളുകൾക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കാത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. എല്ലാവർക്കും വളർച്ചയുടെയും വികസനത്തിൻ്റെയും ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന തരത്തിൽ പൗരന്മാരെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്ന ഒരു പദ്ധതി അത്യന്താപേക്ഷിതമായിരുന്ന സാഹചര്യത്തിലാണ് ജൻധൻ യോജന ആരംഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ സംരംഭമായി ഇന്നറിയപ്പെടുകയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2014 ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ നിന്ന് ഈ പദ്ധതി പ്രഖ്യാപിച്ചു. 2014 ഓഗസ്റ്റ് 28 രാജ്യവ്യാപകമായി പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി ആ അവസരത്തെ പാവപ്പെട്ടവരുടെ ദുഷിച്ച അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിൻ്റെ ആരംഭമായി ആഘോഷമായി വിശേഷിപ്പിച്ചു. സുഖസ്യ മൂലം ധർമ്മധർമ്മസ്യ മൂലം അർത്ഥ അർത്ഥസ്യ മൂലം രാജ്യം എന്ന പുരാതന സംസ്കൃത ശ്ലോകത്തെ പ്രധാനമന്ത്രി ആ സാഹചര്യത്തിൽ പരാമർശിച്ചു. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ ഉൾപ്പെടുത്തേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഈ ശ്ലോകം പറയുന്നു. സർക്കാർ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നിർദ്ദിഷ്ട ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും സാമ്പത്തികമായി വിവേചനം ഇല്ലാതാക്കാനും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി ഏകദേശം 7.25 ലക്ഷം ബാങ്ക് ജീവനക്കാർക്ക് ഇമെയിൽ അയക്കുകയുണ്ടായി. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ഏതൊരു വ്യക്തിക്കും ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കാനും

0: ഇല്ലാതെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കാം. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും. കൂടാതെ വായ്പാ സൗകര്യങ്ങളും ലഭ്യമാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ബാങ്ക് അക്കൗണ്ട് തുറക്കാനായി അടുത്തുള്ള ബാങ്ക് ശാഖയിൽ പോയി അപേക്ഷാ ഫോം വാങ്ങി പൂരിപ്പിച്ച് നൽകുക. കൂടാതെ ആവശ്യമായ രേഖകൾ, ആധാർ കാർഡ്, തിരിച്ചറിയൽ രേഖ തുടങ്ങിയവ ഹാജരാക്കുകയും വേണം. ജൻധൻ യോജനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അടുത്തുള്ള ബാങ്ക് ശാഖ സന്ദർശിക്കുക, അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് pmjdy.gov.in സന്ദർശിക്കുക. ഈ പദ്ധതിയിലൂടെ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികമായ പല നേട്ടങ്ങളും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ കീഴിൽ കൈവരിച്ച നേട്ടങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായി 2014 ഓഗസ്റ്റ് 23 മുതൽ 29 വരെ ഒരാഴ്ച കൊണ്ട് 1,98,96,130 ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നതിന് ഭാരത സർക്കാരിൻ്റെ ധനകാര്യ സേവന വകുപ്പിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. മുൻ കേന്ദ്ര ധനമന്ത്രി ശ്രീ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിട്ടുള്ളതുപോലെ പ്രധാനമന്ത്രി ജൻധൻ യോജന നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഗതി മാറ്റിയിരിക്കുന്നു. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നു. സബ്സിഡികളിലെ ചോർച്ചകൾ ഒഴിവാകുന്നു. അതുവഴി പൊതു ഖജനാവിന് ലാഭമുണ്ടാകുന്നു.
1: PM ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashvani, the news read by Shagun Chopra. New Delhi has said that it is closely following the developments in West Asia following renewed escalations of tensions between US and Iran and attacks on commercial vessels. Briefing media in New Delhi this evening, spokesperson of the Ministry of External Affairs, Randhir Jaiswal, reiterated India's call for safe and unimpeded navigation and the flow of commerce through the Strait of Hormuz.
3: We are closely following the developments that are happening in West Asia. We continue to call for safe and unimpeded navigation and flow of commerce through the Strait of Hormuz. This is key for ensuring economic and energy security of people across the world.
2: India also expressed deep concern at the attacks on two vessels, MT Albahia and MT Mombosa, during their transit through the Strait of Hormuz today. Both the vessels were carrying 30 Indian seafarers, among their combined crew of 46. Mr. Jaiswal said the Deputy Chief of Mission of the Embassy of Iran in New Delhi was summoned this morning by the ministry.
3: We had issued a statement post-summoning of the Deputy Chief of Mission of Iran. We conveyed to them our deepest concerns and that we strongly condemned what has happened. We lost precious Indian life and there are several Indian nationals who have been injured and a couple of them are also seriously injured. So we conveyed our strongest protest with the Iranian side on this particular matter that these attacks must stop at the earliest. At the same time, there should be de-escalation and the two sides should come to the negotiating table and take the path of dialogue and diplomacy so that peace and stability can be ensured in West Asia.
2: Responding to a question on protests in POJK, Mr. Jaiswal said the ongoing protests in POJK are a direct consequence of Pakistan's decades-long systemic exploitation, denial of fundamental rights and administrative oppression in areas under its illegal and forcible occupation. He pointed out that rather than addressing the legitimate grievances of the local populace, the Pakistani state has responded with extreme police brutality and deploying lethal force against unarmed civilians that has resulted in tragic fatalities. He said New Delhi expects the international community to hold Pakistan fully accountable for these abuses and misdeeds. In a major step towards expanding bilateral trade and investment engagement, the first round of negotiations for the India-Maldives Free Trade Agreement concluded successfully. The negotiations were held in virtual mode last week. The Commerce and Industry Ministry said both sides made substantive progress across the negotiating tracks and reached broad convergence on several issues. The Comprehensive Economic and Trade Agreement between India and the United States.

0: Kingdom will come into force from tomorrow. The landmark deal grants Indian exports zero duty access to 99% of tariff lines in the UK market. It reflects the shared commitment of India and the United Kingdom to deepen their strategic partnership and deliver prosperity for their people. The Supreme Court today agreed to hear the Bhojshala dispute in Dhar district of Madhya Pradesh on a day-to-day basis to resolve the issue. However, the bench comprising Chief Justice of India, Suryakant, Justice Joy Mallya Bakshi and Justice V. Mohana declined the petitioner's request for an interim order restoring the status quo ante under which Muslims were permitted to offer namaz on Fridays alongside Hindu worship on designated days. The bench directed the state to make available a separate open space adjacent to the subject site to the Muslim site for offering namaz on Fridays between 1 p.m. and 3 p.m. The bench clarified that this arrangement is ad hoc in nature, subject to the final outcome of the matter. Election Commission has extended the schedule of ongoing special intensive revision of electoral rolls in Haryana and Andhra Pradesh by 10 more days. According to the Commission's revised schedule, the booth-level officers, BLOs, will now visit house-to-house in both the states till 24th of this month. In cricket, England were 162 for 6 in 33 overs against India in the first of the three-match ODI series at Birmingham when reports last came in. Earlier, England won the toss and opted to bat first. In FIFA World Cup, France will take on Spain in the first semi-final at Dallas Stadium in Texas, US tonight. The match is scheduled to begin at 12:30 a.m. Indian Standard Time. France will look to book their place in third consecutive FIFA World Cup final. Spain, on the other hand, will aim to advance into their first World Cup final since lifting the trophy in 2010. And that is the end of this news bulletin.
1: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
2: സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. അടുത്ത മാസം 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം സംഘടിപ്പിക്കുന്നത്. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന രീതിയിലുള്ള അനുഭവമാക്കിയാകും ഇത്തവണത്തെ ഓണം വാരാഘോഷം സംഘടിപ്പിക്കുക. വിനോദസഞ്ചാരികൾക്ക് പൂക്കളമിടാനും ഓണക്കളികളിൽ പങ്കാളികളാകാനും സദ്യ ആസ്വദിക്കാനും അനുഷ്ഠാന കലാരൂപങ്ങൾ കാണാനുമുള്ള അവസരം ഇത്തവണ ഉറപ്പാക്കും. നിശാഗന്ധിയിൽ ഒരു മണിക്കൂർ സമയം പടയണി, തെയ്യം, തോൽപ്പാവക്കൂത്ത് തുടങ്ങിയ അനുഷ്ഠാന കലകൾക്ക് വേണ്ടി മാത്രമായി മാറ്റിവെക്കാനും യോഗത്തിൽ തീരുമാനമായി. ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിലെ കവടിയാർ മുതൽ മണക്കാട് വരെയുള്ള പ്രദേശം ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കും. തിരുവനന്തപുരം അരുവിക്കര നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളിൽ നിന്നും SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി തിളക്കം 2026 സംഘടിപ്പിച്ചു. മന്ത്രി എൻ ഷംസുദ്ദീൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. SSLC വിഭാഗത്തിൽ 131 വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു വിഭാഗത്തിൽ 126 വിദ്യാർത്ഥികൾക്കും മന്ത്രി പുരസ്കാരം സമ്മാനിച്ചു. ജി സ്റ്റീഫൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നെയ്യാറ്റിൻകര അതിയന്നൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് മന്ദിരം നാടിന് സമർപ്പിച്ചു. ജില്ലാ കളക്ടർ അനുകുമാരി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സ്പെഷ്യൽ അസിസ്റ്റൻസ് സ്കീം ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പദ്ധതിയുടെ ധനസഹായത്തോടെ 45 ലക്ഷം രൂപ ചെലവിലാണ് പുതിയ സ്മാർട്ട് വില്ലേജ് മന്ദിരം പൂർത്തിയാക്കിയത്. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല. ആകെ 984 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള കെട്ടിടത്തിൽ വില്ലേജ് ഓഫീസർ റൂം, റെക്കോർഡ് റൂം, ഓഫീസ് ഹാൾ, വെയിറ്റിംഗ് ഏരിയ, ബാരിയർ ഫ്രീ ടോയ്ലറ്റ്, ഡൈനിങ് ഏരിയ, വാഷ് ഏരിയ, റാമ്പ് എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇലക്ട്രിക് പ്രവൃത്തികൾക്കായി 400,000 രൂപയും ഇലക്ട്രോണിക്സ് പ്രവൃത്തികൾക്കായി 1.50 ലക്ഷം രൂപയും ചെലവായി.

ലോഡ് ബിയറിംഗ് സ്ട്രക്ചറായിട്ടാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെയും പി എൻ പണിക്കർ ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിൽ അരുവിക്കര മൈലം ഗവൺമെന്റ് ജി

0: അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. കൂടാതെ തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിലും പ്രദേശത്തെ അങ്കണവാടി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലും മന്ത്രി നേരിട്ടെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിരുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടെത്തി മന്ത്രി അന്വേഷിച്ച സാഹചര്യത്തിൽ അതിന് നന്ദി അറിയിച്ചുകൊണ്ടാണ് ഹരിതകർമ്മസേന അംഗങ്ങൾ സെക്രട്ടേറിയറ്റിലെത്തിയത്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

അറിയിപ്പ്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻ ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് തുടങ്ങി. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെയാണ് പുസ്തകങ്ങൾ വിറ്റഴിക്കുന്നത്. രാഷ്ട്രം, കല, സംസ്കാരം, ചരിത്രം, ഗാന്ധി സാഹിത്യം, മഹാന്മാരുടെ കത്തുകൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലായി 1000-ത്തോളം വ്യത്യസ്ത രചനകൾ പ്രദർശനത്തിനുണ്ട്. ഡിവിഷന്റെ വാർഷിക പ്രസിദ്ധീകരണമായ ഇന്ത്യ 2026 ഉൾപ്പെടെ മത്സരപരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കുള്ള സഹായ ഗ്രന്ഥങ്ങളും ലഭ്യമാണ്. 13 ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന യോജന കുരുക്ഷേത്ര ഉൾപ്പെടെ പബ്ലിക്കേഷൻ ഡിവിഷന്റെ മാസികകളുടെ വരിക്കാരാകുന്നതിനും അവസരമൊരുക്കിയിട്ടുണ്ട്. 5 ദിവസത്തെ പ്രദർശനം ഈ മാസം 17 വെള്ളിയാഴ്ച സമാപിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495946321 9495653 1 ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ വൃക്കരോഗങ്ങളുടെ ചികിത്സ ഹോമിയോപതിയിൽ ഡോക്ടർ എസ് ബിമൽകുമാർ സംസാരിക്കും.

വാചിക നിധി ഝാഹ. ആദൌ മുഖ്യാഃ വാർത്താഃ. ഹോർമുസ് ജലസന്ധൌ ത്രിംശത് ഭാരതീയ നാവികയുക്തയോഃ ദ്വയോഃ പോതയോഃ ഉപരി ജാതം ആക്രമണം ഭാരതേന ദൃഢം വിനിന്ദിതം. വ്യാഹൃതം ചെയ്യത് ഈദൃശീ ഹിംസ അന്താരാഷ്ട്രീയ ജലമാർഗേഷു മുക്ത സുരക്ഷിത നൌപരിവഹനം ബാധത്തെ. സംയുക്തരാഷ്ട്രസംഘേ പാലസ്റ്റീൻ ദേശസ്യ പൂർണ്ണ സദസ്യതായൈ ഭാരതേന ദൃഢം സമർത്ഥനം ഘോഷിതം. ഇസ്രായേൽ പാലസ്റ്റീൻ വിവാദസ്യ സമാധാനായ ദ്വിരാഷ്ട്ര സിദ്ധാന്തം പുനഃ സമർത്ഥിതവത് ഭാരതം. ഭാരത് സംയുക്തരാഷ്ട്രയോഃ സംബന്ധേഷു നൂതനഃ അധ്യായഃ. ഉഭയോഃ രാഷ്ട്രയോഃ മധ്യേ നിഷ്പാദിതഃ വ്യാപക ആർത്ഥിക അഥ വ്യാപാര സന്ധിഃ ശ്വഃ ആരഭ്യ പൂർണ്ണതഃ ക്രിയാൻവിതോ ഭവിഷ്യതി. വസ്ത്രക്ഷേത്രേ ദേശസ്യ വർധമാനം നേതൃത്വം പ്രദർശയിതും നവദെഹല്യാ ഭാരതമണ്ഡപെ സുവിശാലതമസ്യ വൈശ്വിക വസ്ത്രമഹോത്സവസ്യ ഭാരത് ടെക്സ് വിംശതിഃ ഷഡ്വിംശതിഃ ഇത്യസ്യ മംഗളമയഃ ശുഭാരംഭഃ. ഭാരതീയ ഋതു വിജ്ഞാന വിഭാഗേന അദ്യ ബിഹാർ ഒഡീസ രാജ്യയോഃ അതിവൃഷ്ടേഃ പ്രകടിതം പൂർവാനുമാനം. അപി ച ഫിഫ വിശ്വചഷക പാദകന്ദുക ക്രീഡായാം ടെക്സസ് രാജ്യസ്യ ഡലാസ് ക്രീഡാംഗണെ അദ്യ രാത്രൌ പ്രഥമായാം ഉപാന്ത്യ ക്രീഡായാം ഫ്രാൻസ് ദലം സ്പെയിൻ ദലം സമ്മുഖീകരിഷ്യതി. അഥ വാർത്താഃ വിസ്തരേണ. പ്രശാസനേന നിഗദിതം യത് തൈഃ പശ്ചിമേഷ്യാ ക്ഷേത്രസ്യ ഘടനാക്രമസ്യ സൂക്ഷ്മാവലോകനം വിധീയതെ. ഭാരതേന ഹോർമുസ് ജലസന്ധി മധ്യസ്ഥാത് സുരക്ഷിത അബാധിത നൌവഹനസ്യ അഥ വാണിജ്യ പ്രവാഹസ്യ ആഹ്വാനം പുനഃ വിഹിതം. അദ്യ സായങ്കാലേ നവദില്യാം വാർത്താഹരാൻ സംബോധയൻ വിദേശമന്ത്രാലയസ്യ പ്രവക്താ രണധീര ജയസവാലഃ പ്രാവോചത് യത് വൈശ്വികസ്തരേ ജനാനാം ആർത്ഥിക ഊർജാ സുരക്ഷാം സുനിശ്ചേതും ഏതത് പരമാവശ്യകം വർത്തതേ. മന്ത്രാലയേന ഇറാൻ ദേശസ്യ ഉപാഭിയാന പ്രമുഖം സമാഹൂയ ഏകം വക്തവ്യം പ്രകാശിതം. ശ്രീ ജയസവാലഃ പ്രോക്തവാൻ യത് പ്രശാസനേന തെഹരാൻ പ്രശാസനായ സ്വകീയ ഗഭീര ചിന്ത പ്രകടയ്യ തത്ര ദുരാപന്നാനാം ഘടനാക്രമാണാം തീവ്രാ നിന്ദ കൃതാ.

0: कार्यक्रमे एकस्य भारतीयस्य अमूल्यं जीवनं विनष्टं, बहवः भारतीयाः नागरिकाः च व्रणिताः सञ्जाताः, येषु केचन गंभीराः सन्ति। प्रवक्ता अवोचत् यत् भारतेन ईरानं विरुध्य स्वकीयः दृढविरोधः प्रकटितः, सहैव एतादृशानां आक्रमणानां सद्यः रोधनाय बलं प्रदत्तम्। अनेनैव सह तेनोदीरितं यत् क्लेशस्य शमनाय उभयपक्षाभ्यां वार्तामञ्चे समागत्य संवादराजनयोः मार्गम् अनुसरणीयम्, येन पश्चिमेशियाक्षेत्रे पुनः शान्तिः स्थिरता च सम्भवेत्। भारतेन द्विराष्ट्रसिद्धान्तस्य सहैव संयुक्तराष्ट्रे फिलिस्टीन देशस्य पूर्णसदस्यतायै स्वकीयम् अविरतसमर्थनं पुनः दृढीकृतम्। विदेशमन्त्रालयस्य सचिवया श्रीप्रिया रङ्गनाथन् इत्यनया न्यगद्यत यत् भारतं फिलिस्टीन जनानां सुदीर्घकालीनः सहयोगी देशो वर्तते। ह्यः ब्रसेल्स नगरे आयोजिते पैलेस्टीन दात्री समूहस्य द्वितीये मन्त्रिस्तरीय उपवेशने सम्बोधनावधौ तया इदं प्रतिपादितम्। तया पैलेस्टीन जनानां कृते क्षमता निर्माण कार्यक्रमाणां मानवीय सहायतायाः च सह भारतस्य प्रचलन्त्याः विकासात्मक सहायतायाः विशेषरूपेण उल्लेखो विहितः। सुश्री रङ्गनाथन् इत्येषा न्यगादीत् यत् भारतस्य परियोजनाः जनानाम् आवश्यकतानुसारं मुख्यरूपेण स्वास्थ्य रक्षा शिक्षा क्षमतानिर्माण व्यावसायिक प्रशिक्षणानां परितः केन्द्रीभूताः सन्ति। तया पुनर्वास स्वास्थ्य शिक्षा व्यावसायिक प्रशिक्षणक्षेत्रेषु कासाञ्चित् नूतन परियोजनानामपि घोषणा कृता। संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाष्यतन्त्रांशे अपि उपलब्धो भविष्यति। प्रशासनेन भारतं संयुक्तराज्ययोः मध्ये निष्पादितः व्यापक आर्थिक अथ व्यापारसन्धिः श्वः आरभ्य पूर्णतः क्रियान्वितो भविष्यति। ऐतिहासिकोऽयं व्यापारिकसन्धिः संयुक्तराज्यस्य विपण्यां भारतीयनिर्याताय 99% शुल्करेखासु शून्यशुल्कप्रवेशं प्रदास्यति। अयम् आर्थिकविकासः द्वयोः राष्ट्रयोः सामरिकसहभागितां दृढं विधातुं सहैव परस्परं समृद्धिं प्रदातुं प्रतिबद्धतां प्रदर्शयति। भारतवर्षस्य सुविशालतमः सर्वोत्कृष्टश्च कलाकौशलाधारितः वैश्विकतन्तुवायमहोत्सवः भारत टेक्स 2026 अद्य नवदेहल्याः भारतमण्डपस्य प्रेक्षागृहे सानन्दं समुपारब्धः। केन्द्रीय वस्त्र मंत्री पदं सुशोभयता गिरिराज सिंहेन अस्य राष्ट्रिय गौरव प्रतीकस्य कार्यक्रमस्य मंगलमयं उद्घाटनम् अकारि। प्रसारमाध्यमानां पुरतः हर्ष प्रफुल्लेन चेतसा भाषमाणः माननीय मंत्री प्रत्यपादयत् यत् भारत टेक्स मूलतः अस्माकं यशस्विनः प्रधानमन्त्रिणः मोदिनः सुदूरदृष्टेः साकारं रूपं वर्तते। तेन सविशेषं संसूचितं यत् एषः व्यापारिक उत्सवः सम्प्रति अन्ताराष्ट्रियं रूपं गृहीतवान्, यत्र प्रतिवर्षं प्रदर्शिनां क्रेतॄणां विक्रेतॄणाम् अथ कौतुकवतां दर्शकानां संख्यायां नूतन समृद्धिः समालोच्यते। मन्त्रिणा अग्रे सप्रमोदम् उक्तं यत् देशस्य सूक्ष्म लघु मध्यम उद्यमाः अथ नवोन्मेषिणः साहसिनः उद्यमिनः अपि अस्मिन् महोत्सवे स्वकीयं कौशलं प्रदर्शयितुं सोत्साहं भागं गृह्णन्ति। तेन सुस्पष्टं व्याहृतं यत् विदेशैः सह कृताः विविधाः मुक्तव्यापारसन्धयः अस्मदीयं वस्त्र उद्योगक्षेत्रं नितरां सफलीकुर्वन्ति, तस्मै नवीनां कान्तिं च प्रयच्छन्ति। भारतीय ऋतुविज्ञानविभागेन अद्य बिहार ओडिशा राज्ययोः अतिवृष्टेः सुस्पष्टः पूर्वानुमानसंकेतः प्रकटितः। ऋतुवैज्ञानिकैः इदमपि संसूचितं यत् ईदृशी एव जलसंकटस्थितिः उत्तरपूर्वभारते छत्तीसगढ़ झारखंड पश्चिम बंगाल राज्येषु च श्वः यावत् अश्रान्तं प्रवर्तयिष्यते। अनेन सहैव पर्यावरणविद्भिः विशेषरूपेण व्याहृतं यतस्मात् दिनांकात् आरभ्य अस्य मासस्य ऊनत्रिंशत् दिनांकं यावत् हरियाणा चंडीगढ़ दिल्ली पंजाब पश्चिमोत्तर प्रदेशेष्वपि मंद मध्यम वृष्टिः वसुंधराम् आच्छादयिष्यति, येन निदाघ तप्तानां जनपदानां कृते कश्चन अनिर्वचनीयः आह्लादः सम्प्राप्स्यते। फीफा विश्वचषक पादकन्दुक प्रतिस्पर्धायाः प्रथम उपान्त्य चरणस्य स्पर्धायाम् अद्य रात्रौ अमेरिका देशस्य टेक्सस राज्यस्य डलास क्रीडांगणे फ्रांस दलं स्पेन दलं सम्मुखीकरिष्यति। स्पर्धेयं भारतीय समयानुसारं मध्यरात्रौ सार्धद्वादशवादने समारप्स्यते। इति वार्ताः।
1: ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഹോർമൂസ് കടലിടുക്കിൽ രണ്ട് കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി. ഫിഫ ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഹോർമൂസ് കടലിടുക്കിൽ രണ്ട് കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ന്യൂഡൽഹിയിലെ ഇറാൻ എംബസി ഉപമേധാവിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. എം ടി അൽ ബഹിയ, എം ടി മൊംബാസ എന്നീ കപ്പലുകളിലുണ്ടായിരുന്ന 46 ജീവനക്കാരിൽ 30 പേർ ഇന്ത്യക്കാരായിരുന്നു. ഇതിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പശ്ചിമേഷ്യൻ മേഖലയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായതിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഇന്ത്യ നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഹോർമൂസിലൂടെ സുരക്ഷിതമായ ചരക്ക് ഗതാഗതം ഉറപ്പുവരുത്തണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 42 ദിവസം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായി ഓപ്പറേഷൻ തൂഫാൻ മാറിയതായും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ മധ്യ തിരുവിതാംകൂർ മേഖലാതല ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അതിർത്തി കടന്നുവരുന്ന ലഹരി തടയാൻ കേരളം മാത്രം വിചാരിച്ചാൽ സാധിക്കില്ലെന്നും 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇതിനായി കൈകോർക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തിരുവനന്തപുരം സിവിൽ സ്റ്റേഷനിൽ കാർഷിക പ്രദർശന മേളയുടെയും കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടിയുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനവും എൽനിനോ പ്രതിഭാസവും കാർഷിക മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാകുന്ന പശ്ചാത്തലത്തിൽ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭ്യമാക്കാനുള്ള സമീപനം കൃഷിവകുപ്പ് സ്വീകരിക്കും. കേന്ദ്ര കൃഷിമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സംസ്ഥാനത്തെ കാലാവസ്ഥാ വ്യതിയാന പ്രത്യാഘാതങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. AAY വിഭാഗത്തിന്റെ ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. നെല്ല് സംഭരണത്തിനുള്ള കേന്ദ്ര വിഹിതത്തിൽ നിന്ന് ലഭിച്ച തുക ഉപയോഗിച്ച് പാലക്കാട് ജില്ലയിൽ വിതരണം പുനരാരംഭിക്കാൻ സപ്ലൈകോ നടപടി തുടങ്ങി. 90.91 കോടി രൂപയാണ് സംസ്ഥാനത്തിന് ലഭിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ഈ തുക ഉടൻ കൺസോർഷ്യം ബാങ്കുകൾക്ക് നൽകി അടുത്ത ആഴ്ച പകുതിയോടെയെങ്കിലും വില വിതരണം പുനരാരംഭിക്കാനാണ് ശ്രമം. കേന്ദ്ര താങ്ങുവില ഇനത്തിലെ തുകയിൽ നിന്നുള്ള വിഹിതമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. കേരളം കണക്ക് സമർപ്പിക്കുന്നതിനനുസരിച്ചാണ് നെല്ലെടുപ്പിനുള്ള കേന്ദ്ര വിഹിതം അനുവദിക്കുക. കഴിഞ്ഞ 2 വിളയിൽ കിലോയ്ക്ക് 30 രൂപ നിരക്കിലാണ് സപ്ലൈകോ നെല്ലെടുത്തത്. ഇതിൽ 23.69 രൂപ കേന്ദ്ര വിഹിതമാണ്. നിലവിൽ ജൂൺ 20 വരെ അംഗീകരിച്ച PRS-കളിലാണ് വില വിതരണം നടക്കുന്നത്. ഇത് ജൂലൈ 10 വരെയാക്കി ദീർഘിപ്പിക്കണമെന്നാണ് ജില്ലയിലെ കർഷകരുടെ ആവശ്യം.
2: സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ആവശ്യമായ വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരത്ത് കൂടുതൽ വൈദ്യുതി ഉപഭോഗമുള്ള സമയങ്ങളിലാവും നിയന്ത്രണം. മഴക്കുറവും വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചതുമാണ് ഇതിന് കാരണമായി പറയുന്നത്. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള ആദ്യ ചരക്കുകളുടെ കയറ്റുമതി ഫ്ളാഗ് ഓഫ് കൊച്ചിൻ പോർട്ടിൽ നടന്നു. കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ TTJ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും UK വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികളായ AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ജന്മനാടായ കൊട്ടാരക്കരയിലെത്തിച്ചു. മുംബൈയിൽ നിന്നും വിമാനമാർഗം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തിച്ച മൃതദേഹങ്ങൾ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, CP ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവർ ഏറ്റുവാങ്ങി. നാളെ രാവിലെ 10 മണിക്ക് ജൂബിലി മന്ദിര ചാപ്പലിൽ നടക്കുന്ന പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 3 കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: യാക്കോബായ സുറിയാനി സഭ പുതുതായി രൂപീകരിച്ച തിരുവനന്തപുരം മേഖലയുടെ മെത്രാപോലിത്തയായി ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലിസിന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നാളെ വൈകിട്ട് നടക്കും. തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് യാക്കോബായ കത്തീഡ്രലിലാണ് ചടങ്ങുകൾ. തുടർന്ന് നടക്കുന്ന സ്വീകരണ ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ അടക്കമുള്ളവർ പങ്കെടുക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാപ്പാക്കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്നും പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യപ്രതി പൾസർ സുനി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്ക് 20 തടവ് ശിക്ഷയാണ് വിചാരണ കോടതി വിധിച്ചത്. ശിക്ഷ റദ്ദാക്കാനുള്ള യാതൊരു സാഹചര്യവും നിലവിലില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. രാമായണ മാസം ആരംഭിക്കാനിരിക്കെ തീർത്ഥാടകരെ വരവേൽക്കാൻ കോട്ടയം രാമപുരത്തെ 4 അമ്പലങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ മാസം 17 കർക്കടകം 1. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: കർക്കിടക മാസത്തിൽ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് 4 അമ്പല ദർശന സമിതി ഒരുക്കിയിരിക്കുന്നത്. വാഹന പാർക്കിംഗ് സൌകര്യം, ഇൻഫർമേഷൻ സെന്ററുകൾ, വോളണ്ടിയർമാരുടെ സേവനം, ശുദ്ധജലം, മെഡിക്കൽ സഹായം, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ 4 ക്ഷേത്രങ്ങളിലും ലഭ്യമാണ്. രാവിലെ 5 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകിട്ട് 5 മുതൽ രാത്രി 7:30 വരെയുമായിരിക്കും ക്ഷേത്രങ്ങളിൽ ദർശന സമയം. രാമപുരം പഞ്ചായത്തിൽ വെറും 3 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ 4 മഹാക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്.
2: 18th രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള ഒക്ടോബർ 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കും. കൈരളി ശ്രീ നില തിയേറ്ററുകളിലായാണ് മേള നടക്കുക. മേളയിലേക്ക് 1741 എൻട്രികൾ ഇതിനകം ലഭിച്ചതായി മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. KCB വൈദ്യുത പോസ്റ്റുകളിലും മറ്റു പോസ്റ്റുകളിലും സ്ഥാപിച്ചിരിക്കുന്ന കേബിൾ TV ഇന്റർനെറ്റ് കേബിളുമായി ബന്ധപ്പെട്ട സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ പുറത്തിറക്കി. അനധികൃത കേബിളുകൾ കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട കേബിൾ TV ഓപ്പറേറ്റർക്കോ ഇന്റർനെറ്റ് സേവനദാതാവിനോ 15 ദിവസത്തിനകം നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകും. നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ നീക്കം ചെയ്തില്ലെങ്കിൽ KCB തന്നെ കേബിളുകൾ മുറിച്ചുമാറ്റും. പൊതുജനങ്ങൾക്ക് ഇവ സൃഷ്ടിക്കുന്ന സുരക്ഷാ ഭീഷണി സംബന്ധിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഫിഫ ലോകകപ്പ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. നാളെ രാത്രി 12:30 നടക്കുന്ന രണ്ടാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം 8 നീണ്ടു നിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. കസക്കിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. ബുധനാഴ്ച പുലർച്ചെ 1:25 യാത്രികർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് തുടങ്ങി. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും. പ്രദർശനം ഈ മാസം 17 സമാപിക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ട് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 41 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 210 റൺസ് എന്ന നിലയിൽ. 2020 പരമ്പരയിലെ തോൽവി ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും വിജയവഴിയിൽ തിരിച്ചെത്താൻ ഉറപ്പിച്ചാണ് ടീം ഇന്ത്യ ഇന്ന് മത്സരത്തിന് ഇറങ്ങുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ രണ്ട് കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി. ഫിഫ ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സ്പെയിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം. സന്ധ്യാഗീതത്തിൽ ആദ്യം ശ്രീദേവി ദർശനം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും അമ്പിളി രാജശേഖരനും പാടിയത്. രചന കോന്നിയൂർ ഭാസ്, സംഗീതം ജി ദേവരാജൻ.

അടുത്തതാനം എസ് ജാനകിയും സംഘവും പാടിയത് ഷിബു ചക്രവർത്തിയുടെ വരികൾ, രഘുകുമാറിന്റെ സംഗീതം. ചിത്രം 1000 കണ്ണുകൾ.

0: ആകാശവാണി.
1: വയലും വേടും.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. വഴിമുടക്കികളെ അവഗണിക്കുക, വഴിവിളക്കാകുന്നവരെ കൂടെ കൂട്ടുക. ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരു വെളിച്ചമായിട്ടായിരിക്കും. നമ്മൾ പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ ശരിയായ വഴി കാണിച്ചു തരാൻ ഇവർക്ക് സാധിക്കുന്നു. നല്ല വാക്കുകളിലൂടെയോ കൃത്യമായ ഉപദേശങ്ങളിലൂടെയോ അല്ലെങ്കിൽ പ്രതിഫലം ആഗ്രഹിക്കാത്ത സഹായങ്ങളിലൂടെയോ ഇവർ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കും. മറ്റൊരു കൂട്ടർ നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനെ നിരാശപ്പെടുത്താനോ നമ്മളിൽ

0: ഉപയോഗിക്കുന്നവരെയും തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ടാകണം. നെഗറ്റീവ് ചിന്തകളുള്ള മനുഷ്യരെ അകറ്റി നിർത്തിക്കൊണ്ട് നല്ലവരായ മനുഷ്യരുടെ വെളിച്ചത്തിൽ സ്വന്തം ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവരുടെ ജീവിതത്തിന് ഇരുട്ടാകാതെ ഒരു ചെറിയ വെളിച്ചമെങ്കിലും നൽകാൻ നമുക്ക് കഴിയണം. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി സസ്യങ്ങളിലെ പ്രവർത്തന മാർഗങ്ങളെ കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, പാഷൻ ഫ്രൂട്ടിന്റെ വിത്ത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി പ്രധാന പരിപാടിയിലേക്ക് പോകാം. പണ്ട് കുഞ്ഞിലെ ഞങ്ങളുടെ വീട്ടിലൊക്കെ അരളിയും പീച്ചിയും റോസയും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. അന്നൊക്കെ അമ്മ ആ ചെടികളുടെ രണ്ട് കൊണ്ടകൾ ചേർത്ത് വെച്ച് ചകിരിയും മറ്റും കൊണ്ട് പതിവെക്കുന്നത് കാണാം. കുരുമുളക് വള്ളികളിൽ മുട്ടിൽ നിന്നും വേര് കിളിർക്കുമ്പോൾ അവ മണ്ണിൽ ചേർത്ത് വച്ച് പുറത്ത് മണ്ണിട്ട് കൊടുക്കും. വേര് പിടിച്ചു വരുമ്പോൾ മുറിച്ചു നടുന്നത് കാണാം. ഇങ്ങനെ ഒരു ചെടിയുടെ വിത്തിൽ നിന്ന് മാത്രമല്ലാതെ എത്ര രീതിയിൽ പുതിയ ചെടികൾ ഉണ്ടാക്കാം അല്ലേ? ഈ സസ്യപ്രവർത്തന മാർഗങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് വെള്ളാണി കാർഷിക കോളേജിലെ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ചിഞ്ചു വി എസ്. ഡോക്ടർ ചിഞ്ചു വി എസുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ ചിഞ്ചു, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നന്ദി സർ.
1: ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയമാണ് സസ്യങ്ങളുടെ പ്രവർധന മാർഗങ്ങൾ.
2: സസ്യപ്രവർധനം എന്ന് കേൾക്കുമ്പോൾ ആ വാക്കിന്റെ കാഠിന്യം കൊണ്ടാരും തെറ്റിദ്ധരിക്കേണ്ട. ഒരു ചെടിയിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ പുതിയ തൈ ഉണ്ടാക്കുന്ന മാർഗങ്ങളെയാണ് നമ്മൾ സസ്യപ്രവർധന മാർഗങ്ങൾ എന്ന് പറയുന്നത്. ശരിക്കു പറഞ്ഞാൽ ഒരു ക്വാളിറ്റിയുള്ള ചെടിയിൽ നിന്ന് അതിൻ്റെ അത്ര ക്വാളിറ്റി അല്ലെങ്കിൽ അതിലും മികച്ച ക്വാളിറ്റിയിലുള്ളൊരു തൈ ഉണ്ടാക്കി അതിനെ നട്ട് പരിപാലിച്ചാൽ മാത്രമേ അടുത്ത തലമുറയിലും നമുക്ക് നല്ല വിളവ് ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതേ ക്വാളിറ്റിയുള്ള കിട്ടത്തുള്ളൂ.
1: അപ്പോൾ

0: ഒന്നാമത്തെ മാർഗം, വളരെ സിമ്പിളായിട്ട്. അത് നമ്മൾ പോലും വേണ്ട, പ്രകൃതി തന്നെ അത് ചെയ്തോളും. രണ്ടാമത്തേത്, നമുക്ക് ബൾബിലെ സക്കർ, അതായത് അതിൽ നിന്ന് പ്രകൃതിയാൽ ഉണ്ടാകുന്ന തൈകളെ പിരിച്ച് നടുന്നതിനെ നമുക്ക് പറയാം. മൂന്നാമത്, നമുക്ക് ഒരു സസ്യത്തിൻ്റെ ഭാഗങ്ങൾ, ആ ഭാഗത്തെ മുറിച്ച് നട്ട് അതിനെ ഒരു പുതിയ തൈയാക്കി മാറ്റി പരിപാലിക്കുന്നതിനെയാണ് മൂന്നാമത്തെ മാർഗം. പിന്നെ അടുത്ത് വരുന്നത് ലെയറിംഗ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പതിവെക്കൽ. അടുത്ത് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ ഒട്ടിക്കൽ. ഇനി ആറാമതായിട്ട് നമുക്ക് ബഡ്ഡിങ് പറയാം. ബഡ്ഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ മുകുളനം, അല്ലെങ്കിൽ അതിൻ്റെ ആ ചെറിയ ബഡ് ഉപയോഗിച്ച് നമുക്ക് ഒട്ടിക്കുന്നതിനെയാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്തുള്ളതാണ് ഇൻവിട്രോ പ്രൊപ്പഗേഷൻ, അല്ലെങ്കിൽ ടിഷ്യു കൾച്ചർ എന്ന് പറയുന്ന കാര്യം. അതാണ് ഇതിലെ താരതമ്യേന ചിലവും അതുപോലെ തന്നെ ഒരു സോഫിസ്റ്റിക്കേഷനും
1: കൂടുതൽ സാങ്കേതിക വിദ്യ തന്നെയാണ് അത്.
0: അതെ അതെ, അതാണ് നമ്മുടെ ടിഷ്യൂ കൾച്ചർ. ഇങ്ങനെ ഏഴു മാർഗങ്ങളാണ് നമുക്ക് ഒരു ചെടിയിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്.
1: അപ്പൊ സർ, ആദ്യത്തെ മാർഗം എന്ന് പറഞ്ഞാൽ വിത്താണ്, അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്.
0: വിത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ എളുപ്പം നമുക്ക് ലഭ്യമാകുന്നതും എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അണ്ണാൻ കുഞ്ഞ് വിചാരിച്ചാലും ഒരു പക്ഷി വിചാരിച്ചാലും ഒരു വിത്തിൽ നിന്ന് പുതിയൊരു തൈ ഉണ്ടാക്കാൻ പറ്റും, അതാണ് പ്രകൃതി നിയമം. പക്ഷെ വിത്ത് തന്നെ ജനിതകമായി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയുണ്ട്. ഒന്ന് മോണോ എംബ്രിയോണിക്കും ഒന്ന് പോളി എംബ്രിയോണിക്കും എന്ന് പറയും. മോണോ എംബ്രിയോണിക് എന്ന് പറയുമ്പോൾ ഒരു വിത്തിൽ നിന്ന് ഒരു തൈ മാത്രം ഉണ്ടാകുന്ന സാഹചര്യമാണ് മോണോ എംബ്രിയോണിക് വിത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ 99% മോണോ എംബ്രിയോണിക് വിത്തുകളിൽ നിന്നുണ്ടാകുന്ന തൈകളും മാതൃഗുണം കാണിക്കത്തില്ല. ചിലപ്പോൾ ആ മാതൃസസ്യത്തെക്കാളും മികച്ചതാവാം, ചിലപ്പോൾ അതിനേക്കാളും ക്വാളിറ്റി കുറഞ്ഞതാവാം. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങ അല്ലെങ്കിൽ തെങ്ങാണ്. ഒരു തേങ്ങ എന്ന് പറയുന്നത് ഒരു വിത്താണ്, അതിൽ നിന്ന് നമുക്ക് ഒരു തൈയെ ഉണ്ടാവുള്ളൂ. അത് ഒരിക്കലും നമ്മുടെ ഏത് തെങ്ങിൽ നിന്നാണോ എടുക്കുന്നത് അതിൻ്റെ അതേ ഗുണം ഉണ്ടാവുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ചിലപ്പോൾ അതിനേക്കാളും വളരെ മികച്ചതാവാം, ചിലപ്പോൾ മികവ് താഴേക്ക് പോവാം. അതേസമയം പോളി എംബ്രിയോണിക് എന്ന് പറഞ്ഞുകൊണ്ട് പല നാട്ടുമാവുകളും അതിനൊരു ഉദാഹരണമാണ്. അതായത് ഒരു വിത്ത് നട്ടു കഴിഞ്ഞാൽ തന്നെ ഒന്നിലധികം തൈകൾ ഉണ്ടാവുന്ന സാഹചര്യമാണ്. 8-10 തൈകൾ വരെ ആ ഒരൊറ്റ വിത്തിൽ നിന്നുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന അതിൽ ഒരു തൈ മാത്രമാണ് മാതൃവൃക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്നത്. ബാക്കി എല്ലാ തൈകളും തന്നെ മാതൃവൃക്ഷത്തിൻ്റെ അതേ ക്വാളിറ്റിയിൽ വരും. അതുകൊണ്ടാണ് തെക്കൻ കേരളത്തിലെ കോട്ടുകോണം, അതുപോലെ തന്നെ വടക്കോട്ട് പോവുകയാണെങ്കിൽ ഓളോർ, നമ്മുടെ ചന്ദ്രക്കാരൻ, ഇതൊക്കെ നമുക്ക് പോളി എംബ്രിയോണിക് വിത്തുകളിൽ നിന്നുണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ആ വിത്ത് കുഴിച്ചിട്ടാൽ ഉണ്ടാകുന്ന തൈകളിൽ നമുക്ക് മാതൃഗുണം ലഭിക്കുന്നത്. അപ്പോൾ വിത്തിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട്. പിന്നെ വിത്തിൽ നിന്നുള്ള വൃക്ഷവിളകളൊക്കെ ആണെങ്കിൽ അത് കായ്ക്കാനൊക്കെ ഒരു സമയമെടുക്കും. നമുക്ക് 3 കൊല്ലം കൊണ്ടോ 4 കൊല്ലം കൊണ്ടോ ആവില്ല, ചിലപ്പം 6-7 വർഷം എടുത്താണ് കായ്ബലം കിട്ടുക. പക്ഷേ അതിന് ശക്തമായ തായ്വേരുണ്ടാവും, മാത്രമല്ല അതിന് ചിലപ്പോൾ 100 വരെ അത് നിൽക്കും. അങ്ങനെയുള്ള ഗുണങ്ങളും ഉണ്ട്. ഇതാണ് വിത്തിൽ നിന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത.
1: അത് തന്നെ. പിന്നെ ബൾബ് അല്ലെങ്കിൽ സക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ പിരിച്ച് നടുന്ന ആദ്യം സൂചിപ്പിച്ച മാതിരി തന്നെ.
0: തീർച്ചയായിട്ടും അത് നമുക്ക് വലിയ എളുപ്പമുള്ള കാര്യമാണ്. വാഴ നട്ട് വാഴ ഏകദേശം കുല വരാറാകുമ്പോൾ അതിൻ്റെ ചോട്ടിൽ നിന്ന് പുതിയ തൈകൾ വരികയും വാഴക്കുല മുറിച്ചു മാറ്റുന്നതോടുകൂടി നമുക്ക് അത് പിരിച്ചു നടാം. താരതമ്യേന പ്രകൃതിയിൽ മാതൃഗുണം 100% ലഭിക്കും, എന്നാൽ വളരെ എളുപ്പം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ ബൾബിൽ അല്ലെങ്കിൽ സക്കർ എന്ന് പറയുന്ന സാധനങ്ങൾ നമുക്ക് പിരിച്ച് നടുക എന്നുള്ളത്.
1: പിന്നെ കട്ടിംഗ് എന്ന് പറയുമ്പോൾ അത് സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്, സെയിം ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയും എളുപ്പം ചെയ്യാൻ വേണ്ടിയും.
0: കട്ടിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കട്ടിങ് ആർക്കും ചെയ്യാവുന്നതാണ്. അത് പ്രത്യേകിച്ച് വൈദഗ്ധ്യമോ അല്ലെങ്കിൽ അത് പരിശീലനമോ ആവശ്യമില്ലാതെ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന
1: പ്രവർത്തന രീതിയാണ്.
0: അതെ, ഒരു പുതിയ തൈ ഉണ്ടാക്കുന്ന ഇപ്പം റോസയായാലും ചെമ്പരത്തി ആയാലും കാർഷിക വിളകളിലെ വിളയായിട്ട് പറയുമ്പോൾ നമുക്ക് മുരിങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഒരു ഭാഗം മുറിച്ച് നടുമ്പോൾ അതിൽ വേര് വരികയും അതിൽ തന്നെ പുതിയ ഇലകൾ വരികയും അതൊരു പുതിയ ചെടിയായി മാറുകയും അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് വളരെ ചെലവ് കുറഞ്ഞ മാർഗമാണ് അത്. നമുക്കിപ്പോൾ കടച്ചക്ക അല്ലെങ്കിൽ ബ്രെഡ് ഫ്രൂട്ട്, അതിന് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ വേര് മുറിച്ച് നട്ടാലും അതിൽ നിന്ന് പുതിയ തൈ ഉണ്ടാക്കാം. ബ്രയോഫില്ലം പോലുള്ള ചില അലങ്കാര ചെടികളുണ്ട്, അതിൻ്റെ ഇല നമ്മൾ മുറിച്ച് നട്ടാലും അതിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാക്കും. മദർ ഇൻ ലോസ് ടങ് എന്ന് പറയുന്ന ഒരു നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ഉണ്ട്, അതിനും ഇല മുറിച്ച് നട്ടാൽ അതൊരു പുതിയ ചെടിയായി രൂപാന്തരപ്പെടും. പിന്നെ സ്റ്റെം കട്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് ക്ലാസിക്കലായിട്ട് എക്സാമ്പിള് റോസയും പിന്നെ നമ്മുടെ ചെമ്പരത്തി പോലുള്ള ഇത് സ്റ്റെം കട്ടിംഗ് ആണ്. പിന്നെ

0: ചില ചെടികൾ ഇപ്പം മൊസാന്ത പോലുള്ള ചെടികളുണ്ട്, അത് നമുക്ക് വേര് പിടിക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. അങ്ങനെയുള്ളതിനെ നമുക്ക് സ്റ്റെം കട്ടിംഗ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഏതെങ്കിലും റൂട്ടിംഗ് ഹോർമോൺസ് ഉപയോഗിച്ച് നമുക്ക് വയ്ക്കാം. വേര് വരാൻ പ്രകൃതിയിൽ ഒരു അല്പം ബുദ്ധിമുട്ടുള്ള സാധനങ്ങളെ നമുക്ക് അതിൻ്റെ അടുത്ത ഘട്ടമായ ലെയറിംഗിലേക്ക് പോയി നമുക്ക് തയ്യാക്കി എടുക്കാവുന്നതാണ്. ലെയറിംഗ് അതിനെ നമ്മളെ മലയാളത്തിൽ പതിവെക്കൽ എന്ന് പറയും. അപ്പൊ പതിവെക്കുന്ന സമയത്ത് അതിന്റെ തൊലിച്ചെത്ത് മാറ്റുകയും അവിടെ ചകിരിച്ചോറോ അല്ലെങ്കിൽ ഉചിതമായ മാധ്യമം ഏതാണോ, ചിലതിലും വെറും മണ്ണ് തന്നെ നമുക്ക് പോളിത്തീൻ കവറിൽ കെട്ടി നല്ല ടൈറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിലെ വേര് വരുന്നത് കാണാം. ഇപ്പൊ നാരകത്തിലൊക്കെ നമുക്ക് നാരകം, ചാമ്പ, പേര ഇതിലൊക്കെ നമുക്ക് ഇങ്ങനെ വളരെ എളുപ്പമെന്ന് വേര് വരുത്താം. ഏകദേശം ഒരു മാസമൊക്കെ മതി. ആ ഒരു മാസം കഴിയുമ്പോൾ നമ്മളത് മുറിച്ച് പുതിയൊരു പോളിബാഗിൽ പോട്ടി മിശ്രിതം നിറച്ച് ഇതിനെ നട്ട് ഒരു രണ്ടാഴ്ചയോളം തണലത്ത് വെച്ച് എന്നും നനച്ചു കൊടുക്കുകയാണെങ്കിൽ അത് എളുപ്പമെന്ന് 100% മാതൃഗുണം കിട്ടുന്ന തൈകളായി മാറും. അതാണ് ലെയറിംഗിൻ്റെ. ലെയറിംഗിൻ്റെ തന്നെ വകഭേദം എന്ന് പറയുന്ന ഇപ്പം നാഗപ്പതിവെക്കലുണ്ട്, സർപ്പൻറ്റെയിൻ. അത് നമുക്ക് കുരുമുളകിൽ നമുക്ക് കാണാൻ പറ്റും. പോകുന്ന വഴിക്കെല്ലാം അതിൻ്റെ ഓരോ മുട്ടിലും ഒരു കവറിൽ മണ്ണ് നിറച്ച് വെച്ച് ഒരല്പം വെയിറ്റ് കൂടെ വെച്ചാൽ വേരിറങ്ങും. അതിനെ നമ്മൾ മുറിച്ച് മുറിച്ച് വെക്കുകയാണെങ്കിൽ
1: തൈകൾ നമുക്ക് എളുപ്പമുണ്ടാക്കാൻ സാധിക്കും,
0: എളുപ്പമുണ്ടാക്കാം. പിന്നെ അതുപോലെ തന്നെ പപ്പായയിൽ മൗണ്ട് ലെയറിംഗ് എന്ന് പറഞ്ഞ് ഒരു ടെക്നിക്കുണ്ട്. മൗണ്ട് ലെയറിംഗിൽ നമ്മൾ ചെയ്യുന്നത് വലിയ പപ്പായയെ നമ്മൾ മുറിച്ചിട്ട് ആ മുറിഭാഗത്ത് കുമിളനാശിനി പുരട്ടും. അപ്പോൾ അതിൻ്റെ താഴേന്ന് ഒന്നിലധികം പുതിയ ചെറിയ തൈകൾ ഉണ്ടാകും. അതിൽ തന്നെ ചെറിയ മുറിവുണ്ടാക്കിയിട്ട് നമുക്ക് പോട്ടിംഗ് മിശ്രിതം കൂന പോലെ വെക്കുമ്പോൾ അതിൽ വേരിറങ്ങുന്ന അങ്ങനത്തെ പല പല ടെക്നിക്കുകളുണ്ട്.
1: പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രാഫ്റ്റിംഗ്.
0: ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഒട്ടിക്കൽ, രണ്ട് സാധനങ്ങളെ പിടിച്ച് ഒട്ടിക്കുന്നതിനെയാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിന് രണ്ട് ഭാഗം ഉണ്ടാവും. ഒന്ന് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയും. ആ റൂട്ട് സ്റ്റോക്കിലേക്ക് മേൽത്തരം ചെടിയുടെ തലപ്പ് നമ്മൾ ഒട്ടിച്ചു ചേർക്കും. ചെടിയുടെ വേരുഭാഗം അത്രയ്ക്ക് ഉൽപാദനക്ഷമത ഉണ്ടാവില്ല, എന്നാൽ കരുത്തുള്ള ഒരു വേരുപടലവുമായിരിക്കും. അതേസമയം മേലേക്കുള്ളത് നല്ല ഉൽപാദനക്ഷമതയുള്ളതും ആയിരിക്കും. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വലുതാണ്. ഉദാഹരണം പറഞ്ഞാൽ ഈ തിപ്പലി വേരുപയോഗിച്ചുകൊണ്ട് നമ്മൾ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വെള്ളക്കെട്ടുള്ള സ്ഥലത്തും അത് നമുക്ക് ധൈര്യമായിട്ട് വളർത്താം. മാത്രമല്ല പല മണ്ണിലൂടെയുള്ള രോഗങ്ങളെയും അത് പ്രതിരോധിക്കും.
1: അത് വേര് തിപ്പലിയായിരിക്കും, പക്ഷെ വരുന്ന മേളിലോട്ട് വരുന്നത് നമ്മുടെ കുരുമുളക് വേണ്ട ഇനമായിരിക്കും.
0: അതെ, അതുപോലെ തന്നെയാണ് നമ്മൾ പച്ചക്കറിയിൽ വഴുതന മുളക് പോലുള്ളതിൽ ചെയ്യുമ്പോഴും കരുത്തുള്ള വേരുപടലമുള്ള റൂട്ട് സ്റ്റോക്ക് എടുക്കും. എന്നാൽ നമുക്ക് വേണ്ട നല്ല ഉൽപാദനക്ഷമതയും മറ്റു ക്വാളിറ്റീസുമുള്ള സയോൺ എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള കരുത്തോടെ വളരുന്ന എന്നാൽ നല്ല ഇനങ്ങളെ നമുക്കിങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കാം. പിന്നെ ഗ്രാഫ്റ്റിംഗ് തന്നെ പല ടൈപ്പുണ്ട്. നമുക്ക് ഏറ്റവും ചെറുതെന്ന് പറയുന്ന എപ്പിക്കോട്ടയിൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും. മാവിലാണെങ്കിൽ മുളച്ചു വരുന്ന മാവിൻ്റെ വിത്തിൽ നിന്ന് 7 മുതൽ 15 ദിവസം വരെ പ്രായമായതിൽ നമുക്ക് ഒട്ടിച്ചു ചേർക്കുന്ന പരിപാടിയുണ്ട്, അത് എപ്പിക്കോട്ടയിൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് ഉണ്ട്, വെഡ്ജ് ഗ്രാഫ്റ്റിംഗ് ഉണ്ട്, ഇൻവേർട്ടഡ് വി, അങ്ങനെ പല പല ടൈപ്പായിട്ടുള്ള ഗ്രാഫ്റ്റിംഗ് ഉണ്ട്. ഗ്രാഫ്റ്റിംഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ കുറെ ക്വാളിറ്റി ഉള്ള തൈകള് നമുക്ക് ചെയ്യാൻ പറ്റും.
1: അടുത്ത രീതിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്താലും ബഡ്ഡിംഗ് ആണല്ലേ.
0: ആ അതെ, ബഡ്ഡിംഗ് എന്ന് പറയുമ്പോൾ ഗ്രാഫ്റ്റിംഗിന്റെ തന്നെ കുറച്ചുകൂടി ഒരു ഉയർന്ന രൂപം

0: കുറച്ച് സ്കില്ല് വേണം. പലവട്ടം ചെയ്ത് പരിശീലിച്ചാൽ മാത്രമേ പലതും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ചെയ്യുന്ന റൂട്ട് സ്റ്റോക്ക് ആയിരുന്നാലും അതിൽ എടുക്കുന്ന ബഡായാലും ഇതിനൊക്കെ പ്രായവും പാകതയും ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ റബ്ബറിൽ വ്യാപകമായിട്ട് ബഡിങ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇപ്പോൾ പ്ലാവിൽ ചെയ്യുന്നുണ്ട്, മാവിൽ ചെയ്യുന്നുണ്ട്, റംബൂട്ടാനിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ പലതിലും നമുക്ക് ഇത് പോസിബിളാണ്. ഗ്രാഫ്റ്റിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പാകത നമുക്ക് അത്രയ്ക്ക് നോക്കേണ്ടതായിട്ട് വരത്തില്ല, പക്ഷേ ബഡിങ് കറക്റ്റ് പാകതയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ
1: ചെയ്യാനായിട്ടുള്ളത്.
0: സക്സസ് റേറ്റ് അപ്പോഴേ കിട്ടത്തുള്ളൂ.
1: പിന്നെ ചില ആൾക്കാർ ഒരു രസത്തിന് വേണ്ടി ഒരേ പ്ലാന്റിൽ ഡിഫറെന്റ് ഡിഫറെന്റ് ബഡ്സ് ചെയ്യാറുണ്ട്, ഡിഫറെന്റ് കളേഴ്സിലെ ഫ്ലവേഴ്സ്, റോസ് ആണെങ്കിൽ. തീർച്ചയായിട്ടും
0: കൗതുകം എന്ന് പറയുന്ന അതൊരു ബിസിനസ്സാണ്. അത് നമ്മുടെ നാട്ടില് നമുക്ക് ഉദ്യാനവിളകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് റോസ്, പിന്നെ അതുപോലെ തന്നെ ചെമ്പരത്തി ഹിബിസ്കസ്, ബൊഗൈൻ വില്ല, പിന്നെ മാവ്, ഇതിൽ തന്നെ 5-10 ഇനങ്ങൾ ഒറ്റ ചൂടിൽ തന്നെ ബഡോ ഗ്രാഫ്റ്റിങ്ങും അത് സാധ്യമാണ്. ഇങ്ങനെ ചെയ്തിട്ട് ഒരു ജില്ലയിൽ നിന്ന് നമ്മൾ ഒളോറു മാങ്ങ പറിക്കുമ്പോൾ അടുത്ത ജില്ലയിൽ നിന്ന് ബാംഗ്ലൂർ പറിക്കുന്നു, അടുത്ത നിന്ന് അൽഫോൺസ് പറിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു വളരെ ശാസ്ത്രവും കലയും കൂടെ ഒരുമിക്കുന്ന ഒരു ഒരു വേദിയാണ്. അതോടൊപ്പം അതൊരു ബിസിനസ് കൂടെയാണ്.
1: ഓക്കെ സർ, ലാസ്റ്റ് നമ്മുടെ ടിഷ്യു കൾച്ചറാണ്.
0: ടിഷ്യൂ കൾച്ചറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അനുയോജ്യമായ ഒരു കഷണത്തിൽ നിന്ന്, ഒരു സസ്യത്തിൻ്റെ ഒരു ഭാഗത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് തൈകൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ടിഷ്യൂ കൾച്ചറിൻ്റെ ഏറ്റവും വലിയ ഗുണം. മാത്രമല്ല അതിൽ നമ്മൾ പിന്നെ വൈറസും മറ്റ് രോഗങ്ങൾക്ക് പരിശോധിച്ചതിന് ശേഷമാണ് നമ്മൾ തൈ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഈ ഉണ്ടാക്കുന്ന ലക്ഷക്കണക്കിന് തൈകളും ആ ലാബിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അല്ലെങ്കിൽ കർഷകൻ്റെ ഫീൽഡിൽ എത്തുന്നത് വരെയും അത് പൂർണ്ണമായും രോഗമുക്തമായിരിക്കുമെന്നുള്ളൊരു മിനിമം ഗ്യാരണ്ടി നമുക്ക് ടിഷ്യൂ കൾച്ചർ അല്ലെങ്കിൽ ഇൻവിട്രോ പ്രൊപ്പഗേഷനിൽ കൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. മാത്രമല്ല മറ്റു രീതികളിൽ കൂടി നമുക്ക് തൈ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള പല ചെടികളുടെ തൈകളും നമുക്ക് ടിഷ്യൂ കൾച്ചറിൽ കൂടെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമുക്കങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടിയുള്ള ലാബ് സൗകര്യം വേണം, അണുവിമുക്തമായ സാഹചര്യം വേണം, പിന്നെ ഇത് ചെയ്യാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾ വേണം, പിന്നെ കുറച്ച് ഇതൊക്കെ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ വേണം. അപ്പോൾ അത് കുറച്ച് ചിലവേറിയതും കുറച്ച് പഠിക്കാനുള്ളതാണ്. പക്ഷേ ഒരിക്കലത് അതെല്ലാം സെറ്റപ്പാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് റണ്ണിൽ വളരെ ലാഭകരമായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു സംരംഭം കൂടെയാണ് ടിഷ്യൂ കൾച്ചറിൽ കൂടെ തൈ ഉണ്ടാക്കി വിൽക്കുക എന്നുള്ളത്. ഇത് നമുക്ക്
1: എല്ലാ വിളകളിലും ഇതിപ്പം സാധ്യം അല്ലായിരിക്കും,
0: ഏറെക്കുറെ എല്ലാ വിളകളിലും പറ്റും. പക്ഷേ തെങ്ങ് പോലുള്ളതിനൊന്നും പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം വാഴയാണ്, വാഴ, ഓർക്കിഡ്, മറ്റു ഉദ്യാന വിളകൾ ഇതിലൊക്കെ സർവ്വസാധാരണ ആയിട്ടുണ്ട്. പക്ഷേ തെങ്ങ് പോലുള്ളതിലൊന്നും ഗവേഷണങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അവിടെയും വരും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ.
1: സസ്യപ്രവർദ്ധന രീതികൾ 6-7 ഇപ്പം സാറ് തന്നെ പറഞ്ഞു. പക്ഷേ ഇത് ഏത് എപ്പോഴാണ് എങ്ങനെയാണ് നമുക്ക് അനുയോജ്യമായത് അത് നമ്മൾ തിരഞ്ഞെടുത്ത് അത് പറഞ്ഞ മാതിരി ശാസ്ത്രീയ രീതിയിൽ ചെയ്താൽ തന്നെ നമുക്ക് അതിൽ മുന്നോട്ട് പോകാൻ പറ്റും.
0: ശരിക്കും പറഞ്ഞാൽ സസ്യപ്രവർദ്ധനം എന്ന് പറയുന്ന ഒരു ബിസിനസ് മോഡലാണ്. ആൾക്കാർക്ക് പുതിയ തൈകൾ ക്വാളിറ്റി ഉണ്ടാക്കുകയും അത് മറ്റുള്ളവർക്ക് കാശിന് വിൽക്കുകയും ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലാണ്. അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് ബൾക്കായിട്ട് ഏതെങ്കിലും നഴ്സറികൾക്ക് കൊടുക്കാം. അങ്ങനെ ഇതൊരു ബിസിനസ് മോഡലാണ്. ഇത് പല ആൾക്കാരും ചെയ്യുന്നുണ്ട്.
1: ഡോക്ടർ ചിഞ്ചു, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വളരെ നന്ദി.
0: നന്ദി.
2: സസ്യപ്രവർത്തന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതുവരെ പറഞ്ഞു തന്നത് വെള്ളായണി കാർഷിക കോളേജിലെ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ചിഞ്ചു വി എസ്. ഡോക്ടർ ചിഞ്ചു വി എസുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഡോക്ടർ ചിഞ്ചു വി എസിന്റെ ഫോൺ നമ്പർ 9497426849. മൂവന്തി താഴ്വരയിൽ അതാ ഒരു ചെങ്കനൽ പോലെ സൂര്യൻ മായാൻ പോവുകയാണ്. ഈ സന്ധ്യാനേരം ഇത്തിരി മഴയുടെ തണുപ്പിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു

0: ഈ മനോഹര ഗാനം കേട്ടുകഴിഞ്ഞപ്പോൾ ഒരു ഉന്മേഷമൊക്കെ തോന്നുന്നില്ലേ? ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
1: ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ഇന്ത്യയിലെ ഡയറി മേഖല ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിലും പോഷക സുരക്ഷയിലും ഈ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഡയറി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ DIDF കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഡയറി സഹകരണ സംഘങ്ങളെയും കർഷക ഉൽപ്പാദക സംഘടനകളെയും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൽ ശേഖരണം മുതൽ പ്രോസസ്സിംഗ്, സംഭരണം, വിപണനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് DIDF ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി പാൽ ശീതീകരണ കേന്ദ്രങ്ങൾ, ബൾക്ക് മിൽക്ക് കൂളറുകൾ, ആധുനിക ഡയറി പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, മൂല്യവർദ്ധിത പാലുൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്ലാന്റുകൾ എന്നിവ സ്ഥാപിക്കാൻ ധനസഹായം ലഭിക്കുന്നു. ഇതിലൂടെ പാൽ ചീത്തയാകാതെ സംരക്ഷിക്കാനും ഗുണനിലവാരം നിലനിർത്താനും കഴിയും. മൃഗസംരക്ഷണവും ഡയറി വികസനവും ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ ഈ പദ്ധതി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ദേശീയ ലക്ഷ്യത്തിനും സഹായകമാണ്. കൂടാതെ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും DIDF സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഡയറി മേഖലയെ കൂടുതൽ ശക്തവും മത്സരക്ഷമവും സുസ്ഥിരവുമാക്കുന്ന ഒരു നിർണായക പദ്ധതിയാണ്. ഇത് കർഷകന്റെ ജീവിതത്തെയും രാജ്യത്തെ

0: ത്തിന്റെ പോഷക സുരക്ഷയെയും ഒരുപോലെ ഉയർത്തുന്നു.
1: മഴക്കാലമാണല്ലോ, നമ്മുടെ കൃഷിയിടങ്ങളെ സംരക്ഷിക്കാനും പുതിയവ നടാനും പാലിക്കേണ്ട ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം.
2: കേരള കാർഷിക സർവകലാശാല നൽകുന്ന വിള പരിപാലന നിർദ്ദേശങ്ങൾ. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിക്ക് പിന്നാലെ കർഷകർക്ക് കനത്ത പ്രഹരമായി എൽനിനോ പ്രതിഭാസം രൂപപ്പെടുന്നു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനപ്രകാരം വരും മാസങ്ങളിൽ മഴ കുറയാനും വരൾച്ച നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ വിള സംരക്ഷണത്തിനായി അടിയന്തിരമായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ചുരുക്കത്തിൽ പരിശോധിക്കാം. കേരളത്തിലെ പ്രധാന വിളകൾ നേരിടുന്ന വെല്ലുവിളികളും അടിയന്തിര കർമ്മ പദ്ധതികളും. നെല്ല്. എൽനിനോ കാരണം കാലവർഷം വൈകുമ്പോൾ ഞാറുനടിയിൽ വൈകുന്നതിനും കുറഞ്ഞ കനപ്പ് പൊട്ടലിനും നെന്മണികൾ ശരിയായി നിറയാതിരിക്കാനും കാരണമാകുന്നു. ഇതിന്റെ ഫലമായി വിളവ് കുറയുന്നു. പരിഹാരങ്ങൾ. ഈ സാഹചര്യം നേരിടാൻ സമൂഹ നഴ്സറി ആരംഭിച്ച് ഒരുമിച്ച് വിളയിറക്കാം. നേരിട്ടുള്ള നെൽവിത്ത് വിതയ്ക്കൽ രീതികൾ സ്വീകരിക്കുക. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. മണ്ണിൽ ഈർപ്പം സംരക്ഷിക്കാനുള്ള നടപടികളെടുക്കുക. തെങ്ങ്. കാലവർഷത്തിലെ കുറവും മണ്ണിലെ ഈർപ്പക്കുറവും പെൺപൂക്കൾ കൊഴിയുന്നതിനും കുറഞ്ഞ കായ്പിടുത്തത്തിനും ഇളനീർ പൊഴിച്ചിലിനും ഇടയാക്കുന്നു. ഇത് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടാകും. ഇതിന് പരിഹാരമായി തെങ്ങിന് തടം മൂടൽ, തുള്ളിനന, തടത്തിൽ തൊണ്ടുകുഴിച്ചിടൽ, മഴവെള്ള സംഭരണം എന്നിവയിലൂടെ ഈർപ്പം നിലനിർത്തുക. കുരുമുളക്. മഴ കുറവനുഭവപ്പെടുമ്പോൾ കുരുമുളക് ചെടികൾ കുറഞ്ഞ രീതിയിൽ മാത്രം പൂവിടുകയും തിരികൊഴിച്ചിൽ, കുറഞ്ഞ കായ്പിടുത്തം എന്നിവ ഉണ്ടാവുകയും ചെയ്യുന്നു. കുരുമുളക് വള്ളികളുടെ ചുവട്ടിൽ പുതയിടുക, തോട്ടങ്ങളിൽ തണൽ ക്രമീകരിക്കൽ, തുള്ളിനന സംവിധാനം എന്നീ മാർഗങ്ങളിലൂടെ ഈ പ്രതിസന്ധി മറികടക്കാം. വാഴ. വളർച്ചാഘട്ടങ്ങളിലുണ്ടാകുന്ന ജലക്ഷാമം വാഴക്കുലകളുടെ മോശം വളർച്ചയ്ക്കും വലിപ്പം കുറഞ്ഞ പഴങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. പരിഹാരമാർഗങ്ങളായി തുള്ളിനന ഉറപ്പാക്കുക, ചുവട്ടിൽ പുതയിടുക, വരണ്ട കാറ്റിൽ വാഴകൾ ഒടിഞ്ഞു വീഴാതിരിക്കാൻ കൃത്യമായി താങ്ങ് നൽകുക എന്നിവ ചെയ്യണം. ഇഞ്ചി, മഞ്ഞൾ. മഴ വൈകുന്നതും ഈർപ്പമില്ലായ്മയും ഇഞ്ചിയുടെ കിഴങ്ങ് വളർച്ചയെ സാരമായി ബാധിക്കുകയും ഉൽപാദനക്ഷമത കുറയ്ക്കുകയും ചെയ്യുന്നു. പരിഹാരങ്ങൾ. ഉയർന്ന തടങ്ങൾ, പച്ചിലകളും മറ്റവശിഷ്ടങ്ങളും ഉപയോഗിച്ച് ജൈവ പുതയിടൽ, ആവശ്യാനുസരണം നനയ്ക്കുക. റബ്ബർ. ഉയർന്ന താപനിലയും മണ്ണിലെ ഈർപ്പമില്ലായ്മയും റബ്ബർ പാൽ ഉൽപാദനം കുറയ്ക്കുന്നു. ഇതിനെ ചെറുക്കാൻ തടം മൂടൽ, പുതവിളകൾ വളർത്തുക, ചെറിയ തോട്ടങ്ങളിൽ ആവശ്യാനുസരണം നനച്ചുകൊടുക്കുക എന്നിവ ചെയ്യേണ്ടതാണ്. കാപ്പി. പൂമഴയുടെ കുറവ് കാരണം മോശം കായ്പിടുത്തവും വിളവ് കുറവും ഉണ്ടാകുന്നു. സംരക്ഷണ നന, പുതയിടൽ, തണൽ ക്രമീകരണം എന്നിവ അവലംബിക്കുക. ചായ. ഉയർന്ന താപനിലയും വരൾച്ചയും തളിരിലകളുടെ വരവ് കുറയുന്നതും പച്ചില ഉൽപാദനം കുറയുകയും ചെയ്യുന്നു. പുതയിടൽ, തുള്ളിനന, പ്രൂണിംഗ് ക്രമീകരണം എന്നീ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ഇനി നമുക്ക് ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഓർമ്മയുണ്ടോ? എന്നാലും ഒരിക്കൽ കൂടി പറയാം. പാഷൻ ഫ്രൂട്ടിന്റെ വിത്ത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം: വഴുവഴുത്ത കുരുക്കൾ ചാരം ചേർത്ത് രണ്ടു മൂന്ന് ദിവസം തണലത്തുണക്കി വിത്താക്കാം. അല്ലെങ്കിൽ കുരുക്കൾ ഒരു രാത്രി നാരങ്ങാനീരിൽ കുതിർത്ത് വച്ച ശേഷം പിറ്റേന്ന് നന്നായി കഴുകിയെടുത്തും വിത്തിനുപയോഗിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
3: വയലും വീടും സമാപിക്കുന്നു.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: ഡിജിറ്റൽ ഇന്ത്യയുടെ കാര്യത്തിൽ വായ്പാ അപേക്ഷകൾ ഇനി പേപ്പർ രഹിതം. കേന്ദ്ര സർക്കാരിന്റെ 13-ലധികം ക്രെഡിറ്റ് ലിങ്ക്ഡ് സ്കീമുകൾ ഇനി ജൻസമർത്ഥ് പോർട്ടലിൽ ലഭ്യമാണ്. ഓൺലൈനായി യോഗ്യത പരിശോധിക്കാം, ഡിജിറ്റലായി രേഖകൾ സമർപ്പിക്കാം. നിങ്ങളുടെ അപേക്ഷയുടെ പുരോഗതി എപ്പോഴും ട്രാക്ക് ചെയ്യാനും ഈ പോർട്ടലിൽ സൌകര്യമുണ്ട്. അതിനായി ഇന്ന് തന്നെ സന്ദർശിക്കൂ www.jensamarth.in.
2: ആകാശവാണി. ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള വെറ്റിനറി ആന്റ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി, കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ, കേരള സ്റ്റേറ്റ് വെറ്റിനറി കൌൺസിൽ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മണ്ണുത്തി വെറ്റിനറി കോളേജിൽ വച്ച് ഈ മാസം 17-ന് 9 മുതൽ തെരുവ് നായ്ക്കളുടെ സുസ്ഥിരമായ ജനസംഖ്യാ നിയന്ത്രണവും പേവിഷബാധ നിയന്ത്രണവും കേരളത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് സംസ്ഥാനതല ശില്പശാല സംഘടിപ്പിക്കുന്നു. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി, യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി ഒ ജെ ജനീഷ് എന്നിവർ പങ്കെടുക്കുന്ന ഈ ശില്പശാലയിൽ സുസ്ഥിരവും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള തെരുവുനായ നിയന്ത്രണം, ഏകാരോഗ്യവും പേവിഷബാധ നിയന്ത്രണവും, ഇക്കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പൊതുസമൂഹത്തിനുമുള്ള പങ്കാളിത്തം, നിയമപരവും മൃഗക്ഷേമപരവുമായ വീക്ഷണം തുടങ്ങിയ വിവിധ അനുബന്ധ വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസുകളും ചർച്ചകളും ഉണ്ടായിരിക്കുന്നതാണ്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് കൊല്ലം ജില്ലാ നെടുവത്തൂർ കൃഷിഭവനിൽ വച്ച് ആത്മാ പദ്ധതിയുടെ സഹകരണത്തോടെ നാളെ രാവിലെ 10 മുതൽ ദീർഘകാലാടിസ്ഥാനത്തിൽ വിജയകരമായി ചെയ്യാൻ പറ്റുന്ന ഫലവർഗ വിളകളെക്കുറിച്ചുള്ള പരിശീലന ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണെന്ന് കൊട്ടാരക്കര കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ധന്യ അറിയിച്ചു. സംസ്ഥാന കൃഷിവകുപ്പിന്റെ അംഗീകാരത്തിൽ പ്രവർത്തിക്കുന്ന ഹോം ഗ്രൌണ്ടുമായി സഹകരിച്ച് നടത്തുന്ന ഈ പരിശീലന ക്ലാസിൽ കർഷകർക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 7907 7173 27 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ പ്രവർത്തിച്ചുവരുന്ന ഭക്ഷ്യസംസ്കരണശാലയിൽ പഴങ്ങളും പച്ചക്കറികളും സംസ്കരിച്ച് ഉപഭോക്താവിന്റെ ആവശ്യാനുസരണം വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8547070773. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് നടത്തുന്ന 6 ദൈർഘ്യമുള്ള ബീ കീപ്പിംഗ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. യോഗ്യത SSLC അഥവാ തത്തുല്യം. പ്രായപരിധി 18-30. കോഴ്സ് ഫീസ് 30,000 രൂപ. അവസാന തീയതി July 31. അപേക്ഷ ഖാദി kerala.gov.in സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9747321760 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. വെള്ളയണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ August 4 പരിശീലന പരിപാടി നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 8089076698 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം, എറണാകുളം എന്നിവിടങ്ങളിൽ 22,800, ആലപ്പുഴ 23,000, ചെങ്ങന്നൂർ 25,000, കോട്ടയം 25,800, പാലാ 24,300, കൊച്ചി റെഡി 22,600, ആലുവ 23,700, വടക്കൻപറവൂർ 24,200. കൊപ്ര ക്വിന്റലിന് കൊല്ലം 14,200, ആലപ്പുഴ തെളിവ് 21,900,

ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 14,600, വടക്കൻ പരവൂർ 13,300, ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,000. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര 20,000, കായംകുളം 21,000, പുളിങ്കുന്ന് 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000, എറണാകുളം 27,500. ഉഴുന്നുപിളർപ്പ് ക്വിന്റലിന് തിരുവനന്തപുരം 11,200. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700, തൊടുപുഴ 3,100, കട്ടപ്പന 2,750. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് നെടുവങ്ങാട് 66,000, പുത്തൂർ 69,000, കൊച്ചി 69,600. കൊച്ചി ഗാർബിൾഡ് 71,600. തുവരപ്പരിപ്പ് ക്വിന്റലിന് തിരുവനന്തപുരം 12,700. കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ദേശാഭിമാന സന്ദേശവുമായി ശൌര്യ വിജയ് യാത്ര പ്രയാണം ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഹോർമുസ് കടലിടുക്കിലെ കപ്പലാക്രമണം. ഇറാൻ പ്രതിനിധിയെ വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ സെമി ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാർ ലക്ഷ്യമിടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ആഴത്തിലാക്കാനും ഇതിലൂടെ സാധിക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനപ്പെടും. കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി 13 ദിവസത്തെ ശൌര്യ വിജയ് യാത്ര മോട്ടോർ സൈക്കിൾ റാലി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്തു. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും അഭിമാനവും സംരക്ഷിക്കേണ്ടത് അതിർത്തികളിൽ മാത്രമല്ല ജനങ്ങളുടെ മനസ്സിലും മൂല്യങ്ങളിലുമാണെന്ന് വരും തലമുറയെ ഓർമ്മിപ്പിക്കാൻ ഈ യാത്രയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
2: കാർഗിൽ യുദ്ധവിജയം ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിരോധ വീര്യത്തിന്റെ പ്രതീകമാണെന്ന് റാലി ഫ്ളാഗ് ഓഫ് ചെയ്യവേ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഒരു സവാരി, ഒരു രാഷ്ട്രം, ഒരു സല്യൂട്ട് എന്ന സന്ദേശമുയർത്തി സംഘടിപ്പിക്കുന്ന റാലിയിൽ 28 ബൈക്ക് യാത്രികരാണ് പങ്കെടുക്കുന്നത്. 13 ദിവസം കൊണ്ട് 1900 കിലോമീറ്റർ സഞ്ചരിച്ച് ഈ മാസം 26 ലഡാക്കിലെ ദ്രാസിലുള്ള കാർഗിൽ യുദ്ധസ്മാരകത്തിൽ റാലി സമാപിക്കും. വഴിമധ്യേ വിവിധ യുദ്ധസ്മാരകങ്ങളിൽ ആദരവർപ്പിക്കുന്ന സംഘം വീരമൃത്യു വരിച്ച സൈനികരുടെ പത്നിമാരെ ആദരിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭക്ഷ്യധാന്യ സംഭരണ വ്യവസ്ഥ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ന്യൂഡൽഹിയിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർദ്ദിഷ്ട സംഭരണ നയവും പ്രൈവറ്റ് എന്റർപ്രണേഴ്സ് ഗ്യാരണ്ടി സ്കീമും വിലയിരുത്തിയ യോഗത്തിൽ പ്രാദേശിക സംഭരണ അസന്തുലിതാവസ്ഥ, അധിക സ്റ്റോക്ക് കൈകാര്യം ചെയ്യൽ, സംഭരണശേഷി കാര്യക്ഷമമാക്കൽ, സംഭരണ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയുൾപ്പെടെ ചർച്ച ചെയ്തു. നിർമ്മിത ബുദ്ധിക്ക് യുവാക്കളുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഹൈദരാബാദിൽ ബ്രിക്സ് ട്രേഡ് യൂണിയൻ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക മാറ്റങ്ങൾക്കനുസരിച്ച് നൈപുണ്യം മെച്ചപ്പെടുത്തി തൊഴിൽ നഷ്ടപ്പെടുമെന്ന ഭയം മറികടക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിനായി സ്കിൽ ഇന്ത്യ

0: മിഷൻ വഴി പുതിയ കോഴ്സുകൾ ആരംഭിക്കും. ഇന്ത്യക്കാർക്ക് അന്താരാഷ്ട്ര തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ മൈഗ്രേഷൻ ആന്റ് മൊബിലിറ്റി കരാറുകളിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സർക്കാർ നിയന്ത്രണത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി സർവകലാശാല കർണാടകയിൽ സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. ബംഗളൂരുവിൽ ഗൂഗിൾ കണക്ട് ഇന്ത്യ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകോത്തര നിലവാരമുള്ള പ്രതിഭകളെ വാർത്തെടുക്കുന്നതിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യവസായ മേഖല, സർക്കാർ എന്നിവ തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്നതിലും നിർദ്ദിഷ്ട സർവകലാശാല നിർണായക പങ്ക് വഹിക്കുമെന്ന് ശ്രീ ശിവകുമാർ പറഞ്ഞു. സ്റ്റാർട്ടപ്പുകൾക്കും കമ്പനികൾക്കും നിർമ്മിത ബുദ്ധി മേഖലയിൽ ഗവേഷണം നടത്തുന്നതിനുള്ള AI ഹബ്ബ് സ്ഥാപിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചുവരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ആക്രമിക്കപ്പെട്ട MT അൽ ബഹിയ, MT മൊംബാസ എന്നീ കപ്പലുകളിലെ 30 ഇന്ത്യൻ ജീവനക്കാരിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ഉദ്ഘാടനം കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർവഹിച്ചു. ടെക്സ്റ്റൈൽ ഫാഷൻ മേഖലയിലെ ഇന്ത്യയുടെ ആഗോള സ്വാധീനം വ്യക്തമാക്കുന്ന വിധത്തിലാണ് മേള ഒരുക്കിയിരിക്കുന്നത്. 20 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ 4 മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഭാരത് ടെക്സ് മേളയുടെ 3 പതിപ്പാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ 42 കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായി മാറിയതായും അദ്ദേഹം പറഞ്ഞു. അതിർത്തി കടന്നുവരുന്ന ലഹരി തടയാൻ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കൈകോർക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ഫിഫ ലോകകപ്പിലെ ആദ്യ സെമിഫൈനലിൽ സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. ഇന്ന് അർദ്ധരാത്രി 12:30 ടെക്സസിലെ ഡാലസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. തുടർച്ചയായ 3 ലോകകപ്പ് ഫൈനലിൽ ഇടം നേടാൻ ലക്ഷ്യമിട്ടാണ് ഫ്രാൻസ് ഇറങ്ങുന്നത്. അതേസമയം 2010 കിരീട നേട്ടത്തിന് ശേഷമുള്ള ആദ്യ ലോകകപ്പ് ഫൈനലിൽ പ്രവേശനത്തിനായാണ് സ്പെയിൻ പൊരുതുക. വ്യാഴാഴ്ച നടക്കുന്ന 2 സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20 ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്ന ഫൈനൽ പോരാട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 259 റൺസ് വിജയലക്ഷ്യം. 3 മത്സരങ്ങളാണ് പരമ്പരയിൽ ഉള്ളത്. റെയിൽവേ പദ്ധതികൾക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ കൈകാര്യം ചെയ്യുന്നതിനായി റെയിൽ ഭൂമി പോർട്ടൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇനി മുതൽ വളങ്ങൾ കണ്ടെയ്നറുകളിൽ കൊണ്ടുപോകാനാകുമെന്നും അന്തരീക്ഷ മലിനീകരണം തടയാൻ താപനിലയങ്ങളിലുണ്ടാകുന്ന ഫ്ലൈ ആഷ് കണ്ടെയ്നറുകളിൽ മാത്രമേ കൊണ്ടുപോകാവൂവെന്നും അദ്ദേഹം അറിയിച്ചു.
2: अगर हम फ्लाई ऐश का एक अच्छा ट्रांसपोर्टेशन मैकेनिज्म बना सकते हैं तो देन वी कैन यूज फ्लाई ऐश इन इकोनॉमिक वे, सीमेंट में, प्रोडक्शन में यूज कर सकते हैं या फिर रोड कंस्ट्रक्शन या किसी दूसरे कंस्ट्रक्शन में हम काम में ले सकते हैं. रेल ट्रांसपोर्टेशन में जब उसको वैगन में भरते हैं तो फ्लाई ऐश बहुत फाइन होने से उसको लोड करने के टाइम में बड़ा पॉल्यूशन होता है. सो दैट्स व्हाई वी ब्रॉट दिस रिफॉर्म.
0: തൊഴിൽ ശക്തിയും യുവശക്തിയുമാണ് ദേശീയ പുരോഗതിയുടെ നിർണായക ഘടകങ്ങളെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. രാജ്യത്തെ 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് ഹൈദരാബാദിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. സനാത് നഗർ ESIC ആശുപത്രിയിലെ അത്യാധുനിക OPD ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി മറ്റ് 6 ESI പദ്ധതികളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം 8 നീണ്ടുനിൽക്കുന്ന ദൌത്യത്തിനായി ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിക്കും. ഖസക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്നും റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. ഇന്ത്യൻ സമയം രാത്രി 8:17 വിക്ഷേപണം. ബുധനാഴ്ച പുലർച്ചെ 1:25 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. ഇന്ത്യ മാലദ്വീപ് സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായി. മാലദ്വീപിന്റെ 2 വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2025-26 വർഷത്തിൽ

0: 771 മില്യൺ US ഡോളറിൽ അധികമായിരുന്നു. നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ FTA ഇരു രാജ്യങ്ങളിലെയും സുസ്ഥിര സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുമെന്നും ഉഭയകക്ഷി സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 561 പോയിന്റ് കുറഞ്ഞ് 77,054, നിഫ്റ്റി 158 പോയിന്റ് നഷ്ടത്തിൽ 24,052 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 104,720 രൂപയും ഗ്രാമിന് 13,090 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ദേശാഭിമാന സന്ദേശവുമായി ശൌര്യ വിജയ് യാത്ര പ്രയാണം ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലാക്രമണം. ഇറാൻ പ്രതിനിധിയെ വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ സെമി ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി. യുവവാണി.

0: യുവസാഹിതി.
1: എല്ലാ ശ്രോതാക്കൾക്കും യുവസാഹിതിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം.

0: യുവസാഹിതിയിൽ ഇന്നാദ്യം ഒരു കവിതയാണ്. എഴുതി അവതരിപ്പിച്ചത് ശ്രീകുമാർ ചേർത്തല.
1: ഗംഗാ നിമന്ത്രണം. ഇനി എത്ര ദൂരം ഗമിക്കേണ്ടു ജീവിത ചുടലക്കളങ്ങളിൽ കുളിർവിടർത്താൻ, ഇനി എത്ര കാതം താണ്ടണം ആഴിതൻ അന്തരാളങ്ങളിൽ തലചായ്ക്കുവാൻ, ഇനി എത്ര ദൂരം ഗമിക്കേണ്ടു ജീവിത ചുടലക്കളങ്ങളിൽ കുളിർവിടർത്താൻ, ഇനി എത്ര കാതം താണ്ടണം ആഴിതൻ അന്തരാളങ്ങളിൽ തലചായ്ക്കുവാൻ. പുലരികളായിരം മന്ദാരകുസുമങ്ങൾ ഇക്ഷിതീ നികടത്തിലുതിർത്തു ചിരിക്കവേ, സന്ധ്യകൾ അമ്പരക്കാവതിൽ മേഘശില്പങ്ങൾ അർക്കനുമായി ചമയിച്ചൊരുക്കവേ, രാവും നിലാവിൻ്റെ വെൺചേല ചുറ്റിയ വിണ്ണതിയോരത്തു താരമാല്യങ്ങളണിയവേ, ഇനി എത്രയാമങ്ങൾ കാതോർത്തിരിക്കണം ഇക്കളിത്തട്ടിൽ വിളക്കണയാൻ, ഇനി എത്രയാമങ്ങൾ കാതോർത്തിരിക്കണം ഇക്കളിത്തട്ടിൻ വിളക്കണയാൻ. ഹിമവാന്റെ മടിയിലന്നിത്തിരി തീർത്ഥമായുലയുന്ന കാർമേഘച്ചുരുളിലെ ജീവനായി കരുണയായി കാമമായി ചാരിത്രിശക്തിയായി വരളുന്ന മണ്ണിൻ്റെ നെഞ്ചിൽ സാന്ത്വനവുമായി അലയുന്നു ഞാനിന്നും ഗംഗ

മുറിവുകൾ കനത്തൊര ഭാരതമാറിലെ ഉണങ്ങാത്ത വ്രണമാണീ ഗംഗ. കണ്ടു ഞാൻ എത്രയോ പൊയ്മുഖങ്ങൾ, പിന്നെ ഉപനിഷത്താളിൽ മയങ്ങുന്ന സത്യങ്ങൾ. മനസ്സിൻ്റെ ജാലക പഴുതുമറച്ചും പടുന്തിരിയെരിയുന്ന പാതകക്കാഴ്ചകൾ കെട്ടുകൾ. ഒരു ചാൺവയറിലെ വിശപ്പുറങ്ങാൻ തൊലിവിറ്റുറങ്ങുന്നൊരാസ്ത്രീത്വവും ബാല്യവും. മുറിവുകളിതളിടും ഭാരതമാറിലെ കൊഴിയാത്ത ദലം.

കുന്ന പാടുകൾ കണ്ടു, പണച്ചേരുവ മറയ്ക്കുന്ന കോലങ്ങൾ കണ്ടു, എതിർചേരിക്കൂട്ടിലെ എണ്ണം കുറയ്ക്കുവാൻ മൃതിക്കോട്ട കെട്ടുന്ന ഭാവനകൾ കണ്ടു, ഇനിയും മരിക്കാത്ത ഭൂമിയെ കണ്ടു, ഇനിയും മരിക്കാത്ത ഭൂമിയെ കണ്ടു, വീഴുന്ന സോദരൻ പടുത്തൊര കോവിലുകൾ കണ്ടു, തെരുവിൽ മൃത്യുതൻ തടവറ തീർക്കുവാൻ ക്രോധം വിഷം ചീറ്റും തോക്കുകൾ കണ്ടു, എവിടെയോ പുറം മൂടികളിലാളുകൾ ചിഹ്നങ്ങളായുറഞ്ഞലറുന്നതും കണ്ടു, കനിവിൻ്റെ ഒരു കണം തേടിയായലയുന്ന ദൈന്യം വിടരുന്ന മിഴികളും കണ്ടു ഞാൻ, കനിവിൻ്റെ ഒരു കണം തേടിയായലയുന്ന ദൈന്യം വിടരുന്ന മിഴികളും കണ്ടു ഞാൻ. ഇനി എനിക്കാവില്ല നടനം തുടരുവാൻ ഇവിടെ ഈ പൊന്മുളം ബാംസുരി കേൾക്കുവാൻ, ഇനി എനിക്കാവില്ല നടനം തുടരുവാൻ ഇവിടെ ഈ പൊന്മുളം ബാംസുരി കേൾക്കുവാൻ. അനങ്കമങ്കനയ്ക്കായി ഒരു തുണ്ടു ഭൂവിനായി ഉയരുന്ന യുദ്ധങ്ങൾ കണ്ടു, ഞാനേ ലോകം ഞാനേ ലോകമെന്നു ഘോഷിച്ചു കൂടപ്പിറപ്പുകൾ ചേതന തല്ലിക്കെടുത്തുന്നതും കണ്ടു, ഇരുളിൽ ചുടുചോരമണക്കുന്ന തെന്നലിൽ കുട്ടികൾ ഒരു വറ്റുതുണ്ടിനായി അലയുന്നതും കണ്ടു, ഇരുളിൽ ചുടുചോരമണക്കുന്ന തെന്നലിൽ കുട്ടികൾ ഒരു വറ്റുതുണ്ടിനായി അലയുന്നതും കണ്ടു, ഇനി എത്ര കാതം താണ്ടണം ശാന്തിതൻ ശുഭ്രതീർത്ഥങ്ങളിൽ വിലയിക്കുവാൻ, ബാണങ്ങൾ വായുന്നു ചിരിച്ചുള്ളിലെ കാളിയൻ പണം വിടർത്തുന്നു, ദാഹമാറ്റാൻ കഠാരകൾ രുതിരപാനം നടത്തുന്നു, ധർമ്മങ്ങളേതോ കോമരം കെട്ടുന്നു വഴിതെറ്റിയാടിച്ചിതറുന്നു കർമ്മങ്ങൾ, മുറിവുകൾ കനത്തൊര ഭാരതമാറിലെ ഉണങ്ങാത്ത മുറിവാണി ഗംഗ, എവിടെയെന്നുത്തമ ശാന്തിമന്ത്രങ്ങൾ, എവിടെയെന്നുജ്വല വേദാന്തസാരങ്ങൾ, എവിടെയാ ഗീത, എവിടെയാ ബൈബിൾ, എവിടെയാണ് എവിടെയാണ് ആമാനിഷാദകൾ, ഇനി എത്രയാമങ്ങൾ കാതോർത്തിരിക്കണം ഇക്കളിത്തട്ടിൻ വിളക്കണയാൻ, കടും വർണ്ണക്കുപ്പായമണിയിച്ചൻ മിഴിനേരിനെ കടും വർണ്ണക്കുപ്പായമണിയിച്ചൻ മിഴിനീരിനെ വിൽക്കുന്നു വാണിഭം തഴയ്ക്കുന്നു പിന്നെയും, നിറം കെട്ട മദ്യക്കുപ്പികളുമായി പൈതൽ കൈതവക്കെട്ടുകൾ അണിയാൻ തുടങ്ങുന്നു, ഇനി എനിക്കാവില്ല ഭാരം ചുമക്കുവാൻ, ഇനി എനിക്കാകില്ല മിഴി തുറക്കാൻ, പിന്നെ സൗമ്യ സഹിഷ്ണുതാ മന്ത്രങ്ങൾ ഉരുവിട്ടു നിസ്വയായി നിസംഗയായി ജീവൻ കഴിക്കുവാൻ, മുറിവുകൾ മരിക്കാത്ത ഭാരതമാറിലെ നിറയാത്ത മനമാണി ഗംഗ, ഇന്നു ഞാൻ ഓർക്കുന്നിന്ദ്ര ലോകത്തെ ബാല്യവും ഭാഗീരഥിയായ ശിവമുടിയിൽ അന്നാടിയ ലാസ്യവും, കാശിയിൽ ആയിരമാരതി ചൂടി ഞാൻ ഋതുമതി നാണമണിഞ്ഞു നടന്നതും, പിന്നെ ശന്തനു പത്നിയായി ഭീഷ്മർദൻ മാതാവായി ഭാരതഭൂവിൽ കളിയാടിരസിച്ചതും, ഇനി എനിക്കാവില്ല ജാഹ്നവിയാകുവാൻ ഇവിടെ പുനരൊരു സംസ്കൃതി രചിക്കുവാൻ, കാൺമു ഞാൻ രാമനെ അഗ്നിതീർത്ഥങ്ങളിൽ പത്നിശുദ്ധി അളന്നതും, കാൺമു ഞാൻ കൃഷ്ണനെ ധർമ്മയുദ്ധങ്ങളെ, കാൺമു ഞാൻ ബുദ്ധനെ ഹരിശ്ചന്ദ്രനെ പാണ്ഡയെ, കയ്യിലഹിംസാമൃതമേന്തി ഗാന്ധിയെ, ഇനി എത്ര കാതം താണ്ടണം ആഴിതൻ ശുഭ്രതീർത്ഥങ്ങളിൽ വിലയിക്കുവാൻ, വിറച്ചുപോയി ഭീതിയാൽ വിമോചനമധുരം രുചിക്കവേ വെടിയുണ്ട ഹൃദന്തമധുതിരയവേ, ഇനി എനിക്കാവില്ല നടനം തുടരുവാൻ ഇവിടെ ഈ പൊന്മുളം ബാംസുരി കേൾക്കുവാൻ, ഇനി എൻ്റെ ഉയിരിൻ്റെ അവസാന കണികയും പകലോൻ്റെ സ്നേഹത്തിൻ നെരുതിയിൽ ഉന്നതിപ്പാടുകൾ തീർത്തിന്ദ്ര ധനുസുകൾ തീർത്ത് ഗഗനസ്ഥലികളിൽ അനന്തമായായിരം ചിതച്ചാലുകൾ ചാർത്തിയടങ്ങുവതെന്നു നോറ്റു ഞാനുഴറുന്നു, ഏതോ കർമ്മദോഷമായി ജന്മപാപമായി ഗംഗ ഞാൻ അലയുന്നു മിഴിയടച്ചിടാതെ കണ്ണീർ തുടയ്ക്കാം.

0: ശ്രീകുമാർ ചേർത്തല എഴുതി അവതരിപ്പിച്ച കവിതയാണ് ഇപ്പോൾ കേട്ടത്.
1: അടുത്തതായി ശ്രുതി എസ് എഴുതി അവതരിപ്പിക്കുന്ന കഥ പുള്ളിക്കുപ്പായം.
2: പുള്ളിക്കുപ്പായം. ദീർഘദൂര യാത്രയ്ക്ക് ശേഷം ആ മഹാനഗരത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ അവൾ ഇറങ്ങി. നട്ടുച്ചയായിരുന്നതിനാലാവാം അല്പം ക്ഷീണം തോന്നി. പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഗൈഡ് ഉൾപ്പെടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ അവളെ സ്വീകരിച്ചാനയിച്ച് സർക്കാർ വാഹനത്തിൽ കയറ്റി. വീതിയേറിയ നഗരവീഥിയിലൂടെ സഞ്ചരിച്ച് ഗസ്റ്റ് ഹൗസിലെത്തി. ആ നഗരം ആദ്യമായി കാണുകയാണ്. IAS എന്ന ബിരുദം ചാർത്തിയതിനാലാവാം ഇതുപോലുള്ള പല നഗരങ്ങളും അവൾ സന്ദർശിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക നിരീക്ഷകയായാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഗസ്റ്റ് ഹൗസിലെത്തിയ ഉടനെ ഉച്ചഭക്ഷണം കഴിച്ചു. മാഡം, ഇന്ന് നമുക്ക് വിശ്രമമാണ്, നാളെ മുതൽ പ്രോഗ്രാം ആരംഭിക്കാം, ഗൈഡ് അറിയിച്ചു. മലയാളം നന്നായി സംസാരിക്കുന്ന ഗൈഡ് തനിക്ക് അനുയോജ്യയാണെന്ന് തോന്നി. ശരി, നമുക്ക് വൈകുന്നേരം 5 മണിക്ക് കാണാം. ഓക്കെ മാഡം. ഗസ്റ്റ് ഹൗസിലെ 4-ാം നമ്പർ മുറിയിൽ അവൾ വിശ്രമിക്കാനായി കയറി. മുറിയിൽ AC ഉണ്ടായിരുന്നെങ്കിലും പ്രകൃതിയുടെ കാറ്റ് ഇഷ്ടമായതിനാൽ ജനാലകളെല്ലാം തുറന്നിട്ടു. പിറ്റേ ദിവസത്തെ പ്രോഗ്രാമിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ബെഡിൽ കിടന്നു. എങ്ങു നിന്നോ ഒരിളം കാറ്റ് അലയടിച്ചുകൊണ്ട് ആ മുറിയിലെത്തി അവളെ തഴുകി. പാരിജാത പൂക്കളുടെ സുഗന്ധം പേറിക്കൊണ്ടാണ് ആ കാറ്റ് അവിടെ എത്തിയത്. ആ സുഗന്ധം അവൾ ആവോളം നുകർന്നു. അതവളെ കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുട്ടിക്കാലത്ത് അച്ഛനെന്നും പാരിജാത പൂക്കളുടെ മാല കോർത്ത് അവളെ ചൂടിക്കുമായിരുന്നു. തനിക്ക് 7 വയസ്സുള്ളപ്പോൾ അച്ഛൻ വീടുവിട്ടു പോയതാണ്. പിന്നീടിന്നേ വരെ അദ്ദേഹത്തെപ്പറ്റി വിവരങ്ങളൊന്നുമില്ല. അന്നുവരെയെല്ലാം അവൾക്ക് അച്ഛനായിരുന്നു. ഒറ്റ മകളായതുകൊണ്ടാവാം അമ്മയ്ക്ക് അവളെ വിട്ടുകൊടുക്കാറില്ല. അവൾക്കും അങ്ങനെ എല്ലാത്തിനും അച്ഛൻ വേണം. കളിക്കാനും കുളിക്കാനും ഭക്ഷണം കഴിക്കാനും അങ്ങനെ എല്ലാത്തിനും. സ്കൂൾ വിട്ടു വരുമ്പോൾ അച്ഛൻ ഉമ്മറത്ത് കാണും. അങ്ങനെ ഒരു നാൾ അച്ഛനോടൊപ്പം ടൗണിലൂടെ നടക്കുകയായിരുന്നു. ഒരു തുണിക്കടയ്ക്ക് മുന്നിൽ ഒരു പാവയെ ഉടുപ്പിച്ച് അലങ്കരിച്ചിരുന്ന പുള്ളിയുടുപ്പ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. വെള്ളയിൽ മഞ്ഞയും ചുവപ്പും പുള്ളികളുള്ള ഒരുടുപ്പ്. അച്ഛാ, എനിക്കത് വാങ്ങിത്തരാമോ? വാങ്ങിത്തരാമോളെ, കുറച്ചു ദിവസം കഴിഞ്ഞോട്ടെ. മകളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ ആ പിതൃഹൃദയം വെമ്പി. ആ ഉടുപ്പ് വാങ്ങുവാനുള്ള പണം അയാളുടെ കൈവശമില്ലായിരുന്നു. രണ്ടു നേരത്തെ ഭക്ഷണത്തിനുള്ള വക തന്നെ ഉണ്ടാക്കുന്നത് രാപ്പകലില്ലാതെ അയാളുടെ ഭാര്യ ഒരു പൊടിമില്ലിൽ ജോലി ചെയ്താണ്. പോളിയോ ബാധിച്ച് കൈകാലുകൾക്ക് ചെറുപ്പത്തിലെ വന്ന സ്വാധീനക്കുറവ് മൂലം കഠിനാധ്വാനം ചെയ്യുവാൻ അയാൾക്ക് കഴിയാതെ പോയി. തന്റെ മകൾക്ക് ഒരു കുപ്പായം പോലും വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് അയാൾ വ്യസനിച്ചു. അന്ന് രാത്രി അയാൾക്കുറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ അമ്മ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ ആ അച്ഛൻ മകളെ അടുത്തു വിളിച്ച് മൂർധാവിൽ നുകർന്നുകൊണ്ട് പറഞ്ഞു, മോൾ ഇന്നലെ കാണിച്ച പുള്ളിക്കുപ്പായം വാങ്ങിക്കൊണ്ടുവരാം. ഇതു പറഞ്ഞ് അദ്ദേഹം നടന്നകന്നു. പിന്നീട് ആ മനുഷ്യനെ അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അച്ഛന്റെ തിരോധാനം അവളെ വല്ലാതെ അലട്ടി. ആ അമ്മയും മകളും തിരക്കാവുന്നിടത്തോളം തിരക്കി. വർഷങ്ങൾ കടന്നുപോയി. മോൾ നന്നായി പഠിച്ച് ഉന്നതിയിലെത്തണമെന്ന അച്ഛന്റെ ഉപദേശം അവൾ പാലിച്ചു. സ്കൂൾ ഫൈനൽ പരീക്ഷ 1-ാം റാങ്കോടെ പാസായി. സർക്കാർ സ്കോളർഷിപ്പോടെ ഉപരിപഠനവും പൂർത്തിയാക്കി. അങ്ങനെ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി. ഓരോ പടവുകൾ ചവിട്ടിക്കയറുമ്പോഴും അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മ ഒരു നിഴലായി അവളെ പിന്തുടർന്നു. തന്റെ മകളുടെ വിജയത്തിൽ അമ്മ അഭിമാനം കൊണ്ടു, ഒപ്പം നിരാശയും. 3 വർഷങ്ങൾക്ക് മുൻപ് അമ്മ ഇഹലോകവാസം വെടിഞ്ഞു. താൻ എത്തുന്ന നഗരങ്ങളിലെല്ലാം അച്ഛന്റെ മുഖം അവൾ പരതി നടന്നു. കഴിഞ്ഞ 31 വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ ഒരിടത്തും ആ മുഖം കണ്ടെത്താൻ അവൾക്കായില്ല. മാഡം, ചായ കൊണ്ടുവരട്ടെ? ഗൈഡിനൊപ്പം വന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ശബ്ദം കേട്ടാണ് അവൾ ചിന്തയിൽ നിന്നും ഉണർന്നത്. നേരം പോയതറിഞ്ഞില്ല. 5 മണിയായല്ലേ? അതേ മാഡം, ഇവിടെ അടുത്തൊരു ദുർഗാക്ഷേത്രമുണ്ട്, നമുക്ക് അവിടെ വരെ പോയാലോ? ഗൈഡ് ചോദിച്ചു. ശരി, ഞാനൊന്ന് ഫ്രഷായി വരാം. അരമണിക്കൂറിനകം കുളിച്ച് ഫ്രഷായി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരാൽമരം ക്ഷേത്രനടയിൽ തണലേകി നിൽക്കുന്നു. സായാഹ്ന വേളയായതിനാൽ ഭക്തജനങ്ങൾ നന്നേ കുറവാണ്. ക്ഷേത്രനടയിലെത്തിയപ്പോൾ തന്നെ പൂജാരി പൂർണ്ണ കുംഭവുമായി സ്വീകരിച്ചു. ദേവീ ദർശനം കഴിഞ്ഞ് ക്ഷേത്രത്തിനു ചുറ്റും ഒരു വലം വെച്ചു. ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ചും ദേവീ മഹാത്മ്യത്തെക്കുറിച്ചും ഗൈഡ് വിവരിച്ചു. ആൽത്തറയിൽ 5 മിനിറ്റ് വിശ്രമിക്കണമെന്ന് തോന്നി. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ കാഷായ വസ്ത്രധാരിയായ ഒരു സന്യാസി അവളുടെ മുന്നിലൂടെ കടന്നുപോയി. താടിയും മുടിയും നീട്ടി വളർത്തിയിട്ടുണ്ട്. നല്ല പ്രസരിപ്പുള്ള മുഖം. കൈകാലുകൾക്ക് സ്വാധീന

0: ഇല്ലാത്തതിനാലാവാം നടപ്പ് മന്ദഗതിയിലാണ്. ആ രൂപം ഒരു മിന്നൽ പിണർ പോലെ അവളുടെ മനസ്സിൽ പതിച്ചു. ഏതോ ഒരു വികാരത്താൽ അവൾ അദ്ദേഹത്തിന്റെ പുറകെ ഓടി. അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ അച്ഛൻ, മനസ്സ് മന്ത്രിച്ചു. അച്ഛാ എന്നുറക്കെ വിളിച്ചുകൊണ്ട് ആ ചുമലിലേക്ക് ചാഞ്ഞു. തന്റെ മകളെ തിരിച്ചറിഞ്ഞ ആ പിതാവ് നിർനിമേഷനായി ഒരു നിമിഷം നിന്നുപോയി. തുടർന്ന് തന്റെ സഞ്ചി തുറന്ന് ഒരു പൊതിയെടുത്ത് അവളുടെ നേർക്ക് നീട്ടി. പൊതി തുറന്നപ്പോൾ അവൾ ഞെട്ടിത്തരിച്ചു. മഞ്ഞയും ചുവപ്പും പുള്ളികൾ നിറഞ്ഞ ഒരു കുഞ്ഞുടുപ്പ്. രണ്ടു വ്യാഴവട്ടക്കാലമായി കൊണ്ടു നടന്ന ആ നിധി മകളെ ഏൽപ്പിച്ചു. അച്ഛനും മകളും ആലിംഗനബദ്ധരായി.
1: ശ്രുതി എസ് എഴുതി അവതരിപ്പിച്ച പുള്ളിക്കുപ്പായം എന്ന കഥയാണ് ഇതുവരെ കേട്ടത്.
2: അടുത്തതായി ശരണ്യ വിജയൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം.
3: യാത്ര. കണ്ണീരാൽ കുതിർന്നൊരൻ മോഹശകലങ്ങൾ ഒരു പിടിച്ചാരമായെരിയുമ്പോഴും

ഒരു വർണ്ണശലഭമായി പാറാൻ കൊതിച്ചൊരൻ സങ്കൽപ്പ സുന്ദര നിമിഷങ്ങളിൽ.

മധുര സംഗീതം പൊഴിച്ചൊരു കിളികളും പൂവാടി തന്നിലായി വന്നതില്ല.

പൂക്കൾ തൂകാൻ ശ്രമിച്ചുമെല്ലെ, പ്രത്യാശയോടിന്നും തുടരുന്നു ഞാനെൻ്റെ ജീവിതമാകുന്ന യാത്ര വീണ്ടും. സ്വപ്നം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495 9643 21,

9496513 ചെവി മൂക്ക് തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. അക്ഷരങ്ങൾ അനുഭൂതികളുടെ ഭാഷയാകുമ്പോൾ അവ സാഹിത്യമായി വിരിയുന്നു. കാലത്തെയും മനുഷ്യജീവിതത്തെയും ഹൃദയസ്പർശിയായി ആവിഷ്കരിക്കുന്ന കഥയും വികാരങ്ങളുടെ നേർത്ത സ്പന്ദനങ്ങൾ പകർത്തുന്ന കവിതകളും ചിന്തകൾക്ക് പുതുവെളിച്ചം പകരുന്ന പ്രഭാഷണവും കോർത്തിണക്കിയ സാഹിത്യരംഗം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹാർദമായ സ്വാഗതം. കാത്തിരിപ്പുകൾക്ക് പല നിറങ്ങളുണ്ട്. ചിലത് സന്തോഷത്തിലേക്കുള്ള വാതിലുകൾ തുറക്കും, ചിലത് ഒരു നിമിഷം കൊണ്ട് ജീവിതത്തിന്റെ അർത്ഥം തന്നെ മാറ്റിമറിക്കും. അച്ഛന്റെ സാമീപ്യം കൊതിച്ചു വളർന്ന ഒരു കൗമാരക്കാരിയുടെ ഹൃദയത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ഒരു സത്യത്തിന്റെ കഥയാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഒരു നിമിഷം നിശബ്ദമാക്കുകയും ഏറെ നേരം ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന GS മനോജ് കുമാർ എഴുതി അവതരിപ്പിക്കുന്ന എന്റെ അച്ഛന്റെ മകൻ എന്ന കഥ കേൾക്കാം.
1: കോളേജിന്റെ മുകളിലത്തെ വരാന്തയിൽ നിന്ന് അവൾ അകലെയുള്ള റോഡിലേക്ക് നോക്കി നിന്നു. അതിവേഗം പായുന്ന വാഹനങ്ങൾ ഒന്നിനോടൊന്ന് മത്സരിച്ച് മറ്റൊന്നിനെ പിന്നിലാക്കി അതിവേഗം പായുകയാണ് ഓരോന്നും. പെട്ടെന്ന് അവളുടെ കണ്ണുകളിൽ ഒരു നീല മാരുതി പ്രത്യക്ഷപ്പെട്ടു. അവൾ സൂക്ഷിച്ചു നോക്കി. ആ വാഹനം റോഡിന്റെ അരികിൽ കൂടി മത്സരങ്ങളിൽ നിന്ന് താനേ ഒഴിഞ്ഞു മാറി വളരെ പതുക്കെ വരികയാണ്. ആ പഴയ മാരുതി. ആകാംക്ഷയോടെ അവൾ വീണ്ടും വീണ്ടും നോക്കി. അതെ, അച്ഛൻ വരുന്നു. ഇന്ന് ഏത് ദിവസമാണ്? അവൾ ആലോചിച്ചു. 3ാം തീയതി. അച്ഛന്റെ പതിവ് വരവാണതെങ്കിലും അന്ന് 3ാം തീയതിയാണെന്ന് അവൾ മറന്നിരുന്നു. ആ പഴയ മാരുതി വളരെ പതുക്കെ കോളേജിന്റെ പടികടന്ന് അകത്തേക്ക് വന്നു. കലാലയത്തിന്റെ മുറ്റത്തെ വാഗത്തണലിൽ പതിവുപോലെ വണ്ടി പാർക്ക് ചെയ്ത് അച്ഛൻ പടികടന്ന് അവളുടെ ക്ലാസിന്റെ അരികിലേക്ക് നടന്നടുത്തു. ഇന്നും പതിവുപോലെ അച്ഛനോട് എന്തെല്ലാമോ ചോദിക്കണമെന്ന് അവൾ ഉറച്ചു. മെഴ്സി, അരികിൽ വന്ന് അച്ഛൻ വിളിച്ചപ്പോൾ അവളുടെ ധൈര്യം താനേ ചോർന്നുപോയി. പതിവുപോലെ അച്ഛൻ തന്ന പൊതികൾ രണ്ടും വാങ്ങി. എന്തുണ്ട് മോളെ വിശേഷം? സുഖം തന്നെയല്ലേ? അതെ. പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? പരീക്ഷ എന്നാണ്? മാർച്ചിൽ. നന്നായി പഠിക്കണം കേട്ടോ. അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? ഒരു നിശബ്ദതയ്ക്ക് ശേഷം ശിരസാട്ടം കൊണ്ടോ മൂളൽ കൊണ്ടോ അതേയെന്ന് അവൾ ഉത്തരം നൽകി. തോളിൽ തൊട്ട് യാത്ര പറഞ്ഞ അച്ഛൻ മടങ്ങിപ്പോയി. എല്ലാ മാസവും 3ാം തീയതി മാത്രം കാണുന്ന ഈ മനുഷ്യൻ, ഈ രണ്ടു പൊതികൾ, ഈ ചോദ്യങ്ങൾ, ഇതെല്ലാമാണ് അവളുടെ അച്ഛൻ. 4ാം ക്ലാസ് മുതൽ എല്ലാ 3ാം തീയതികളിലും ലഭിക്കുന്ന ഈ രണ്ടു പൊതികൾ ആദ്യമാദ്യം തപാലിൽ അയച്ചു തരുമായിരുന്നു, പിന്നീട് നേരിട്ട് സ്കൂളിലും. അന്ന് അവധി ദിവസമാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം. ഇന്നുവരെ പതിവ് തെറ്റിയിട്ടില്ല. ഒന്നിൽ പണമാണ്. വിവാഹമോചന സമയത്ത് അമ്മ കോടതിയോട് ആവശ്യപ്പെട്ടത്

കോളേജിൽ ചേർന്നപ്പോൾ ബാങ്കിന്റെ പാസ്ബുക്കും അവളെ ഏൽപ്പിച്ചു. ആ പണത്തെക്കുറിച്ചോ കണക്കിനെക്കുറിച്ചോ അവൾ സംസാരിക്കുമ്പോൾ അമ്മ ഒഴിഞ്ഞു മാറുമായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ പല പ്രാവശ്യം മേഴ്സി അമ്മയോട് അച്ഛനെക്കുറിച്ച് തിരക്കിയിട്ടുണ്ട്. അച്ഛൻ എവിടെയാണ്? അച്ഛൻ എന്താണ് അമ്മയെ കാണാൻ വരാത്തത്? അച്ഛൻ അമ്മയോട് പിണക്കമാണോ? പക്ഷേ അമ്മ അതിനൊന്നും മറുപടി തന്നില്ല. നിന്റെ അച്ഛന് എന്നെയും നിന്നെയും വേണ്ട, പക്ഷേ എനിക്ക് നിന്നെ വേണം. നീ അച്ഛനെക്കുറിച്ച് ചോദിക്കരുത്. നീ വളർന്ന് വലുതാകുമ്പോൾ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. പിന്നീടവൾ അച്ഛനെക്കുറിച്ച് അമ്മയോട് തിരക്കാറില്ല. അച്ഛനെക്കുറിച്ച് ചോദിക്കുന്നത് അമ്മയ്ക്ക് വെറുപ്പാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അമ്മയെ ദേഷ്യം പിടിപ്പിക്കും. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പ്രകൃതമാണ്. അച്ഛനെന്ന ശബ്ദം അവളിൽ നിന്ന് വന്നാൽ ഉറഞ്ഞുതുള്ളുന്നൊരു കോമരമായി അവർ മാറും. ഒക്ടോബർ 28 കൂട്ടുകാരി സ്റ്റെല്ലയുടെ ജന്മദിനമായിരുന്നു. പിറന്നാൾ ആഘോഷങ്ങൾക്ക് അവളും സ്റ്റെല്ലയുടെ വീട്ടിലെത്തി. അവളെ സ്റ്റെല്ല വീട്ടുകാർക്ക് പരിചയപ്പെടുത്തി. അച്ഛൻ, അമ്മ, അനുജൻ, അതിഥിയായി അവൾ മാത്രം. പക്ഷേ അവർ മെഴ്സിയെ അതിഥിയായി അംഗീകരിച്ചില്ല. സ്റ്റെല്ലയുടെ ജന്മദിനമാണെങ്കിലും ഇന്ന് ഞങ്ങൾക്ക് അതിഥികൾ ആരുമില്ല മെഴ്സി. നിന്നെ ഞങ്ങൾ അതിഥിയായി കൂട്ടിയിട്ടുമില്ല. സ്റ്റെല്ലയുടെ അച്ഛൻ അത് പറഞ്ഞപ്പോൾ മെഴ്സിയുടെ മനസ്സിന്റെ താളം തെറ്റി വിങ്ങിപ്പോയി. കണ്ണുകൾ ഈറനണിയുന്നത് അവരുടെ ആനന്ദലഹരിയിൽ ആരും തന്നെ കണ്ടില്ല. സ്റ്റെല്ലയുടെ അനുജൻ ചേച്ചിക്കായി 18 മെഴുകുതിരികൾ കേക്കിന്റെ മുകളിൽ കത്തിച്ചു വെച്ചു. അതിനു ചുറ്റും സ്റ്റെല്ലയുടെ അച്ഛനും അമ്മയും അനുജനും ഞാനും. ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് അച്ഛൻ ഉച്ചത്തിൽ പാടി. ഞങ്ങളത് ഏറ്റുപാടി. മെഴുകുതിരികൾ ഊതിക്കെടുത്തി സ്റ്റെല്ല കേക്കിന്റെ ആദ്യ കഷ്ണം മുറിച്ച് അച്ഛന് നൽകി. പിന്നെ അമ്മയ്ക്കും, അതിനുശേഷം എനിക്കും. മാംസം ഞാൻ കഴിക്കാത്തതിനാൽ നേരത്തെ തന്നെ അവർ സദ്യ ഒരുക്കിയിരുന്നു. തീൻമേശയിൽ ഞങ്ങൾക്ക് സദ്യ വിളമ്പിയതും സ്റ്റെല്ലയുടെ അച്ഛനായിരുന്നു. ആ സദ്യയ്ക്ക് മുമ്പൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത കുടുംബബന്ധത്തിന്റെ സ്വാദ് അവൾ നുകർന്നു. മെഴ്സി വീട്ടിലേക്ക് മടങ്ങിയിട്ടും ആ നിമിഷങ്ങൾ അനുവാദം കൂടാതെ തന്നെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും എത്തിക്കൊണ്ടിരുന്നു. സ്റ്റെല്ലയും അനുജനും പലപ്പോഴും അവളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അവരുടെ സാന്നിധ്യം കുറച്ചു നേരത്തേക്കെങ്കിലും മെഴ്സിയുടെ വീടിന്റെ ശ്മശാനമൂകതയെ മാറ്റിയിട്ടുമുണ്ട്. ദിനരാത്രങ്ങൾ കടന്നുപോയി. മറ്റാരും അറിയാതെ അവൾ അച്ഛനെ കാത്തിരുന്നു. നാളെ അച്ഛൻ വരും. ആ രാത്രി അവൾക്കുറങ്ങാൻ കഴിഞ്ഞില്ല. പതിവ് പോലെ അവൾ അച്ഛനോട് എന്തെല്ലാമോ ചോദിക്കണമെന്നുറച്ചു. അച്ഛൻ എവിടെയാണ് താമസിക്കുന്നത്? അച്ഛൻ എന്താണ് അമ്മയെ കാണാൻ വരാത്തത്? എന്തിനാണ് അമ്മയെ പിരിഞ്ഞത്? പക്ഷേ വീണ്ടും അവളുടെ മനസ്സിൽ ആശയങ്ങൾ തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. ഈ ചോദ്യങ്ങൾക്കുള്ള അധികാരം തനിക്കുണ്ടോ? അതിനുള്ള സമയമായോ? അച്ഛൻ അതിന് എങ്ങനെ പ്രതികരിക്കും? ഈ ചോദ്യങ്ങൾ അച്ഛന് ഇഷ്ടമാകുമോ? എന്നെ വെറുക്കുമോ? അതോ അച്ഛൻ എന്നോട് കൂടുതൽ അടുക്കുമോ? ഒരു കാര്യം തീർച്ചയാണ്, അച്ഛൻ എൻ്റേതു മാത്രമാണ്. അച്ഛനെ എനിക്ക് വേണം. അമ്മ എന്തിനാണ് അച്ഛനെ വെറുക്കുന്നത്? അച്ഛൻ പാവമല്ലേ? ഉത്തരമില്ലാത്ത കുറേ ചോദ്യങ്ങൾ അവളെ നോക്കി കൊഞ്ഞണം കുത്തുന്നുണ്ടായിരുന്നു. അവൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു, നാളെ എന്റെ അച്ഛൻ വരും. ജനാലയിലൂടെ കടന്നുവന്ന കാറ്റ് അവളുടെ മുന്നിലിരുന്ന പുസ്തകത്താളുകളെ അലസമായി മറിച്ചുകൊണ്ടിരുന്നു. അവൾ ചിന്തയുടെ ചിറകുകൾ കടുപ്പിച്ച് എവിടേക്കോ പറന്നു നടന്നു. ഘടികാരത്തിൽ 12 കഴിഞ്ഞു. ജനാലകൾ അടച്ച് അവൾ ഉറങ്ങി. അവൾ അതിരാവിലെ ഉണർന്ന് ഉന്മേഷവതിയായി പള്ളിയിലേക്ക് പോയി. യേശുവിന്റെ മുന്നിൽ മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. ഉണ്ണിയേശുവിനെ കയ്യിലേന്തി നിൽക്കുന്ന കന്യാമറിയത്തിന്റെ മുന്നിൽ തിരികൾ കത്തിച്ചു പ്രാർത്ഥിച്ചു. ഇന്ന് എന്റെ അച്ഛൻ വരും. 11 കഴിഞ്ഞു. അച്ഛനെ കണ്ടില്ല. കോളേജിന്റെ വരാന്തയിൽ നിന്ന് അവൾ ദൂരെ റോഡിലേക്ക് നോക്കി നിന്നു. അച്ഛൻ വരാൻ വൈകുന്നതെന്താണ്? ജീവിതത്തിൽ ഒരിക്കലും അവൾ അച്ഛനെ കാത്തിരുന്നിട്ടില്ല. വാച്ചിന്റെ സൂചി പതിവിലും പതുക്കെയാണ് നീങ്ങുന്നതെന്ന് അവൾക്ക് തോന്നി. ആദ്യമായി അച്ഛന്റെ സാന്നിധ്യം അവൾ സ്വപ്നം കാണാൻ തുടങ്ങി. ഇതുവരെ അവൾ അച്ഛനെ കാണുന്നതും മധുരപ്പെട്ടി വാങ്ങുന്നതും എല്ലാം തികച്ചും യാന്ത്രികമായിരുന്നെങ്കിലും ജീവിതത്തിൽ ആദ്യമായി ആ ദേവസാന്നിധ്യം മോഹിച്ചു. അച്ഛൻ മടങ്ങിപ്പോകാതിരുന്നിരുന്നെങ്കിൽ നിഴലുകളുടെ നീളം കുറഞ്ഞു. കൂട്ടുകാരുടെ ഇടയിൽ നിന്നൊഴിഞ്ഞു മാറി അവൾ അച്ഛനെയും പ്രതീക്ഷിച്ച് റോഡിലേക്ക് കണ്ണുനട്ടു അവൾ ആദ്യമായി കാത്തുനിന്നു. അങ്ങ് അകലെ നിന്ന് നീലമാരുതി കാണാൻ തുടങ്ങി. അവൾ ആവേശത്തോടെ പടിയിറങ്ങി താഴെയെത്തിയപ്പോഴേക്കും കാറ് വാഗമരത്തിന്റെ തണലിൽ എത്തിക്കഴിഞ്ഞിരുന്നു. പതിവ് പോലെ അച്ഛൻ അവളുടെ അടുത്തേക്കെത്തിയപ്പോൾ ആ വിരൽ തുമ്പിൽ പിടിച്ച് ഒരു 4 വയസ്സുകാരൻ കൂടി. ആരാണത്? അച്ഛനോട് ചോദിക്കാൻ മനസ്സിൽ കരുതിവെച്ച ചോദ്യങ്ങളെല്ലാം എവിടേക്കോ ഓടിമറഞ്ഞു. അച്ഛൻ

0: അടുത്തെത്തി. എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട്, പക്ഷേ അതൊന്നും ശബ്ദമായി പുറത്തു വന്നില്ല. അച്ഛന്റെ നിർദ്ദേശപ്രകാരം ആ കുട്ടി കയ്യിലിരുന്ന് രണ്ടു പൊതികൾ അവൾക്കു നേരെയും നീട്ടി. ഇത് ആരാണെന്ന് നിനക്കറിയില്ലല്ലോ. എന്റെ മകൻ. അവൾ മനസ്സിൽ മെനഞ്ഞെടുത്ത സ്വപ്നങ്ങളെല്ലാം നിമിഷം കൊണ്ട് അഗാധ ഗർത്തത്തിൽ വീണ് തകർന്നുപോയി. ഇതിനായിരുന്നു ഞാൻ വർഷങ്ങളായി അച്ഛനെ കാത്തിരുന്നത്. അച്ഛൻ മടങ്ങിപ്പോകാതിരുന്നെങ്കിൽ എന്നു മോഹിച്ചത്. ഇവൻ ആരാണ്? മറ്റാരും കേൾക്കാതെ അവൾ അവളുടെ മനസ്സിനോട് പറഞ്ഞു, ഇതാണ് എന്റെ അച്ഛന്റെ മകൻ.
1: ചില കണ്ടുമുട്ടലുകൾ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ച സ്വപ്നങ്ങളെ നിശബ്ദമായി തകർത്തുകളയും. ചില സത്യങ്ങൾ ഒരു നിമിഷം കൊണ്ട് ബാല്യത്തെയും വിശ്വാസത്തെയും മാറ്റിമറിക്കും. സാഹിത്യരംഗത്തിൽ അടുത്തതായി ശ്രീമതി എൽ ശ്രീരഞ്ജിനി മാന്നാറിന്റെ കവിതകളാണ് ആദ്യ കവിത. വിദ്യാലയത്തിലേക്ക്. വിദ്യാഭ്യാസം എന്നത് അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല, അത് മനുഷ്യനെ ജീവിതത്തിലേക്ക് ഒരുക്കുകയും മൂല്യങ്ങൾ പകർന്നു നൽകുകയും ചെയ്യുന്നു.
2: വിദ്യാലയ കാലഘട്ടം ഏതൊരു മനുഷ്യനെയും സംബന്ധിച്ചിടത്തോളം മറക്കുവാനാവാത്ത സുവർണ കാലഘട്ടമാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾക്കാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ ഗ്രാമീണത ചോർന്നു പോകാത്ത ഗ്രാമങ്ങളിലെ വിദ്യാലയങ്ങൾ ഒന്ന് വേറെ തന്നെയാണ്. വിദ്യാലയപ്പൂക്കൾ വിടരുമുഷസിൽ വിമല

0: അറിവും അച്ചടക്കവും മനുഷ്യസ്നേഹവും പകർന്നു നൽകുന്ന ഇടമാണ് വിദ്യാലയമെന്ന് ഈ കവിത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ജീവിതത്തിന്റെ ഓരോ ചുവടിലും ആ പാഠങ്ങൾ വെളിച്ചമായി കൂടെയുണ്ടാവട്ടെ. ഓരോ നവോത്ഥാനവും ആരംഭിക്കുന്നത് മനുഷ്യന്റെ ഉള്ളിലെ ചിന്തയിൽ നിന്നാണ്. പഴമയുടെ നന്മകൾ ഉൾക്കൊണ്ട് പുതുമയുടെ വെളിച്ചത്തിലേക്ക് മുന്നേറാൻ ആഹ്വാനം ചെയ്യുന്ന കവിതയാണ് നവോത്ഥാനം.
1: മതം മനുഷ്യനെ വേറിട്ട് നിൽക്കുന്ന ഒരു തലത്തിലേക്ക് നയിക്കുന്നു. മനുഷ്യർ തമ്മിൽ സ്പർദ്ധയും വിരോധവും എല്ലാം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും മതഭ്രാന്തിൻ്റെ പരിണിത ഫലമായിട്ടാണ്. ജാതി മതഭേദമന്യേ ജീവിക്കുവാനും അതുപോലെ മതമേതായാലും മനുഷ്യർ തമ്മിൽ സാഹോദര്യത്തോടുകൂടി കഴിയുവാനും സാധിക്കുന്ന ഒരു നാളെ നാം എല്ലാം സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മതത്തിൻ്റെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങളും അതുപോലെ മറ്റ് ആക്ഷേപകരമായ കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുകയില്ലെന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ അനാചാരങ്ങൾക്കെതിരെ നാം പോരാടുകയും നാം എല്ലാം ഒരമ്മ പെറ്റ സന്തതികളെ പോലെ ഒരുമയോടുകൂടി ഒരൊറ്റ ജാതി ഒരു മതം എന്ന വിശ്വാസത്തോടുകൂടി മുന്നോട്ടു പോവുകയാണെങ്കിൽ സമൂഹത്തിലെ അനാചാരങ്ങളെ തുടച്ചു മാറ്റുവാൻ സാധിക്കും എന്നുള്ളതിൽ സംശയമില്ല.

0: നവോത്ഥാനം എന്നത് കാലത്തിന്റെ മാറ്റം മാത്രമല്ല, മനസ്സിന്റെ ഉണർവ് കൂടിയാണ് എന്ന് ഈ കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുതുചിന്തയും പ്രത്യാശയും നമ്മുടെ ജീവിതത്തെ എന്നും മുന്നോട്ട് നയിക്കട്ടെ. ശ്രീമതി എൽ ശ്രീരഞ്ജിനി മാന്നാറിന്റെ കവിതകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സമകാലിക മലയാള കഥാസാഹിത്യത്തിൽ ശ്രദ്ധേയനായ കഥാകൃത്ത് വി പി ശിവകുമാറിന്റെ രചനാ ലോകത്തെ ആസ്പദമാക്കിയുള്ള 12 മണിക്കൂറിൽ ഒടുങ്ങുന്ന ആധുനിക കഥ എന്ന വിഷയത്തിൽ ഇ വി റെജി നടത്തിയ പ്രഭാഷണമാണ് സാഹിത്യരംഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
1: നമ്മുടെ കഥാസാഹിത്യത്തിലെ നിർണായകമായ ഒരു ഘട്ടം പൂർത്തീകരിച്ച ചെറുകഥാകൃത്താണ് വി പി ശിവകുമാർ. ഏതാണ്ട് 3 പതിറ്റാണ്ടോളം മലയാളിയുടെ ഭാവനാ ഭൂപടത്തിന്റെ കൊടിയടയാളമായിരുന്ന ആധുനികതയുടെ കാലദൈർഘ്യം തന്നെയായിരിക്കുന്നു ഇപ്പോൾ ശിവകുമാറിന്റെ വിയോഗത്തിനും. മൗലിക രചനകളായി തിരുവിതാംകൂർ കഥകൾ, കരയോഗം, ഒറ്റ എന്നീ 3 കഥാസമാഹാരങ്ങൾ മാത്രം അവശേഷിപ്പിച്ചുകൊണ്ടാണ് 1993 ജൂലൈ 27 ഈ എഴുത്തുകാരൻ വിടവാങ്ങിയത്. കർക്കിടകത്തിലെ മൂടിക്കെട്ടിയ മേഘപാളികൾക്കിടയിൽ നിന്ന് ഒരു കോമാളിയെപ്പോലെ മരണം ഇറങ്ങി വന്നപ്പോൾ അത് ശിവകുമാറിന്റെ തന്നെ കഥകളിലെ മൃത്യുദേവതയെപ്പോലെയായി. ഏത് കാലത്തിന്റെയും ഓരം ചേർന്നാണ് എവിടെയും ലോവർ മിഡിൽ ക്ലാസ് ജീവിതം കടന്നുപോകുന്നത്. അത് ഒരു നൂൽപാലത്തിലൂടെയുള്ള യാത്ര പോലെയാണ്. കലയുടെയും സാഹിത്യത്തിന്റെയും യഥാർത്ഥ രാഷ്ട്രീയത്തിന്റെ പോലും പിറവിയുടെ സമ്പുഷ്ടമായ ജൈവതലം അവിടമാണ്. അസ്തിത്വത്തെ സ്വയം വിമർശനം ചെയ്യേണ്ടി വരുന്ന മനസ്സും മസ്തിഷ്കവും അവിടെയാണുള്ളത്. അത്തരം ജീവിതങ്ങളെ വേട്ടയാടുന്ന അർത്ഥനിരർത്ഥതകൾ സൃഷ്ടിക്കുന്ന തെളിയാത്ത ചിരിയാണ് ശിവകുമാറിന്റെ കഥകളെ കാലാതീതമാക്കുന്നത്. അതുകൊണ്ടുതന്നെ ആ കഥകൾ നമ്മുടെ ദുസ്സാമർഥ്യങ്ങളെ കാക്കക്കണ്ണുകളെന്ന പോലെ ഇടയ്ക്കിടെ നോക്കുന്നുണ്ട്. പാരയും കുളിയും പ്രതിഷ്ഠയും പരദേശി മോക്ഷയാത്രയുമൊക്കെ വായിക്കുമ്പോൾ മനുഷ്യാവസ്ഥയെ ചൂഴ്ന്നു നിൽക്കുന്ന ദുരന്തബോധത്തിന്റെ ഇരുണ്ട ഊടുവഴികളിലൂടെ നാം കടന്നുപോവുകയും അതിനപ്പുറത്തെ വെൺമേഘങ്ങളെ സ്വപ്നം കാണുകയുമാണ്. രക്തപങ്കിലമായ ആത്മബലിയുടെയും ശുദ്ധീകരണത്തിന്റെ ആത്മസ്നാനത്തിന്റെയും വേർപെടുത്താനാവാത്ത ഒരനുഭവമാണത്. അതിന്റെ മുന്നിൽ നിൽക്കാനുള്ള നിർഭയമായ മനസാന്നിധ്യമാണ് നമുക്ക് വേണ്ടത്. കാക്കനാണലിലും ഒ വി വിജയനിലുമൊക്കെ പ്രാരംഭം കുറിച്ച ആധുനിക കഥ അതിന്റെ സർവാലങ്കാരങ്ങളും കൊഴിച്ച് നഗ്നമായി രക്തവും രേതസ്സും വീഴ്ത്തി ഒടുങ്ങുന്നത് വാസ്തവത്തിൽ ശിവകുമാറിന്റെ കഥകളിലാണ്. വന്യമായ ഒരു ബലിയുടെ ആഭിചാര തീവ്രത അതിനുണ്ട്. ഏതാണ്ട് 3 ദശാബ്ദം കൊണ്ട് കുറുകി വീര്യമേറിയ ആധുനികതയുടെ നിഷേധ ലാവണ്യത്തിന്റെ വിഷനീലിമ കൊണ്ട് ഇരുണ്ടുപോയതാണ് ഈ എഴുത്തുകാരന്റെ കഥാഭൂമിക. എന്നാൽ ആ ഇരുട്ടിലേക്ക് പ്രലോഭനത്തിന്റെ ഒരു നേർത്ത നിലാവ് പോലെ വീണുകിടക്കുന്ന ലാളിത്യത്തിന് വായനക്കാരെ വല്ലാതെ വലിച്ചടിപ്പിക്കാൻ കഴിയുന്ന ആകർഷകത്വമുണ്ട്. കഥാസരിസാഗരത്തിനും പഞ്ചതന്ത്ര കഥകൾക്കും നമ്മുടെ നാട്ടിൻപുറത്തുണ്ടായിരുന്ന അമ്മൂമ്മ കഥകൾക്കുമൊക്കെ സമാനമായ ലളിതാഖ്യാനത്തിന്റെ ഒരു മാന്ത്രികാനുഭവമാണത്. മൺപുറ്റിന്റെ കവചം കടന്ന് പുറത്തേക്ക് വന്ന് രാത്രിയും പകലുമല്ലാത്ത സന്ധ്യയുടെ കെട്ടനേരത്തിന്റെ നിരർത്ഥകമായ അന്തരീക്ഷത്തിൽ നീന്തിത്തുടിച്ച് ക്ഷണനേരം കൊണ്ട് മരണത്തിലേക്ക് കൊഴിഞ്ഞു വീഴുന്ന ഈയാമ്പാറ്റകളുടെ ജീവിതത്തിന് പ്രാപഞ്ചികമായ ദുഃഖവും ലാളിത്യവുമുണ്ട്. മരണത്തിലേക്ക് ആവേശത്തോടെ ജനിക്കുന്ന അവയുടെ പുറ്റിന് നിയതമല്ലാത്തതെങ്കിലും ഒരു ഘടനയുണ്ട്. സമാനമായ ആധുനികതയുടെ ഘടനാശില്പത്തിൽ നിന്നാണ് ശിവകുമാറിന്റെ കഥകൾ പുറത്തേക്ക് വന്നത്. ആധുനിക മനുഷ്യന്റെ ഏകാഗ്രതയ്ക്കും ദാർശനിക വ്യഥകൾക്കും തത്വചിന്താപരമായ വൈജ്ഞാനിക തലവും സൗന്ദര്യാത്മകമായ ശില്പഘടനയും തീർക്കുകയായിരുന്നു ആധുനികത. അതിന്റെ സത്ത എന്ന് പറയുന്നത് അതിനുള്ളിലെ ജീവിത വിഹ്വലതയായിരുന്നു. നിയതമായ ഘടനയെ തന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ അത് നിഷേധിക്കും. ഒരു അസംബന്ധ നാടകത്തിന്റെ അവസാനമെന്ന പോലെ വേദി എന്ന ഘടനയ്ക്ക് പുറത്തേക്ക് വരും ജീവിതാനുഭവമെന്ന കോമാളി, വ്യവസ്ഥകളൊന്നുമില്ലാത്ത ജീവിതത്തിലേക്ക്. ഇത് സാഹിത്യ വിമർശനത്തിന്റെ അക്കാദമിക് മര്യാദകൾക്കപ്പുറമുള്ള കാര്യമാണ്. ഒരർത്ഥത്തിൽ അവരുടെ സൈദ്ധാന്തികവൽക്കരണത്തിന് എത്തിപ്പിടിക്കാനാവാത്ത ഒരു ജീവിതാവസ്ഥയാണത്. ഈ വിധം പുറത്തേക്ക് വന്ന ശിവകുമാറിന്റെ കഥയ്ക്ക് മുന്നിൽ നിന്ന് മുഖം തിരിക്കുകയായിരുന്നു നമ്മുടെ നവീന വിമർശനം. വാസ്തവത്തിൽ വി പി ശിവകുമാർ എന്ന മനുഷ്യൻ

0: ദൈവത്തിനൊപ്പം ചേർന്ന് ഓണാട്ടുകര എന്ന കടുപ്പമില്ലാത്ത മണ്ണിൽ തന്റെ സർഗാത്മകതയുടെ വിധി സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. ഒരിക്കലും പുറത്തു കടക്കാനാവാത്തതുപോലെ അടച്ചിട്ടതായിരുന്നു അതിന്റെ കോട്ടവാതിലുകൾ. അതിന്റെ ഇടുങ്ങിയ ഓട്ടകളിലൂടെ പുറത്തേക്ക് ചെരിഞ്ഞു നോക്കിയ ഈ എഴുത്തുകാരന് ലോകത്തെ നോക്കി ഒന്ന് വക്രിച്ച് ചിരിക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ. ആ കയ്പൻ ചിരിയുടെ വായിലെ മുറുക്കാൻ ഒന്ന് നീട്ടി തുപ്പാനും. കാലവും ലോകവുമൊക്കെ മാറുകയും മനുഷ്യജീവിതം വല്ലാത്തൊരു ദുസ്സാമർത്ഥ്യത്തോടെ മത്സരിച്ച് ഒരു മഹാശൂന്യതയിലേക്ക് മുന്നേറുകയുമൊക്കെ ചെയ്യുമ്പോൾ സ്വയം നവീകരിക്കുക എന്നുള്ളത് ഈ കഥാകൃത്തിന് ഒരസംബന്ധമായി തന്നെ തോന്നിക്കാണും. ആദ്യ കഥാസമാഹാരമായ തിരുവിതാംകൂർ കഥകൾ തിരുവിതാംകൂർ എന്ന ഒതുങ്ങിയ മനോഭാവത്തിന്റെ അതിരുകൾ സൃഷ്ടിച്ചതും രണ്ടാമത്തെ സമാഹാരം കരയുടെ അതിരുകൾക്കുള്ളിലെ നിയോഗം പോലെ കരയോഗവും അവസാനം ഒറ്റപ്പെടലിൻ്റേതുപോലെ ഒറ്റയും. പുസ്തകങ്ങളുടെ പേരുകളിൽ തന്നെ ഒഴിഞ്ഞു നിൽക്കുന്ന മനോഭാവത്തിന്റെ ആഴമുള്ള ധ്വനിയുണ്ട്. ഒപ്പം അതിന്റെ സ്ഥലപരമായ ജൈവ സവിശേഷതകളും ആധുനികതയുടെ ഘടനാപരമായ വാദങ്ങളെയും അതിന്റെ തന്നെ യാഥാസ്ഥിതികതയെയുമൊക്കെ അതേ മനോഭാവത്തിന്റെ ഇരയായി നിന്നുകൊണ്ട് ശിവകുമാർ നിഷേധിക്കുകയായിരുന്നു. നാഗരികതയിലെ ആരുടെയും ആരുമല്ലാത്ത വിഹ്വലതകളുടെ അനുഭവങ്ങളും വ്യക്തി, സമൂഹം, രാഷ്ട്രീയം എന്നിങ്ങനെയുള്ള ക്രമികമായ ഘടന സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ ലോകവും ഈ എഴുത്തുകാരന്റെ പരിഗണനയിൽ ഇല്ലായിരുന്നു. എന്നാൽ അതിരുകളുള്ള തലത്തിന്റെ ഒരു ജൈവതലം കൊണ്ട് ആധുനികതയെ പ്രതിരോധിക്കുകയുമായിരുന്നു. സ്വാഭാവികമായും അതിന്റെ യാഥാസ്ഥിതികതയോട് കലഹിക്കുകയും. ഓണാട്ടുകര എന്ന പ്രദേശം ശിവകുമാർ കഥകളിൽ അത്തരം ഒരു പ്രതിരോധം കൂടി സൃഷ്ടിച്ചിട്ടുണ്ട്. ചില സാങ്കല്പിക സ്ഥലങ്ങളല്ലാതെ അദ്ദേഹത്തിന്റെ പിൽക്കാല ജീവിത വ്യവഹാരങ്ങൾക്കിടയായിട്ടുള്ള ചങ്ങനാശ്ശേരിയോ പട്ടാമ്പിയോ തൃശൂരോ തിരുവനന്തപുരമോ പോലും കഥയിലേക്ക് ഒരു സ്ഥലമായി കടന്നു വന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. കാലം കടന്നുപോകുന്ന എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയുമൊക്കെ ജീവിതത്തെപ്പറ്റി കലയും ജീവിതവുമെന്ന് വൈകാരികമായി എഴുതുന്നവർ നമ്മുടെ ഭാഷയിൽ ഏറെയുണ്ട്. വാസ്തവത്തിൽ കലയും ജീവിതവും ഒന്നു തന്നെയാകുന്നവരെ പറ്റിയാണ് എഴുതേണ്ടത്. കലയും ജീവിതവുമെന്ന ദ്വിമാന തലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് രണ്ടും ഒന്നാകുന്ന സർഗാത്മക ജീവിതങ്ങൾ അപൂർവമാണെന്ന് കാണാം. അത്തരം അപൂർവാനുഭവങ്ങളിലൊന്നാണ് വി പി ശിവകുമാർ നൽകുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതവും കലയും വേർപെടുത്താനാവാത്തത്ര ഏകാത്മകമാണ്. ലിംഗഭേദമോ പ്രായഭേദമോ ഇല്ലാതെ ശിവകുമാർ സൃഷ്ടിച്ച ഏത് കഥാപാത്രത്തിലും അദ്ദേഹത്തിന്റെ ജീവിതമുണ്ട്. തിരഞ്ഞെടുത്ത കഥകൾക്കൊരാമുഖം, മസാലദോശ അഥവാ ഒരു സൗഹൃദം, അമ്മ വന്നു, കുളി തുടങ്ങിയ കഥകളിൽ ആ പ്രത്യക്ഷ ജീവിതത്തിന്റെയും പരോക്ഷ ജീവിതത്തിന്റെയും പകർന്നാട്ടങ്ങൾ കാണാം. കുട്ടിക്കാലത്ത് അമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ള പുരാണ കഥകളും തീപ്പെട്ടിപ്പടം ശേഖരിക്കലും മാവേലിക്കര കറക്ക് കമ്പനിയും അരവിന്ദന്റെ ചെറിയ മനുഷ്യരും വലിയ ലോകവും തുടങ്ങിയ കൗതുകങ്ങൾ മാത്രമടങ്ങിയ ശിവകുമാറിന്റെ ബാല്യകൗമാരങ്ങൾ ഏറെക്കുറെ ഏകാന്തവും പ്രസരിപ്പില്ലാത്തതുമായിരുന്നു. പിന്നീട് ആധുനികതയുടെ ആത്മസംഘർഷങ്ങൾ, അതുമായി തന്നെയുള്ള ഏറ്റുമുട്ടലുകൾ, മാരകരോഗം എന്നിങ്ങനെ പോകുന്ന അനുഭവങ്ങളുടെ കയ്പും കമർപ്പുമൊക്കെയായിരുന്നു അദ്ദേഹത്തെ കാത്തിരുന്നത്. അനുഭവിച്ച ഏക സ്വാതന്ത്ര്യം പ്രജ്ഞയിൽ നിന്ന് പറഞ്ഞുവരുന്നതുപോലെയുള്ള ക്രൂരമായ എഴുത്തിന്റെ സർഗാത്മകതയായിരുന്നു. കാലവും ലോകവും ദയാരഹിതമായി പെരുമാറിയ ആ ജീവിതം ഒടുക്കം കണ്ടാൽ തിരിച്ചറിയാനാകാത്ത രൂപത്തിൽ രോഗശയ്യയിൽ മരണദേവതയെ കാത്തുകിടന്നു. കലയിലും ജീവിതത്തിലും ഒരുപോലെ വിളയാടിയ മൃത്യുദേവത കാലാതീതമായി ശിവകുമാറിൽ സൃഷ്ടിച്ച രചനയാണ് 12 മണിക്കൂർ. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കഥകളിലൊന്ന്. മലയാളിയുടെ ബൗദ്ധിക ജീവിതത്തിലെ കാൽപ്പനിക ദൗർബല്യങ്ങളാണ് ശിവകുമാറിനെ പോലെ ഒരു എഴുത്തുകാരനെ വേണ്ട പോലെ അടയാളപ്പെടുത്താൻ കഴിയാതെ പോയതിന്റെ കാരണം. ലോകത്തിലുള്ള ഏത് ചിന്താധാരയെയും നാം സമർത്ഥമായി പിടിച്ചെടുക്കും, അത് നമ്മുടേതാകും. എന്നാൽ ഒന്നിന്റെയും ആഴങ്ങളിലേക്ക് പോകാനുള്ള സമചിത്തതയോ ധീരതയോ നാം പ്രകടിപ്പിക്കാറില്ല. നാലായി പിളർന്ന തലയുടെ ഓരോ കഷ്ണത്തിലും ഒരു പാതിച്ചിരിവീതം മയങ്ങിക്കിടന്നുവെന്നും തല പിളർന്നിറങ്ങിയ രക്തം കൂടാതെ ഒരിറ്റ സ്കലന ബീജവും അയാളുടെ അവസാന ശ്വാസത്തിനൊപ്പം പുറത്തേക്ക് വന്നു എന്നും 12 മണിക്കൂറിന്റെ അവസാന ഖണ്ഡികയായി ഈ മനുഷ്യൻ എഴുതി. മൃത്യുവിനെ ഈ വിധം സർഗാത്മകമാക്കിയപ്പോൾ നമ്മുടെ മരണബോധത്തിന്റെ യാഥാസ്ഥിതികമായ കോടിത്തുണി വല്ലാതെ കീറിപ്പോയി. അതുണ്ടാക്കിയത് കേവലം പേടിയായിരുന്നില്ല, വേട്ടയാടുന്ന ഭയമായിരുന്നു. സ്വാഭാവികമായും ശിവകുമാറിന്റെ കഥകളെ കറുത്ത ഹാസ്യമെന്നും വക്രിച്ച ചിരി എന്നുമൊക്കെ എളുപ്പത്തിൽ ക്രിയ ചെയ്ത നമ്മുടെ ആധുനിക സാഹിത്യ വിമർശകർ ആ കഥകൾ സൃഷ്ടിച്ച ലാളിത്യത്തിന്റെയും ആഴമുള്ള ആത്മനിന്ദയുടെയും ഇരുണ്ട പഞ്ചവൻകാടിന്റെ ഓരം ചേർന്ന് ഭീരുക്കളെപ്പോലെ ഒഴിഞ്ഞു നടന്നു. ഇടയ്ക്കിടെ പേടിമാറാൻ അവർ ബോർഹസ് എന്നും സക്കറിയ എന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു.
1: 12 മണിക്കൂറിലൊടുങ്ങുന്ന ആധുനിക കഥ എന്ന വിഷയത്തിൽ ഇ വി രജി അവതരിപ്പിച്ച പ്രഭാഷണമാണ് കേട്ടത്. സാഹിത്യത്തിന്റെ ഈ സുന്ദര യാത്രയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. കഥകളുടെ ചിന്തയും കവിതകളുടെ നാദവും പ്രഭാഷണത്തിന്റെ ആശയ വെളിച്ചവും മനസ്സിൽ തുടർന്നു.

0: ഒഴുകട്ടെ. മറ്റൊരു സാഹിത്യരംഗം പരിപാടിയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും സ്നേഹത്തോടെ നമസ്കാരം.
1: ഇന്നത്തെ സാഹിത്യരംഗം സമാപിച്ചു.

0: ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ ഇന്ന് പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണം കേൾക്കാം.
2: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി പദ്ധതി 2020 ജൂൺ 1 ആരംഭിച്ച ക്ഷേമ പദ്ധതിയാണ്. കോവിഡും ലോക്ഡൌണും തളർത്തിയ ലക്ഷക്കണക്കിന് വഴിയോര കച്ചവടക്കാരുടെ ജീവിതത്തിൽ ഒരു കൈത്താങ്ങായാണ് PM സ്വനിധി പദ്ധതി ആവിഷ്കരിച്ചത്. തെരുവ് കച്ചവടക്കാർക്ക് കൈത്താങ് പിന്തുണ നൽകുന്നതിനായി ഹൌസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മന്ത്രാലയം ആരംഭിച്ച ഒരു കേന്ദ്ര മേഖലാ മൈക്രോ ക്രെഡിറ്റ് പദ്ധതിയാണ് PM സ്വനിധി. 7% പലിശ സബ്സിഡിയോടെ 20,000 രൂപയുടെയും 50,000 രൂപയുടെയും തുടർന്നുള്ള വായ്പകൾക്കൊപ്പം 10,000 രൂപയുടെ പ്രവർത്തന മൂലധന ഈടുരഹിത വായ്പയും ഈ പദ്ധതി സുഗമമാക്കുന്നു. വഴിയോര കച്ചവടക്കാർക്കിടയിൽ ഡിജിറ്റൽ ഇടപാടുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയിലെ ഡിജിറ്റൽ കാൽപ്പാടുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വഴിയോര കച്ചവടക്കാർക്ക് പ്രതിമാസം 100 രൂപ വരെ ക്യാഷ് ബാക്ക് നൽകുന്നു. വഴിയോര കച്ചവടക്കാരെ ഔപചാരികമാക്കാനും ഈ മേഖലയ്ക്ക് സാമ്പത്തിക കുതിപ്പിന് പുതിയ അവസരങ്ങൾ തുറക്കാനുമാണ് PM സ്വനിധി പദ്ധതി ലക്ഷ്യമിടുന്നത്. തെരുവ് കച്ചവടക്കാർ നഗര അനൌപചാരിക സമ്പദ്വ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തെ പ്രതിനിധീകരിക്കുകയും നഗരവാസികളുടെ വാതിൽപ്പടിയിൽ മിതമായ നിരക്കിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ വെണ്ടർമാർ, വഴിവാണിഭക്കാർ എന്നിങ്ങനെ അവർ അറിയപ്പെടുന്നു. അവർ വിതരണം ചെയ്യുന്ന സാധനങ്ങളിൽ പച്ചക്കറികൾ, പഴങ്ങൾ, റെഡി ടു ഈറ്റ് സ്ട്രീറ്റ് ഫുഡ്, ചായ, പക്കോട, റൊട്ടി, മുട്ട, തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, കരകൌശല ഉൽപ്പന്നങ്ങൾ, പുസ്തകങ്ങൾ, സ്റ്റേഷനറി മുതലായ സാധനങ്ങൾ ഉൾപ്പെടുന്നു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് കൈവശമുള്ള വഴിയോര കച്ചവടക്കാർ അർബൻ ലോക്കൽ ബോഡി നടത്തിയ സർവേയിൽ തിരിച്ചറിഞ്ഞിട്ടും വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് നൽകിയിട്ടില്ലാത്ത വെണ്ടർമാർ ULB നേതൃത്വത്തിലുള്ള ഐഡന്റിഫിക്കേഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോ സർവേ പൂർത്തിയാക്കിയ ശേഷം വിൽപ്പന ആരംഭിച്ചതോ ആയ വഴിയോര കച്ചവടക്കാർ എന്നിവരാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാൻ അർഹരായിട്ടുള്ളവർ. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പ്രധാനമന്ത്രി സ്വനിധി സ്കീമിൽ മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാന വിഭാഗത്തിൽ മധ്യപ്രദേശ് 1 സ്ഥാനം നേടി. മധ്യപ്രദേശിന് ശേഷം മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാനങ്ങൾ ഇന്നൊവേഷൻ ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് വിഭാഗത്തിൽ അസം 2 സ്ഥാനത്താണ്. ബെസ്റ്റ് പെർഫോമിംഗ് ULB മെഗാ മില്യൺ പ്ലസ് സിറ്റികളുള്ള ലോൺ പെർഫോമൻസ് വിഭാഗത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി 1 സ്ഥാനവും മഹാനഗരപാലികയും അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനും 2 സ്ഥാനം നേടി. നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷന്റെ അവാർഡുകളും പ്രഖ്യാപിച്ചു. സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിംഗ് വിഭാഗത്തിൽ കേരളം 1 സ്ഥാനം നേടി. ഉത്തർപ്രദേശും രാജസ്ഥാനുമാണ് തൊട്ടുപിന്നിൽ.
1: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരമ്പരയിലൂടെ നമ്മൾ കേട്ടത്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ.

0: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോനുൾപ്പെട്ട മൂന്നംഗ സംഘം 8 മാസം നീണ്ടു നിൽക്കുന്ന ദൌത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചു. കസക്സ്ഥാനിലെ ബൈക്കുനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ വിക്ഷേപണം അല്പം മുൻപ് നടന്നു. ബുധനാഴ്ച പുലർച്ചെ 1:25 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുക. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും UK വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. ആദ്യ സമുദ്രോൽപ്പന്ന കയറ്റുമതി ദൌത്യം ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി 13 ദിവസത്തെ ശൌര്യ വിജയ് യാത്ര മോട്ടോർ സൈക്കിൾ റാലി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും അഭിമാനവും സംരക്ഷിക്കേണ്ടത് അതിർത്തികളിൽ മാത്രമല്ല ജനങ്ങളുടെ മനസ്സിലും മൂല്യങ്ങളിലുമാണെന്ന് വരും തലമുറയെ ഓർമ്മിപ്പിക്കാൻ ഈ യാത്രയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചുവരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ആക്രമിക്കപ്പെട്ട കപ്പലുകളിലെ 30 ഇന്ത്യൻ ജീവനക്കാരിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ മറ്റന്നാൾ സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 42 ദിവസം കൊണ്ട് ജനങ്ങളേറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായി ഓപ്പറേഷൻ തൂഫാൻ മാറിയതായും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ തിരുവനന്തപുരത്ത് ചേരാനിരുന്ന വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കളുടെ യോഗം മാറ്റിവെച്ചു. ഈ മാസം 22 ഉച്ചയ്ക്ക് 2 മണിക്ക് യോഗം നടക്കുമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കൃഷിരീതികൾ ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തിരുവനന്തപുരം സിവിൽ സ്റ്റേഷനിൽ കാർഷിക പ്രദർശനമേളയുടെയും കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടിയുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. AAY വിഭാഗത്തിന്റെ ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയും അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. സംസ്ഥാനത്തിനും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ആവശ്യമായ വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരം കൂടുതൽ വൈദ്യുതി ഉപഭോഗമുള്ള സമയങ്ങളിലാവും നിയന്ത്രണം. 18th രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള 2 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് നടക്കും. കൈരളി ശ്രീ നില തിയേറ്ററുകളിലായാണ് മേള നടക്കുക. മേളയിലേക്ക് 1741 എൻട്രികൾ ഇതിനകം ലഭിച്ചതായി മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. യാക്കോബായ സുറിയാനി സഭ പുതിയതായി രൂപീകരിച്ച തിരുവനന്തപുരം മേഖലയുടെ മെത്രോപൊലീത്തയായി ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലോസിന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നാളെ വൈകിട്ട് നടക്കും. തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് യാക്കോബായ കത്തീഡ്രലിലാണ് ചടങ്ങുകൾ. ഫിഫ ലോകകപ്പിലെ ആദ്യ സെമിഫൈനലിൽ സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. ഇന്ന് അർദ്ധരാത്രി 12:30 ടെക്സസിലെ ഡാലസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 259 റൺ വിജയലക്ഷ്യം. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻസ് ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് തുടങ്ങി. പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെ പുസ്തകങ്ങൾ ലഭിക്കും. സാഹിത്യ അക്കാദമി ഉൾപ്പെടെയുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളിലെ അനധികൃത നിയമനങ്ങൾ പരിശോധിക്കുമെന്ന് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ്. വിശദമായി പരിശോധിച്ച് ആവശ്യമുള്ളവ മാത്രം നിലനിർത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യപ്രതി പൾസർ സുനി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്ക് 20 വർഷം തടവ് ശിക്ഷയാണ് വിചാരണ കോടതി വിധിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136th പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗവ് എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

ഒരു മുത്തശ്ശി കഥ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ, പി ലീല, സുജാത എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

0: ഭാരതത്തിന്റെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിക്കപ്പെട്ടതിന്റെ 150th വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണല്ലോ നമ്മൾ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ തൂലികയിൽ പിറന്ന ഗാനം ഇന്ത്യയുടെ ഹൃദയം നിറച്ച ചരിത്രമാണ് ഈ ഒരു വർഷത്തെ ആഘോഷ പരിപാടികളിലൂടെ നാം അനുസ്മരിക്കുന്നത്. ഭാരതമാതാവിന്റെ സൗന്ദര്യം, ശക്തി, ദിവ്യസത്ത എന്നിവയെ പ്രകീർത്തിക്കുന്ന ഈ ഗാനം മാതൃരാജ്യത്തോടുള്ള അദമ്യമായ സ്നേഹവും ഭക്തിയും പ്രകടമാക്കുകയും ദേശീയ ഐക്യത്തിന്റെയും അഖണ്ഡതയുടെയും ആത്മത്യാഗത്തിന്റെയും പൊതുബോധത്തെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു.
1: ബങ്കിം ചന്ദ്ര ചാറ്റർജിയെക്കുറിച്ച് കേൾക്കാത്ത ഭാരതീയരുണ്ടാവില്ല. ബംഗാളി ഭാഷയിലെ കവിയും നോവലിസ്റ്റും പത്രപ്രവർത്തകനുമായിരുന്നു അദ്ദേഹം. വന്ദേ മാതരത്തിന്റെ രചയിതാവ് എന്ന പേരിലാണ് അദ്ദേഹം കൂടുതൽ പ്രശസ്തനായത്. പാശ്ചാത്യ ചിന്തയുടെ മായിക ലോകത്ത് അന്താളിച്ചു നിന്ന ബംഗാളി ഭാഷയെയും ബംഗാളികളുടെ പാരമ്പര്യത്തെയും തനിമയിലേക്ക് കൊണ്ടുവരാനായി അദ്ദേഹം ആരംഭിച്ച ബംഗദർശൻ എന്ന ബംഗാളി പത്രം ജനങ്ങൾക്കിടയിൽ വലിയ ചലനം സൃഷ്ടിക്കുകയുണ്ടായി. 18th ഒടുവിൽ നടന്ന സന്യാസി കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ആനന്ദമഠം എന്ന നോവൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള ഇന്ത്യക്കാരുടെ വിമോചന സമരത്തിന്റെ കഥയ്ക്ക് സമാനമായി പരിഗണിക്കപ്പെട്ടു എന്നതിനാൽ ബ്രിട്ടീഷുകാർ ആ കൃതി നിരോധിക്കാനിടയായി. സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ ഗീതമായി വന്ദേ മാതരം ആദ്യം വെളിച്ചം കണ്ടത് ഈ നോവലിലാണ്. 1875 നവംബർ 7 ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേ മാതരം രചിക്കുന്നത്. ബംഗാളി ഭാഷയിലാണ് ഈ കൃതിയെങ്കിലും സംസ്കൃതത്തിന്റെ സ്വാധീനം വേണ്ടുവോളമുണ്ട്. 1875 ബംഗദർശൻ എന്ന സാഹിത്യ മാസികയിലാണ് ഈ ഗീതം ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. പിന്നീട് 1882 അദ്ദേഹത്തിന്റെ ആനന്ദമഠം എന്ന നോവലിൽ ഈ ഗീതം ഉൾപ്പെടുത്തുകയാണുണ്ടായത്. ഈ ഗീതം എഴുതുമ്പോൾ അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് കീഴിൽ ജോലി നോക്കുകയായിരുന്നു എന്ന വസ്തുത പ്രത്യേകം പരാമർശമർഹിക്കുന്നു. ബ്രിട്ടീഷ് രാജ്ഞിയെ സ്മരിക്കുന്ന ദൈവം രാജ്ഞിയെ രക്ഷിക്കട്ടെ എന്ന ഗാനം എല്ലാവരും നിർബന്ധമായും ആലപിക്കണമെന്ന ബ്രിട്ടീഷ് നിബന്ധനയോടുള്ള പ്രതിഷേധമായിട്ടാണ് അദ്ദേഹം ഈ ഗാനം രചിച്ചത്. ആ കാലഘട്ടത്തിൽ ഭാരതം വലിയ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരുന്നു. ദേശീയതയെയും കൊളോണിയൽ ഭരണത്തിനെതിരായ ചെറുത്തുനിൽപ്പിനെയും പറ്റിയുള്ള അവബോധം ഭാരതീയരിൽ വളർന്നുകൊണ്ടിരുന്നു. അതിനാൽ തന്നെ കവിതയുടെ ആകർഷണം കേവലം ബംഗാളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. 19th അവസാനത്തോടെ പത്രങ്ങൾ, ലഘുലേഖകൾ, വാമൊഴി, ഗ്രാമഫോൺ റെക്കോർഡിംഗുകൾ എന്നിവ വഴി വന്ദേ മാതരം രാജ്യത്തുടനീളം പ്രചുര പ്രചാരം നേടി. 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോറാണ് ഈ ഗാനം ആദ്യമായി ആലപിച്ചത്. ഒരു രാഷ്ട്രീയ പൊതുവേദിയിൽ വന്ദേ മാതരം ആലപിക്കപ്പെട്ട ആദ്യത്തെ സന്ദർഭമായിരുന്നു അത്. എന്നാൽ ജതുനാഥ് ഭട്ടാചാര്യ ഈ ഗാനത്തിനെ ചിട്ടപ്പെടുത്തിയപ്പോഴാണ് ഇതിന് ജനസമ്മതി വർദ്ധിച്ചത്. ഇന്ത്യൻ ദേശീയവാദിയും പണ്ഡിതനും കവിയുമായ അരബിന്ദോ ഘോഷ് ഈ ഗീതം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുകയുണ്ടായി.
0: വന്ദേ മാതരം സ്വാതന്ത്ര്യ സമരത്തിന് ഒരു ഊർജ്ജസ്രോതസ്സായി വർദ്ധിച്ചു. ഈ ഗാനം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ഭാരതത്തിന്റെ പ്രതിഷേധത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും മുറവിളിയായി മാറി. വന്ദേ മാതരത്തിന്റെ ശക്തി രാജ്യത്തിന്റെ നാനാദേശത്തു നിന്നുമുള്ള ആളുകളെ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്നായി അണിചേർത്തു. രാജ്യസ്നേഹം ആളിക്കത്തിച്ച ഈ ഗാനം ബ്രിട്ടീഷുകാരോടുള്ള പ്രതിഷേധ ജ്വാലകളിലും സമരവേദികളിലും അലയടിക്കാൻ തുടങ്ങി. ഈ ഗീതത്തിന്റെ ശക്തി മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ വന്ദേ മാതരം നിരോധിക്കുകയുണ്ടായി. പക്ഷേ അത് ഭാരതീയ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകിയ രാജ്യസ്നേഹത്തിന്റെ തീ ആളിക്കത്തിക്കുക തന്നെ ചെയ്തു. അത് ജനഹൃദയങ്ങളിലും ജയിലുകളിലും പ്രതിഷേധങ്ങളിലും രാജ്യവ്യാപകമായി പ്രതിധ്വനിച്ചു. സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യമായി തന്നെ മാറി വന്ദേ മാതരം. ഇന്ത്യൻ ദേശീയവാദികൾക്ക് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പോരാട്ടത്തിന് അത് പ്രചോദനമേകി. ബംഗാൾ വിഭജനത്തിനെതിരായുള്ള സമരകാലത്ത് ഈ മുദ്രാവാക്യം ജനങ്ങൾക്കിടയിൽ വൻ ആവേശമുണർത്തി. ഭാരതീയരുടെ ഐക്യത്തിന്റെയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ചെറുത്തുനിൽപ്പിന്റെയും പ്രതീകമായി ഈ ഗീതം ഭാരതത്തിലുടനീളം അലയടിച്ചു.

0: ഭാരതഭൂമി പവിത്രമാണെന്നും സ്വരാജ്യത്തെ സേവിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് ജാതിമത രാഷ്ട്രീയത്തിനതീതമായി ഓരോ പൌരന്മാരുടെയും കടമയാണെന്ന് ഭാരതീയരെ ഉദ്ബോധിപ്പിക്കാൻ ബങ്കിംചന്ദ്ര ചാറ്റർജിക്ക് കഴിഞ്ഞു. ഭാഷയ്ക്കതീതമായി വന്ദേമാതരം സ്വാതന്ത്ര്യ സമരത്തിന്റെ വിജയമന്ത്രമായി മാറി. ഭാരതമാതാവിനോടുള്ള ആദരവ് തുളമ്പുന്ന വരികളിലൂടെ, സ്വാതന്ത്ര്യത്തിനായി ദാഹിച്ച മനുഷ്യ സിരകളിലൂടെ വന്ദേമാതരം പടർന്നുകയറി. വിവിധ ജാതി മത ഭാഷാ വിഭാഗങ്ങളിലെ ജനങ്ങളെ ഒരൊറ്റ വികാരത്തിനു കീഴിൽ അണിനിരത്താൻ ഈ ഗീതത്തിന് സാധിച്ചു. രഹസ്യ റാലികളിലും ജയിലുകളിലും രഹസ്യ യോഗങ്ങളിലുമെല്ലാം സ്വാതന്ത്ര്യസമര സേനാനികൾ വന്ദേമാതരം ഏറ്റുപാടി. സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത വിപ്ലവകാരികളുടെ മരണത്തിന് മുൻപുള്ള അവസാന വാക്കായി വന്ദേമാതരം. ദേശഭക്തി വളർത്തുന്നതിനൊപ്പം രക്തസാക്ഷികളുടെ അവസാന പ്രാർത്ഥനയുമായി മാറി ഈ വരികൾ. ഭാരതത്തിന്റെ ഐക്യത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും ഉണർവിന്റെയും കാവ്യാത്മക ആവിഷ്കാരമായ ഈ വരികൾ രാഷ്ട്രത്തോടുള്ള സമർപ്പണത്തിന്റെ പ്രതീകമായി മാറി. സ്വാതന്ത്ര്യസമര സേനാനികൾ തങ്ങൾ സ്വപ്നം കണ്ട സ്വതന്ത്ര ഭാരതത്തിനു വേണ്ടി ആത്മസമർപ്പണം ചെയ്ത് ജീവത്യാഗം വരെ ചെയ്യാൻ തയ്യാറായി. ചുരുക്കത്തിൽ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളിൽ ജനതയെ ഒന്നിപ്പിച്ച ഏറ്റവും ശക്തിയേറിയ രാഷ്ട്രീയ ഉപകരണമായി മാറി വന്ദേമാതരം.
1: സ്വാതന്ത്ര്യാനന്തരം 1950 ജനുവരി 24 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ വന്ദേമാതരം ഭാരതത്തിന്റെ ദേശീയ ഗീതമായി അംഗീകരിച്ചു. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചപ്പോൾ തതുല്യ പ്രാധാന്യം വന്ദേമാതരം എന്ന ദേശീയ ഗീതത്തിനും നൽകപ്പെട്ടു. സാംസ്കാരികവും മതപരവുമായ വൈവിധ്യത്തിന് ഇടം നൽകിക്കൊണ്ട് ദേശീയ ഗാനത്തിന് തുല്യമായ സ്ഥാനം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുകയും ചെയ്തു. വന്ദേമാതരം രാഷ്ട്രീയ ചിഹ്നമെന്ന നിലയിൽ പല വിവാദങ്ങൾക്കും കാരണമായിട്ടുണ്ട്. നോവലിൽ നിന്നുള്ള പൂർണമായ രൂപത്തിൽ രാജ്യത്തെ ഒരു ഹിന്ദു ദേവതയായി ചിത്രീകരിക്കുന്നു എന്ന വാദം ചില ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു. ഇതിനെ തുടർന്ന് ഗീതത്തിലെ ആദ്യത്തെ 2 ചരണങ്ങൾ, അതായത് ദേശത്തെ സ്തുതിക്കുന്ന ഭാഗങ്ങൾ മാത്രമാണ് ഔദ്യോഗികമായി ദേശീയ ഗീതമായി അംഗീകരിക്കുകയും പൊതുപരിപാടികളിൽ ആലപിക്കുകയും ചെയ്യുന്നത്. വന്ദേമാതരത്തിന്റെ 150 വാർഷികാഘോഷത്തോടനുബന്ധിച്ച് വന്ദേമാതരത്തിന്റെ കർണാട്ടിക് ഹിന്ദുസ്ഥാനി വകഭേദങ്ങൾ പ്രകാശനം ചെയ്തു. ഉസ്താദ് ജോഹർ അലിയാണ് ഈ 2 വകഭേദങ്ങൾക്കും സംഗീത സംവിധാനം നിർവഹിച്ചത്. 2026 മാർച്ച് 26 മുതൽ ആകാശവാണിയുടെ പ്രഭാത പ്രക്ഷേപണത്തിൽ ചന്ദ്രശേഖർ വാസെ ആലപിച്ച് വന്ദേമാതരത്തിന്റെ പൂർണ്ണരൂപം പ്രക്ഷേപണം ചെയ്തു തുടങ്ങി. ചരിത്രപരവും സാംസ്കാരികവുമായി വന്ദേമാതരത്തിനുള്ള സ്ഥാനത്തിന്റെ അനുസ്മരണാർത്ഥം നാണയവും സ്റ്റാമ്പും പുറത്തിറക്കുകയുണ്ട്.

ആകാശവാണിയെ സംബന്ധിച്ചിടത്തോളം വന്ദേമാതരത്തിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. രാജ്യത്താകമാനമുള്ള ശ്രോതാക്കളുടെ പ്രഭാതത്തെ ചൈതന്യധന്യമാക്കാൻ, പുതിയ പുലരികളെ ഊർജ്ജസ്വലമാക്കാൻ വന്ദേമാതരത്തിന്റെ പ്രക്ഷേപണത്തിലൂടെ ആകാശവാണിക്ക് സാധിക്കുന്നു. 1947 ഓഗസ്റ്റ് 15 രാജ്യം സ്വതന്ത്രമായപ്പോൾ രാവിലെ 6:30 പണ്ഡിറ്റ് ഓംകാർനാഥ് താക്കൂർ തന്റെ ശ്രുതിമധുരമായ ശബ്ദത്തിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ കൂടി വന്ദേമാതരം ആലപിച്ചു. സിത്താർ വിദഗ്ധനായ പണ്ഡിറ്റ് രവിശങ്കർ ചിട്ടപ്പെടുത്തിയ വന്ദേമാതരമാണ് ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത്.

0: എത്രയോ തലമുറകളുടെ കാതിൽ ഗാനാമൃതമായി വന്ദേമാതരം പകർന്നു നൽകാൻ ആകാശവാണിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് അഭിനന്ദനീയവും അഭിമാനാർഹവുമാണ്.
1: ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങ് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി. 2025 നവംബർ 7 ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ വച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്തുത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഭാരതത്തിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് പ്രചോദനമാകുകയും ദേശീയ ഐക്യവും അഭിമാനവും വാനോളമുയർത്തുകയും ചെയ്ത വന്ദേമാതരം എന്ന ഈ കാലാതീത രചനയുടെ 150-ാം വാർഷികാഘോഷ പരിപാടി

0: 2026 നവംബർ 7 വരെ നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷ പരിപാടികളിൽ നമ്മുടെ ദേശീയ ഗീതത്തെ ആദരിക്കുകയും ദേശസ്നേഹത്തിന്റെയും കൃതജ്ഞതയുടെയും കൂട്ടായ പ്രകടനമായി ഭാരതീയരെ എല്ലാവരെയും വലിയ തോതിൽ പങ്കെടുപ്പിക്കുവാനും ലക്ഷ്യമിടുന്നുണ്ട്.
1: വന്ദേമാതരത്തിന്റെ പല സംഗീത വകഭേദങ്ങളും ഇന്ന് നിലവിലുണ്ട്. കർണാടക സംഗീത ശൈലിയിലും ഹിന്ദുസ്ഥാനി സംഗീത ശൈലിയിലും വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ വാദ്യോപകരണങ്ങളാൽ നിരവധി സംഗീത വകഭേദങ്ങളും നിലവിലുണ്ട്.

ഇതെല്ലാം നമ്മുടെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ പ്രകടനമാണ്. 1997 പ്രശസ്ത സംഗീത സംവിധായകനായ A.R. റഹ്മാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ മാ തുഝേ സലാം എന്ന വന്ദേമാതരത്തിന്റെ വകഭേദം ലോകശ്രദ്ധ ആകർഷിക്കുകയും ലോകമെമ്പാടുമുള്ള യുവജനങ്ങളിൽ ദേശസ്നേഹം എന്ന വികാരം ഉണർത്തുകയും ചെയ്തു.

സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളിൽ ആവേശമായി പ്രതിധ്വനിച്ച ഗീതം, ജനഹൃദയങ്ങളിൽ രാജ്യസ്നേഹവും അഖണ്ഡതയും വളർത്തിയ ഗീതം, ഭാരതാംബയോടുള്ള അചഞ്ചലമായ സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ, ഭക്തിയുടെ വികാരം പകർന്നു തന്ന ഗീതം, പോരാട്ട വീര്യം ജ്വലിപ്പിച്ച വന്ദേ മാതരം ഇന്ന് ദേശീയ ഐക്യത്തിന്റെ പ്രതീകമായി ഭാരതമൊട്ടാകെ അലയടിക്കുകയാണ്. വന്ദേ മാതരം വെറുമൊരു ഗീതമല്ല, മറിച്ച് കാലങ്ങളെ അതിജീവിച്ച് തലമുറകളിലൂടെ പകർന്നു നൽകപ്പെടുന്ന അമരഗീതമാണ്. അത് സ്വാതന്ത്ര്യത്തിന് മുൻപ് ബ്രിട്ടീഷുകാർക്കെതിരായ പ്രതിഷേധ സ്വരമായിരുന്നുവെങ്കിൽ, സ്വാതന്ത്ര്യാനന്തരം ദേശസ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും അമൃതവാണിയായി മാറി. രാജ്യത്തിനകത്തും പുറത്തും ലോകത്തിലെവിടെയും ഭാരതത്തിന്റെ സ്വരമായി മാറി വന്ദേ മാതരം. രാജ്യസ്നേഹം പ്രകടിപ്പിക്കാൻ ഓരോ ഭാരതീയന്റെയും മാധ്യമമാണ് ഇത്. ഓരോ ഭാരത പൗരനും ആത്മപ്രകാശനത്തിന്റെ പ്രസരണിയായ ഈ ഗീതം നന്മയുടെ വെളിച്ചം പകർന്ന് സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കും. ഈ വരികളുടെ സർഗസൗന്ദര്യം ദേശസ്നേഹത്തിന്റെ കെടാവിളക്കായി മാനവ ഹൃദയങ്ങളിൽ ജ്വലിച്ചുകൊണ്ടേയിരിക്കും. ഇത്രയധികം തലമുറകൾ ഏറ്റുപാടിയ വന്ദേ മാതരത്തിന്റെ ശബ്ദവീജികൾ ഇനിയും ഇന്ത്യൻ ജനതയുടെ ഐക്യത്തിന്റെ മഹാമന്ത്രമായി മാറട്ടെ.

0: ഇതുവരെ കേട്ടത് മാതേ വന്ദനം, വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ. ചിത്രീകരണം,
1: ശബ്ദ സാന്നിധ്യം സുഗന്യ മെജോ. രചന, നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: ആകാശവാണി
1: കഥാപ്രസംഗം. അവതരിപ്പിക്കുന്നത് കടക്കോട് ബി സാംബശിവൻ. കഥ താമസി.
2: സഹൃദയ സമക്ഷം അവതരിപ്പിക്കുന്നു താമസി.

0: ജയിലഴിയക്കുള്ളിൽ
1: സുന്ദരിയായ ഒരു പെണ്ണ് നിൽക്കുന്നു.
0: രണ്ട്, നീല കണ്ണുകൾക്കുടമയായ ആ പെൺകുട്ടിയുടെ പേരെന്താണ്? ഹേന.

0: തൊടുലി പെണ്ണായി പിറന്നൊരു പെണ്ണു മാത്രം.
1: ഹേന കിടക്കുന്ന സ്ത്രീ വാർഡിൽ പാതിരാ നേരത്ത് വലിയ ഒരു കശപിശ. അതങ്ങനാണ്, പത്ത് പെണ്ണുങ്ങൾ ഒക്കുന്നിടത്ത് അടുത്തെങ്ങും മനുഷ്യർക്ക് പൊറുതിയുണ്ടാവില്ല. ഒരു വൃദ്ധ കണ്ണി കണ്ടതെല്ലാം വാരിത്തന്ന് അടുത്ത് കിടക്കുന്നവരുടെ എല്ലാം ദേഹത്ത് കക്കി വയ്ക്കുന്നു. അതിൻ്റെ പൊടിയരങ്ങാണ് അവിടെ നടക്കുന്നത്. ബഹളം കേട്ട് ജയിലർ മഹേഷ് കയറി ചെന്നു. ആ, എന്താണ് ഇവിടെ ഒരു ബഹളം? കാര്യം മനസ്സിലാക്കിയ അദ്ദേഹം ജയിൽ ഡോക്ടറെ വരുത്തി. ഡോക്ടർ ദേവദോഷ്. ഡോക്ടർ വൃദ്ധയെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഈ സ്ത്രീയെ നല്ല രീതിയിൽ ഒന്ന് പരിശോധിക്കണം. ഇവരെ ജയിലിലെ സ്ത്രീകളുടെ ആശുപത്രിയിലേക്ക് മാറ്റണം. മാത്രമല്ല, ശുശ്രൂഷിക്കാൻ ഒരു നഴ്സിനെയും ആവശ്യമുണ്ട്. അപ്പോൾ ഹേന മുന്നോട്ട് വന്ന് പറഞ്ഞു, ഞാൻ ശുശ്രൂഷിക്കാം ഡോക്ടർ. അതിശയിച്ചു പോയി. ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണ് കുറ്റവാളിയായി ഈ തടവറയിൽ വന്നതെങ്ങനെ? ഹേന ഓടിപ്പോയി തൻ്റെ പാസ്ബുക്ക് എടുത്തുകൊണ്ട് വന്ന് ഡോക്ടറെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, സർ, ഇതിൽ ഈ വൃദ്ധയെ പരിചരിക്കാനുള്ള അനുവാദം ഒന്ന് എഴുതി തരൂ ഡോക്ടർ. ഡോക്ടർ പാസ്ബുക്ക് വാങ്ങി കുറ്റം എഴുതിയിരിക്കുന്ന കാലത്തിൽ ഒന്ന് കണ്ണോടിച്ചു. ഞെട്ടിപ്പോയയാൾ ഇടിവട്ടേറ്റ മാതിരി വിഷമൂട്ടിയാരെയോ കൊലപ്പെടുത്തി കളഞ്ഞവൾ. ഞെട്ടിപ്പോയയാൾ ഇടിവട്ടേറ്റ മാതിരി വിഷമൂട്ടിയാരെയോ കൊലപ്പെടുത്തി കളഞ്ഞവൾ. അവൾ ഒരു കൊലപാതകി, ഒരാളെ വിഷം കൊടുത്തു കൊന്ന ഭയങ്കരി. വൃദ്ധയെ ജയിലിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ഹേന കിഴവിയെ പരിചരിച്ച് അടുത്ത് തന്നെയുണ്ട്. അടുത്ത ദിവസം ഡോക്ടർ ദേവദോഷ് ആശുപത്രിയിൽ ചെന്നു. വൃദ്ധയെ പരിശോധിച്ചു. നിവർന്ന് ഹേനയെ ഒന്ന് നോക്കി. അവളുടെ മുഖം കുനിഞ്ഞുപോയി. അവൾ തൻ്റെ വാർഡിൽ ചെന്നപ്പോൾ മറ്റു തടവുകാർ കളിയാക്കി ഹേന. അതിനാൽ അടുത്ത ദിവസം രാവിലെ ആശുപത്രിയിൽ ചെന്ന് പരിശോധിക്കാൻ ആവശ്യമായതൊക്കെ കരുതി വെച്ചിട്ട് പോയി. ഡോക്ടർ വരുമ്പോൾ മുമ്പേ ഇറങ്ങിപ്പോയി. അന്ന് ഡോക്ടർ ആശുപത്രിയിൽ നേരത്തെ ചെന്നു. ഹേനയില്ല. പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹം നിരുന്മേഷനായി ഇറങ്ങിപ്പോന്നു. നാരകമരങ്ങൾ തിങ്ങി നിൽക്കുന്ന ജയിൽ വളപ്പിലൂടെ ഏകനായി നടന്നപ്പോൾ ഒരു അപ്സരസ് അവയുടെ ഇടയിൽ, ഹേന, ഹേനേ, നീ ഇപ്പോൾ പ്രഭാതം സ്ത്രീരൂപം എടുത്തതുപോലെ

എന്നെ പ്രഭാതമായി കാണുന്ന ഈ കണ്ണിന് എല്ലാം പൊന്നായേ തോന്നുന്നു. ഡോക്ടറുടെ മനസ്സിൽ ഒരു മധുരാനുഭൂതിയുടെ ആന്തൽ. സ്വയം മറന്ന് ഹേനയുടെ കരം ഗ്രഹിച്ചു പോയി. വിടൂ വിടൂ, കൈവിടുവിച്ച് കടന്നു കളഞ്ഞു. ഹേനെ, ദേവദോഷന് ലജ്ജ തോന്നി. ഇനി എങ്ങനെ ആ പെണ്ണിൻ്റെ മുഖത്ത് നോക്കും? പിന്നെ 7 ദിവസം കഴിഞ്ഞാണ് ഡോക്ടർ ആശുപത്രിയിൽ ചെന്നത്. ഹേന തനിച്ചിരിക്കുന്നു. ഹേനെ, പേഷ്യന്റ് ഇവിടെ. പേഷ്യന്റിനെ കാണാൻ മാത്രമാണോ ഇങ്ങോട്ട് വന്നത്? ഞാൻ ആരെ കാണാൻ വന്നതാണെന്ന് ഹേനയ്ക്കറിയാമല്ലോ. ദയവായി നിന്റെ ഹൃദയത്തിൽ എനിക്കല്പം സ്ഥലം അനുവദിക്കൂ. സത്യമല്ല, ഞാൻ കൊലയാളി. ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നില്ല. ഹേനെ ഓടിപ്പിക്കണേ. നിരാശനായ ഡോക്ടർ തന്റെ ജോലി രാജിവെച്ചു. ഹേനയോട് യാത്ര ചോദിക്കാതെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. വീട്ടിൽ ചെന്നിട്ടും മനസ്സ് ഹേനയുടെ സമീപത്താണ്.

കുറെ ദിവസം കഴിഞ്ഞ് ജയിലർ മഹേഷ് ഡോക്ടർ ദേവദോസിന്റെ വീട്ടിൽ ചെന്നു, ജോലിക്ക് മടങ്ങി വരാൻ അഭ്യർത്ഥിച്ചു. അനന്തരം ജയിലിൽ മടങ്ങി വന്നതിന് ശേഷം ജയിലർ മഹേഷ് ഹേനയെ വിളിച്ചു. ഹേന അദ്ദേഹത്തെ

0: നിന്റെ ശിക്ഷ തീർന്നാലുടൻ ഡോക്ടർ ദേവദോഷ് നിന്നെ വിവാഹം കഴിക്കും. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. പിന്നെ നിന്നെ അറിഞ്ഞാണ് സ്വീകരിക്കുന്നത്. ഇല്ല, എന്നെ ആർക്കും അറിഞ്ഞുകൂടാ സാർ, എന്നെ ആർക്കും അറിഞ്ഞുകൂടാ. എന്റെ കഥയെന്ന് കേൾക്കുമോ?
1: ശരി, കേൾക്കാൻ പറഞ്ഞോളൂ.
0: ഹേന കയ്യിലിരുന്ന ഡയറി അയാളുടെ മുന്നിൽ വെച്ച് പറയുകയായി.

എന്റെ കഥ പറയാൻ എനിക്ക് നാണമാണ് സാർ. ഈ ഡയറിയിലുണ്ട്. അങ്ങേക്കും ഡോക്ടർ ദേവദോഷനും അത് വായിച്ചു മനസ്സിലാക്കാം. ഹേനയുടെ വീട് ബംഗാളിലൊരു കൊച്ചു ഗ്രാമത്തിലാണ്, ആർഡിയ ഖാൻ എന്ന ഗ്രാമത്തിൽ. അമ്മ മരിച്ചു, അച്ഛനുണ്ട്, വിരമിക്കാറായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. ഹേന പഠിച്ച് മിടുക്കിയായി, മനസ്സും ബബുസും വളർന്നു. സ്വദേ സുന്ദരി, മൈലാഞ്ചി പെണ്ണ്, യൗവനാരംഭ രമ്യത, ജന്മായത്തെ ലാവണ്യം പത്തിരട്ടിച്ചു. അതാണല്ലോ താരുണ്യത്തിന്റെ നൈപുണ്യം.

ഒരു ദിവസം അച്ഛനും മകളും വീടിന്റെ മുൻവശത്തെ ഹാളിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ വെളിയിലൊരു ശബ്ദം, അകത്തേക്ക് വരട്ടോ. ഹേന ജനലിൽ കൂടി നോക്കി. ഒരു യുവാവിന്റെ ഗംഭീര വദനത്തിൽ അവളുടെ നോട്ടം

0: ചെന്ന് തറച്ചു. അവൾ അടുത്ത മുറിയിലേക്ക് പോയി. ആ ആരാണ്? വരണം.
1: അല്ല, ഇത് ആരാ വികാസോ? കണ്ടിട്ട് കുറെ നാളായല്ലോ, കയറിയിരിക്കൂ.
0: ഹേന അല്പസമയത്തിനുള്ളിൽ കാപ്പി കൊണ്ടുവന്നു. ബ്രിട്ടീഷ് ദുർഭരണത്തിനെതിരെ ധീരമായി പോരാടുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു വികാസ്. വികാസ് വീട്ടു തടങ്കലിലാണ്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ പോകാൻ അനുവാദമുണ്ട്. അങ്ങനെയാണ് വികാസ് ഇവിടെ വന്നത്. വരവ് തുടരെ ആയപ്പോൾ വികാസും ഹേനയും ഹൃദയം കൊണ്ട് അടുക്കുകയായിരുന്നു. അച്ഛനില്ലാത്ത ഒരു ദിവസം വികാസും ഹേനയും ഒരുമിച്ചിരിക്കുകയായിരുന്നു. പലതും പറഞ്ഞിട്ട് ഒടുവിൽ രാഗാവേശത്താൽ വികാസ് വിളിച്ചു, ഹേനേ.

0: വികാര തരളിനതായി വിഹാസ് അവളുടെ കരം ഗ്രഹിച്ചു. അന്ന് അവർ പിരിഞ്ഞു. ദിവസങ്ങൾ പലതും കടന്നുപോയി. വികാസ് പനി പിടിച്ചു കിടപ്പിലായി. ഇണയായും തുണയായും സ്വന്തം ഭവനത്തിൽ ആരുമില്ല. ഹേന ബാർലി തിളപ്പിച്ച് ഒരു വേലക്കാരൻ പയ്യന്റെ കയ്യിൽ കൊടുത്തുവിട്ടു. പയ്യൻ തിരിച്ചു വന്നപ്പോൾ ഹേന ചോദിച്ചു, കുടിച്ചോടാ?
1: ആദ്യം കുടിച്ചില്ല, പിന്നെ പറഞ്ഞ് ഹേന ചേച്ചി വെച്ച് തന്നതാണെന്ന്. അന്നേരം കുടും കുടും കുടും എന്ന് കുടിച്ചു തീർത്തു.
0: അതെങ്ങനെയാണല്ലോ, ഇഷ്ടമുള്ള പെണ്ണ് പാചകം ചെയ്ത് കൊടുക്കുന്നതെന്തും ആണുങ്ങൾക്ക് പഞ്ചാമൃതം പോലെ അങ്ങ് കഴിക്കും. പ്രിയമുള്ള പെണ്ണ്.

0: വികാസിന് സുഖമുണ്ടെന്നറിഞ്ഞ് ഹേന ചോറ് വെച്ച് കൊടുത്തയച്ചു. എന്നിട്ട് ഹേനയും അത്താഴം കഴിച്ചിട്ട് പുസ്തക വായന തുടങ്ങി. വാതിലിൽ ആരോ മുട്ടുന്നു. ആരാ? ഞാനാണ് വികാസ്. അവൾ കഥകൾ തുറന്നു. എന്താ വികാസ് ഏട്ടാ ഈ രാത്രിയിൽ അകത്ത് കയറി? അദ്ദേഹം കട്ടിലിരുന്നു. ഏട്ടന് തീരെ സുഖമില്ലല്ലോ.
1: അതെ ഹേനെ, അതാണ് ഇങ്ങോട്ട് പോന്നത്. അവൾ വിസരി കൊണ്ട് വീശിക്കൊടുത്തു.
0: അയാൾ ഒന്ന് മയങ്ങി. സമയം കുറെ കഴിഞ്ഞു. വാതിലിൽ ആരൊക്കെയോ മുട്ടുന്നു. പുരുഷകൾ ഞെരിയുന്ന ശബ്ദം. വികാസ് ഞെട്ടി ഉണർന്നു. ഹേന കഥ തുറന്നു. പോലീസ് ഇൻസ്പെക്ടർ പാർട്ടിയും.
2: നിങ്ങളെ വീട്ടു തടങ്കലിൽ പാർപ്പിക്കുകയല്ലേ? എന്നിട്ട് ഈ പാതിരാനരുത്ത് ഈ പെണ്ണിന്റെ വീട്ടിൽ എന്താണ്?
1: ഇവളെന്റെ ഭാര്യയാണ് സാർ.
2: ആരേ? എന്താ? വരൂ.
0: വികാസിനെയും കൊണ്ട് അവർ പോയി. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഹേനയ്ക്ക് വികാസിന്റെ ഒരു കത്ത് കിട്ടി. കത്തിൽ അദ്ദേഹം

അദ്ദേഹം കൽക്കട്ട സെൻട്രൽ ജയിലിലാണെന്നും മോചിതനാകുന്ന നിമിഷം മടങ്ങി വന്ന് എന്നെ വിവാഹം കഴിക്കുമെന്നും എഴുതിയിരിക്കുന്നു. കേന മധുര സ്വപ്നങ്ങളുടെ പല്ലവ് പാണിയിൽ മധുര സായാഹ്ന വേളയിൽ ഊഞ്ഞാലാടി.

പക്ഷേ പാട്ട് മാത്രം മിച്ചമായി. വികാസിന്റെ വരവുണ്ടായില്ല. ഹേന അയലത്തുള്ള അവളുടെ അധ്യാപികയുടെ വീട്ടിൽ ഒരു ദിവസം ചെല്ലാനിടയായി. എടി, നിന്റെ വികാസനെ സ്വദേശി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന എന്റെ സഹോദരൻ രണ്ട് ദിവസം മുമ്പൊന്ന് കണ്ടു. ഏ, കണ്ടോ ടീച്ചർ? എന്നെ പറ്റി വല്ലതും ചോദിച്ചോ ടീച്ചർ? അദ്ദേഹം എന്നെ വിവാഹം കഴിക്കൂ, ഉടനെ വരും. എത്ര നല്ല വിശ്വാസം! എന്നാൽ അദ്ദേഹം വേറെ വിവാഹം കഴിച്ചു പോയി ഹേനെ. എന്ത്, വേറെ വിവാഹം കഴിച്ചെന്നോ? ഞെട്ടിപ്പോയ അവൾ ഇടിവെട്ടേറ്റമാവതിരി പൊട്ടിത്തെറിച്ചോ പ്രപഞ്ചകടാഹങ്ങൾ. ചുറ്റിക്കറങ്ങുന്നു സർവവും തന്തല്, ചുറ്റിപ്പിടഞ്ഞു തറയിൽ പതിച്ചവൾ. അന്ന് രാത്രി അച്ഛനൊരു കത്തെഴുതി വെച്ചിട്ട് അവൾ വീട് വിട്ടു പൊയ്ക്കളഞ്ഞു. ചെന്ന് പെട്ടത് കൽക്കത്ത പട്ടണത്തിൽ. അവിടെ അവൾക്കൊരു കൂട്ടുകാരിയുണ്ട്. ഹേന കൂട്ടുകാരിയുടെ വീട് കണ്ടുപിടിച്ചു. കൂട്ടുകാരിയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒരു ദിവസം ഹേന മുറ്റത്ത് ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്നും ഒരു സ്ത്രീയുടെ രോദനം കേട്ടു. ഹേന ആ വീട്ടിലേക്ക് കയറി ചെന്നു. പ്രസവിക്കാനുള്ള വെപ്രാളത്തിൽ ഒരു സ്ത്രീ തനിച്ച് ആ വീട്ടിൽ നിൽക്കുന്നു. ഹേന അടുത്തിയെന്നു ശുശ്രൂഷിച്ചു. സ്ത്രീയുടെ ഭർത്താവ് ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവന്നു. ആശുപത്രിയിൽ പോയി തീരൂ, വേഗം പോകണം. ആ സ്ത്രീയോടൊപ്പം ഹേനയും ആശുപത്രിയിൽ പോയി. ആ സ്ത്രീയെ ഡിസ്ചാർജ് ചെയ്തപ്പോൾ അവൾ ഡോക്ടറോട് പറഞ്ഞു, എൻ്റെ കൂടെയുള്ള ഹേനയ്ക്ക് എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കുമോ ഡോക്ടർ? ഓ, ഇവിടെ ഇപ്പോൾ ഒരു പരിചാരികയുടെ ഒഴിവേയുള്ളൂ. ഈ സംഭാഷണം കേട്ടു ചെന്ന ഹേന ഓടി വന്ന് പറഞ്ഞു, സർ, എനിക്ക് ആ ജോലി മതി. കുട്ടി, നീ ഒരു കുലീനയാണെന്ന് തോന്നുന്നു. വേലക്കാരിയായി നിയമിക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞു വിടുകയാണെങ്കിൽ ഈ കുലീന ചെന്ന് വീഴുന്നത് ഈ നഗരത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ട സ്ഥലത്തായിരിക്കും. അങ്ങനെ ഹേന ആശുപത്രിയിലെ വേലക്കാരിയായി നിയമിക്കപ്പെട്ടു. ആശുപത്രിയിൽ ശിവാനി എന്നു പേരായ ഒരു സ്ത്രീ ചികിത്സിക്കാൻ വന്നു. പ്രസവിക്കുന്നില്ല എന്നതാണ് അവരുടെ രോഗം. ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നില്ല. രണ്ടാഴ്ച കഴിഞ്ഞൊരു ദിവസം ശിവാനി ഹേനയെ വിളിച്ചു, ഹേനേ, രണ്ട് കപ്പ് കാപ്പി കൊണ്ടുവരണം. ഹേന രണ്ട് കയ്യിലും കാപ്പിയുമായി ആ മുറിയുടെ അടുത്തേക്ക് നടന്നെത്തിയപ്പോൾ

പരിചയമുള്ളൊരു പുരുഷ സ്വരം ആ മുറിക്കുള്ളിൽ കേൾക്കുന്നു. വാതിൽ കർട്ടൻ കിടക്കുന്നതിനാൽ ആളിലെ കാണാൻ കഴിയുന്നില്ല. ക്ഷണം, ഒരു കാറ്റടിച്ചു, കർട്ടൻ തിങ്ങി. വികാസ്, അയാൾ ശിവാനിയുടെ അടുത്തിരിക്കുന്നു.

0: പേരയുടെ കയ്യിലിരുന്ന കാപ്പിപ്പാത്രം താഴെ വീണുപോയി. എന്താടി കപ്പ് താഴെ ഇട്ട് പൊട്ടിച്ചോ? ശിവാനിയുടെ ഗർജനം.
1: വികാസ് പറഞ്ഞു, കല്യാണം കഴിക്കാത്ത പെണ്ണല്ലേ ഭാര്യ ഭർത്താക്കന്മാർ ചേർന്നിരിക്കുന്നത്? കണ്ടപ്പോൾ പെങ്കച്ചു ഇളകിപ്പോയതാണ്. ഭാര്യയും ഭർത്താവും, ഭാര്യയും ഭർത്താവും.

സേനയുടെ സിരകളിൽ ചോര ഇരിച്ചേറി. ഭാര്യയും ഭർത്താവും അവൾക്ക് ഉഗ്രമായ ഒരു പ്രഹരമിട്ടതുപോലെ അവൾ പ്രതികാരത്തിന്റെ തീപ്പന്തമായി കത്തിയാളി. പിറ്റേന്ന് രാവിലെ ശിവാനിയുടെ മുറിയിൽ നിലവിളി ഉയരുകയായി. ഒരു നേഴ്സ് ഹേനയോട് പറഞ്ഞു, എടി ആ ശിവാനി ആത്മഹത്യ ചെയ്തു കളഞ്ഞു. ഹേന തടുക്കിപ്പോയി. ആത്മഹത്യ, ആത്മഹത്യ! ഹേന വെളിയിൽ വന്നു. ശിവാനിയുടെ ശവം കിടക്കുന്ന മുറിയിൽ ചെന്നു. വികാസ് ഗർജിക്കുന്നു, ഡോക്ടർ, എന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തതല്ല, അവളെ ആരോ കൊന്നതാണ്. അപ്പോൾ ഹേന ആ മുറിയിലേക്ക് ചെന്ന് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയെ കൊന്നത് ഞാനാണ്. നിങ്ങൾ അറിയുമോ ഹേനയെ? അവൾ നിലം പതിച്ചു. കോടതി 5 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു. അങ്ങനെ അവൾ സെൻട്രൽ ജയിലിൽ എത്തുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ഡയറിയിൽ എഴുതിയിരുന്നതാണ്. ജയിലർ ഡയറി വായിച്ച് തീർത്ത ശേഷം ഒന്ന് നെടുവുറിപ്പിട്ടു. ഒരാഴ്ച കഴിഞ്ഞു ദേവദോഷന്റെ ഒരു കത്ത് കിട്ടി. എഴുത്തില്ല ആവശ്യപ്പെട്ടതനുസരിച്ച് ജയിലർ മഹേഷ് ദേവദോഷന്റെ അടുത്തെത്തി. മടങ്ങി വന്ന ജയിലർ ഹേനയോട് പറഞ്ഞു, ഹേനെ, നിന്നെ ഞാൻ ഉടനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കും. ഏ, പിന്നെ ഞാൻ എങ്ങോട്ട് പോകും? ഡോക്ടർ ദേവദോഷനെ വിവാഹം കഴിക്കണം. വേണ്ട, അദ്ദേഹം വലിയ മനുഷ്യൻ, ഘാതകിയായ എന്നെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ അറിഞ്ഞാണ് അദ്ദേഹം വിവാഹം കഴിക്കാൻ പോകുന്നത്. ഇതാ ദേവദോഷന്റെ അമ്മയുടെ കത്ത് വായിച്ചു നോക്കൂ. ഹേന മതി പറന്നുപോയി. അവൾ എഴുത്തുമായി ഉറ്റ കൂട്ടുകാരിയുടെ അടുത്ത് ചെന്ന് കെട്ടിപ്പിടിച്ച് പാടുകയായി.

ഹേനയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. ഹേനയുടെയും ഡോക്ടർ ദേവദോഷിന്റെയും വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു. തീവണ്ടി മാർഗം ഹേന നാട്ടിലേക്ക് പോകാനായി റെയിൽവേ സ്റ്റേഷനിലെത്തി. നേരം ഇരുട്ടി, ട്രെയിൻ വരാൻ ഇനി സമയമുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ അവൾ ഒറ്റയ്ക്കിരിക്കുകയാണ്. ആ ഒറ്റയ്ക്കല്ല, അങ്ങ് മൂലയ്ക്ക് ബെഞ്ചുകൾ അടുപ്പിച്ച് ആരോ ഒരാൾ മുടിപ്പതച്ചു കിടക്കുന്നു. രോഗിയാകണം, ചുമയ്ക്കുന്നുണ്ട്. അല്പം കഴിഞ്ഞ് ഏതോ ഒരു ശക്തി അവളുടെ മുഖം വീണ്ടും അങ്ങോട്ടേക്ക് പിടിച്ചു തിരിക്കുകയായി. അയാൾ കണ്ണു തുറന്ന് കിടക്കുന്നു. ആ കണ്ണുകൾ അന്തരാത്മാവിൽ ചുഴിഞ്ഞിറങ്ങുന്നു. എന്താണ് ഇങ്ങനെ നോക്കുന്നത്? അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് വന്ന് പറഞ്ഞു, ചേട്ടാ, ചേട്ടനെ കപ്പലിലേക്ക് കൊണ്ടുപോകാൻ സ്ട്രക്ചർ കിട്ടിയില്ല, ഞങ്ങൾ തോളിൽ എടുത്തുകൊണ്ട് പോകാം. വീണ്ടും ചുമ. ഹേനെ എഴുന്നേറ്റ് ചെന്നു രോഗി അടുത്ത് ചെന്നു. അയാളുടെ നെഞ്ചു തിരുമ്മി, അയാളുടെ രക്തം ഛർദ്ദിച്ചു, അയാളുടെ ചുണ്ടുകൾ ചലിക്കുന്നു. ഹേന! അതെ, ഞാൻ ഹേനയാണ്. നീ എന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നിന്റെ ശത്രു വികാസ് ശത്രുവല്ല, എന്റെ ഭർത്താവ്. വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച ഭർത്താവ്. സംസാരിക്കാതിരിക്കൂ. സംസാരിക്കണം. ഞാൻ ജയിലിൽ നിന്ന് പുറത്തു വന്ന് രോഗം ഭേദമായപ്പോൾ എന്റെ പാർട്ടി വീണ്ടും പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടു. പ്രവർത്തനം തുടങ്ങിയപ്പോൾ അറസ്റ്റ് വാറണ്ടുണ്ടായി. ഒളിവിൽ പോയി. ഒളിവിൽ പോയത് എന്റെ പാർട്ടിയുടെ അംഗമായ ഒരു യുവതിയുടെ വീട്ടിലായിരുന്നു. അവളെ വിവാഹം കഴിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു. ആ വന്ന രണ്ട് ചെറുപ്പക്കാർ തിടുക്കം കൂട്ടി യാത്ര ചോദിക്കൂ.

0: പുറപ്പെടാൻ സമയമായി. അതാ സൈറൻ കേൾക്കുന്നു. കേനെ, ഞാൻ പോകട്ടെ. മാപ്പ് തരൂ, മാപ്പ് തരൂ. യുവാക്കന്മാർ അയാളെ എടുത്ത് പ്ലാറ്റ്ഫാമിലെ കൊണ്ടുപോവുകയാണ്. കേന വാതിക്കിൽ ഓടിച്ചെന്തു. ആ കൊണ്ടുപോകുന്നത് ആരെയാണ്?
1: എന്റെ ഭർത്താവിനെ.
0: എന്നെ ഭാര്യയെന്ന് വിളിച്ച എന്റെ പുരുഷനെ.
1: അദ്ദേഹം മരിക്കാൻ തുടങ്ങുന്നു.
0: അന്ത്യ ശുശ്രൂഷ ആവശ്യമുണ്ട്. ഞാൻ നോക്കി നിൽക്കുന്നു. കൂടെ പോകണം, പോകണം. വികാസേട്ടോ, വികാസേട്ടോ, എന്നെ പുറത്തേക്കോടി. പക്ഷെ അവരെ കാണുന്നില്ല.
1: അവൾ കപ്പിനടുത്തെത്തി. അവളുടെ ശബ്ദം വികാസ് കേട്ടു. നിങ്ങൾ അവളെ കൂടി ഈ കപ്പലിലേക്ക് കയറ്റണം.
0: കപ്പൽ വിടാൻ പോകുന്നു. അവസാനത്തെ പലക മാറാൻ പോകുന്നു. ഏനാ പലകയിൽ ചാടിക്കേറി. അയ്യോ, പലക ഇപ്പോൾ മാറും. അവൾ പലകയിൽ കിടന്ന് ആടുകയാണ്. അവൾ വെള്ളത്തിൽ വീഴും.
1: ആ ചെറുപ്പക്കാർ ഒരുവിധം അവളെ കപ്പലിൽ പിടിച്ചു കയറ്റി.
0: എന്റെ വികാസേട്ട.
1: അവൾ തളർന്നുപോയി.
0: എവിടെ എന്റെ വികാസേട്ടൻ? കാണണം.
1: ഏനെ വികാസിന്റെ അടുത്തെത്തി.
0: അദ്ദേഹത്തിന്റെ നെഞ്ചു തടവുകയാണ്. അയാളുടെ രക്തം പുരണ്ട ചുണ്ടുകൾ മന്ത്രിച്ചു.
1: വീണ്ടും മന്ത്രിച്ചു.

താമസി. കടയ്ക്കോട് ബി സാംബശിവൻ അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ കൊട്ടര രാജീവ്, ശ്യാം കുമ്പളം, അടൂർ ജോയ്, വിക്രമൻ ഏനത്ത്, പ്രേമചന്ദ്രൻ.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. കഥകളി പദങ്ങൾ കലാമണ്ഡലം സുധീഷും സംഘവും അവതരിപ്പിക്കുന്നു. അശ്വതി തിരുനാൾ മഹാരാജാവ് രചിച്ച രുക്മിണി സ്വയംവരം ആട്ടക്കഥയിലെ ഒരു രംഗം. വിദർഭ രാജാവിന്റെ മകളായ രുക്മിണിയുടെ വിവാഹം നിശ്ചയിച്ചു. ചേതിരാജാവായ ശിശുപാലനാണ് വരൻ. എന്നാൽ രുക്മിണി മനസ്സിൽ ആരാധിക്കുന്നത് ശ്രീകൃഷ്ണനെയാണ്. തന്റെ ഇഷ്ടത്തിനെതിരായി ഒരു വിവാഹം നിശ്ചയിച്ചു എന്ന വിവരം കൃഷ്ണനെ അറിയിക്കുവാൻ രുക്മിണി ഒരു ബ്രാഹ്മണനെ ദൂതനായി നിയോഗിക്കുന്നതാണ് കഥാഭാഗത്തിന്റെ പശ്ചാത്തലം. രുക്മിണിയുടെ സന്ദേശവുമായി ബ്രാഹ്മണൻ ശ്രീകൃഷ്ണനെ കാണുന്ന രംഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. വിവരമറിയുന്ന കൃഷ്ണൻ രുക്മിണിയെ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിദർഭയിലേക്ക് പുറപ്പെടുന്നതുവരെയുള്ള ഭാഗം. ബ്രാഹ്മണന്റെ പദം സൗരാഷ്ട്രരാഗത്തിലും ശ്രീകൃഷ്ണന്റെ പദങ്ങൾ യഥാക്രമം നാട്ടക്കുറിഞ്ഞി, ബിലഹരി എന്നീ രാഗങ്ങളിലുമാണ് പാടിയിട്ടുള്ളത്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ശ്രീകൃഷ്ണ പരന്ത് എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി, രവി ബോംബെ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, ചിത്രം നഖക്ഷതങ്ങൾ.

അടുത്തതായി ചിത്ര പാടിയ ഗാനം കേൾക്കാം. ചിത്രം നാളെ ഞങ്ങളുടെ വിവാഹം. വരികൾ എഴുതിയത് ചുനക്കര രാമൻകുട്ടി, സംഗീതം നൽകിയത് ശ്യാം.

ഉയരം എന്ന ചിത്രത്തിന് വേണ്ടി ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി എം കെ അർജുനന്റെ സംഗീതത്തിൽ ജി വേണുഗോപാൽ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇതോടെ ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു.

0: ആകാശവാണി. നമസ്കാരം. കൊച്ചിയിൽ നടന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള ആഗോള വികസനത്തിന് പുതിയ ദിശാബോധം നൽകി കൊച്ചിയിൽ നടന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങൾ സമാപിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിക്ക് കീഴിൽ ജൂലൈ 6 മുതൽ 9 വരെയായിരുന്നു സമ്മേളനം. സ്ത്രീകൾ നയിക്കുന്ന വികസനവുമായി ബന്ധപ്പെട്ട് ബ്രിക്സ് അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ ഒരു സുപ്രധാന നാഴികക്കല്ലായാണ് ഈ സമ്മേളനത്തെ അടയാളപ്പെടുത്തിയത്. യോഗത്തിന്റെ ഭാഗമായി അംഗരാജ്യങ്ങൾ ഒപ്പുവച്ച സംയുക്ത പ്രഖ്യാപനം പുറത്തിറക്കി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ വനിതകളുടെ നേതൃത്വത്തിലുള്ള വികസനം മുന്നോട്ടു കൊണ്ടുപോകുന്നതിനുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ യോഗം നിർണായക ചുവടുവയ്പായി. വനിതാ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും പ്രതിരോധ ശേഷിയുള്ളതും സുസ്ഥിരവുമായ വികസനത്തിനായുള്ള പൊതുപ്രതിബദ്ധത ഉറപ്പാക്കുന്നതിനുമാണ് യോഗം ലക്ഷ്യമിട്ടത്. സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ബ്രിക്സ് 2026 ഉച്ചകോടിക്ക് മുന്നോടിയായാണ് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗും വനിതാ മന്ത്രിതല യോഗവും കൊച്ചിയിൽ സംഘടിപ്പിച്ചത്. 4 ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവർക്ക് പുറമെ ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, UAE, സൌദി അറേബ്യ തുടങ്ങിയ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് കൊച്ചിയിലെത്തിയത്. ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതുവായ മുൻഗണനാ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടത്. ആദ്യ 2 ദിവസങ്ങളിൽ അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് ചർച്ചകൾക്ക് നേതൃത്വം നൽകി. സുസ്ഥിര വികസനമെന്നത് വനിതാ ശാക്തീകരണത്തിലൂടെയേ സാധ്യമാകൂവെന്ന് ശ്രീ അനിൽ മാലിക് അഭിപ്രായപ്പെട്ടു.
1: ഇന്ത്യാസ് പ്രസിഡൻസി ഈസ് ഗൈഡഡ് ബൈ ദി തീം ബിൽഡിംഗ് ഫോർ റെസിലിയൻസ്, ഇന്നൊവേഷൻ, cooperation and sustainability. This vision recognizes that resilient economies and sustainable societies cannot be built without the full participation, leadership and agency of women. Actually, we believe that by 2047 we'll have a society which is absolutely led by women, for women, and they will lead the society and the families. BRICS has both the scale and the responsibility to shape a more inclusive, equitable and sustainable future. Women are leading the change in every sphere in these countries, but of course we admit there are structural barriers that limit their equal access to finance, technology, markets, productive assets and leadership opportunities. So our collective task is not merely to expand participation but also to strengthen the enabling environment in which every woman can realize her full potential, she can thrive.
0: ഭരണരംഗത്തെ വനിതാ പങ്കാളിത്തത്തിലൂടെയും നേതൃത്വത്തിലൂടെയും കൂടുതൽ കരുത്തുറ്റ ഒരു ബ്രിക്സ് സഖ്യം രൂപീകരിക്കുക, സ്ത്രീകളുടെ സാമ്പത്തിക ഡിജിറ്റൽ പങ്കാളിത്തം ഉറപ്പാക്കുക, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് ശക്തിപ്പെടുത്തുക എന്നിവയാണ് ഈ 4 മേഖലകൾ. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് ചർച്ചകൾ നടന്നത്. ബ്രിക്സ് അംഗരാജ്യങ്ങൾ അവരുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുകയും സഹകരണത്തിലും സമവായത്തിലും അധിഷ്ഠിതമായ ഫലങ്ങൾക്കായുള്ള പ്രതിബദ്ധത ആവർത്തിച്ചു വ്യക്തമാക്കുകയും ചെയ്തു. ബ്രിക്സിന്റെ അധ്യക്ഷ പദവി വഹിക്കുന്ന ഇന്ത്യയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച അംഗരാജ്യങ്ങൾ ബ്രിക്സ് വനിതാ ട്രാക്കിന് കീഴിൽ കൈവരിച്ച പുരോഗതിയെ പ്രശംസിക്കുകയും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് തുടർ പിന്തുണ അറിയിക്കുകയും ചെയ്തു. ബ്രിക്സ് അംഗരാജ്യങ്ങൾ വ്യത്യസ്തമായ ഭൂമിശാസ്ത്ര, സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക സാഹചര്യങ്ങളിൽ നിന്നുള്ളവരാണെങ്കിലും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട നിരവധി പൊതുവായ വെല്ലുവിളികൾ പങ്കിടുന്നുണ്ടെന്ന് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണദേവി പറഞ്ഞു. പൊതുവിഷയങ്ങൾ പരിഹരിക്കുന്നതിനും അംഗരാജ്യങ്ങൾക്കിടയിലെ ആശയവിനിമയവും സഹകരണവും ശക്തിപ്പെടുത്തുന്നതിനും ബ്രിക്സ് വനിതാ മന്ത്രിതലവേദി നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്നും അവർ വ്യക്തമാക്കി. വളർന്നുവരുന്ന ആഗോള സമ്പദ്വ്യവസ്ഥകളെന്ന നിലയിൽ ബ്രിക്സ് രാഷ്ട്രങ്ങളുടെ പുരോഗതി ലിംഗസമത്വമെന്ന ആഗോള ലക്ഷ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: വിശ്വ കീ ഉഭർത്തി ഹുയി അർത്ഥവ്യവസ്ഥാവോ കേ രൂപ് മേ ബ്രിക്സ് ദേശോ കീ പ്രഗതി ജെൻഡർ ഇക്വാലിറ്റി കേ वैश्विक लक्ष्यों से मजबूती से जुड़ी हुई है. भारत की ब्रिक्स अध्यक्षता की मुख्य थीम है बिल्डिंग फॉर रेजिलियंस, इनोवेशन, कोऑपरेशन एंड सस्टेनेबिलिटी. और इसके केंद्र में वुमेन लेड डेवलपमेंट की मूल भावना शामिल है। ब्रिक्स सरकारों द्वारा महिलाओं से जुड़े मुद्दों को संस्थागत रूप से मुख्यधारा में लाने का एक महत्वपूर्ण माध्यम है।
0: പ്രതിരോധശേഷിയുള്ള സമ്പദ്വ്യവസ്ഥയും സമൂഹങ്ങളും കെട്ടിപ്പടുക്കുന്നതിൽ സ്ത്രീകളുടെ നേതൃത്വം നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിയുടെ മുഖ്യ പ്രമേയത്തിന് കീഴിൽ ബ്രിക്സ് അംഗരാജ്യങ്ങൾ തമ്മിൽ കൂടുതൽ ആഴത്തിലുള്ള സഹകരണത്തിനും അവർ ആഹ്വാനം ചെയ്തു.

0: മായ നയങ്ങൾ, പരിപാടികൾ, നൂതനാശയങ്ങൾ എന്നിവ രേഖപ്പെടുത്തുന്നതിനും പരസ്പരം പങ്കുവയ്ക്കുന്നതിനുമുള്ള ഒരു പൊതുവേദിയായി വർത്തിക്കുമെന്ന് യോഗത്തിൽ ധാരണയായി. ബ്രിക്സ് മന്ത്രിതല യോഗത്തോടനുബന്ധിച്ച് ഡിജിറ്റൽ ഉൾച്ചേർക്കൽ, വനിതാ സംരംഭകത്വം, സാമ്പത്തിക ശാക്തീകരണം, കാലാവസ്ഥാ പ്രതിരോധം, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിലെ അനുഭവങ്ങളും മികച്ച പ്രവർത്തന മാതൃകകളും പരസ്പരം പങ്കുവയ്ക്കുന്നതിനായി വിഷയാധിഷ്ഠിത പാനൽ ചർച്ചകളും സംഘടിപ്പിച്ചു. നയരൂപകർത്താക്കൾ, വിദഗ്ധർ, വികസന പങ്കാളികൾ എന്നിവർ ചർച്ചകളുടെ ഭാഗമായി. പ്രാദേശിക വികസനത്തിൽ സ്ത്രീകളുടെ നേതൃത്വം ശക്തിപ്പെടുത്തുന്നതിനും ജനകേന്ദ്രീകൃത വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും നൂതന സമീപനങ്ങൾ പങ്കിടാനുള്ള സുപ്രധാന വേദിയായി ചർച്ചകൾ മാറി. വനിതകൾ നേതൃനിരയിലെത്തുന്നത് പ്രോത്സാഹിപ്പിക്കാനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പ്രാദേശിക ഭരണം ശക്തിപ്പെടുത്താനും ഇന്ത്യ കൈക്കൊണ്ട പരിവർത്തനപരമായ സംരംഭങ്ങൾ പഞ്ചായത്തിരാജ് മന്ത്രാലയം അവതരിപ്പിച്ചു. ജനാധിപത്യ വികേന്ദ്രീകരണത്തോടുള്ള ഇന്ത്യയുടെ ഭരണഘടനാപരമായ പ്രതിബദ്ധതയും സ്ത്രീകൾ നേതൃത്വം നൽകുന്ന പഞ്ചായത്തിരാജ് സ്ഥാപനങ്ങൾ രാജ്യത്തുണ്ടാക്കിയ ശ്രദ്ധേയമായ മാറ്റങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു. തീമാറ്റിക് പാനൽ ചർച്ചകളുടെ പ്ലീനറി സെഷനിൽ പങ്കെടുത്ത കേന്ദ്ര സഹമന്ത്രി സാവിത്രി താക്കൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദാർശനിക നേതൃത്വത്തിൽ വനിതാ ശാക്തീകരണത്തിനും സ്ത്രീകൾ നയിക്കുന്ന വികസനത്തിനും ഇന്ത്യ നൽകുന്ന പ്രാധാന്യം വിശദീകരിച്ചു.
1: മഹിളാ സശക്തീകരണം മഹാക്കി അർത്ഥവ്യവസ്ഥ മജബൂത്ത് സമാജ് സമാവേശി ശാസന വ്യവസ്ഥ അധിക സംവേദനശീല പ്രഭാവി സാധ്യ ഭാരത് മഹിളാ സശക്തീകരണ വികാസ് महत्वपूर्ण आधार बना है। आज हमारे देश के स्थानीय इकाइयों में प्रत्येक 3 निर्वाचित प्रतिनिधियों में से एक महिला है। 10 लाख से अधिक निर्वाचित महिला प्रतिनिधियों में से देश के गांवों और शहरों में विकास, सुशासन और जन सेवा की नई दिशा देने में महत्वपूर्ण भूमिका निभा रही। महिलाओं की राजनीति भागीदारी को और सशक्त बनाने के लिए भारत ने नारी शक्ति वंदन अधिनियम लाकर एक ऐतिहासिक कदम उठाया।
0: സ്ത്രീ കൂട്ടായ്മയുടെ ശക്തി പ്രകടനമാണ് കേരളത്തിന്റെ ഏറ്റവും അഭിമാനകരമായ നേട്ടമെന്ന് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. കേരളത്തിലെ കുടുംബശ്രീ ഉൾപ്പെടെ വനിതാ ശാക്തീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് മന്ത്രി വിശദീകരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീ ശൃംഖലയും തമ്മിലുള്ള സംയോജനം സ്ത്രീകൾ വികസനത്തിന്റെ ഗുണഭോക്താക്കളല്ല, മറിച്ച് അതിന്റെ ശില്പികളാണെന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി.
2: കേരള's proudest achievement, I believe, is in demonstrating women collective power. Our Kudumbashree mission began in 1998 as a poverty eradication mission, is today one of the largest network in the world. With 4.8 million women organized into more than 3 lakh neighborhood groups. These women save together, borrow together and build together. They run nearly 2 lakh enterprises from farms and food units to IT services. They manage operations of Kochi Metro and Kochi Water Metro, on which many of you may travel during your stay in Kochi. The Kudumbashree model has inspired women's livelihood movements far beyond our borders.
0: സ്ത്രീ ശാക്തീകരണം എന്നതിൽ നിന്നും മാറി സ്ത്രീകൾ നയിക്കുന്ന വികസനമെന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യൻ ചുവടുവയ്പ്പിന് യോഗം ആക്കം കൂട്ടുമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ അഡ്വൈസറി ബോർഡ് അംഗം ജി അഞ്ജനാദേവി ആകാശവാണിയോട് പറഞ്ഞു. കേവലം ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരെന്ന നിലയിൽ നിന്നും വികസന പ്രക്രിയയുടെ അമരക്കാരായി സ്ത്രീകളെ മാറ്റുകയെന്ന കാഴ്ചപ്പാടിന് ശക്തി പകരാൻ ഇത്തരം യോഗങ്ങൾ സഹായകമാകുമെന്നും അവർ അഭിപ്രായപ്പെട്ടു.
3: ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന സ്ത്രീ ശാക്തീകരണത്തിൽ നിന്ന് സ്ത്രീകൾ നയിക്കുന്ന വികസനത്തിലേക്ക് എന്ന മഹത്തായ ലക്ഷ്യത്തിന് കൊച്ചിയിൽ നടന്ന ബ്രിക്സ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗവും മന്ത്രിതല സമ്മേളനവും വളരെ ശക്തമായ ഒരു അടിത്തറയാണ് പാകിയിരിക്കുന്നത്. കേവലം ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർ എന്ന അവസ്ഥയിൽ നിന്നും തദ്ദേശ ഭരണ തലത്തിലും നയരൂപീകരണത്തിലും സ്ത്രീകൾ മുന്നോട്ട് വരണമെന്നത് ഈ സമ്മേളനത്തിന്റെ പ്രധാന ഊന്നലായിരുന്നു. അഡ്വാൻസിംഗ് വിമൻസ് ലീഡർഷിപ്പ് അറ്റ് ദ ഗ്രാസ് റൂട്ട്സ് എന്ന പാനൽ ചർച്ചയിലൂടെ ഗ്രാസ് റൂട്ട് തലത്തിലെ വനിതാ നേതൃത്വങ്ങളുടെ മികച്ച മാതൃകകൾ പങ്കുവയ്ക്കുവാനും വികസന പ്രക്രിയയുടെ അമരക്കാരായി സ്ത്രീകളെ മാറ്റുവാനും ഈ കൂട്ടായ്മ വലിയ പങ്കുവഹിക്കും. ബിൽഡിംഗ് സ്കിൽസ് ഇനേബിളിംഗ് ഫ്യൂച്ചേഴ്സ് അഡ്വാൻസിംഗ് വിമൻസ് എക്കണോമിക് എംപവർമെന്റ് അക്രോസ് ബ്രിക്സ് എന്ന വിഷയത്തെ മുൻനിർത്തി നടന്ന ചർച്ചകൾ വനിതാ സംരംഭകർക്ക് പുതിയ വാതായനങ്ങൾ തുറക്കുന്നതാണ്. ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ വനിതകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മികച്ച അന്താരാഷ്ട്ര വിപണി കണ്ടെത്താനും ആവശ്യമായ തൊഴിൽ നൈപുണ്യങ്ങൾ കൈമാറാനും അതിലൂടെ സ്ത്രീകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്ക് പുതിയ വേഗം പകരാനും ഈ പ്ലാറ്റ്ഫോം നമ്മെ സഹായിക്കും. ഭാവി വികസനത്തിന്റെ താക്കോലായ സാങ്കേതിക വിദ്യ, പുനരുപയോഗ ഊർജം എന്നീ മേഖലകളിൽ സ്ത്രീകളെ മുൻനിരയിൽ നിർത്താൻ ഡിജിറ്റൽ ഇൻക്ലൂഷൻ

0: ഫോർ വിമൻസ് എംപവർമെന്റ് ഡ്രൈവിംഗ് വിമൻസ് ഇൻക്ലൂഷൻ ഇൻ ഫിനാൻഷ്യൽ ആൻഡ് ഡിജിറ്റൽ എക്കോസിസ്റ്റം എന്ന സെഷൻ വഴി തുറക്കുന്നു. ഡിജിറ്റൽ സാമ്പത്തിക വ്യവസ്ഥകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിലൂടെ പുത്തൻ സാങ്കേതികവിദ്യ കൈമാറ്റവും ഹരിത ഊർജ്ജ മേഖലകളിലെ സ്റ്റാർട്ടപ്പുകളും വനിതകളുടെ നേതൃത്വത്തിൽ വളർന്നുവരുന്ന ഒരു പുതിയ സംസ്കാരം രൂപപ്പെടും. സ്ത്രീകളുടെ കൈകളിൽ ഭദ്രമായ ഒരു ഭാവിയാണ് ഭാരതവും ലോകവും സ്വപ്നം കാണുന്നത്. കൊച്ചിയിലെ ഈ ബ്രിക്സ് സമ്മേളനം വെറുമൊരു ചർച്ചയല്ല, മറിച്ച് സാങ്കേതിക വിദ്യയിലും വിപണിയിലും ഭരണ നേതൃത്വത്തിലും സ്ത്രീകൾ സ്വന്തം മുദ്ര പതിപ്പിക്കുന്ന ഒരു പുതിയ യുഗത്തിന്റെ വിളംബരമാണ്.
1: ഇന്ത്യയിലെ സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസന സംരംഭങ്ങൾ സംബന്ധിച്ച പ്രദർശനവും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. വിവിധ മന്ത്രാലയങ്ങളും വകുപ്പുകളും ചേർന്നാണ് പ്രദർശനം ഒരുക്കിയത്. സരസ്, ലഖ്പതി ദീദി എന്നീ പദ്ധതികളിലൂടെയുള്ള ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾ, അസ്മിത വഴിയുള്ള സ്ത്രീകളുടെ കായിക പങ്കാളിത്തം, ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ സ്ത്രീ മുന്നേറ്റം, സാമ്പത്തിക ഉൾച്ചേർക്കൽ പദ്ധതികൾ, കൂടാതെ വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ മുൻനിര പദ്ധതികളായ ഷീബോക്സ്, വൺ സ്റ്റോപ്പ് സെന്ററുകൾ, വനിതാ ഹെൽപ്പ് ലൈൻ എന്നിവ പ്രദർശിപ്പിച്ചു. ഇന്ത്യയിലെ ഗ്രാമീണ സംരംഭകത്വ മേഖലയുടെ സമ്പന്നതയും വൈവിധ്യവും പ്രതിഫലിപ്പിക്കുന്ന കൈത്തറി ഉത്പന്നങ്ങൾ, കരകൌശല വസ്തുക്കൾ, പരമ്പരാഗത കലകൾ, പ്രകൃതിദത്ത ഭക്ഷ്യവസ്തുക്കൾ, ആരോഗ്യ സംരക്ഷണ ഉത്പന്നങ്ങൾ, സുസ്ഥിര ജീവിതശൈലി ഉത്പന്നങ്ങൾ എന്നിവയുടെ ശേഖരം പ്രദർശനത്തിന്റെ സവിശേഷതയായിരുന്നു. മധുബനി പെയിന്റിംഗുകൾ, ഡോക്രാബിൽ മെറ്റൽ കരകൌശല വസ്തുക്കൾ, പെൻ കലങ്കാരി, ഫുൽക്കാരി എംബ്രോയിഡറി, തോട എംബ്രോയിഡറി, കാന്ത വർക്ക്, കച്ചി കരകൌശല വസ്തുക്കൾ, ചന്നപ്പട്ടണ കളിപ്പാട്ടങ്ങൾ, ഐപാൺ ആർട്ട് എന്നിവയുൾപ്പെടെ ഗ്രാമീണ വനിതാ സംരംഭകർ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നിരവധി പരമ്പരാഗത കരകൌശല പാരമ്പര്യങ്ങളുടെയും പ്രാദേശിക സവിശേഷതകളുടെയും വിപുലമായ ശേഖരം പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. കേരളമുൾപ്പെടെ രാജ്യത്തെ 19 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംരംഭകരും സ്വയം സഹായ സംഘങ്ങളുടേതുമായി 23 സ്റ്റാളുകളാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. ആഗോള സ്ത്രീശാക്തീകരണ ചരിത്രത്തിൽ കേരളത്തിന്റെ മണ്ണിൽ എഴുതിച്ചേർത്ത സുപ്രധാന നാഴികക്കല്ലാണ് കൊച്ചിയിൽ നടന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങൾ. സ്ത്രീകളുടെ ക്ഷേമത്തിനപ്പുറം അവരെ വികസനത്തിന്റെ മുൻനിരയിലെത്തിക്കുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തിന് സമ്മേളനം ആക്കം കൂട്ടി. ലോക ജനസംഖ്യയുടെ വലിയൊരു പങ്കിനെ പ്രതിനിധീകരിക്കുന്ന ബ്രിക്സ് രാജ്യങ്ങൾ ഒപ്പുവച്ച ചരിത്രപരമായ സംയുക്ത പ്രസ്താവന വരുംനാളുകളിൽ ആഗോളതലത്തിൽ വലിയ നയതന്ത്ര മാറ്റങ്ങൾക്ക് വഴി തുറക്കും. സാങ്കേതികവിദ്യയിലും ഭരണത്തിലും സ്ത്രീകൾക്ക് തുല്യ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് സുസ്ഥിരമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ കൊച്ചി സമ്മേളനത്തിലെ തീരുമാനങ്ങൾ ലോകത്തിന് ദിശാബോധം നൽകുമെന്ന് നിസ്സംശയം പറയാം. കൊച്ചിയിൽ നടന്ന വനിതാ ബ്രിക്സ് മന്ത്രിതല വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലമിജി നായർ, തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി, അവതരണം പി രഞ്ജിത്.
2: ആകാശവാണി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 14:52. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി നാളെ രാവിലെ 5:48 വരെ FM Gold പ്രക്ഷേപണം ഡൽഹി റിലേ. ഏവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.
3: के उस दौरान बातचीत करके एक डिटेल फ्रेमवर्क तैयार किया जाएगा, लेकिन शायद वो सब होता उससे पहले ही फिर से एक बार जो है स्थिति खराब हो गई है और अमेरिका ने दोबारा जो है ईरान पे आक्रमण कर दिया है और ईरान भी डटा हुआ है और ईरान ने भी, मतलब आज की डेट में अगर हम ये कहें तो डोनाल्ड ट्रंप साहब ने भी ये कहा है कि अब उनकी तरफ से भी स्ट्रेट ऑफ हॉर्मूज फिलहाल बंद है. ईरान ने तो अपनी तरफ से जो है रोक लगाई दी है. ऑलमोस्ट हम कह सकते हैं कि संडे के बाद से जो आवाजाही है, जो जो तेल लेके तेल के जो जहाज हैं या गैस या तेल के जो भी जहाज हैं, तकरीबन हमने देखा है एक दो ऐसे इंसिडेंट्स भी हुए जहां ईरान ने अटैक भी किया, उसमें कुछ भारतीय भी हताहत हुए हैं और भारत ने इस पर बड़ी कड़ी प्रतिक्रिया भी दी है. तो मुझे लगता है और वही कारण है कि जो बाजार पे भी ये उसका इस अनिश्चितता, इस इंस्टेबिलिटी का जो है कहीं ना कहीं इम्पैक्ट दिखाई दे रहा है.
4: जी सिद्धार्थ, पिछले कुछ हफ्तों में बाजार में हमने बढ़त देखने को मिली. अब क्योंकि माहौल थोड़ा सा अनिश्चित एक बार फिर से होता हुआ नजर आ रहा है, तो उस हवाले से क्या आज और इन बीते